ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1200 കർക്കിടകം 17 2025 ഓഗസ്റ്റ് 2 ശനിയാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

ശുഭചിന്ത. നമ്മുടെയെല്ലാം ജീവിതത്തിൽ പല പ്രായത്തിലും പല സാഹചര്യങ്ങളിലും നമ്മോട് കൂട്ടുകൂടാൻ ധാരാളം സുഹൃത്തുക്കളുണ്ടാകും. പിന്നീട് അവർ വിസ്മൃതിയിലേക്ക് മാഞ്ഞു പോവുകയും ചെയ്യും. എന്നാൽ കൂട്ടുകൂടുന്നവരിൽ ചിലർക്ക് ജീവിതകാലം മുഴുവൻ കൂട്ടായിരിക്കാൻ കഴിഞ്ഞെന്ന് വരും. ഓരോ ബന്ധവും നാം ബന്ധങ്ങൾ എങ്ങനെ കാത്തുസൂക്ഷിക്കുന്നു എന്നതിന് അനുസരിച്ചിരിക്കും. ഏവർക്കും ശുഭദിന ആശംസകൾ നേരുന്നു.

0: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: രാവിലെ 8 മണിക്ക് ഗ്രാമഭംഗി, 9 മണിക്ക് ജാനകിയമ്മ അനുസ്മരണം റേഡിയോ റിപ്പോർട്ട്, 9:30 അഭ്രപാളിയിലെ അത്ഭുതങ്ങൾ, ഉച്ചയ്ക്ക് 12 മണിക്ക് ഗാനമന്ദാരം, 1:15 കറന്റ് അഫയേഴ്സ് അപ്ഡേഷൻ, 1:30 ഗസ്റ്റ് ഓഫ് ദ ഡേ, 3 മണിക്ക് നിയമവേദി, വൈകുന്നേരം 5 മണിക്ക് ജാനകിയമ്മ അനുസ്മരണം റേഡിയോ റിപ്പോർട്ട്, 5:30 ഗാനവേദി, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 രാമായണ മാസ പ്രത്യേക പരിപാടി, രാത്രി 9:30 കറന്റ് അഫയേഴ്സ് അപ്ഡേഷൻ പുനഃപ്രക്ഷേപണം, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്. ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 2. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടീഷുകാർക്ക് കൈമാറിയതും സ്വതന്ത്ര പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ചതും ഭാരത് എയർ ഫൈബർ സർവീസസ് മഹാരാഷ്ട്രയിൽ ഉദ്ഘാടനം ചെയ്തതുമൊക്കെ ഒരു ഓഗസ്റ്റ് 2. ഓഗസ്റ്റ് 2 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 2. ഓഗസ്റ്റ് ആദ്യവാരം ലോകമെമ്പാടും മുലയൂട്ടൽ വാരമായി ആഘോഷിക്കുന്നു. മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനാണ് ഇത് ആഘോഷിക്കുന്നത്. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് കുളച്ചൽ യുദ്ധത്തിൽ ഡച്ച് സേനാനിയായിരുന്ന ഡിലനോയെ തടവിലാക്കിയത് 1741 ഓഗസ്റ്റ് 2. ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദ് ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയത് 1987 ഓഗസ്റ്റ് 2. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടീഷുകാർക്ക് കൈമാറിയത് 1858 ഓഗസ്റ്റ് ഇന്നീ ദിവസമായിരുന്നു. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ചത് 1776 ഓഗസ്റ്റ് 2. ഏറെ ചർച്ചകൾക്ക് ശേഷം 2nd Continental Congress സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് സമ്മതം നൽകി. തുടർന്ന് 1776 ഓഗസ്റ്റ് 2 പെൻസിൽവാനിയ സ്റ്റേറ്റ് ഹൌസിൽ ഒപ്പുവച്ചു. ഓഗസ്റ്റ് 2 ഗൾഫ് യുദ്ധം നടന്നത്. ഈ യുദ്ധത്തിൽ ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ചു. ഓഗസ്റ്റ് 2 ലണ്ടൻ ഒളിമ്പിക്സിൽ ഇന്ത്യ 2 വെള്ളിയും 4 വെങ്കലും ഉൾപ്പെടെ 6 മെഡലുകൾ നേടിയത് ഇന്നേ ദിവസമായിരുന്നു. ഭാരത് എയർ ഫൈബർ സർവീസസ് മഹാരാഷ്ട്രയിൽ ഉദ്ഘാടനം ചെയ്തത് 2020 ഓഗസ്റ്റ് 2. ഭാരത് എയർ ഫൈബർ സേവനങ്ങൾ ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് ഇന്ത്യ ഗവൺമെന്റിന്റെ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായാണ് അവതരിപ്പിച്ചത്. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തിയായ പിംഗളി വെങ്കയുടെ ജന്മദിനമാണ് ഇന്ന്. 1876 ഇന്നേ ദിവസമായിരുന്നു ആന്ധ്രാപ്രദേശിൽ അദ്ദേഹം ജനിച്ചത്. പ്രസിദ്ധ കർണാടക സംഗീതജ്ഞനും ചലച്ചിത്ര സംഗീത സംവിധായകനുമായിരുന്ന വി ദക്ഷിണാമൂർത്തി, അദ്ദേഹത്തിന്റെ ചരമദിനമാണ് ഇന്ന്. 2013 ഇന്നേ ദിവസമായിരുന്നു അദ്ദേഹം അന്തരിച്ചത്.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാം.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുലം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. മഴക്കെടുതിയിൽ 6 മരണം സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. 6 ജില്ലകളിൽ മദ്രസകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന രാജ്യവ്യാപക പ്രചാരണത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാനങ്ങൾക്ക് അധിക നികുതി വിഹിതമായി കേന്ദ്ര ധനമന്ത്രാലയം 1,09,019 കോടി രൂപ കൈമാറി. ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസ് മെഡൽ പട്ടികയിൽ ഇന്ത്യ 4 സ്ഥാനത്തേക്ക് ഉയർന്നു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 6 മരണം സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. 6 പേരെ കാണാതായി. ഇവർക്കായി തിരച്ചിൽ തുടരുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. റവന്യൂ മന്ത്രിയുമായും ജില്ലയുടെ ഏകോപന ചുമതല വഹിക്കുന്ന മന്ത്രിമാരുമായും ജില്ലാ ഭരണകൂടങ്ങളുമായും സ്ഥിതിഗതി വിലയിരുത്തുന്നുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് 65 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 1,465 പേർ എത്തിയതായും അറിയിച്ച മുഖ്യമന്ത്രി ദുരിതബാധിത പ്രദേശങ്ങളിൽ കൂടുതൽ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയതായും വ്യക്തമാക്കി. 17 വീടുകൾ പൂർണ്ണമായും തകർന്നു. 127 വീടുകൾ ഭാഗികമായും മഴക്കെടുതിയിൽ തകർന്നു. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾ

0: ർക്കും വീടുകളും കൃഷിയും ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്കും ഗവൺമെന്റ് മതിയായ ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ശക്തമായ മഴയെ തുടർന്ന് അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുടെയും NHM ജില്ലാ പ്രോഗ്രാം മാനേജർമാരുടെയും അടിയന്തര യോഗം വിളിച്ച് സ്ഥിതിഗതി വിലയിരുത്താൻ ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടറോട് ആവശ്യപ്പെട്ടതായി മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, കോട്ടയം ജില്ലകളിലാണ് കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചത്. മദ്രസകൾ, മറ്റ് മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ട്യൂഷൻ സെന്ററുകൾ, ഓഫ്ലൈൻ കോച്ചിംഗ് ക്ലാസുകൾ ഉൾപ്പെടെ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമാണ്. വെള്ളപ്പൊക്കം മൂലം ഇന്ന് നടത്താനിരുന്ന വള്ളസദ്യകൾ മാറ്റിവച്ചതായി ആറന്മുള പള്ളിയോട സേവാസംഘം അറിയിച്ചു. വഞ്ചിപ്പാട്ട് സോപാനം പരിപാടിയും വെള്ളപ്പൊക്കം മൂലം മാറ്റിവച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ വിളനാശങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും കൃഷിവകുപ്പ് എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ തുറന്നു. നാശനഷ്ടം സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് ജില്ലകളിലെ കൺട്രോൾ റൂമുകളിൽ അറിയിക്കാവുന്നതാണ്. സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഒഴികെ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ ഇറങ്ങരുതെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാസർഗോഡ് ജില്ലയിലെ തയ്യേനി വായിക്കാനത്തും മാലോത്ത് കാറ്റാം കവലയിലെ ഉന്നതിക്ക് സമീപവും ഉരുൾപൊട്ടി. ജില്ലയിൽ നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് പി ജഗന്നിവാസൻ.
1: കാസർഗോഡ് ജില്ലയിലുണ്ടായ കനത്ത മഴയിൽ ഈസ്റ്റളരി പഞ്ചായത്തിലെ തയ്യേനി വായിക്കാനത്തും മാലോത്ത് കാറ്റാങ്കവലയിലെ ഉന്നതിക്ക് സമീപവും ഉരുൾപൊട്ടി. വായിക്കാനത്തെ ഉരുൾപൊട്ടലിനെ തുടർന്ന് 6 കുടുംബങ്ങളെ തയ്യേനി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ആരംഭിച്ച ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ചൈത്രവാഹിനി, കാര്യംകോട് തുടങ്ങിയ നദികളുടെ സമീപത്ത് താമസിക്കുന്നവരെയും വിവിധ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പൊടോതുരുത്തി, അച്ചാതുരുത്തി പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. കുമ്പള, കോയിപ്പാടി, പള്ളിക്കര, ബേക്കൽ തീരങ്ങളിൽ കടൽക്ഷോഭമുണ്ടായി. കോയിപ്പാടി കടപ്പുറത്തുണ്ടായ രൂക്ഷമായ കടൽക്ഷോഭത്തിൽ 22 പേരെ മാറ്റിപ്പാർപ്പിച്ചു. കാര്യംകോട് പുഴയിൽ ഭീമനടി റിവർ ഗേജിൽ പയ്യന്നൂർ ഹൈഡ്രോളജി സെക്ഷൻ അപകട മുന്നറിയിപ്പ് നൽകി. ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ ഇന്ന് മദ്രസകൾ ഉൾപ്പെടെ മതപഠന കേന്ദ്രങ്ങളും ട്യൂഷൻ സ്ഥാപനങ്ങളും ഞായറാഴ്ച തുറന്നു പ്രവർത്തിക്കാൻ സാധ്യതയുള്ള മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു.
0: കണ്ണൂർ ജില്ലയിൽ ആകെ 11 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 571 പേരെ മാറ്റിപ്പാർപ്പിച്ചു. ജില്ലയിൽ ഒഴുക്കിൽപ്പെട്ട് 2 പേരെ കാണാതായി. കൂടുതൽ വിവരങ്ങളുമായി കെ.ഒ. ശശിധരൻ.
2: ഇരിട്ടി, തളിപ്പറമ്പ് താലൂക്കുകളിലെ 4 ക്യാമ്പുകളിലും പയ്യന്നൂർ താലൂക്കിലെ 3 ക്യാമ്പുകളിലുമായാണ് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. ഇരിട്ടി താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പയ്യന്നൂർ മീന്തുള്ളിയിലെ തുരുത്തിൽ ഒറ്റപ്പെട്ടയാളെ രക്ഷപ്പെടുത്തുന്നതിനിടെ തിരുവനന്തപുരം സ്വദേശിയായ നീന്തൽ പരിശീലകൻ രാജേഷിനെയാണ് ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. ഇരിട്ടി മണത്തണ കൊട്ടുംചുരത്തെ ഹനീഫയെ കാഞ്ഞിരപ്പുഴയിൽ വീണ് കാണാതായിട്ടുണ്ട്. 2 പേർക്കുമായുള്ള തെരച്ചിൽ ഇന്ന് രാവിലെ പുനരാരംഭിക്കും. ജില്ലയിലെ മിക്ക പുഴകളും നിറഞ്ഞൊഴുകുന്നു. റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ മലയോരത്ത് പലയിടങ്ങളിലും വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. പഴശ്ശി ജലസംഭരണിയുടെ മുഴുവൻ ഷട്ടറുകളും പരമാവധി ഉയർത്തിയിരിക്കുകയാണ്.
0: കോഴിക്കോട് ജില്ലയിൽ ക്വാറികളുടെ പ്രവർത്തനത്തിനും വെള്ളച്ചാട്ടങ്ങൾ, നദീതീരങ്ങൾ, ബീച്ചുകൾ ഉൾപ്പെടെ ജലാശയങ്ങളിലേക്ക് പൊതുജനങ്ങൾ പ്രവേശിക്കുന്നതിനും വിലക്ക് ഏർപ്പെടുത്തി. ജില്ലയിൽ മഴക്കെടുതിയെ തുടർന്ന് 13 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 364 പേരാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. ജില്ലയിൽ പ്രാഥമിക കണക്കനുസരിച്ച് 5 വീടുകൾ ഭാഗികമായി തകരുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ട്. വടകര താലൂക്കിലെ വില്യാപ്പള്ളി കീഴലിൽ വീടിന് മുൻവശത്തെ മതിൽ പൂർണ്ണമായും തകർന്നു. കക്കയം ജലസംഭരണിയിൽ ജലനിരപ്പ് ഉയർന്ന് 755.50 മീറ്ററിൽ എത്തിയതിനാൽ ഡാമിലെ അധിക ജലം ഒഴുക്കിവിടുന്നതിന് പ്രാരംഭ നടപടികളുടെ ഭാഗമായി ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചതായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. മലപ്പുറം ജില്ലയിൽ ഏറനാട്, കൊണ്ടോട്ടി, നിലമ്പൂർ താലൂക്കുകളിലായി ആരംഭിച്ച 7 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 129 പേരെ മാറ്റിത്താമസിപ്പിച്ചു. കനത്ത മഴയെ തുടർന്ന് എറണാകുളം ജില്ലയിൽ 7 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തനം തുടങ്ങി. മൂവാറ്റുപുഴ, കോതമംഗലം താലൂക്കുകളിലാണ് ക്യാമ്പുകൾ. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം ഇന്ന് നടത്താൻ നിശ്ചയിച്ച തുല്യതാ പരീക്ഷ മഴക്കെടുതി കാരണം മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന 100 ആഴ്ച നീണ്ടു നിൽക്കുന്ന രാജ്യവ്യാപക പ്രചാരണത്തിന് ഇന്ന് തുടക്കമാകും. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കല്പ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെയാണ് തുടക്കം കുറിക്കുക. രാജ്യത്തെ 10,000-ത്തിലധികം സ്ഥലങ്ങളിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ യുവജനങ്ങൾ ലഹരിക്കെതിരെ നശാമുക്തി പ്രതിജ്ഞ ഏറ്റുചൊല്ലും. സംസ്ഥാനങ്ങൾക്ക് അധിക നികുതി വിഹിതമായി കേന്ദ്ര ധനമന്ത്രാലയം 1,09,019 കോടി രൂപ കൈമാറി. ഈ മാസം നൽകേണ്ട പതിവ് പ്രതിമാ

കാലാവസ്ഥാ കൈമാറ്റത്തിന് പുറമെയാണിത്. മൂലധന വികസന ചെലവുകൾ വേഗത്തിലാക്കാൻ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അധിക ഗഡു നൽകുന്നതെന്ന് ധനമന്ത്രാലയം വ്യക്തമാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസ് മെഡൽ പട്ടികയിൽ ഇന്ത്യ 4-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവും ഉൾപ്പെടെ 39 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. ബോക്സിംഗിൽ 7 സ്വർണവും 3 വെള്ളിയും

0: സിംഗ്. പാരാ അത്ലറ്റിക്സിലും ഇന്ത്യക്ക് ചരിത്ര നേട്ടമാണ്. പുരുഷന്മാരുടെ ഷോട്ട്പുട്ട് F57 ഇനത്തിൽ സോമൻ റാണ സ്വർണവും ശുഭം ജുയാൽ വെള്ളിയും നേടി. ഈ ഇനത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് സ്വർണ്ണ മെഡലും രാജ്യത്തിന്റെ ആദ്യത്തെ ഇരട്ട പോഡിയം ഫിനിഷും ഈ നേട്ടത്തിലൂടെയാണ്. പുരുഷ ട്രിപ്പിൾ ജംപ് ഇനത്തിൽ പ്രവീൺ ചിത്രവേൽ വെള്ളിയും സെൽവ പ്രഭു തിരുമാരൻ വെങ്കലവും നേടി. ജൂഡോ മാറ്റിൽ വനിതകളുടെ 63 കിലോഗ്രാം വിഭാഗത്തിൽ ഉന്നതി ശർമ്മ വെങ്കല മെഡൽ നേടി. പുരുഷ വിഭാഗത്തിൽ 90 കിലോഗ്രാം വിഭാഗത്തിൽ കലൻജിത് സിംഗ് മൻ ക്വാർട്ടർ ഫൈനലിലെത്തി.
1: ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ 51 കിലോഗ്രാം ബോക്സിംഗിൽ സ്വർണ്ണ മെഡൽ നേടിയ സാക്ഷി ചൗധരിയെയും 60 കിലോ ബോക്സിംഗ് ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ പ്രിയ ഖംഗിംസിനെയും രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിനന്ദിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ വിജയികളായ ഇന്ത്യൻ താരങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. പുരുഷന്മാരുടെ ബോക്സിംഗിൽ സ്വർണ്ണ മെഡൽ നേടിയ സച്ചിൻ സിവാച്ച്, വനിതകളുടെ ബോക്സിംഗ് വിഭാഗത്തിൽ ചാമ്പ്യന്മാരായ അരുന്ധതി ചൌധരി, പ്രിയ ഗംഗാസ്, സാക്ഷി, വെള്ളി മെഡൽ നേടിയ ലവ്ലിന ബോർഗോഹൈസൺ, ഷോട്ട്പുട്ടിൽ സ്വർണം നേടിയ സോമൻ റാണ എന്നിവരെയാണ് പ്രധാനമന്ത്രി അഭിനന്ദനം അറിയിച്ചത്. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിലെ സ്മാരകമന്ദിരം വൈകാതെ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ 17-ാമത് ഓർമ്മദിനത്തിൽ ശിഹാബ് തങ്ങൾ പഠന ഗവേഷണ കേന്ദ്രം മലപ്പുറത്ത് നടത്തിയ ശിഹാബ് തങ്ങളുടെ ദർശനം ദേശീയ സെമിനാറിന്റെ സമാപന സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുൻ കായിക താരവും പുല്ലൂരാമ്പാറ മലബാർ സ്പോർട്സ് അക്കാദമിയുടെ പരിശീലകനുമായിരുന്ന സി കെ സത്യൻ അന്തരിച്ചു. 55 വയസ്സായിരുന്നു. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 100-200 മീറ്റർ സ്പ്രിന്റുകളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സ്വർണ്ണ മെഡലുകൾ നേടിയ സത്യൻ കായികരംഗത്തുനിന്നും വിരമിച്ച ശേഷം പരിശീലന രംഗത്ത് തുടരുകയായിരുന്നു. സാഹിത്യകാരൻ, വിമർശകൻ, ജീവചരിത്രകാരൻ, അധ്യാപകൻ, പ്രഭാഷകൻ, സാമൂഹിക ചിന്തകൻ എന്നീ നിലകളിൽ പ്രസിദ്ധനായിരുന്ന പ്രൊഫസർ എം കെ സാനുവിന്റെ 1-ാം ചരമവാർഷികം ഇന്ന്. എം കെ സാനുവിന്റെ ഓർമ്മകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളും സാഹിത്യ പ്രവർത്തകരും ഇന്ന് അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. മഴക്കെടുതിയിൽ 6 മരണം സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. 6 ജില്ലകളിൽ മദ്രസകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന രാജ്യവ്യാപക പ്രചാരണത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാനങ്ങൾക്ക് അധിക നികുതി വിഹിതമായി കേന്ദ്ര ധനമന്ത്രാലയം 1,09,019 കോടി രൂപ കൈമാറി. ഗ്ലാസ്കോയിൽ കോമൺവെൽത്ത് ഗെയിംസ് മെഡൽ പട്ടികയിൽ ഇന്ത്യ 4-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: അശ്രൂയന്താം. പ്രവാചക ജതിന ശർമ്മ.
3: യു ആർ നൗ ലിസ്ണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

പ്രധാന വാർത്തകൾ. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു, മഴക്കെടുതികളും രൂക്ഷം. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലഹരിമുക്ത ഭാരതത്തിനായി യുവാക്കളെ അണിനിരത്തുന്ന നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് സങ്കല്പ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും. ശാസ്ത്രം, സാങ്കേതിക വിദ്യ, കായികം എന്നീ മേഖലകളിൽ ഇന്ത്യ കൈവരിച്ച മുന്നേറ്റത്തിന് പിന്നിൽ രാജ്യത്തെ യുവജനങ്ങളാണെന്ന് പ്രധാനമന്ത്രി. നീറ്റ് പി ജി പരീക്ഷാ മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്ത് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ. സുതാര്യമായ പരീക്ഷ ഉറപ്പാക്കാൻ വിദ്യാർത്ഥി കേന്ദ്രീകൃത പരിഷ്കാരങ്ങളുമായി കേന്ദ്ര സർക്കാർ. കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിച്ച് ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ ഇറാനെതിരെ ആക്രമണം ശക്തമാക്കുമെന്ന് യു എസ് പ്രസിഡന്റ്. കോമൺവെൽത്ത് ഗെയിംസിന്റെ 10-ാം ദിനത്തിൽ ഉജ്ജ്വല മുന്നേറ്റവുമായി ഇന്ത്യ, മെഡൽ പട്ടികയിൽ 4-ാം സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് സങ്കല്പ് അഭിയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യും. ലഹരി ഉപയോഗത്തിനെതിരെയുള്ള 100 ആഴ്ച നീളുന്ന ജനകീയ പ്രചാരണ പരിപാടിക്കാണ് ഇതോടെ തുടക്കമാകുന്നത്. യുവാക്കളെ ലഹരി വസ്തുക്കളിൽ നിന്ന് അകറ്റി നിർത്താനും സാമൂഹിക മാറ്റത്തിന്റെ വക്താക്കളാക്കി മാറ്റാനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. രാജ്യമെമ്പാടുമുള്ള 10,000-ത്തിലധികം കേന്ദ്രങ്ങളിൽ നിന്നായി വൻ യുവജന പങ്കാളിത്തം ചടങ്ങിലുണ്ടാകും. മൈ ഭാരത് വോളണ്ടിയർമാർ, നാഷണൽ സർവീസ് സ്കീം അംഗങ്ങൾ, യൂത്ത് ക്ലബ്ബുകൾ, സ്കൂളുകൾ, കോളേജുകൾ, സർവകലാശാലകൾ, സന്നദ്ധ സംഘടനകൾ, 125-ൽ ആത്മീയ പ്രസ്ഥാനങ്ങൾ എന്നിവ പരിപാടിയുടെ ഭാഗമാകും. ലഹരിമുക്ത സമൂഹം എന്ന ലക്ഷ്യത്തോടെ എല്ലാ ഞായറാഴ്ചകളിലും പ്രത്യേക ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. ശാസ്ത്രം, സാങ്കേതിക വിദ്യ, കായികം എന്നീ മേഖലകളിൽ രാജ്യം കൈവരിച്ച പുരോഗതിക്ക് പിന്നിൽ ഇന്ത്യൻ യുവത്വത്തിന്റെ കഴിവുകളാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശുചിത്വ പരിപാലനം, ജലസംരക്ഷണം, പ്രകൃതി വിഭവ സംരക്ഷണം എന്നിവയിൽ യുവജനങ്ങൾ സജീവമായി പങ്കാളികളാകണമെന്നും തദ്ദേശീയ നിർമ്മിതികൾ സമ്മാനമായി നൽകാൻ തയ്യാറാണ്.

0: ാകണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. മൈസൂരിൽ സ്വാമി വിവേകാനന്ദ കൾച്ചറൽ യൂത്ത് സെന്ററായ വിവേക സ്മാരക ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. യുവജനങ്ങളെ വഴി നടത്തുകയും രാഷ്ട്രനിർമ്മാണത്തിന് അവരെ പ്രാപ്തരാക്കുകയുമായിരുന്നു സ്വാമി വിവേകാനന്ദന്റെ കാഴ്ചപ്പാടെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു.
1: സ്വാമി വിവേകാനന്ദ യുവാവോ കി ശിക്ഷാ കോ രാഷ്ട്ര നിർമ്മാണ കാ മജ്ബൂത് ആധാർ മാനത്തെ ഥേ. ആജ് യുവാ ദുനിയാ കേ വികാസ് കോ ഗതി ദേ രഹാ ഹൈ. ആജ് ഭാരത് കി അർത്ഥവ്യവസ്ഥ സബ്സേ തേജി സേ ആഗേ ബഡ് രഹി ഭാരത് കേ യുവാവോ കേ സാമർത്ഥ്യ സേ.
0: 2026 നീറ്റ് പി ജി പരീക്ഷയുടെ തയ്യാറെടുപ്പ് അവലോകനം ചെയ്ത് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. ഈ മാസം 30 നീറ്റ് പി ജി പരീക്ഷ. പരീക്ഷയ്ക്കായി ഏർപ്പെടുത്തിയിരിക്കുന്ന സമഗ്രമായ സുരക്ഷാ ക്രമീകരണങ്ങളും മന്ത്രി അവലോകനം ചെയ്തു. 273,183 ഉദ്യോഗാർത്ഥികളാണ് ഇത്തവണ നീറ്റ് പി ജി പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പരീക്ഷയുടെ സുതാര്യത ഉറപ്പുവരുത്താൻ ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും ഏകോപിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകി. സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതത്തിന്റെ അധിക ഗഡുവായി 1,09,019 കോടി രൂപ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. ഓഗസ്റ്റ് 10 നൽകേണ്ട പതിവ് പ്രതിമാസ വിഹിതത്തിന് പുറമെയാണിത്. സംസ്ഥാനങ്ങളിലെ വികസന മൂലധന ചെലവുകൾക്ക് വേഗം കൂട്ടാൻ ലക്ഷ്യമിട്ടാണ് തുക മുൻകൂട്ടി നൽകിയതെന്ന് ധനമന്ത്രാലയം വ്യക്തമാക്കി. 2,597 കോടി രൂപയാണ് കേരളത്തിന് അനുവദിച്ചത്. ഉസ്ബെക്കിസ്ഥാൻ വിദേശകാര്യമന്ത്രി സൈദോവ് ബക്തിയോർ ഓദിലോവിഷ് ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. ഈ മാസം 5 വരെയാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം. സന്ദർശനത്തിനിടെ രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഡൽഹിയിൽ നടക്കുന്ന ബിസിനസ് ഫോറത്തിലും ഉസ്ബെക്കിസ്ഥാൻ വിദേശകാര്യമന്ത്രി പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. സംസ്ഥാനത്ത് കെടുതികളും രൂക്ഷം. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
3: കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. സംസ്ഥാനത്താകെ 65 ക്യാമ്പുകൾ തുറന്നതായും 1465 പേർ ക്യാമ്പുകളിലുണ്ടെന്നും റവന്യൂ മന്ത്രി AP അനിൽകുമാർ വ്യക്തമാക്കി. വെള്ളപ്പൊക്ക സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. വൈദ്യുതി തകരാറുകൾ ഉടൻ പരിഹരിക്കാൻ KCB നിർദ്ദേശം നൽകി. അടിയന്തര സാഹചര്യങ്ങളിൽ ജില്ലാ കളക്ടറേറ്റുകളിലെ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. മഴക്കെടുതിയിൽ ഇതുവരെ 127 വീടുകൾ ഭാഗികമായും 17 പൂർണ്ണമായും തകർന്നു. വിവിധ ജില്ലകളിലായി 6 മരണം റിപ്പോർട്ട് ചെയ്തു. 4 പേരെ കാണാതായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ ആലപ്പുഴ ജില്ലയിൽ ഏത് സാഹചര്യവും നേരിടാൻ സർക്കാർ തയ്യാറെന്ന് മന്ത്രി M. ലിജു. തോട്ടപ്പള്ളി സ്പിൽവേ, തണ്ണീർമുക്കം ബണ്ട്, അന്ധകാരനഴി എന്നിവിടങ്ങളിലെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. പമ്പ, അച്ചൻകോവിൽ, മണിമലയാർ എന്നീ നദികൾ കരകവിഞ്ഞ് ഒഴുകുന്നതിനാൽ കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജലനിരപ്പ് ഉയർന്നു. അമ്പലപ്പുഴയിൽ കടൽക്ഷോഭവും രൂക്ഷമാണ്. കേരളത്തിൽ തുടരുന്ന മഴയെ തുടർന്നുണ്ടാകുന്ന കാർഷിക വിളനാശങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി കൃഷിവകുപ്പ് എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ തുറന്നു. കൃഷിനാശം സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് അതത് ജില്ലകളിലെ കൺട്രോൾ റൂമുകളിൽ അറിയിക്കാം. കൃഷിനാശത്തിന് ധനസഹായം ലഭിക്കുന്നതിനായി കർഷകർക്ക് കൃഷിവകുപ്പിന്റെ AMS പോർട്ടൽ മുഖേന ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. വെബ്സൈറ്റ് www.ams.kerala.gov.in. ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് അപകടനില കവിയാൻ സാധ്യതയുള്ളതിനാൽ തീരപ്രദേശങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നവരെ അടിയന്തരമായി മാറ്റിപ്പാർപ്പിക്കാൻ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉത്തരവിട്ടു. പൊതുജനങ്ങൾ മുന്നറിയിപ്പുകൾ ഗൌരവത്തോടെ കാണണമെന്നും ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങളോട് പൂർണ്ണമായി സഹകരിക്കണമെന്നും ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. വെള്ളപ്പൊക്കം മൂലം ഇന്ന് നടത്തുവാനിരുന്ന വള്ളസദ്യകൾ മാറ്റിവച്ചതായി ആറന്മുള പള്ളിയോട സേവാ സംഘം അറിയിച്ചു. പെയ്ഡ് സദ്യ പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിൽ നടക്കും. ഇന്നത്തെ വഞ്ചിപ്പാട്ട് സോപാനം പരിപാടിയും മാറ്റിവച്ചിട്ടുണ്ട്. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമി കമാൻഡറായി വൈസ് അഡ്മിറൽ അലോക് ആനന്ദ സ്ഥാനമേറ്റു. നാവികസേനയുടെ ഈസ്റ്റേൺ ഫ്ലീറ്റ്സിന്റെ ഫ്ളാഗ് ഓഫീസർ കമാൻഡറായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. കോമൺവെൽത്ത് ഗെയിംസിന്റെ 10 ദിനമായ ഇന്നലെ ഇന്ത്യയ്ക്ക് 16 മെഡൽ കൂടി. ഗുസ്തി താരങ്ങളായ പ്രീതി പവാർ, ജയ്സ്മിൻ ലംബോറിയ, പ്രിയ ഖൻഗാസ്, അരുന്ധതി ചൌധരി, സച്ചിൻ സിവാച്, അങ്കുഷ് പൻഖാൽ എന്നിവർ വ്യത്യസ്ത വിഭാഗങ്ങളിൽ

0: സ്വർണം നേടി. ജാദുമണി സിംഗ്, ലവ്ലീന ബർഗോഹെയ്ൻ, നരേന്ദർ ബർവാൾ എന്നിവർ വെള്ളി മെഡൽ കരസ്ഥമാക്കി. പുരുഷ വിഭാഗം 5000 മീറ്റർ ഫൈനലിൽ ദീർഘദൂര റണ്ണർ ഗുൽവീർ സിംഗ് വെങ്കലം നേടി. ഈ വർഷത്തെ ഗെയിംസിൽ ഗുൽവീർ സിംഗിന്റെ 2ാം മെഡലാണിത്. ഇതോടെ ആകെ സ്വർണ്ണ നേട്ടം 13 ഉയർത്തിയ ഇന്ത്യ 39 മെഡലുകളോടെ പോയിന്റ് പട്ടികയിൽ 4ാം സ്ഥാനത്തേക്ക് ഉയർന്നു. മെഡൽ നേടിയ കായിക താരങ്ങളെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ അഭിനന്ദിച്ചു. കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിച്ച് ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ ഇറാനെതിരായുള്ള ആക്രമണം ശക്തമാക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സംഘർഷം മൂർച്ഛിക്കുന്ന സാഹചര്യത്തിൽ പശ്ചിമേഷ്യൻ പ്രദേശങ്ങളിലുള്ള അമേരിക്കൻ പൌരന്മാർ പ്രദേശം വിടാൻ തയ്യാറായിരിക്കണമെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി. അമേരിക്കയുമായുള്ള വെടിനിർത്തൽ കരാറിന്റെ അടിസ്ഥാനത്തിൽ സമാധാന നടപടികൾക്ക് തയ്യാറെന്ന് ഹമാസ് പ്രഖ്യാപിച്ചെങ്കിലും ഗസ, ലെബനൻ എന്നിവിടങ്ങളിൽ ഇസ്രായേൽ ആക്രമണം തുടർന്നു. എന്നാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ ഇസ്രായേൽ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണത്തിന് തങ്ങൾ തയ്യാറാണെന്ന് ഇറാൻ വ്യക്തമാക്കി. സ്പെയിൻ നഗരമായ സെയൂത്തയിലെ കുടിയേറ്റ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് യൂറോപ്യൻ യൂണിയൻ ചൊവ്വാഴ്ച അടിയന്തര ചർച്ച നടത്തും. മൊറോക്കോയിൽ നിന്ന് ഏകദേശം 60,000 കുടിയേറ്റക്കാർ സ്പെയിനിൽ പ്രവേശിച്ചതിനെ തുടർന്നാണ് EU രാജ്യങ്ങൾ അതിർത്തി നിയന്ത്രണങ്ങൾക്ക് ആഹ്വാനം ചെയ്തത്. അതിർത്തി കടക്കുന്നതിനിടെ 67 പേർ മരിച്ചതായി അധികൃതർ വ്യക്തമാക്കി. പെറുവിൽ വിനോദസഞ്ചാരികളുമായി പോയ ചെറുവിമാനം തകർന്നു വീണ് 13 കൊല്ലപ്പെട്ടു. നാസ്ക നഗരത്തിന് സമീപമാണ് വിമാനം പതിച്ചത്. പെറുവിയൻ എയർലൈനായ എയറോഡിയാനയുടെ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 2026-27 വർഷത്തേക്കുള്ള ആദായനികുതി റിട്ടേൺ സമർപ്പണം ജൂലൈ 31 വരെ 5.9 കോടി കടന്നതായി ആദായനികുതി വകുപ്പ് അറിയിച്ചു. നികുതിദായകരുടെ വിശ്വാസവും കൃത്യനിഷ്ഠയുമാണ് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഇന്ധനമേകുന്നതെന്ന് വകുപ്പ് സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. കഴിഞ്ഞ മാസത്തെ ചരക്ക് സേവന നികുതിയിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് 15.4% വർധന. 211,205 കോടി രൂപയാണ് കഴിഞ്ഞ മാസത്തെ നികുതി സമാഹരണം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. മഴക്കെടുതികളും രൂക്ഷം. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലഹരിമുക്ത ഭാരതത്തിനായി യുവാക്കളെ അണിനിരത്തുന്ന നശമുക്ത യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും. ശാസ്ത്രം, സാങ്കേതികവിദ്യ, കായികം എന്നീ മേഖലകളിൽ ഇന്ത്യ കൈവരിച്ച മുന്നേറ്റത്തിന് പിന്നിൽ രാജ്യത്തെ യുവജനങ്ങളാണെന്ന് പ്രധാനമന്ത്രി. നീറ്റ് PG പരീക്ഷാ മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്ത് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. സുതാര്യമായ പരീക്ഷ ഉറപ്പാക്കാൻ വിദ്യാർത്ഥി കേന്ദ്രീകൃത പരിഷ്കാരങ്ങളുമായി കേന്ദ്ര സർക്കാർ. കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിച്ച് ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ ഇറാനെതിരെ ആക്രമണം ശക്തമാക്കുമെന്ന് US പ്രസിഡന്റ്. കോമൺവെൽത്ത് ഗെയിംസിന്റെ 10ാം ദിനത്തിൽ ഉജ്ജ്വല മുന്നേറ്റവുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ.
1: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM. ആത്മരാമായണത്തിന്റെ ദാർശനികതയെക്കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി G. നായർ.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: കശുവണ്ണിയുടെ ക്രഞ്ച് ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ണി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
5: August 3 രാവിലെ 11 മണിക്ക്
4: ഏവർക്കും സ്വാഗതം.
5: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.

0: Magnolia Silks and Joy Alukas, Convent Junction, Kollam.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയുടെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. ഓർമ്മകളുടെ സുഗന്ധം പേർന്ന നിഷ്കളങ്കമായ ഗ്രാമകാഴ്ചകളെ പ്രിയ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഉള്ളിൽ തങ്ങി നിൽക്കുന്ന ഗ്രാമീണ കാഴ്ചകളിൽ കൗതുകവും ഭക്തിയുമൊക്കെ ഒരുപോലെ ഉണർത്തുന്നവയാണ് കാവുകൾ. ജൈവ വൈവിധ്യത്തിന്റെ കലവറയായ ഈ കാവുകൾ വിശുദ്ധ വനങ്ങൾ എന്ന് തന്നെ പറയാം. പ്രാചീന കാലം മുതൽ തന്നെ പ്രകൃതിയെ ആരാധിക്കുന്ന ശീലം മനുഷ്യൻ പുലർത്തിപ്പോരുന്നുണ്ട്. ഇത്തരത്തിൽ പ്രകൃതിയെ ആരാധിച്ചിരുന്ന മനുഷ്യൻ കാടിന്റെ ചെറു രൂപങ്ങളായ കാവുകളെ ആചാരപരമായ വിശ്വാസങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും സംരക്ഷിച്ചു പോന്നു. കാവുകളെ അടിസ്ഥാനമാക്കി നിരവധി ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും നിലനിൽക്കുന്നു. കാവുകളിലെ സസ്യവിന്യാസം ഏതാണ്ട് നിത്യഹരിത വനങ്ങൾക്ക് സമാനമാണ്. മാനുഷിക ഇടപെടൽ തീരെ കുറവായ അപൂർവവും ഔഷധ ഗുണമുള്ളതുമായ സസ്യങ്ങളുടെ സ്വാഭാവിക കലവറകളായി ഇവ നിലനിൽക്കുന്നു. ഇത് തന്നെയാണ് കാവുകളിലെ സസ്യവൈവിധ്യത്തിന് കാരണവും. സസ്യങ്ങളെ കൂടാതെ നിരവധി ഷഡ്പദങ്ങൾ, ഉരഗങ്ങൾ, ഉഭയജീവികൾ, പക്ഷികൾ, സസ്തനികൾ മുതലായവയുടെയും ആവാസ കേന്ദ്രം കൂടിയാണ് കാവുകൾ. പ്രാദേശിക കാലാവസ്ഥയെയും കാവുകൾ ഗുണപരമായി സ്വാധീനിക്കുന്നുണ്ട്. പരിസ്ഥിതി സംരക്ഷണം ലക്ഷ്യമാക്കി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ പൂർവികർ വിഭാവനം ചെയ്ത ആവാസ വ്യവസ്ഥയാണ് കാവുകൾ. നമ്മുടെ നാട്ടിൽ തീരപ്രദേശങ്ങളിലും ഇടനാട്ടിലുമാണ് കാവുകൾ കൂടുതലായി കാണപ്പെടുന്നത്. കാവുമായി ബന്ധപ്പെട്ട് നിരവധി ആചാര അനുഷ്ഠാനങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അവയെല്ലാം കാവിനെയും സംരക്ഷിച്ചു പോരുന്നുണ്ട്. വാസ്തവത്തിൽ കാവ് നാടിനെയും നാട് കാവിനെയും സംരക്ഷിക്കുന്നു. ഒരു കാലത്ത് വീടിനോട് ചേർന്നൊരു കാവും കുളവും നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ ഭാഗമായിരുന്നു. പ്രാർത്ഥനയിലൂടെ പ്രകൃതിയെയും നാം അടുത്തറിയുകയായിരുന്നു. മനുഷ്യനൊപ്പം മറ്റ് ജീവജാലങ്ങളും ഒരേ പരിസ്ഥിതിയിൽ ഒരുമിച്ച് കഴിഞ്ഞു. അങ്ങനെ നാഗവും തേവരും കാവിന് കാവലാളായി മാറി. കാലക്രമേണ ഈ കാവുകൾ ക്ഷയിക്കുകയും പലതും അപ്രത്യക്ഷമാവുകയും ചെയ്തു. എങ്കിലും ഇന്നും ചിലയിടങ്ങളിൽ അതിന്റെ അവശേഷിപ്പ് നമുക്ക് കാണാവുന്നതാണ്. ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും കാവുകൾ കാണപ്പെടുന്നുണ്ട്. തമിഴ്നാട്ടിൽ കോവിൽ കാടെന്നാണ് കാവുകൾ അറിയപ്പെടുന്നത്. കർണാടകത്തിൽ ദേവാരക്കാടെന്നാണ് അറിയപ്പെടുന്നതെങ്കിൽ മഹാരാഷ്ട്രയിൽ ദേവരാൻ എന്നും ബീഹാറിൽ സമാസ് എന്നും മധ്യപ്രദേശിൽ സെർന എന്നും രാജസ്ഥാനിൽ ഓറൻസ് എന്നും അറിയപ്പെടുന്നു. എന്നാൽ പശ്ചിമ ബംഗാളിൽ ദേവവൻ എന്നാണ് കാവുകൾ അറിയപ്പെടുന്നത്. സർപ്പക്കാവുകൾ അവയുടെ സമ്പന്നമായ ജൈവസമ്പത്ത് സംരക്ഷിക്കുന്നതിനൊപ്പം മണ്ണിന്റെയും ജലത്തിന്റെയും സംരക്ഷണത്തിനും സഹായിക്കുന്നു. തോട്ടങ്ങളോട് ചേർന്നുള്ള കുളങ്ങളും അരുവികളും വറ്റാത്ത ജലസ്രോതസ്സുകളാണ്. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ജല ആവശ്യങ്ങൾക്കായി പല മൃഗങ്ങളുടെയും പക്ഷികളുടെയും അവസാന ആശ്രയങ്ങളാണിവ. ഇത്തരത്തിലുള്ള കാവുകൾ അവയുടെ സമ്പന്നമായ മാലിന്യ ഘടനയിലൂടെ മണ്ണിനെ സമ്പുഷ്ടമാക്കുന്നു. അങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പോഷകങ്ങൾ പുണ്യകാവുകളുടെ ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ പുനരുപയോഗം ചെയ്യപ്പെടുക മാത്രമല്ല അടുത്തുള്ള കാർഷിക പരിസ്ഥിതി വ്യവസ്ഥകളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. ഇരിങ്ങോൽക്കാവ്, മണ്ണാറശാല, വള്ളിയൂർക്കാവ്, ശാസ്താംകോട്ട ക്ഷേത്രം, പേരൂർക്കാവ്, വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രം മുതലായവയൊക്കെ കേരളത്തിലെ പ്രസിദ്ധമായ കാവുകളിൽ ചിലത് മാത്രമാണ്. നിരവധി എഴുത്തുകാർ തങ്ങളുടെ സൃഷ്ടികളിലൂടെ കാവുകളുടെ പ്രാധാന്യത്തെപ്പറ്റി ലോകത്തെ അറിയിച്ചിട്ടുണ്ട്. ആർ വിനോദ് കുമാർ, ഡോക്ടർ ടി ആർ ജയകുമാരി എന്നിവർ രചിച്ച കേരളത്തിലെ കാവുകൾ എന്ന പുസ്തകം, എം രാജേന്ദ്രപ്രസാദ് രചിച്ച കാവുകൾ പ്രകൃതിയുടെ സംരക്ഷണത്തിന് പൈതൃകത്തിന്റെ കയ്യൊപ്പ് എന്ന പുസ്തകം, സുരേഷ് മണ്ണാറശാലയുടെ കാവുകൾ, കണ്ണൻ സി എസ് വാര്യർ രചിച്ച നമ്മുടെ കാവുകൾ എന്നീ പുസ്തകങ്ങളെല്ലാം തന്നെ അതിനുദാഹരണങ്ങളാണ്. അങ്ങനെ എന്തെല്ലാം സ്വാധീനങ്ങളാണ് ഈ ചെറു കാവുകൾ സകല ജീവജാലങ്ങളിലും ചെലുത്തുന്നത്. ഉള്ളതിനെ സംരക്ഷിക്കാൻ മനുഷ്യൻ ഇനിയും ഉത്സാഹിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഗ്രാമഭംഗി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചത് ഞാൻ ശ്രീലക്ഷ്മി. മറ്റൊരു വിഷയവുമായി വീണ്ടും എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

നിറഞ്ഞതെന്റെ ജവലയ ജലതീർത്ഥം. സൂര്യനാളമൊരു സ്വരമഴയുടെ മിഴിമന്ത്രതീർത്ഥമൊഴുകിയ പുലരിയിൽ അനുരാഗമാർന്ന ശിവജൈല ശൃംഗമുടി നേടി വന്ന

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 81212180.
2: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: August 3 രാവിലെ 11
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസിദ്ധിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558875.

ഏതോ താളം മനസ്സിനണിയറയിലേതോ മേളം ഹൃദയ ധമനികളിലേതോ താളം മനസ്സിനണിയറയിലേതോ മേളം ഹൃദയ ധമനികളിൽ അവയിലുണരുമൊരു

0: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM. ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലം ഇനി ജോളിയാകാണ്.

0: നിങ്ങളുടെ സ്വന്തം ജോണി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: ബൈ ബൈ കേൾക്കൂ, റേഡിയോ ശാന്തനം 90.4 FM.

മരത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: August 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ആരോഗ്യത്തിന്റെ പഞ്ച്.
4: August 1 മുതൽ September 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
5: റേഡിയോ സാന്ത്വനം 90.4 FM കേൾക്കാം അപ്രപാളിയിലെ അത്ഭുതങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഭിലാഷ് കെ ആശ്രാമം. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
6: അഭ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. 1989 മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം സുരേഷ് ഉണ്ണിത്താൻ നേടിക്കൊടുത്ത ചിത്രമാണ് ജാതകം. ജാതകം എന്ന ചലച്ചിത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ അഭ്രപാളിയിലെ അത്ഭുതങ്ങളിൽ. 1989 രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന പുരസ്കാരം ഇന്നസെന്റിന് ലഭിച്ചതും ഈ ചിത്രത്തിലൂടെയായിരുന്നു. ലോഹിതദാസായിരുന്നു ഈ ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയത്. ONV ആർ സോമശേഖരൻ കൂട്ടുകെട്ടിൽ പിറന്ന നല്ല ഗാനങ്ങളും ഈ ചിത്രത്തിന് മിഴിവേകി. ജയറാം, ഷാരി, സിതാര, തിലകൻ, കവിയൂർ പൊന്നമ്മ, മധു, ജഗദീഷ് ശ്രീകുമാർ, സുകുമാരൻ, അങ്ങനെ വലിയൊരു താരനിര തന്നെ ഉണ്ടായിരുന്ന ചിത്രമായിരുന്നു ഇത്. അന്ധവിശ്വാസത്തിന്റെയും അനാചാരത്തിന്റെയും ലോകത്ത് ജീവിക്കുകയും ജ്യോതിഷത്തിൽ കുടുങ്ങി ജീവിതം ഹോമിക്കപ്പെടുന്നവരുടെയും കഥയാണ് ജാതകത്തിലൂടെ സുരേഷ് ഉണ്ണിത്താൻ പറഞ്ഞുവെച്ചത്. അക്കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ചിത്രം കൂടിയാണ് ജാതകം. ഇനി കഥയിലേക്ക് വരാം. ജ്യോതിഷത്തിൽ അന്ധമായി വിശ്വസിക്കുന്ന അപ്പുക്കുട്ടൻ നായരിൽ നിന്നാണ് കഥ തുടങ്ങുന്നത്. മുൻപ് ആനയൊക്കെ ഉണ്ടായിരുന്ന ഒരു തറവാട് കൂടിയായിരുന്നു അപ്പുക്കുട്ടൻ നായരുടെ തറവാട്. 2 ആൺമക്കളായിരുന്നു അയാൾക്കുണ്ടായിരുന്നത്. അപ്പുക്കുട്ടൻ നായരുടെ അമ്മയുടെ മരണം പഞ്ചമത്തിൽ ആയതുകൊണ്ട് ആ തറവാട്ടിൽ 5 മരണം നടക്കുമെന്ന് പ്രശ്നം വെച്ച പണിക്കർ പറഞ്ഞിരുന്നു. അപ്പുക്കുട്ടൻ നായരുടെ മൂത്ത മകൻ ശേഖരൻകുട്ടി ഗുരുവായൂരിൽ പോയി മടങ്ങി വരുമ്പോൾ വാഹനാപകടത്തിൽ മരിക്കുകയും പിന്നീട് ആ തറവാട്ടിൽ 2 പശുക്കുട്ടികളും 1 നായയും മരണപ്പെടുകയും ചെയ്യുന്നു. അയാളുടെ ഇളയ മകൻ മാധവനുണ്ണി എന്ന ഉണ്ണി വിവാഹം കഴിച്ച ശ്യാമള എന്ന ശ്യാമയുടെ മരണം കൂടിയായപ്പോൾ പഞ്ചമത്തിൽ മരിച്ചാൽ 5 മരണം എന്ന കാര്യത്തിൽ അപ്പുക്കുട്ടൻ നായർ വിശ്വസിക്കുകയും ചെയ്യുന്നു. പുറത്തേക്ക് പോകാനിറങ്ങുമ്പോൾ കണി ശരിയല്ലെങ്കിൽ തിരികെ വീട്ടിലേക്ക് മടങ്ങുന്നതാണ് അയാൾക്ക് ശീലം. നിരന്തരം ജ്യോതിഷിയെ കൊണ്ട് തന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് അറിയുകയാണ് അപ്പുക്കുട്ടൻ നായർ.
7: അപ്പുട്ടൻ നായരിനി ഒന്നും ഒന്നും ഭയപ്പെടണ്ട. പാപഗ്രഹങ്ങളെല്ലാം ഒഴിയ. ലഗ്നത്തിൽ 9-ാം ഇടത്ത് വ്യാഴന. പിതൃരാതി ഗുരുജനങ്ങളുടെയും ഈശ്വരന്മാരുടെയും കടാക്ഷം നന്നായുണ്ട്. ഇന്നലെ ഗുരുതിയുടെ നേരായപ്പോ എനിക്ക് ആകെ ഒരു വിറയലങ്കട്ട് വന്നു. ഉടനെ ഞാൻ മനസ്സിൽ നല്ലോണം പ്രാർത്ഥിച്ചു, അമ്മേ പരീക്ഷിക്കരുതേ, കാലിലാണിയുള്ളതാണ്. അത് കേട്ടു, ഇല്ലെങ്കിൽ ഞാൻ തുള്ളേനെ ഉറപ്പാ. സത്യം പല്ലി ചിലച്ചത് കേട്ടില്ലേ.
8: ശ്യാമളോടുകൂടി പഞ്ചമദോഷം കഴിഞ്ഞുല്ലോ അല്ലേ.
7: സംശയമുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുള്ള ഒന്നും തെറ്റിട്ടില്ല. ഉവോ, അപ്പൂട്ടൻ നായരുടെ അമ്മ പഞ്ചമത്തിൽ മരിക്കുമെന്ന് ഞാൻ ഗണിച്ചു പറഞ്ഞിട്ടുള്ളതാ അല്ലേ. അമ്മണിയമ്മ പഞ്ചമത്തിൽ തന്നെ മരിക്കുകയും ചെയ്തു. പിന്നെ 5 കൊല്ലത്തിനുള്ളിൽ 5 മരണം നടക്കും എന്നുള്ളത് ഉറപ്പാ. നടന്നില്ലേ? ആദ്യം അപ്പൂട്ടൻ നായരുടെ മൂത്ത മോൻ ഒരസുഖവും ഇല്ലായിരുന്നു, പൊടുന്നനെയുള്ള മരണം.
8: ശേഖരൻകുട്ടി പോയതോടെ ചെറുകൊടിഞ്ഞു.
9: കർമ്മഫലം അനുഭവിക്കാണ്ട് പറ്റുമോ?
7: അപ്പോ അതൊന്ന്, രണ്ട് പശുക്കൾ, ഒരു നായ, നാലായോ, പിന്നെ ഉണ്ണിയുടെ ഭാര്യ, ആ കുട്ടിയോടുകൂടി അഞ്ച് തികഞ്ഞു. പ്രതിവിധികൾ വേണ്ട പോലെ ചെയ്തതുകൊണ്ട് മൂന്നെണ്ണം നാൽക്കാലികളിൽ ഒതുങ്ങി. അല്ലെങ്കിലോ?
6: അപ്പുക്കൂട്ടൻ നായർ ആനയെ വാങ്ങും എന്നും അപ്പോൾ താൻ ആന പാപ്പാനാകും എന്നും ആഗ്രഹത്താൽ തോട്ടിയും വടിയുമായി ഒപ്പം കൂടിയ കുഞ്ഞിരാമൻ എന്ന ആളും അയാളുടെ ഇല്ലത്തെ ആശ്രിതനാണ്. വിവാഹം കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിലാണ് അപ്പുക്കൂട്ടൻ നായരുടെ ഇളയ മകൻ മാധവൻ ഉണ്ണി എന്ന ഉണ്ണിയുടെ ഭാര്യയായിരുന്ന ശ്യാമ എന്ന പെൺകുട്ടിയെ വീടിന് സമീപത്തെ കാവിലെ കിണറ്റിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അതൊരു പ്രണയ വിവാഹമായിരുന്നു. വീട്ടുകാരുടെ സമ്മതമില്ലാതെ ഉണ്ണി നർത്തകിയായ ശ്യാമയെ സ്വന്തമാക്കുകയായിരുന്നു. ജാതകം നോക്കുകയോ മറ്റോ ചെയ്യാതെ കൂട്ടുകാരുടെ സഹായത്തോടെ രജിസ്റ്റർ വിവാഹം ചെയ്യുകയായിരുന്നു. പിന്നീട് ശ്യാമയുടെ വീട്ടിൽ താമസമാക്കിയ ഉണ്ണിയെ തറവാടിന്റെ മാനം ഭയന്ന് അപ്പുക്കൂട്ടൻ നായർ അവരെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം ഇരുവരുടെയും ജാതക പൊരുത്തം നോക്കിയപ്പോൾ ഉണ്ണിയുടെ ഭാര്യ ശ്യാമയ്ക്ക് അഷ്ടമത്തിൽ ചൊവ്വ എന്ന് കണ്ടെത്തുകയും നിരവധി പരിഹാരക്രിയകൾ നടത്തുകയും ചെയ്യുന്നു. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. ശ്യാമ തറവാട്ടിലെ കാവിന് സമീപമുള്ള കിണറ്റിൽ വീണ് മരിക്കുകയും ചെയ്യുന്നു. ഈ കാരണത്താൽ തന്നെ ബാങ്ക് ഉദ്യോഗസ്ഥൻ കൂടിയായ ഉണ്ണി ഏറെ ദുഃഖിതനായിരുന്നു. അപ്പുക്കൂട്ടൻ നായരും ഭാര്യയും ഉണ്ണിയെ രണ്ടാമതൊരു വിവാഹത്തിന് നിർബന്ധിച്ചുവെങ്കിലും അയാൾ വഴങ്ങിയില്ല. നർത്തകിയായ ശ്യാമയുടെ ഓർമ്മകളിൽ അയാൾ ജീവിച്ചു.

പല കല്യാണാലോചനകളും ഉണ്ണിക്ക് വേണ്ടി എത്തുന്നുണ്ടെങ്കിലും അയാൾ താൻ സ്നേഹിച്ച് വിവാഹം കഴിച്ച ശ്യാമയെ മറവിയിലേക്ക് തള്ളിയിടാൻ തയ്യാറായില്ല. അവളുടെ ഓർമ്മകൾ പോലും അയാൾക്ക് അത്രമേൽ ഇഷ്ടമായില്ല.

0: അബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ ഇനി ഒരു ഇടവേള.
1: നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
0: തിരികെ എത്താം അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.
2: ഇതിനിടയിൽ തിരുവനന്തപുരത്ത് നിന്ന് റിട്ടയേർഡ് പ്രൊഫസർ രാമചന്ദ്രൻ നായർ ആ നാട്ടിലെത്തുന്നു. മുൻപ് ആ നാട്ടുകാരനായിരുന്ന അദ്ദേഹം ഉണ്ണിയുടെ അച്ഛൻ അപ്പുകുട്ടൻ നായരുടെ സുഹൃത്തുകൂടിയായിരുന്നു. അയാളുടെ മകൾ മാലിനി ഉണ്ണിയുടെ കളിക്കൂട്ടുകാരിയായിരുന്നു. ശിഷ്ടകാലം സ്വന്തം നാട്ടിൽ ജീവിക്കാനാണ് രാമചന്ദ്രൻ നായർ തീരുമാനമെടുത്തിരിക്കുന്നത്. സ്വതന്ത്ര പുരോഗമന ചിന്താഗതിക്കാരനായിരുന്നു പ്രൊഫസർ. ജ്യോതിഷത്തിലോ മറ്റ് അനാചാരങ്ങളിലോ അദ്ദേഹത്തിന് വിശ്വാസമുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെയായിരുന്നു അയാളുടെ മകൾ മാലിനിക്കും. മകൻ സോമൻ പട്ടാളത്തിലാണ്. മകന്റെ ഭാര്യയും കുട്ടിയും ഒത്താണ് നാട്ടിലേക്കുള്ള അവരുടെ വരവ്.
3: ഇതൊക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്തിയിട്ട് ടൗണിലെ കോൺക്രീറ്റ് വനത്തിൽ ഞങ്ങളെ കൊണ്ടിട്ട അച്ഛൻ ക്രൂരനാണ്. മാലൂന് നാടങ്ങ് പിടിച്ചുപോയി എന്ന് തോന്നുന്നു. ഞാനില്ല ഇനി ഇവിടുന്ന് എങ്ങോട്ടേക്കും. ഏട്ടത്തി ഏട്ടന്റെ കൂടെ നോർത്ത് ഇന്ത്യയിൽ വല്ല പട്ടാള ബാരക്കുകളും നരയിക്കും. ഞാനും അച്ഛനും മാത്രം ഇവിടെ ജീവിതം മുഴുവൻ. അല്ലേ അച്ഛാ?
4: ഉറപ്പ് പറയാൻ പറ്റില്ല. നിന്നെ കെട്ടാൻ പോണ കൂന്തന് ഈ കുഗ്രാമം ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ?
3: അങ്ങനെ സൗന്ദര്യബോധമില്ലാത്ത കോന്തന്മാരോട് പറയാനുള്ള വാക്കാണ് ഗുഡ് ബൈ.
2: പ്രൊഫസർ തന്റെ സുഹൃത്തായ അപ്പുകുട്ടൻ നായരുടെ വീട്ടിൽ എത്തുന്നു. അപ്പുകുട്ടൻ നായർ തന്റെ വിഷമങ്ങൾ പ്രൊഫസറോട് പങ്കുവയ്ക്കുന്നു.
5: മരണം വരെ എനിക്ക് സ്വസ്ഥതയില്ലടോ. 5-8 കൊല്ലം കൊണ്ട് അത്രമാത്രം അനുഭവിച്ചു. ശേഖരൻകുട്ടി പോയതോടെ ഞാൻ തളർന്നു.
4: പെട്ടെന്നായിരുന്നല്ലേ?
5: ഗുരുവായൂർ കുളിച്ചു തൊഴുത് വരാന്ന് പറഞ്ഞു പോയതാ. പിന്നെ ശവാ കൊണ്ടന്നെ വണ്ടി മുട്ടിയതാ. സമയദോഷം. അമ്മ പഞ്ചമത്തിലാ മരിച്ചത്. 5 എണ്ണത്തിലൊന്ന് എന്റെ ശേഖരൻകുട്ടി ആയിപ്പോയി. ഇനിയിപ്പോ ആണായിട്ടും പെണ്ണായിട്ടും ഉണ്ണി മാത്രമുണ്ട്.
2: കുട്ടിക്കാലത്ത് തന്റെ മകൾ മാലതിയോടത്തുള്ള രസകരമായ സംഭവങ്ങൾ പ്രൊഫസർ ഉണ്ണിയുമായി സംസാരിക്കുന്നു. ഭാര്യ കിണറ്റിൽ വീണ് മരിച്ചതിന് ശേഷം മകൻ തീർത്തും ദുഃഖിതനാണെന്ന് അപ്പുകുട്ടൻ നായർ അയാളോട് പറയുന്നു. വീട്ടിലെത്തുന്ന പ്രൊഫസറുടെ മകൾ മാലിനിയോട് വളരെ പരുഷമായിട്ടാണ് ഉണ്ണി പെരുമാറുന്നത്. തന്റെ സ്വകാര്യതയിലേക്ക് മറ്റാരും കടക്കുന്നത് ഉണ്ണിക്ക് ഇഷ്ടമായിരുന്നില്ല. എന്നാൽ മാലിനിയാകട്ടെ ഉണ്ണിയുമൊത്തുള്ള ബാല്യകാല ഓർമ്മകളിലൂടെ സഞ്ചരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പുകുട്ടൻ നായരുടെ കുടുംബത്തെ പറ്റിയും മറ്റും പ്രൊഫസർ രാമചന്ദ്രൻ നായർ മകൾ മാലിനിയോട് സംസാരിക്കുന്നു.
3: ആ വീടിന്റെ ഉള്ളിൽ ഭയങ്കര വീർപ്പുമുട്ടലാ. 3 ആള് മാത്രം എങ്ങനെ അതിന്റെ ഉള്ളിൽ കഴിഞ്ഞു കൂടണത്?
4: 100-100 ആളുകൾ താമസിച്ചിരുന്ന തറവാടാ. എന്തായിരുന്നു അവിടുത്തെ സ്ഥിതി? ഒരു കൊട്ടാരം തന്നെയായിരുന്നു. എന്റെ ചെറുപ്പകാലത്ത് ആ മുറ്റത്ത് കയറാൻ പേടിയാ. പിന്നെ ഭൂനിയമം വന്നു. സ്വത്തിലും 1/4 ഭാഗവും പോയി. അവകാശികളൊക്കെ പിരിഞ്ഞു. അവകാശം കിട്ടാത്തവരുണ്ടാ കൂട്ടത്തില്. അവരൊക്കെ അത് ഉപേക്ഷിച്ച മട്ട.
3: എന്തോ ഒരു ഐശ്വര്യമില്ലായ്മ ഉണ്ടവിടെ. എപ്പോഴും പല്ലി ചിലക്കലും ദുശകനങ്ങളുമാണെന്നാ ആ അമ്മ പറഞ്ഞത്. അതൊക്കെ തോന്നലാ. അടിക്കാതെയും തുടയ്ക്കാതെയും കിടക്കണത് കൊണ്ടാ. അല്ലേ അച്ഛാ?
4: തകർച്ച ഉണ്ടാകുന്നിടത്താണ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൂടുന്നത്.
2: ഭാര്യ മരിച്ചതിന്റെ പേരിൽ സ്വന്തം ജീവിതം നശിപ്പിക്കുന്ന വിഡ്ഢിയാണ് ഉണ്ണി എന്ന് മാലിനി പറയും. കടുത്ത അന്ധവിശ്വാസങ്ങളിലൂടെ കടന്നു പോകുന്ന അപ്പുകുട്ടൻ നായർ ഒരിക്കൽ യാത്രാമധ്യേ ശകുനം വരുന്ന മാലിനിയെയും വഴക്കു പറയുന്നു. എന്നാൽ മാലിനിയെ ശകുനം കണ്ട് യാത്ര പോയ അപ്പുകുട്ടൻ നായർ 10 വർഷമായി ഹൈക്കോടതിയിൽ നടക്കുന്ന കേസിന്റെ വിധിയിൽ ജയിക്കുന്നു. അത് അയാളിൽ സന്തോഷമുണ്ടാക്കുന്നു. അയാൾ മാലിനിയുടെ വീട്ടിലെത്തി ആ സന്തോഷം പങ്കുവയ്ക്കുന്നു.
5: 10 കൊല്ലമായിട്ട് നടത്തുന്ന ഒരു വസ്തുവിന്റെ കേസുണ്ടായിരുന്നു ഹൈക്കോടതിയിൽ. ഇന്നായിരുന്നു വിധി. കോടതിയിലേക്ക് ഇറങ്ങിയപ്പോ ശകുനം കണ്ടത് മോളയാ. അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തൊക്കെയോ പറഞ്ഞു. മോള എന്നോട് ക്ഷമിക്കണം.
3: അയ്യോ, അതിനെന്താ? എനിക്ക് ഒരു വിഷമം തോന്നിയില്ല.
5: അതല്ല,
4: എന്താ അപ്പുകുട്ടൻ നായർ നിങ്ങളെ പറയുന്നത്? അവളെ ഒന്ന് വഴക്ക് പറഞ്ഞു എന്ന് വെച്ച് അതിനുള്ള

0: ആശങ്കകളില്ലേ?
1: അത് ശരി, എന്നാലും മോടെ കണ്ണ് നിറഞ്ഞുപോയി. തനിക്കറിയാവോ തറവാടിന്റെ സ്ഥിതി? പുറമേ കാണുന്ന ഈ പകട്ടും പത്രാസേ ഉള്ളൂ. മുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പളായി വിധി, അതെനിക്ക് അനുകൂല. 5 ഏക്കർ തെങ്ങും പറമ്പ, ഇനി ഞാൻ രക്ഷപ്പെടും. രാമേന്ദ്ര, തന്റെ മോളൊരു മഹാലക്ഷ്മിയാണ്.
2: ആ സംഭവത്തിന് ശേഷം അപ്പുക്കുട്ടൻ നായർക്ക് മാലിനിയോട് കൂടുതൽ സ്നേഹമുണ്ടാവുകയും പിന്നീട് അവൾ സ്ഥിരമായി ഉണ്ണിയെ വീട്ടിലെത്തി അയാളുമായി സംസാരിക്കുവാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഉണ്ണിക്കാകട്ടെ അവളോട് സംസാരിക്കുവാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അയാളാകട്ടെ തന്റെ മരണപ്പെട്ട ഭാര്യ ശ്യാമയുടെ ഓർമ്മകളിൽ ജീവിക്കാനാണ് ഇഷ്ടപ്പെട്ടത്.

അബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ ഇനി ഒരു ഇടവേള. റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ്.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോണ്ടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: August 3 രാവിലെ 11
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: തിരികെ എത്താം അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.
5: ഇതിനിടയിൽ അപ്പുകൂട്ടൻ നായർക്കും ഭാര്യയ്ക്കും മറ്റൊരു ചിന്തയുണ്ടാകുന്നു. ഉണ്ണിയെ കൊണ്ട് മാലിനിയുടെ വിവാഹം കഴിപ്പിക്കുക എന്നതായിരുന്നു അത്.
6: എന്തിനാ എപ്പോഴും ഇങ്ങനെ പിറകെ കൂടി എന്നെ ശല്യപ്പെടുത്തുന്നത്? ആർക്കും ഒരു ഉപദ്രവം ഞാൻ ചെയ്യുന്നില്ലല്ലോ. എങ്ങനെയെങ്കിലും കഴിഞ്ഞുകൂടിക്കോട്ടെ.
7: എങ്ങനെയെങ്കിലും കഴിഞ്ഞുകൂടിയാ പോരല്ലോ. ഉണ്ണിയേട്ടനൊരു വിവാഹമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ കഴിയണമെന്നാ ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. എന്തിനാ സ്വന്തം ജീവിതം ഇങ്ങനെ നശിപ്പിച്ചു കളയണേ? ഉണ്ണിയേട്ടൻ ഉണ്ണിയേട്ടനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, പിന്നെ മരിച്ചുപോയ ആ കുട്ടിയെ കുറിച്ചും. അച്ഛനെ അമ്മയെ കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ?
6: സോറി കുട്ടി, എനിക്ക് കഴിയണില്ല, തെറ്റായിരിക്കാം. അവളും ആ ഓർമ്മകളും.
7: പിന്നെ എന്തിനിങ്ങനെ ബുദ്ധിമുട്ട് ജീവിക്കുന്നു? വൈ കാൻ യു കമ്മിറ്റ് സൂയിസൈഡ്? ആത്മഹത്യ ചെയ്തുകൂടെ എന്ന് തന്നെയാണ് ചോദിച്ചത്.
5: ഒരു ദിവസം ഉണ്ണിയുടെ മുറിയിലെത്തുന്ന മാലിനി

0: രാമയുടെ ചില്ലുചിത്രം എടുക്കുകയും അബദ്ധത്തിൽ അത് തറയിൽ വീണ് പൊട്ടുകയും ചെയ്യുന്നു. ദേഷ്യത്താൽ ഉണ്ണി അവളെ അടിക്കുകയും മുറിയിൽ നിന്ന് പുറത്തേക്ക് അവളെ ആഞ്ഞു തള്ളുന്നതിനിടയിൽ വാതിൽപ്പടിയിൽ തട്ടി അവൾക്ക് നെറ്റിയിൽ പരിക്ക് പറ്റുകയും ചെയ്യുന്നു. എന്നാൽ കോണിപ്പടിയിൽ വീണ് പരിക്ക് പറ്റിയതാണെന്ന് അവൾ എല്ലാവരോടും പറയുന്നു. ഈ സംഭവം ഉണ്ണിയിൽ പിന്നീട് വിഷമം ഉണ്ടാക്കുകയും അവളെ കാണാൻ ഉണ്ണി അവളുടെ വീട്ടിലെത്തുകയും ചെയ്യുന്നു.
1: അതിനിപ്പോ സോറി പറയേണ്ട കാര്യമൊന്നുമില്ല. ഉണ്ണിയേട്ടന്റെ കയ്യിൽ നിന്ന് എത്ര തല്ല് ഞാൻ കൊണ്ടിരിക്കുന്നു ചെറുപ്പത്തില്.
2: മരു വീട്ടിലേക്ക് വരാത്തോണ്ട് അമ്മ വിഷമിച്ചിരിക്ക.
1: രണ്ടു ദിവസമല്ലേ ആയുള്ളൂ, ഞാൻ വന്നാ ഉണ്ണിയേട്ടനത് ശല്യാവോ?
2: വന്നോളൂ, എനിക്ക് വരവൊന്നുമില്ല.
0: ഉണ്ണിയെ കൊണ്ട് മാലിനിയെ വിവാഹം കഴിപ്പിക്കുവാനുള്ള മാർഗങ്ങൾ അമ്മ അപ്പുകുട്ടൻ നായരോട് പറയുന്നു. ഉണ്ണിക്ക് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നും അതൊരു ശുഭലക്ഷണമാണെന്നും അവർ പറയുന്നു. ശോകമുഖമായിരുന്ന ആ തറവാട് മെല്ലെ ആഹ്ലാദഭരിതമാകുന്നു. അവർ പണിക്കരെ വിട്ട് മാലിനിയുടെ പിതാവിൽ നിന്ന് അവളുടെ ജാതകം വാങ്ങുന്നു.
3: ദേവഗണാണ് സ്ത്രീ നക്ഷത്രം, ഉണ്ണിയുടെ തിരുവോണല്ലേ, അതും ദേവഗണാണ്. ശുഭദം ഗണൈക്ക, ഒരേ ഗണം ശുഭമാണ്. തിരുവോണം പുരുഷ നക്ഷത്രമാണ്. പുരുഷർഷഭവോ നാരീ നാരിർഷജ ശുഭൌ ഭവതഃ. പുരുഷ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷനും സ്ത്രീ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീയും ശുഭത്വ പ്രദാനം ചെയ്യുന്നു എന്നർത്ഥം.
4: അപ്പോ എല്ലാം കൊണ്ടും ചേരും അല്ലേ?
3: ചേരുന്നല്ല, ഇത് അപൂർവമായ പൊരുത്താണ്. സമാസപ്തമം ഒരു 10 വർഷത്തിനിടയ്ക്ക് ഇതുപോലെ ചേർച്ചയുള്ളൊരു ജാതകം ഞാൻ കണ്ടിട്ടില്ല. പ്രധാന യോഗങ്ങൾ 8 ആണ്. രാശി, രാശ്യാധിപം, വശ്യം, മാഹേന്ദ്രം, ഗണം, ദിനം, യോനി, സ്ത്രീദീർഘം, ഈ 8 ചേരുകയെന്ന് വെച്ചാൽ തന്നെ അതിശയ.
0: ഉണ്ണിയുടെ അമ്മ തങ്ങളുടെ ആഗ്രഹം മാലിനിയോട് പറയുകയും ചെയ്യുന്നു. ഉണ്ണിയെയും ആ വിവാഹത്തിനായി മാതാപിതാക്കൾ നിർബന്ധിക്കുന്നു. ഒടുവിൽ അവർ ആ തീരുമാനത്തിൽ എത്തുന്നു.

0: വിവാഹിതരാവുകയും മാലിനി ഗർഭിണിയാവുകയും ചെയ്യുന്നു.
1: അവിടെ പണിക്കര് വന്ന് പറയാൻ തുടങ്ങി. കേൾക്കണ്ടേ,
2: എനിക്ക് കേൾക്കണ്ട, ജനിക്കണേന് മുന്നേ കുട്ടിയുടെ ഭാവി നിശ്ചയിക്കാൻ ഈശ്വരന് പോലും പറ്റില്ല. എന്നിട്ടാ പണിക്കര്?
1: മോളെ, പണിക്കരെ കാണുന്ന പോലല്ല, പറഞ്ഞാൽ അച്ഛട്ടാ, അല്ലെങ്കിൽ നോക്കിക്കോ,
2: നല്ല നേരം പോക്ക, ശരി പോ.
0: എന്നാൽ ഏലസിലോ മറ്റ് അനാചാരങ്ങളിലോ വിശ്വാസമില്ലാതിരുന്ന മാലിനി ഉണ്ണി കൊണ്ടുവന്ന ഏലസ് ധരിക്കാൻ വിസമ്മതിക്കുന്നു. ശ്യാമയുമായിട്ടുള്ള വിവാഹം ചേരില്ല എന്ന് പറഞ്ഞിട്ടും വിവാഹം കഴിച്ചതിന്റെ ഫലമായിട്ടാണ് അവൾ മരിച്ചതെന്നും ഇതൊക്കെ തനിക്ക് വിശ്വാസമാണെന്നും ഉണ്ണി മാലിനിയോട് പറയുന്നു. പക്ഷേ മാലിനിയുടെ മറുപടി മറ്റൊന്നായിരുന്നു.
3: ജ്യോതിഷത്തിലും ജാതകത്തിലൊക്കെ സത്യമുണ്ട്.
2: അയ്യേ കഷ്ടം, ഈ ലോകത്തുള്ളവരെല്ലാം ജാതകവും ജ്യോതിഷവും നോക്കിയാ ജീവിക്കണേ.
3: ലോകത്തുള്ളവരുടെ കാര്യം ഇട്, നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാ മതി. ഇപ്പൊ തന്നെ നമ്മുടെ ഐശ്വര്യത്തിന്റെ സന്തോഷത്തിന്റെ ഒക്കെ കാരണം ചേർച്ചയുള്ള ജാതകമാ.
2: ഓ
3: മതി കളിയാക്കിയത്.
2: ഉണ്ണിയേട്ടനൊരു സത്യം അറിയോ, പുണർഗം തന്നെ എന്റെ നാളെന്ന് എനിക്കറിയില്ല, എന്റെ അച്ഛനും അറിയില്ല. വരണ ചെക്കന്മാരൊക്കെ ജാതകം ചോദിച്ചു തുടങ്ങിയപ്പോ എന്റെ അച്ഛൻ ആരെയൊക്കെയോ കോണ്ടാക്ട് ചെയ്ത് തല്ലിക്കൂട്ടിയതാ അത്. പുണർത എന്റെ അമ്മയുടെ നാളാ. ഉണ്ണിയേട്ടൻ ഇത് കൊണ്ടുപോയി ഉരുക്കി ഒരു കറുത്ത കല്ല് വെച്ച കമ്മലുണ്ടാക്കി താ എനിക്ക്.
0: ഈ വാർത്ത അയാളിൽ ഞെട്ടലുണ്ടാക്കുന്നു. അയാൾ വഴി ആ വാർത്ത വീട്ടിലും എത്തുന്നു. ജാതകപ്രകാരമുള്ള നാൾ തന്റേതല്ലെന്നും തനിക്ക് തന്റെ നാൾ അറിയില്ലെന്നും അവൾ പറയുന്നു. അത് ആ വീട്ടിൽ വലിയ പ്രശ്നമുണ്ടാക്കുന്നു.
4: എന്നാ മിണ്ടാത്ത, നാക്കിറങ്ങിപ്പോയോ?
5: അവൾ ജനിച്ച നേരത്ത് ജാതകം എഴുതിച്ചില്ല, ഞങ്ങൾക്ക് ഇതിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഈ 21-ാം നൂറ്റാണ്ടിലും കല്യാണം നടക്കാൻ ജാതകക്കുറി കൂടിയോ തീരുമെന്ന് അറിഞ്ഞപ്പോ അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് പബ്ലിക് ലൈബ്രറി റെഫർ ചെയ്തു. ആ റെഫറൻസ് വെച്ചാണ് ജോലിച്ചൻ ജാതകം എഴുതിയത്.
4: ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒന്നിൽ കൂടുതൽ ആളുകൾ വരാം, അതിൽ നാരികയും മിനാരിയേ ഉണ്ടാവാം. നാളെ കൃത്യമായിട്ട് പറയാമോ തനിക്ക്?
5: എനിക്കറിയില്ല.
4: എന്നാ ഈ ബന്ധം തുടർന്നു കൊണ്ടുപോയി, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്.
5: അപ്പൂട്ടനാരെ, മനപ്പൊരുത്തമാണ് എല്ലാ പൊരുത്തങ്ങളെക്കാളും പ്രധാനമെന്ന് ജ്യോതിശാസ്ത്രത്തിൽ തന്നെ പറയുന്നുണ്ട്. ഉണ്ണിയും മാലുവും തമ്മിൽ അത് വേണ്ടുവോളം ഉണ്ട്. കാര്യമില്ലാത്ത കാര്യം പറഞ്ഞ് നിങ്ങളുടെ മകന്റെയും എന്റെ മോളുടെയും ജീവിതം തകർക്കരുത്.
4: എനിക്ക് എന്റെ മോന്റെ ജീവിതം അവിടെ പോലെ.
5: അപ്പോ എന്റെ മാലു നിങ്ങൾക്ക് ആരുമല്ല.
0: അപ്പുകുട്ടൻ നായർ വീണ്ടും പ്രശ്നം വെപ്പിക്കുന്നു. തിരുവാതിര നക്ഷത്രത്തിലാണ് മാലിനി ജനിച്ചതെന്നും തിരുവാതിര തിരുവോണം നക്ഷത്രത്തിന് അശുഭമാണെന്നും പണിക്കർ ഗണിച്ചു പറയുന്നു. എട്ടിൽ ചൊവ്വ നിന്നാൽ ഭർത്താവ് മരിക്കുമെന്നാണ് ജ്യോതിഷ ശാസ്ത്രമെന്നും പണിക്കർ പറയുന്നു.
2: ഉണ്ണിയേട്ടൻ ഇതിലൊക്കെ ഇത്ര വലിയ വിശ്വാസം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല, എങ്കിൽ ഞാനത് പറയില്ലായിരുന്നു.
3: പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അനുഭവിക്കാനുള്ള ഞാൻ അനുഭവിക്കണം. നേരത്തെയാണെങ്കിൽ മരണം എനിക്കൊരു അനുഗ്രഹമായേനെ, ഇപ്പോ എനിക്ക് ജീവിക്കാൻ കൊതിയുണ്ട്.
2: എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ഞാൻ ചെയ്യാം. നോമ്പ് നോക്കണോ, തപസ്സിരിക്കണോ, എന്ത് വേണോ,
3: ബന്ധം വേർപ്പെടുത്തി പോണം.
2: ഇല്ല, എനിക്കത് കഴിയില്ല. ഉണ്ണിയേട്ടനെ വിട്ട് ഞാൻ പോവില്ല.
3: എങ്കിൽ എന്നെ പട്ടറയിൽ വെച്ചിട്ട് പോയാ മതി.
0: ഗർഭിണിയായ മാലിനിയെ അവർ എല്ലായിടത്തു നിന്നും അകറ്റുന്നു. മാലിനിയെ തിരിച്ചു വിളിച്ചുകൊണ്ടു പോകണമെന്ന് അപ്പുകുട്ടൻ നായർ മാലിനിയുടെ പിതാവിനോടും പറയുന്നു. ഒപ്പം ബന്ധം അവസാനിപ്പിക്കണമെന്നും താലി കഴുത്തിൽ കിടക്കുന്ന ഓരോ നിമിഷവും ഉണ്ണിയുടെ ജീവൻ അപകടത്തിലാണെന്നും അപ്പുകുട്ടൻ നായർ മാലിനിയുടെ പിതാവിനോട് പറയുന്നു.
4: ഈ ബന്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം.
5: എന്താ നിങ്ങൾ പറയുന്നേ? തോന്നുമ്പോ ഇട്ടറിഞ്ഞിട്ട് പോകാനുള്ളതാണ് വിവാഹം. അവൾ ഓടിക്കേറി വന്നൊന്നുമില്ല, ആചാരപ്രകാരം നടത്തി തന്നെയാ.
4: ആചാരപ്രകാരം തന്നെ ഒഴിപ്പിച്ചോ. അവൻ കെട്ടിയ താലി അവളുടെ കഴുത്തിൽ കിടക്കുന്ന ഓരോ നിമിഷവും എന്റെ മോന്റെ ജീവൻ അപകടത്തിലാ.
5: മണ്ണാൻ കട്ടയാ. ഈ അന്ധവിശ്വാസത്തിന്റെ പേരിൽ എന്റെ കുഞ്ഞിന്റെ കണ്ണു നിറഞ്ഞാൽ സഹിക്കില്ല ഞാൻ.
0: മാലിനിയുടെ ചേട്ടന്റെ എതിർപ്പ് പോലും അപഗണിച്ച് നടത്തിയ ആ വിവാഹത്തെ കുറിച്ച് മാലിനിയുടെ അച്ഛനും ദുഃഖിതരാകുന്നു. ഇതിനിടയിൽ ഉണ്ണിയുടെ വീട്ടിലെ പശു മരണപ്പെടുന്നു. സർപ്പക്കാവിനടുത്ത് കെട്ടിയിട്ടിരുന്ന പശു ചത്തതോടെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുന്നു. പശു വെറുതെ ചത്തതല്ലെന്നും ഉണ്ണിയുടെ മുൻ ഭാര്യ ശ്യാമ ഇവിടെയൊക്കെ തന്നെ ഉണ്ടെന്നും ഉണ്ണിയുടെ വീട്ടുകാർ ധരിക്കുന്നു. അന്ധവിശ്വാസത്തിന്റെ കൂടാരത്തിൽ ജീവിക്കുന്ന ഉണ്ണിയും മാതാപിതാക്കളും കൂടുതൽ ആശങ്കയിലാകുന്നു. ശ്യാമയുടെ പ്രേതം ഈ തറവാട്ടിൽ തന്നെ ഉണ്ടെന്ന് ഉണ്ണിയും വിശ്വസിച്ചു തുടങ്ങുന്നു. അസ്വസ്ഥമായ അയാളുടെ മനസ്സിൽ അത്തരം ചില രൂപങ്ങളും തെളിയുന്നു. മന്ത്രവാദം നടത്തി തകടുകൾ പണിയിച്ച് ആനക്കാരൻ കുഞ്ഞുരാമനെ കൊണ്ട് വീടിന്റെ നാല് മൂലകളിലും അവർ കുഴിച്ചിടുന്നു. പരിഹാരക്രിയകൾ അവർ തുടർന്നുകൊണ്ടേയിരുന്നു. മാലിനിയാകട്ടെ ഉണ്ണിയുടെ വീട് വിട്ടുപോകാൻ തയ്യാറായതുമില്ല. മൃത്യുവിനെ ഭയന്ന് ഉണ്ണിയുടെ മാതാപിതാക്കൾ അവരുടെ മുറിയിൽ ഉണ്ണിയെ കിടത്തുന്നു.
6: വിവാഹബന്ധം ഒഴിയാൻ ആ കുട്ടി ഒട്ടും സമ്മതിക്കുന്നില്ല അല്ലേ?
4: കരഞ്ഞു പറഞ്ഞു നോക്കി, ഭീഷണിപ്പെടുത്തി നോക്കി, കേക്കണ്ടേ?
6: ഒരു വഴിയുണ്ട്, ഇത്തിരി കടുപ്പാണ്. എന്നാലും മറ്റു നിർവാഹം ഇല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക?
4: എന്താ
6: മാലിനി കുട്ടി മരിച്ചു എന്നങ്ങട്ട് സങ്കല്പിക്ക.
4: അരോണ്ടാ കാര്യം
6: എന്നുവെച്ചാ, മരിച്ച

0: പോലെ കാണുക, പൊല കുളിക്കുക, പിണ്ടം വെക്കുക, ഉദയക്രിയകൾ ചെയ്യുക എന്ന് വേണ്ട, മരിച്ചുപോയ ആത്മാവിനുണ്ട് ചെയ്യാവുന്ന എന്താന്ന് വെച്ചാൽ അതൊക്കെ അങ്ങോട്ട് ചെയ്യുക. ആ കുട്ടി പിന്നെ ഇവിടെ കഴിഞ്ഞുകൂടിയേ പോവുകേ, എന്തായാലും ഒരു കുഴപ്പമില്ല. പെരിങ്ങോട്ടുകര തിരുമേനി പറഞ്ഞു തന്ന ഒരു ഉപായ.
1: ജീവിച്ചിരിക്കുമ്പോൾ ഇരിക്കപ്പിണ്ടം വയ്ക്കുന്നത് എതിർക്കുന്ന ആനക്കാരൻ കുഞ്ഞിരാമൻ രാത്രിയിൽ മാലിനിയെ കാണുകയും അവൾ വീട്ടിലേക്ക് തിരികെ പോകണമെന്നും അപേക്ഷിക്കുന്നു. മാലിനി മരിച്ചതായി സങ്കല്പിച്ച് ഉണ്ണിയുടെ വീട്ടുകാർ ശേഷക്രിയ നടത്തുവാൻ പോവുകയാണെന്നും അയാൾ മാലിനിയെ അറിയിക്കുന്നു. ഒടുവിൽ ജീവിച്ചിരിക്കുന്ന മാലിനിക്കായി അവർ ശേഷക്രിയ നടത്തുന്നു. ഇതിനിടയിൽ മാലിനിയുടെ സഹോദരൻ പട്ടാളക്കാരനായ സോമൻ നാട്ടിലെത്തുന്നു. അയാൾ മാലിനിയെ കാണുവാൻ ഉണ്ണിയുടെ വീട്ടിലെത്തുന്നു. അവിടെ കാണുന്ന കാഴ്ച അയാളെ കോപാകുലനാക്കുന്നു. ഇരിക്കപ്പെണ്ണം വയ്ക്കുന്ന ചടങ്ങാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്.
2: ശേഷക്രിയ

0: മാനടി, നീ മരിച്ചുപോയി, അങ്ങനെ നിന്റെ പരിഹരണം വേണ്ട. എന്റെ പെങ്ങളെ ഞാൻ കൊണ്ടുപോകണം.
1: യാദൃശികമായ ഒരനുഭവം മാറ്റിമറിച്ച മനസ്സാണ് ഉണ്ണിയുടേതെന്നും ആദ്യ ഭാര്യ മരിച്ചത് ജാതകദോഷം കൊണ്ടാണെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഉണ്ണി ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്നും രണ്ടാമത് വന്നത് മുൻപത്തേക്കാൾ ദോഷമുള്ളത് കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നതെന്നും മാലിനിയുടെ പിതാവ് മകനോട് പറയുന്നുണ്ട്. ഉണ്ണിയും മാലിനിയുടെ സഹോദരനുമായി അങ്ങാടിയിൽ വെച്ച് ഇതേ ചൊല്ലി അടിയുണ്ടാവുകയും ചെയ്യുന്നു.
0: ജീവിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ പിണ്ണം വെച്ചിട്ട് ഇന്നാട്ടിൽ ആരും ഉണ്ടായില്ല ചോദിക്കാൻ. ഇവിടെ വെച്ചതാ ഞാൻ പറയുന്നു, എന്റെ പെങ്ങളുടെ ജീവിതം തകർത്താൽ അപ്പുകുട്ടൻ നായരല്ല ഏത് ഉണ്ണിത്തമ്പരാണെങ്കിലും ഞാൻ ചോദിക്കും. എന്തൊക്കെയായാലും നീ എന്റെ അളിയനാ, നിനക്ക് ഇനിയും ആലോചിക്കാൻ ഞാൻ സമയം തരുന്നു.
1: എന്നാൽ ഉണ്ണിയുടെ പിതാവ് ആഭിചാരക്രിയകൾ തുടർന്നുകൊണ്ടേയിരുന്നു. ആഭിചാരക്രിയ നടത്തി കോഴിത്തല ആനക്കാരൻ കുഞ്ഞിരാമനെ കൊണ്ട് മാലിനിയുടെ വീട്ടിന് മുന്നിൽ കുഴിച്ചിടാൻ ഏർപ്പാടാക്കുകയും അവിടെ എത്തുന്ന ആനക്കാരൻ കുഞ്ഞിരാമനെ മാലിനിയുടെ സഹോദരൻ പിടികൂടുകയും അവരെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്യുന്നു. അവിടെ വെച്ച് ആനക്കാരൻ കുഞ്ഞിരാമൻ ആ സത്യം വെളിപ്പെടുത്തുന്നു. തന്റെ മകന്റെ ജീവൻ രക്ഷിക്കാനായി അപ്പുകുട്ടൻ നായർ തന്നെയാണ് ഉണ്ണിയുടെ ആദ്യ ഭാര്യ ശ്യാമളയെ കാവിന് സമീപത്തെ കിണറ്റിൽ തള്ളിയിട്ട് കൊന്നതെന്നും ആനക്കാരൻ ഉണ്ണിയോട് പറയുന്നു.
2: എന്നെ രക്ഷിക്കണം, എന്റെ മകനെ രക്ഷിക്കണം എന്നൊക്കെ അപ്പുട്ടൻ നായർ പറഞ്ഞപ്പോ
0: പറ. ആ പെൺകുട്ടിയുടെ മരണം വിവരം കേട്ട ഒരു ജ്യോത്സ്യൻ എഴുതിയ ജാതകത്തിന്റെ ദോഷമോ അതോ നിന്റെ അച്ഛന്റെ ദോഷമോ? പറയടാ.
1: ഉണ്ണി ആകെ തളർന്നു പോകുന്നു. ഒപ്പം തന്റെ ഭാര്യയെ കിണറ്റിൽ തള്ളിയിട്ട് കൊന്ന അച്ഛനോട് പ്രതികാരമുണ്ടാകുന്നു. കോപാകുലനായ ഉണ്ണി വീട്ടിലെത്തി തന്റെ ഭാര്യ എങ്ങനെയാണ് മരിച്ചതെന്ന് അച്ഛനോട് ചോദിക്കുന്നു.
2: ശ്യാമളെങ്ങനെ മരിച്ചത്?
3: അത് നിനക്കറിയാലോ, അവിടെ ജാതകത്തിൽ 21-ാം വയസ്സില് മരണത്തിന്റെ യോഗമുണ്ട്.
2: അത് സത്യമാക്കിയതാരാ?
3: എന്ന് വെച്ചാ
2: അവളെ കൊന്നതാരാണെന്ന് പറയച്ചാ. ഇല്ല, ഞാൻ അറിഞ്ഞു, എന്റെ ശ്യാമളെ അച്ഛൻ കൊന്നതല്ലേ.
3: നിന്റെ ആയുസിനു വേണ്ടി അച്ഛൻ അത് ചെയ്തു.
2: നിങ്ങളാണ് എന്നെ നശിപ്പിച്ചത്, എന്റെ ജീവിതം തകർത്തു കളഞ്ഞത്.
3: ശേഖരൻകുട്ടി മരിച്ചപ്പോ ആ വേദന നമ്മൾ താങ്ങി. ഇവൻ പോയാ അത് താങ്ങാൻ നിനക്ക് ശേഷിയുണ്ടോ? ചത്തുപോകുമ്പോ വായിക്കരടാനെങ്കിലും എന്റെ മോനുണ്ടാവണം ഞാൻ ആഗ്രഹിച്ചു.
1: ഒടുവിൽ പോലീസിനെയും കൂട്ടി ഉണ്ണി വീട്ടിലെത്തുന്നു. പിതാവിനെ അറസ്റ്റ് ചെയ്യിക്കുക എന്നതായിരുന്നു ഉണ്ണിയുടെ ലക്ഷ്യം. എന്നാൽ വീട്ടിലെത്തുമ്പോഴേക്കും അപ്പുകുട്ടൻ നായർ തൂങ്ങി മരിച്ചിരുന്നു. അന്ധവിശ്വാസത്തിൽ ജീവിതം ഹോമിച്ചിരുന്ന ഉണ്ണിക്ക് തന്റെ തെറ്റുകൾ മനസ്സിലാകുന്നു. അന്ധവിശ്വാസത്തിന്റെ കരിവായി താൻ മാറുകയായിരുന്നെന്ന് അയാൾക്ക് ബോധ്യം വന്നിരുന്നു.
2: മാപ്പ് പറയാനുള്ള സമയമല്ല, എങ്കിലും അച്ഛന്റെ കൂടെ എല്ലാം അറിയുന്നുണ്ട്. വിശ്വാസങ്ങളും ജാതകക്കെട്ടുകളും എല്ലാം.
1: അയാൾ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് മാലിനിയെ സ്വീകരിക്കുന്നു. അബ്രവാളിയിലെ അത്ഭുതങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു.
4: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അബ്രപാളിയിലെ അത്ഭുതങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഭിലാഷ് കെ ആശ്രാമം.

0: സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
1: Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhuna 90.4 FM. Stay tuned.
2: Paru, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
2: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
2: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോണ്ടാക്ട് 9846512424.
6: കൊല്ലത്തിന്റെ സ്വന്തം ജോണി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
7: August 3 രാവിലെ 11 മണിക്ക്
6: ഏവർക്കും സ്വാഗതം.
7: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
8: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
9: August 1 മുതൽ September 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
10: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
9: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
11: ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീതാ സുഗത.

0: സ്വന്തം ജോണി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
4: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
3: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
4: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: August 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്.

എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഭൂമിയുടെ കഞ്ച് ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുന്നു RJ ആതിര.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഓഗസ്റ്റ് 1
2: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ,

0: കൊല്ലം. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
0: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം. മാസ് ആർട്ട് സൊസൈറ്റിയും ONV മലയാള പഠന കേന്ദ്രവും സംയുക്തമായി നടത്തിയ ജാനകിയമ്മ അനുസ്മരണത്തിന്റെ റേഡിയോ റിപ്പോർട്ട്.
5: മാസ് ആർട്ട് സൊസൈറ്റിയും ONV മലയാള പഠന കേന്ദ്രവും സംയുക്തമായി നടത്തിയ ജാനകിയമ്മ അനുസ്മരണ ചടങ്ങിനോടനുബന്ധിച്ച് മാധ്യമപ്രവർത്തകനും സംഗീതജ്ഞനുമായ ശ്രീ രാജേന്ദ്രബാബു നടത്തിയ അനുസ്മരണ പ്രഭാഷണം കേൾക്കാം.
6: സംഗീത സംവിധായകൻ രാജാമണിയെ പറയാം. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചിത്രം, അദ്ദേഹം ആദ്യം സംഗീത സംവിധാനം നൽകിയ ചിത്രം ഒരു തമിഴ് ചിത്രം, ഗ്രാമത്ത് കിളികൾ എന്നാണ് ആ പടത്തിന്റെ. അതില് മലേഷ്യ വാസുദേവനും എന്റെ സഹോദരി വരികയും ചേർന്ന് രണ്ട് പാട്ട് പാടിയിരുന്നു. അത് കഴിഞ്ഞിട്ടൊരു ദിവസം ഒരു തമിഴ് സോളോ സോങ് ലതിയെ പാടാൻ വിളിച്ചു. അപ്പോൾ തന്നെ രാജാമണി പറഞ്ഞു, ഇത് നിനക്കുള്ള പാത്രമില്ല, ഇത് ജാനകിയമ്മ പാടുന്ന പാത്രമാണ്, തക്കാലം ട്രാക്ക് പാടിയിരിക്കുക, ജാനകിയമ്മ പിന്നീട് വന്നത് പാടും എന്ന് പറഞ്ഞിട്ട് ഒരു സോളോ സോങ് ലതിയെ പാടി വെച്ചു. രണ്ട് ദിവസം കഴിഞ്ഞ് ആ പാട്ട് അതേ സ്റ്റുഡിയോയിൽ ലതിക മറ്റൊരു പാട്ട് പാടും, ഒരു കന്നഡ പാട്ട്, അതൊരു ഡിയറ്റായി ജയശ്രദ്ധനും ലതികയും ചേർന്ന് പാടാൻ, ഗുണസിംഗ് എന്ന് പറഞ്ഞ സംഗീത സംവിധായകൻ ഒരു പാട്ട്. അത് പാടാനായി ആ അതേ സ്റ്റുഡിയോയിൽ എത്തിയപ്പോൾ ജാനകിയമ്മ അവിടെ എത്തി. രണ്ട് ദിവസം മുമ്പ് ലതിക പാടി വെച്ച ട്രാക്ക് മിക്സ് ചെയ്യാനാണ് ആ അമ്മ വന്നത്. അപ്പൊ ഞങ്ങൾ കൺസോളിലിരുന്ന് കണ്ണാടിയും കൂടെ ആ അമ്മ അപ്പൊ അതൊക്കെ വന്നതും വോയിസ് റൂമിൽ ഇരിക്കുന്നതൊക്കെ കണ്ടു. ആശ്ചര്യമെന്ന് പറയട്ടെ, ആ പാട്ട് അമ്മ മുഴുവൻ കേട്ടതിന് ശേഷം രാജാമണിയോട് പറഞ്ഞത്, ഇന്ന പാട്ട് വരുമ്പോൾ നല്ല പാടിയിരിക്കാങ്ങളേ എന്റെ അമ്മ, എനിക്ക് നീ മാത്രമോ തേവയില്ലേ, ഞാൻ പാടാനും പിടിക്കാറുണ്ട്, നല്ലാ ഇരിക്കും, നീ അതേ വെച്ചിട്ടോപ്പാ, ആ പാട്ട് നന്നായിരിക്കുന്നു, ഞാൻ പാടേണ്ട ആവശ്യമില്ല, ആ കുട്ടി നന്നായി പാടിയിട്ടുണ്ട്, അതുകൊണ്ട് നീ അത് തന്നെ ഉപയോഗിക്കാൻ കഴിയല്ലോ എന്ന് പറഞ്ഞ് ഈ അമ്മ ആ പാട്ട് പാടാതെ മടങ്ങിപ്പോയി. ഇത് ലതികയ്ക്ക് ഒരു പുതിയ ഗായിക എന്ന നിലയിൽ ലതികയ്ക്ക് കിട്ടാതെ ഏറ്റവും വലിയ ഒരു അവാർഡാണ്. അന്നത്തെ ഏറ്റവും വലിയ ഗായിക പറയുന്നു ആ പാട്ട് നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞതിൽ അത്രയധികം സന്തോഷം നമുക്ക് തോന്നിയപ്പോഴും നമ്മളെ തകർത്ത് കളഞ്ഞ മറ്റുള്ള അനുഭവം അപ്പോൾ തന്നെ ഉണ്ടാകും. ഈ പാട്ട് ട്രാക്ക് പാടിയ ഗായിക ഇവിടെ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ലതികയെ വന്ന ജാനകിയമ്മയോട് പരിചയപ്പെടുത്തും എന്ന് മോഹിച്ചു പോയി. പക്ഷെ അതൊന്നായില്ല, ആരും ഒന്നും ഇല്ല, ജാനകിയമ്മ ലതികയെ കാണാതെ തിരികെ പോവുകയും ചെയ്തു. അപ്പോൾ രണ്ട് ഒരു ഒരു സന്തോഷവും ഒരു ഒരു ദുഃഖവും കൂടെ ഒരുമിച്ച് അനുഭവിക്കേണ്ടി വരുന്ന ഒരു അപൂർവ സന്ദർഭം. അത് ലതികയുടെ ജീവിതത്തിന് ഏറ്റവും വലിയ ഒരു നിരാശയായിരുന്നു. പിന്നീട് ആ അമ്മയുമായി അടുത്തിടവ് പഴകുന്നത് വരെ പിന്നീട് പല പല സാഹചര്യങ്ങളും ഇവിടെ വിളിച്ച് കാണാനും

0: ഒരുമിച്ച് വേദി പങ്കെടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ അവർ തമ്മിൽ വളരെയധികം അടുക്കുകയും വളരെ വളരെ സംഗീതത്തെ കുറിച്ചുള്ള ഗൗരവതരമായ ചർച്ചകൾ നടത്തുകയൊക്കെ
1: ചെയ്തിട്ടുണ്ട്.
0: അമ്മ ഗാനാലാപനത്തിന് വിട പറഞ്ഞ് ഹൈദരാബാദിൽ മൈസൂരിലോട്ട് വിശ്രമിക്കുന്ന കാലത്തും ലതിക അവിടെ പോയിട്ടുണ്ട്. അമ്മയെ കാണാൻ വേണ്ടി മാത്രം പോയി മണിക്കൂറുകളോളം സംഗീതത്തെ കുറിച്ച് ധാരാളം നല്ല ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇവിടെ ഈ സംഭവം പറഞ്ഞതിൻ്റെ പിന്നിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാന വിഷയം എന്താണെന്ന് വെച്ചാൽ, വളർന്നു വരുന്ന കലാകാരരെ, വിശേഷ ഗായകരെ ആ അമ്മ എത്രത്തോളം ഹൃദയപൂർവ്വം പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് ആ പാട്ട് ലതിക തന്നെ പാടിക്കോട്ടെ എന്ന് പറഞ്ഞത്. ജീവിതത്തിലുടനീളം നാട്ടുകാരെ ഇത്രയധികം സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത മറ്റൊരു ഗായകനോ ഗായികയോ എടുത്തു പറയാനില്ല.
2: വി പാർക്കിൽ നടന്ന എസ് ജാനകി അനുസ്മരണം എന്ന പരിപാടിയുടെ മുഖ്യ പ്രഭാഷണം നടത്തിയ ശ്രീ രാജേന്ദ്രബാബു സാറാണ്, സംഗീതജ്ഞനാണ് അദ്ദേഹം. അദ്ദേഹമാണ് ഇപ്പോൾ നമ്മളുടെ കൂടെയുള്ളത്. സർ, ജാനകിയമ്മയെ കുറിച്ചാണല്ലോ ഇന്നിവിടെ ഒരു അനുസ്മരണം നടന്നത്. അപ്പോൾ ഈ ഒരു ജാനകിയമ്മ എന്ന ഒരു ഗായികയെ കുറിച്ച് സാറിനോട് ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാൻ പറഞ്ഞാൽ സാർ എന്തായിരിക്കും അമ്മയെ കുറിച്ച് പറയുക?
3: ഇന്ത്യ കണ്ട അതുല്യയായ ഗായിക, സമാനതകളില്ല. എൻ്റെ ഒരു വലിയ സംഗീതജ്ഞനായ സുഹൃത്തിരിക്കും എന്നോട് പറഞ്ഞത്, ഗായകർ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്, ധാരാളം ഉണ്ട്, പക്ഷേ ജാനകി ഒന്ന് മാത്രം. അത് തന്നെ എനിക്കും പറയാനുള്ളത്.
2: അത് തന്നെയാണ് പറയാനുള്ളത് അല്ലേ. അപ്പോൾ അമ്മയുടെ ഈ ഒരു സംഗീത സംവിധായകരുമായുള്ള ജാനകി അമ്മയുടെ കൂട്ടുകെട്ട് അല്ലെ ഏറ്റവും കൂടുതൽ അങ്ങേ ആകർഷിച്ച ഒരു ഗാനം ഏതാണ്?
3: അത് ഒന്നെന്ന് പറയാൻ പറ്റില്ല, ധാരാളം പാട്ടുകളുണ്ട്. എല്ലാ പാട്ടുകളും ആ അമ്മ ആ സംഗീത സംവിധായകൻ കൽപ്പന സങ്കല്പിച്ചതിന് അപ്പുറത്ത് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിലാണ് ആ അമ്മ പാടാറുള്ളത്. എങ്കിലും എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യം ഞാൻ പറയാം, സ്വർണമുകിലേ എന്ന് പറഞ്ഞ പാട്ട്, ജോൺസന്റെ പാട്ടിന്റെ റെക്കോർഡിങ് സമയത്ത് ആ അമ്മ പാട്ട് കേട്ടിട്ട്, അതായത് ജോൺസൺ പാടിക്കൊടുത്തത് കേട്ടിട്ട് കുറച്ചു നേരം ഉണ്ടാതിരുന്നു. ജോൺസൺ മേടിച്ചു പോയി, അയ്യോ അമ്മയ്ക്ക് പാട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ഇന്നൊന്നും ഒരു തട പാട് എന്ന് പറഞ്ഞ് രണ്ടാമതും പാടിച്ചു. പിന്നീട് ആ അമ്മ എന്നാപ്പാ എപ്പടി ഇന്ന് ഇനി എന്തൊക്കെയാ ചെയ്തു വെച്ചിരിക്കുന്ന, ഓ മനോഹരം, അത് പറഞ്ഞതിന് ശേഷമാണ് ജോൺസന് സമാധാനമായത്. ആ പാട്ട് എത്ര വലിയ പാട്ടാണെന്ന് നമുക്കിപ്പോഴും അറിയാമല്ലോ, സ്വർണമുകിലെ സ്വപ്നം. അപ്പൊ അതുപോലെ എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനും ആ അമ്മ പാടുമ്പോൾ കിട്ടുന്ന അനുഭവം ഏതാണ്ട് ഇതുപോലത്തുള്ള അനുഭവം തന്നെയാണ്. കാരണം അവിടെ കോംപ്രമൈസ് ഇല്ല, 100% ആത്മാർത്ഥതയാണ്. അത് തന്നെയാണ് ആ അമ്മയുടെ വിജയവും, ആ അമ്മയോട് മറ്റുള്ളവർക്കുള്ള ബന്ധത്തിന്റെ അടിച്ചറയുടെ ഉറപ്പും അതൊക്കെയാണ്.
2: ഓക്കെ സർ, താങ്ക് യു. ഇത്രയും സമയം റേ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM വേണ്ടി ചെലവഴിച്ചതിന് നന്ദി. ബി പാർക്കിൽ നടക്കുന്ന ജാനകിയമ്മ അനുസ്മരണത്തോടനുബന്ധിച്ച് പാട്ടുകൂട്ടം എന്ന ഒരു 100 ഗായകരടങ്ങിയ ഒരു പാട്ടുകൂട്ടത്തിന്റെ കോർഡിനേറ്ററാണ് ഇപ്പോൾ നമ്മളോട് ഒപ്പം ഉള്ളത്. അപ്പൊ അദ്ദേഹത്തിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമസ്കാരം സാർ.
4: നമസ്കാരം.
2: സാറിന്റെ പേരെന്താണ്?
4: എന്റെ പേര് നജീബ്.
2: സാർ ഇന്ന് ഈ ഒരു അനുസ്മരണ ജാനകിയമ്മയുടെ അനുസ്മരണത്തോടനുബന്ധിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത് ജാനകിയമ്മയുടെ പാട്ട് മാത്രം കൊണ്ട് ഈ ഒരു സദസ്സിനെ വിസ്മയിപ്പിക്കാനാണോ?
4: ജാനകിയമ്മയുടെ അനുസ്മരണമായതുകൊണ്ട് ജാനകിയമ്മയ്ക്ക് ഒരു ട്രിബ്യൂട്ട് കൊടുത്തിട്ട് പഴയ വ്യത്യസ്തങ്ങളായിട്ടുള്ള ബാബുരാജിന്റെയും അതുപോലെ, അതായത് പെണ്ണാളെ പെണ്ണാളെ അങ്ങനെയൊക്കെയുള്ള പഴയ പാട്ടുകൾ, നമ്മൾ പണ്ട് നെഞ്ചിലേറ്റി നടന്നിരുന്ന പഴയ പാട്ടുകളുണ്ടല്ലോ, അത് ഇന്ന് 55, 60, 70 വയസ്സുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നു. അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇത് പാടുന്നത്. പഴയ പാട്ടുകളെ താലോലിക്കുന്ന, നെഞ്ചിലേറ്റി നടക്കുന്ന ഒരുപറ്റം ആൾക്കാരുടെ കൂട്ടായ്മയാണ് ഹായ് പാട്ടുകൂട്ടം എന്ന പന്മനയിലെ ഗ്രാമത്തിന്റെ പാട്ടുത്സവ കൂട്ടായ്മ.
2: ഓക്കെ, അപ്പൊ സാറ് പറഞ്ഞു പാട്ടുകൂട്ടം, അതിനകത്ത് ഒരുപാട് ഗായകരുണ്ട് എന്ന് പറഞ്ഞു, 100 ഗായകരുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു 100 ഗായകരെ എങ്ങനെയാണ് സാർ ഈ ഒരു പാട്ടുകൂട്ടത്തിലേക്ക് എത്തിച്ചത്, അല്ലെങ്കിൽ ഈ ഒരു പാട്ടുകൂട്ടം ഉണ്ടാകാൻ ഇടയായ ഒരു സംഭവം എന്ന് പറയാമോ?
4: പാട്ടുകൂട്ടം ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. ഇടപ്പള്ളിക്കോട്ട, അതായത് കരുനാഗപ്പള്ളിയുടെ ഒരു നാഷണൽ ഹൈവേയുടെ ഓരം ചേർന്ന ഒരു സ്ഥലമാണ്, കരിമണലിന്റെയൊക്കെ പിന്നെ മണമുള്ള ഒരു സ്ഥലമാണ് ഇടപ്പള്ളിക്കോട്ട പന്മന എന്ന് പറയുന്നത്. ഈ സ്ഥലത്ത് ഞങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ് ആണ് ഹായ് ആദ്യം ആരംഭിച്ചത്. പിന്നെ ക്ലബ്ബായി, ഗ്രന്ഥശാലയായി, ഹായ് ഗ്രന്ഥശാല. അതിന് കഴിഞ്ഞിട്ട് അങ്ങനെ ഗ്രന്ഥശാലയിൽ വരുന്ന ആൾക്കാർ ചെറുതായിട്ട് പാടി തുടങ്ങി, 3 കൊണ്ട് തുടങ്ങിയതാണ് ഇന്ന് ഇപ്പം 150 ആൾക്കാർ, അതായത് ഇതിന്റെ ശ്രോതാക്കളായിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ ആൾ ഓവർ വേൾഡ് ഇപ്പോൾ ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുക. ഇതൊരു പ്രത്യേക രീതിയിലാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും പാടാവുന്ന രീതിയിൽ പാട്ട് ഞങ്ങൾ ഡിസ്പ്ലേ ചെയ്യും. അത് പാടി പഴകി പാടി തെളിഞ്ഞ പാട്ടുകൾ, നെഞ്ചിലേറ്റിയ പാട്ടുകൾ, അത് ഞങ്ങളെ കൂട്ടം ചേർന്ന് പാടുമ്പോൾ അത് പ്രത്യേകിച്ചും ഹാർമോണിയോ

0: തബലയൊക്കെ വെച്ച് പാടുമ്പോൾ ഏറ്റവും കൂടുതൽ ആസ്വാദ്യകരമാണ്. അതാണ് ഞങ്ങളുടെ പ്രചോദനം.
1: ഇന്നത്തെ ഈ ഒരു സാങ്കേതിക വിദ്യയും ആധുനിക ലോകമൊക്കെ ഒരുപാട് വളർന്നു. ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ജാനകിയമ്മയുടെ ഈ ഒരു പാട്ടിന്റെ പ്രിയം എത്രത്തോളമാണ് ഇന്ന് നിലനിൽക്കുന്നത്?
0: ഈ മഞ്ഞണിക്കൊമ്പിൽ എന്ന് പറയുന്ന ഒരൊറ്റ പാട്ട് മാത്രം മതി. മഞ്ഞണിക്കൊമ്പിൽ ഒരു അങ്ങനെ തുടങ്ങുന്ന ആ പാട്ട് ജെറിയമ്മൽ ദേവ് സാറിന്റെ സംഗീതത്തിൽ, ബിച്ചു തിരുമലയുടെ രചനയിൽ, ആ ഒരു പാട്ട് എത്രയോ വർഷത്തിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ളതാണ്. അതിന്റെ ആ സംഗീതം ചെയ്തിരിക്കുന്നതും ആ വരികളും ഒക്കെ നമുക്ക് കേട്ടുമ്പോൾ, പ്രത്യേകിച്ച് 48,000-ലധികം പാട്ടുകൾ പാടിയ ഒരു വ്യക്തിയാണ് നമ്മുടെ മരിച്ചുപോയ മരണമടഞ്ഞ ജാനകിയമ്മ. ആ മാഡം വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് പാട്ടുകൾ ഇത്രയും ഭാഷ സ്ഫുടം ചെയ്ത് പറയുന്ന ഒരു ഗായികയെ നമുക്ക് വേറെ കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ ഇത്രയും പാട്ടുകൾ പാടിയിട്ടുള്ള ജാനകിയമ്മ ഇത്രയും പാട്ടുകൾ പാടിയപ്പോൾ ജാനകിയമ്മയെക്കുറിച്ച് നമ്മളിങ്ങനെ ഈ കൊല്ലം സ്വദേശികൾ ഇങ്ങനെ ഒരു അനുസ്മരണം വെക്കുമ്പോൾ ഹായ് പാട്ടുകൂട്ടത്തിന് മാറി നിൽക്കാൻ പറ്റില്ല. ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒരു ദിവസം പാടി മറന്നുപോകുന്ന, അല്ലെങ്കിൽ ഒരു ചെവിയിൽ കൂടെ കേട്ട് മറ്റു ചെവിയിലൂടെ കളയുന്ന പാട്ടുകളാണ് കൂടുതലുള്ളത്. പക്ഷേ ഈ പാട്ടുകളൊക്കെ എന്നും എവർ ലാസ്റ്റിംഗ്, എവർ ഗ്രീൻ ആയിട്ട് നിലനിൽക്കുന്നു ജാനകിയമ്മയുടെ പാട്ടുകൾ. അതാണ് എനിക്ക് പറയാനുള്ളത്.
1: താങ്ക് യു സാർ. പാട്ടുകൂട്ടം ഇപ്പോൾ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM വേണ്ടി, പാട്ടുകൂട്ടം എന്ന ഈ ഒരു സംഘടനയ്ക്ക് വേണ്ടി ഒരു രണ്ടു വരി ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് ആലപിക്കാം.
0: പൊന്മനയുടെ പുതുമണ്ണിൽ പുൻവസന്തമായി പുൻതിങ്കൾ കല പോലൊരു പാട്ടുകൂട്ടം. പൊന്മനയുടെ പുതുമണ്ണിൽ പുൻവസന്തമായി പുൻതി

0: ഇഷ്ടം. എല്ലാവർക്കും നന്ദി. എല്ലാവരും പാട്ടിനെ ഇഷ്ടപ്പെടണം, ഒപ്പം നമ്മുടെ ജാനകിയമ്മയെ എന്നും ഓർക്കണം. താങ്ക് യു.
1: താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്.
2: ജാനകിയമ്മയുടെ അനുസ്മരണത്തോടനുബന്ധിച്ച് നമ്മൾ കൊല്ലം വി പാർക്കിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മളുടെ കൂടെ ഒരു ചേട്ടൻ ഇപ്പം ജോയിൻ ചെയ്യും.
3: സതീശൻ.
2: നമ്മൾ ജാനകിയമ്മയുടെ അനുസ്മരണമായിട്ട് ഇവിടെ ബന്ധപ്പെട്ട് ഇവിടെ നിൽക്കുകയാണല്ലേ. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു പാട്ട് ഏതാ ജാനകിയമ്മയുടെ?
3: ജാനകിയമ്മയുടെ ഇഷ്ടമില്ലാത്ത പാട്ട് എന്ന് ചോദിച്ചാൽ മതി, എല്ലാ പാട്ടും ഇഷ്ടമാണ്. അത് മൗനമേ എന്നുള്ള പാട്ടാണ് ഏറ്റവും ഇഷ്ടം. മൗനമേ നിറയും മൗനമേ എന്നുള്ള പാട്ട്. പിന്നെ അതുപോലെ ഒരുപാട് പാട്ടുകൾ, തമിഴിലായാലും മലയാളത്തിലായാലും ഒരുപാട് പാട്ടുകൾ. അതുപോലെ തന്നെ ഇപ്പൊ തന്നെ അവര് ഇറങ്ങാത്ത പാട്ടുകൾ, 50 വർഷം മുമ്പ് തന്നെ കാമലോല എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയിലെ പാട്ട് അടുത്ത ദിവസം കേൾക്കുകയുണ്ടായി. അത് തന്നെ അപൂർവ എന്റെ ഡിസ്ക് ഒരാള് ഷിജു എന്ന് പറഞ്ഞ ആള് പോസ്റ്റ് ചെയ്തതാണ്. അത് വളരെ ഗംഭീരമായിരുന്നു. അങ്ങനെ ഒരുപാട് അവര് ആവശ്യപ്പെട്ട കുറേ പഴയ പാട്ട് ഇങ്ങനെ ഇദ്ദേഹം പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ അതൊക്കെ കേൾക്കാറുണ്ട്. പാട്ട് തന്നെ വളരെ ഇഷ്ടമാണ്. പാട്ട് കേൾക്കാറുണ്ട്, ഫുൾ ടൈം പാട്ട് തന്നെയാണ്. പാട്ട് പാടലും പാട്ട് കേൾക്കലുമാണ് താല്പര്യം. അതുകൊണ്ട്
2: മോഡുലേഷൻ ക്യൂവിനെന്നാണ് നമ്മുടെ ജാനകിയമ്മയെ പറയുന്നത് അല്ലെ. ഉച്ചാരണ ശുദ്ധിയാണെങ്കിലും ഏതൊരു ഭാഷയിൽ പോയി പാടുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഭാഷയിലുള്ള അല്ലെങ്കിൽ ആ ഒരു നാട്ടുകാരിയാണോ എന്ന് നമുക്ക് തോന്നിപ്പോവും. അപ്പോ ഇപ്പൊ മലയാളത്തിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് ഒരുപാട് പാട്ടുകൾ ഇഷ്ടമാണ്. അപ്പൊ മലയാളത്തിലോട്ട് വരുവാണെങ്കിൽ അല്ലെങ്കിൽ ജാനകിയമ്മ പാടിയിട്ടുള്ളതിൽ വെച്ച് നമുക്കൊരു പേഴ്സണൽ ആയിട്ട് നമുക്ക് തോന്നുമല്ലോ, അത് കുറച്ചൊരു ടച്ചിങ് ആയിട്ട് തോന്നുക, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മറ്റൊരു പാട്ട് കേട്ടാൽ ഒരിക്കലും മാറ്റി നിർത്താനും തോന്നാത്ത തരത്തിലുള്ള ഏതെങ്കിലും പാട്ടുകളുണ്ടോ?
3: സൂര്യകാന്തി. അത് ഭാഷയുടെ കാര്യം പോലെ, ഭാഷ എന്ന് വെച്ചാൽ ഏത് ഭാഷ പാടില്ല, ആ ഭാഷയുടെ കൃത്യ ഉച്ചാരണം കൃത്യമായി സൂക്ഷിക്കുന്നവരാണ്. അതുപോലെ തന്നെ നൈർമല്യം, അവിടെ ഏറ്റവും നല്ലൊരു സ്വഭാവം എന്ന് വെച്ചാൽ നൈർമല്യം തന്നെ. നമ്മൾക്ക് എപ്പോഴും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കാവുന്ന ഒരു മുഖമാണ്. ഇപ്പോഴും അവരെ അമ്മയാണെന്ന് ചേച്ചിയായിട്ടോ ഒക്കെ നമുക്ക് തോന്നുക. അവരാ ആ സൂര്യകാന്തിയുടെ ഫീല്, അതുപോലെ തന്നെ മൗനവി എന്ന് പറഞ്ഞ പാട്ടിന്റെ ഫീല്, അതുപോലെ ഏത് പാട്ടെടുത്താലും, ഇപ്പൊ തുമ്പി വാ തുമ്പി കൂടത്തിലായാലും, അതുപോലെ അവരുടെ കുട്ടികളുടെ സ്വർത്തി പാടുന്ന കുറെ പാട്ട്, കൊക്ക അമന്തി കോനാൻ ഇറച്ചി തുടങ്ങി ആ മോഡുലേഷൻസ്, മോഡുലേഷൻസിന്റെ ആജ്ഞാനാണ് അവര്. അതുകൊണ്ട് ഒരു പാട്ട് മാറ്റി നിർത്താൻ പറ്റൂല. എന്തായാലും ആ ആത്മാവിന് ഒരു ഇതാണ്, നമുക്ക് ശാന്തി നേടുക എന്നുള്ളതാണ് നമ്മുടെ കടമ.
2: താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നമ്മൾ കൊല്ലം വി പാർക്കിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മളുടെ ജാനകിയമ്മയുടെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് പേരുണ്ട്, ഒരുപാട് ജാനകിയമ്മയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുമായിട്ട് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ജാനകിയമ്മയുടെ ആരാധകനെ കിട്ടിയിട്ടുണ്ട്, നമുക്കൊന്ന് സംസാരിക്കാം. നമസ്കാരം സർ.
4: നമസ്കാരം.
2: എന്താ സാറിന്റെ പേര്?
4: കണ്ണൻ ഷൺമുഖം.
2: എന്തെയാണ്?
4: പ്രാക്കുളം ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ഹെഡ്മാഷ് ആണ്.
2: അപ്പൊ ജാനകിയമ്മയുടെ പാട്ടുകളൊക്കെ ഒരുപാട് ഇഷ്ടമാണല്ലേ?
4: ഒരുപാട് ഒരുപാട്.
2: എന്തുകൊണ്ടാണ് ജാനകിയമ്മയുടെ പാട്ടുകൾ ഇഷ്ടം?
4: അല്ല, പകരം വെക്കാനില്ലാത്ത ആ നാദ മധുരിമ തന്നെയാണ്, അത് തന്നെയാണ് കാരണം.
2: ഓക്കെ, സാറിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ട് ഏതാ?
4: താനേ തിരിഞ്ഞു മറിഞ്ഞും തൻ താമരമെത്തമേലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ.

0: നമസ്കാരം മാഷെഴുതി ബാബുക്ക സംഗീതം ചെയ്ത പാട്ടാണ് എന്റെ ഫേവറേറ്റ്.
1: അതെ, നന്നായിട്ട് പാടിക്കൊള്ളാം. അപ്പൊ ഇവിടെ വെച്ച് പെട്ടെന്ന് ഇങ്ങനെ പാടാൻ പറഞ്ഞാൽ ചിലപ്പോ പാടാരും പാടൊന്നുമില്ല. പക്ഷെ ഞാൻ ചോദിച്ചപ്പോ തന്നെ സാറത് പറഞ്ഞു.
0: അല്ല, അത്ര ഒരു ഇൻവോൾവ് ആയിട്ടുള്ള പാട്ടാണ്. പിന്നീട് ബാബുക്ക തന്നെ ഇത് ഹാർമോണിയം ഉപയോഗിച്ച് ബാബുക്കയുടെ സ്വരത്തിൽ ഇത് റെൻഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയും പാട്ടിൽ കേട്ടിട്ടുണ്ട്. ആ ഒരു അങ്ങനെ വ്യത്യാസമൊന്നും അളക്കാൻ നമ്മൾ ആളല്ല. അത്രയധികം ഒരു ബാബുക്കയുടെ വേറൊരു ഒരു റേഞ്ചിലേക്ക് പോകുന്ന ഒരു സംഗതി. അതിന്റെ തന്നെ ആ ഒരു ആലാപനത്തിന്റെ വേറൊരു തലത്തിലേക്കാണ് ജാനകിയുടെ പാട്ട്.
1: ഇതുപോലെയാണ്, കാരണം എന്ന് വെച്ചാല് നമ്മുടെ ഈ സംഗീതം ഏതൊരു പാട്ടാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു സംഗീതത്തിന്റെ ഏതൊരു ഇപ്പൊ അതിന്റെ മ്യൂസിക് ആണെങ്കിലും വരികളാണെങ്കിലും ചില നിമിഷങ്ങളിൽ നമ്മളുടെ വളരെയധികം വ്യക്തിപരമായ നിമിഷങ്ങളിൽ നമ്മളോട് ചേർന്ന് നിൽക്കാറുണ്ട് അല്ലെ. ഇപ്പൊ ചില ഗായകരെ ഒന്നും നമുക്ക് നേരിട്ട് ആരെ അറിയില്ല, പക്ഷെ അവരുടെ പാട്ടുകളിലൂടെ വരുമ്പോൾ അവർ നമ്മളുടെ ആരൊക്കെയായി മാറും. ഒരു പക്ഷെ നമുക്ക് നേരിട്ട് പരിചയമില്ല, സംസാരിച്ചിട്ടില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അവരുടെ പാട്ടുകൾ നമുക്ക് പലപ്പോഴും സാന്ത്വനമാകാറുണ്ട്. ചിലപ്പോൾ കരച്ചിൽ വരുമ്പോൾ നമ്മൾ അത് കരഞ്ഞു തീർക്കാറുണ്ട്. ആ പാട്ടിലൂടെ ഒരുപാട് സന്തോഷങ്ങളിൽ കൂടിച്ചേരാറുണ്ട്. അപ്പൊ എങ്ങനെയാണ് ജാനകി അമ്മയുടെ പാട്ടുകൾ സാറിനെ സ്വാധീനിച്ചിട്ടുള്ളത്?
0: ഞാൻ പാട്ട് കാര്യമായി കേട്ടിരുന്ന ഒരു സമയത്ത് എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള, അതായത് നമ്മുടെ കാസറ്റ് കാലത്തിന് മുമ്പ് വിനയിൽ റെക്കോർഡിന്റെ കാലം ഉണ്ടായി. ഞങ്ങളുടെ കുട്ടിക്കാലമൊക്കെ സംഗീത സമ്പന്നമായിരുന്നു. പാട്ട് കേൾക്കുന്ന പാട്ട് പഠിച്ചിട്ടുള്ള ഗായകരായിട്ടുള്ള ഗായികമാരായിട്ടുള്ള കുടുംബ ബന്ധുക്കൾ അവരുടെ രാവും പകലും എല്ലാം ഈ റേഡിയോ അതല്ലെങ്കിൽ ഈ എൽ പി റെക്കോർഡ് പ്ലെയർ, അതിന്റെ വലിയ ഒരു ഒരു ശേഖരം ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് എന്റെ മാത്രമല്ല എന്റെ തൊട്ട് മുമ്പുള്ള തലമുറയുടെ ഞങ്ങളുടെ കുടുംബത്തിലെ ഫേവറേറ്റ് ഗായിക ജാനകിയമ്മയായിരുന്നു. അത് ഈ ലോകം മുഴുവൻ സുഖംപകരൻ എന്ന പാട്ടായാലും പിന്നീട് ഈ തുമ്പി വാക്ക് ആയാലും ഇതെല്ലാം ഈ ഞങ്ങളുടെ ഒരു ദേശീയ ഗാനം പോലെയായിരുന്നു. എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു നാലോ അഞ്ചോ ഗാനങ്ങൾ ജാനകിയുടേതായി പാടാത്ത ഒരു ഒരു അങ്ങനെയും ഒരു സമയത്തൂടെയാണ് ഞങ്ങൾ പോയത്. പിന്നീട് മറ്റു തിരക്കിലൊക്കെ ആയപ്പോൾ അത് കുറഞ്ഞു. എങ്കിലും എസ് പി യു ആയിട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ അമ്മ പാടിയിട്ടുള്ള പാട്ടുകൾ അങ്ങേറ്റം തമിഴ് ധാരാളം പാട്ടുകൾ അതെല്ലാം എൻ്റെയും എൻ്റെ അമ്മയുടെയും എൻ്റെ സഹോദരൻ അതെ ഹാർമോണിസ്റ്റാണ് എൻ്റെ മകൻ ഗായകനാണ് അവരുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളാണ് അമ്മയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ. നമസ്കരിക്കും.
1: താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.
2: ബി പാർക്കിലെ ജാനകിയമ്മ അനുസ്മരണത്തോടനുബന്ധിച്ച് നിൽക്കുന്ന ഒരു ചടങ്ങിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നമ്മുടെ കുറേ ജെൻസി കുട്ടികളുണ്ട്. അപ്പോൾ അതിൽ നമുക്കൊരാളെ കിട്ടിയിട്ടുണ്ട്. പേര് എന്താണ്?
3: ഭാഗ്യദേവ്.
2: ഭാഗ്യദേവ് എന്നാണ് മോന്റെ പേര്. മോൻ എന്തിനാ പഠിച്ചത്?
3: ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുക, പഠിച്ചോണ്ടിരുന്ന.
2: അപ്പോൾ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഭാഗ്യദേവിന് പഴയ കാലഘട്ടത്തിലെ ജാനകിയമ്മയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
3: ജാനകിയമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗീതത്തിന്റെ ഒരു മജീഷ്യൻ, അല്ലെങ്കിൽ അങ്ങനെ പറയാമാണ്. കാരണം ഞാൻ ഡെയിലി കേൾക്കുന്ന ഒരു സംഗീതമാണ് അദ്ദേഹത്തിൻ്റെ. അപ്പം അങ്ങനെ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിന് നല്ല കുളിർമയും എല്ലാം മറക്കുന്ന ഒരു ദുഃഖങ്ങളെല്ലാം മറന്നു പോകുന്ന ഒരു ഫീലിംഗ് ആണ്.
2: അപ്പൊ ഇന്നത്തെ ഈ ഒരു യുവ ഗായകരുണ്ട്, ഇപ്പൊ കുറെ യുവ ഗായകർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു യുവ ഗായകരിൽ നിന്നും വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ ഈ ജാനകിയമ്മയിൽ നിന്ന് എന്ത് പഠിക്കണമെന്നാണ് ഇപ്പൊ ഭാഗ്യദേവ് ഉദ്ദേശിക്കുന്നത്?
3: അതായത് ഒരു സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാഗരം പോലെയാണെന്നാണ് ലാലേട്ടനൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുപോലെ തന്നെ അപ്പം നമ്മള് സംഗീതത്തിന്റെ ആത്മീയതയിലേക്ക് ഇറങ്ങിച്ചല്ലോ. അതായത് നമ്മള് സംഗീതം കേൾക്കുന്ന സംഗീതമാണ് ലോകം, സംഗീതമാണ് ഭൂമി, സംഗീതമാണ് അമ്മ എന്നൊക്കെ നമ്മൾ പറയാറ്. അതൊക്കെ ആസ്പദമാക്കി വേണം ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ഓരോ യുവ ഗായകന്മാര് പാടാനും എല്ലാം.
2: താങ്ക് യു സോ മച്ച് ഭാഗ്യദേവ്, ഞങ്ങളുടെ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വന 90.4 FM ഇങ്ങനെ ഒരു ടോക്ക് തന്ന് സഹായിച്ചതിന് താങ്ക് യു.
3: താങ്ക് യു.
4: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മാസാർഡ് സൊസൈറ്റിയും ONV മലയാള പഠന കേന്ദ്രവും സംയുക്തമായി നടത്തിയ ജാനകിയമ്മ അനുസ്മരണത്തിന്റെ റേഡിയോ റിപ്പോർട്ട്.
5: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.
6: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
7: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
6: ഏവർക്കും സ്വാഗതം.
7: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
8: ഹേ ജെമിനൈ, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
9: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
8: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
9: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
8: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
9: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി ബി

0: കോഴ്സുകളും ലഭ്യമാണ്.
1: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
0: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ൽ ലഭ്യമാണ്.
1: അപ്പൊ എന്റെ അടുത്ത ചുവടുവയ്പ് MES ലേക്ക് തന്നെ.
2: AI പോലെ നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
1: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
2: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട് 9447607603 9400708900 9447560336.
1: MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.

0: കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി 4th September ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം 6th September നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st സമ്മാനം 25,000 രൂപ, 2nd സമ്മാനം 5,000 രൂപ, 3rd സമ്മാനം 3,000 രൂപ, 4th സമ്മാനം 2,000 രൂപ, 5th സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121212680.
2: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സെൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: August 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സെൽസിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സെൽസ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
5: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.

ഈ ആഴ്ചയിലെ ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഞാൻ പ്രദീപ് ആശ്രാമം. നീണ്ട ഒരു ട്രെയിൻ യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ച് ഒന്ന് വിശ്രമിക്കാം എന്ന് കരുതിയാണ് സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ഈണങ്ങളുടെ സംവിധായകൻ ജെറി അമൽദേവ് വീട്ടിലെത്തിയത്. വീട്ടിലെത്തിയതും ദേണ്ടെ വീട്ടിലെ ലാൻഡ് ഫോൺ ശബ്ദിക്കുന്നു. അന്ന് മൊബൈൽ ഫോൺ പ്രചാരത്തിലില്ലാത്ത കാലമാണ്. വർഷം 1984. അങ്ങേത്തലയ്ക്കൽ സംവിധായകൻ ഫാസിലാണ്. അത്യാവശ്യം ഉടൻ കാണണമത്രേ. കണ്ടപാടെ കുശലാന്വേഷണത്തിന് പോലും മുതിരാതെ ഫാസിൽ ജെറിയോട് പറയുന്നു, പഴയ സിനിമാ നായികമാർ പത്മിനി രാഗിണിമാരല്ലേ, പത്മിനി എൻ്റെ സിനിമയിൽ അഭിനയിക്കാം എന്നേറ്റിട്ടുണ്ട്. അമേരിക്കയിലുള്ള അവർ നാളെ എത്തും. ഒരു പാട്ടിനുള്ള ഈണം വേണം. എന്നിട്ട് സിറ്റുവേഷനും വിവരിക്കുന്നു. നിറയെ ജനലുകളും വെള്ളക്കർട്ടനുകളും കുരിശുമാലകളും വലിയ നാഴികമണിയുമുള്ള വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന പത്മിനി എന്ന മുത്തശ്ശിക്കരികിലേക്ക് മണി പോലെ ചിരിച്ച് ഒരുപാട് ബാഗുകളും തൂക്കിയെത്തിയ കൊച്ചുമകൾ നാദിയാമൊയ്തു എന്ന കുസൃതി പെണ്ണ്. ആയിരം കണ്ണുമായി കാത്ത് കാത്തിരുന്ന മുത്തശ്ശി ഒരു നാൾ അവരറിയുന്നു തൻ്റെ പുന്നാര കൊച്ചുമകളായ കുറുമ്പുകാരി മാരകരോഗം മൂലം മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഫാസിൽ കൂട്ടിച്ചേർക്കുന്നു, കാത്തിരിപ്പിൻ്റെ സുഖവും നൊമ്പരവും അതു യാഥാർത്ഥ്യമാകുമ്പോഴുള്ള സുഖവുമാണ് പാട്ടിൻ്റെ വരികളിൽ ജീവിതത്തിൻ്റെ നിറഭേദങ്ങൾ ചേർക്കുന്ന കാത്തിരിപ്പുകൾ. ബിച്ചു തിരുമലയുടെ വരികൾ ജെറി അമൽദേവ് വായിക്കുന്നു. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, ബിച്ചുവിൻ്റെ ഈരടികൾക്കിടയിലൂടെ

എറിയമ്മൽ ദേവ്, പത്മിനി മുത്തശ്ശിയായി, പിന്നെ നാദിയയുടെ ഗേളി എന്ന കഥാപാത്രമായി ഒഴുകി വന്നു ഈണം ജെറിയമ്മൽ ദേവിൻ്റെ ഹാർമോണിയത്തിലൂടെ. കാലം എത്ര കഴിഞ്ഞിട്ടും നമ്മെ കൊതിപ്പിക്കുന്ന ആ ഈണം, കാത്തിരിപ്പിൻ്റെ ആഴങ്ങളിൽ ഇടയ്ക്കിടെ നമ്മളുടെ കാതിലാരോ മൂളി കൂടുകൂട്ടാനെത്തുന്ന പാട്ടുകളിലെന്നും ഇതുതന്നെ ഓർമ്മകളിൽ പൂത്തു നിൽക്കുന്ന മഞ്ഞ മന്ദാരം പോലെ.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
1: നമുക്ക് മടങ്ങി വരാം ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. 1982 ലെനിൻ രാജേന്ദ്രൻ ചില്ല് എന്ന സിനിമ സംവിധാനം ചെയ്യുന്നു. ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള ഒരു പാട്ട് വേണം. വിശ്വകവി ONV വിളിച്ചു വരുത്തുന്നു ലെനിൻ. ONV പറഞ്ഞു, കുട്ടികളുടെ മാസികയിൽ അച്ചടിച്ചു വന്ന സാറിൻ്റെ ഒരു കവിതയുണ്ട്, ഒരുവട്ടം കൂടിയ നോർമകൾ മേയുന്ന എന്ന കവിത, അത് നമുക്ക് പാട്ടായി എടുക്കാം. ONV സമ്മതം മൂളുന്നു. ചെന്നൈ പാങ്കുരു ഹോട്ടലിൽ വെച്ചായിരുന്നു ഒരുവട്ടം കൂടി എന്ന പ്രശസ്ത ഗാനത്തിൻ്റെ കമ്പോസിംഗ്. കവിതയുടെ വരികൾ വായിച്ചു കേട്ട് അർത്ഥം മനസ്സിലാക്കിയപ്പോൾ സംഗീത സംവിധായകൻ MV ശ്രീനിവാസൻ ആവേശഭരിതനായി. ഇത് ഇവിടെ ഈ കുട്ടൂസ് മുറിക്കുള്ളിൽ വെച്ച് സ്വരപ്പെടുത്തേണ്ടതല്ല, അദ്ദേഹം പറഞ്ഞു. വിശാലമായ ആകാശത്തിനു കീഴെ പ്രകൃതിയുടെ പരിലാളനമേറ്റു വിടരേണ്ട പാട്ടാണ്, നമുക്ക് മറീന ബീച്ചിൽ പോകാം. MVSന് ഏറ്റവും പ്രിയപ്പെട്ട മേച്ചിൽപ്പുറമാണ് മറീന ബീച്ച്. അല്പം ലഹരി കൂടി അകത്തുണ്ടെങ്കിൽ പറയുകയും വേണ്ട. പാട്ടിൻ്റെ വരികൾ വായിച്ച് ഉന്മാദിയെപ്പോലെ നൃത്തം ചെയ്ത MVSനെ ONV ഓർമ്മ ചിത്രങ്ങളിൽ കാണാം. വെറുതെ മോഹിക്കുവാൻ മോഹമെന്ന ഭാഗമെത്തിയപ്പോൾ എഴുന്നേറ്റ് നിന്ന് ബാവുൾ പാട്ടിൻ്റെ അന്ത്യത്തിലെന്ന പോലെ ആനന്ദലഹരി പൂണ്ടൊരു വട്ടം ചുറ്റൽ, എന്നിട്ട് പറയുന്നു, ഈ വരികൾ നാളെ തന്നെ ഞാൻ ഈണമിട്ട് കേൾപ്പിക്കും. തിരിച്ചു പോകും വഴി എൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് ONV പറയുന്നു. മനോഹരമായ ഗാനകവിതകളെ ഹൃദയം കൊണ്ട് ഈണം നിറച്ച് MV ശ്രീനിവാസൻ. പതിറ്റാണ്ടുകൾക്കിപ്പുറവും ആ ഈണങ്ങൾ മഴയായി പെയ്തുകൊണ്ടിരിക്കുന്നു മലയാളിയുടെ സംഗീത മനസ്സിൽ. ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ മാന്ത്രിക ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം, ഒരുവട്ടം കൂടിയ നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: നമ്മൾ തിരിച്ചു വരുന്നു ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സംവിധായകൻ, ക്യാമറമാൻ എന്നീ നിലകളിൽ ഏറെ പ്രശസ്തനാണ് ജെ വില്യംസ്. എങ്കിലും ആക്ഷൻ സിനിമകളുടെ ക്യാമറമാൻ എന്ന നിലയിലാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധേയനായത്. ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കവേ ഒരു പത്രപ്രതിനിധി ചോദിച്ചു, താങ്കൾ ചിത്രീകരിച്ച ഗാനങ്ങളിൽ ഏറ്റവും ആത്മസംതൃപ്തി നൽകിയത് ഏത് ഗാനരംഗമാണ്? എൻ ശങ്കരൻ നായർ സംവിധാനം ചെയ്ത മദനോത്സവം എന്ന സിനിമയിലെ സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ എന്ന ഗാന ചിത്രീകരണത്തിനായിരുന്നു എന്ന് വില്യംസ് പറയുന്നു. സിനിമയുടെ ലൊക്കേഷൻ കൊടൈക്കനാലായിരുന്നു, അതിനാൽ പാട്ടുകളെല്ലാം അവിടെ വച്ചാണ് എടുത്തത്. പക്ഷേ ഈ പാട്ടെടുക്കാൻ നേരം മറ്റെന്തോ സാങ്കേതിക തടസ്സം, അതിനാൽ ചെന്നൈയിലെ സത്യ സ്റ്റുഡിയോയിൽ സെറ്റിടുകയായിരുന്നു. സംവിധായകൻ ശങ്കരൻ നായർ എന്നോട് പറഞ്ഞു, നായിക സറീന വഹാബിന് മാരകമായ അസുഖം പിടിപെടുന്നു. സ്വന്തം അസുഖവിവരം അറിഞ്ഞപ്പോഴുള്ള നായികയുടെ ആത്മഗീതമാണ് പടത്തിൻ്റെ സിറ്റുവേഷൻ. ഭാവസാന്ദ്രമായ ഗാനമാണ്, അതിന് യോജിച്ച വരികൾ ONV ഒരുക്കി സലീൽ ചൗധരി അതിമനോഹരമായ സംഗീതവും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് മനോഹരമായ ഗാന ചിത്രീകരണം വേണം. ശങ്കരൻ നായർ എന്നെ പാട്ട് കേൾപ്പിക്കുന്നു. അതിതീവ്രമായ ഒരു ശോകഗാനം, നന്നായി എടുത്തേ പറ്റൂ. ഞാൻ ക്യാമറ ഒരുക്കി ഷൂട്ടിങ്ങിനായി കാത്തു. വൈകിട്ടത്തെ മഞ്ഞളിൻ്റെ തിളക്കം കുറച്ച് സൂര്യൻ പതുങ്ങി കുങ്കുമത്തിൻ്റെ ചായം വരയ്ക്കാൻ ഒരുങ്ങുന്നു. ഞാൻ ആകാശത്തേക്ക് നോക്കി. സന്ധ്യയുടെ നിറം വരയ്ക്കാനുള്ള പുറപ്പാടിലാണ് സൂര്യൻ. വരികളുടെ വൈകാരികത മുഴുവൻ ഉൾക്കൊണ്ടുള്ള പ്രകാശവിന്യാസം നൽകി ഞാൻ രംഗമെടുത്തു. പടം പുറത്തു വന്നപ്പോൾ ആ ഗാനം എക്കാലത്തെയും മെഴിവാർന്ന ഒരു പാട്ടായി മാറി. പാട്ടിനൊപ്പം ആ ഗാന ചിത്രീകരണത്തിന് എനിക്കേറെ അഭിനന്ദനങ്ങൾ നേടിത്തന്നു സന്ധ്യയുടെ ചുവപ്പിൽ തുടുത്ത പ്രണയസുന്ദരമായ ഗാനം. ജാനകിയമ്മ വികാരസാന്ദ്രമായി പാടുമ്പോൾ ഏത് ശ്രോതാവാണ് അതിൽ അലിഞ്ഞു ചേരാത്തത്? നമുക്ക് കേൾക്കാം സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ എന്ന് തുടങ്ങുന്ന ഗാനം.

ഈ ആഴ്ചയിലെ ഗാനമന്ദാരം എന്ന പരിപാടി ഇവിടെ അവസാനിക്കുന്നു. ഞാൻ പ്രദീപ് ആശ്രാപം. ഗാനമന്ദാരം എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് 12:00, ബുധൻ രാത്രി 8:00.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: കേൾക്കാം ഹൃദയത്തിലേറ്റാം റേഡിയോ സാന്ത്വനം 90.4 FM.
2: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
0: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
2: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത

0: വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.
3: Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhanam, 90.4 FM. Stay tuned.
4: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
5: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
6: August 3 രാവിലെ 11 മണിക്ക്
5: ഏവർക്കും സ്വാഗതം.
6: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
0: പുത്തൻ പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
8: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. മരണസംഖ്യ 8. 8 കാണാതായി. 5,700+ പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ. ദുരിതബാധിതർക്ക് സർക്കാർ എല്ലാവിധ സഹായവും ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കാലവർഷത്തെ തുടർന്നുള്ള ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സർക്കാർ പൂർണ്ണ സജ്ജമാണെന്ന് റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലഹരിമുക്ത ഭാരതത്തിനായി യുവാക്കളെ അണിനിരത്തുന്ന നശമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിച്ചു. സംസ്ഥാനത്ത് 73,000+ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റിയതിന്റെ വിതരണോദ്ഘാടനം നാളെ.

0: തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. കോമൺവെൽത്ത് ഗെയിംസിൽ നാലാം സ്ഥാനത്തേക്ക് മുന്നേറിയ ഇന്ത്യ, മെഡൽ നേട്ടം 39. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം കുതിക്കുമ്പോൾ ഇന്ത്യയിലെ യുവതലമുറ ശാരീരിക ക്ഷമതയും മാനസിക കരുത്തും ആത്മവിശ്വാസവുമുള്ളവരായി മാറണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഓൺലൈനായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുവാക്കൾ എപ്പോഴും ലഹരി വസ്തുക്കളിൽ നിന്ന് അകന്നു നിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ലഹരി ഉപയോഗത്തിനെതിരെയുള്ള 100 ആഴ്ച നീളുന്ന ജനകീയ പ്രചാരണ പരിപാടിക്കാണ് ഇതോടെ രാജ്യത്ത് തുടക്കമാകുന്നത്. ലഹരിമുക്ത സമൂഹം എന്ന ലക്ഷ്യത്തോടെ എല്ലാ ഞായറാഴ്ചകളിലും ബോധവൽക്കരണവും പൊതുജന പങ്കാളിത്തവും ഉറപ്പാക്കുന്ന വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: जब देश ने विकसित भारत का लक्ष्य तय किया है तो इसके लिए आवश्यक है देश का युवा तन से स्वस्थ हो, मन से स्वस्थ हो, आत्मविश्वास से भरपूर हो और ड्रग्स जैसी घातक आदत से हमेशा हमेशा दूर ही रहे, यही इस अभियान का उद्देश्य है.
0: രാജ്യത്തെ 28,000 കേന്ദ്രങ്ങളിൽ നിന്നായി 1 കോടിയിലധികം യുവാക്കളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. സംസ്ഥാനത്ത് വ്യാപക മഴ. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഴക്കെടുതി രൂക്ഷമായ പശ്ചാത്തലത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. സംസ്ഥാനത്തെ മഴക്കെടുതി സംബന്ധിച്ച് റവന്യൂ മന്ത്രിയുമായും ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാരുമായും ജില്ലാ ഭരണകൂടവുമായും മുഖ്യമന്ത്രി വി ഡി സതീശൻ ആശയവിനിമയം നടത്തി. വെള്ളം കയറിയ സ്ഥലങ്ങളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. രാഷ്ട്രീയ പ്രവർത്തകരും സന്നദ്ധ സംഘടനകളും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 8 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 8 പേരെ കാണാതായിട്ടുണ്ട്. 13 പേർക്ക് പരിക്കേറ്റു. 209 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 5,792 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. 27 വീടുകൾ പൂർണ്ണമായും 196 വീടുകൾ ഭാഗികമായും തകർന്നു. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും വീടും ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്കും സർക്കാർ സഹായം ഉറപ്പാക്കുമെന്നും അറിയിപ്പിൽ വ്യക്തമാക്കി. കാലവർഷത്തെ തുടർന്നുള്ള ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ പൂർണ്ണ സജ്ജമാണെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. കാലവർഷം നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നതായും ഇത് സംബന്ധിച്ച് എല്ലാ വകുപ്പുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. മഴക്കെടുതിയിൽ മരണം സംഭവിച്ചവരുടെ ആശ്രിതർക്കും വീടുകൾക്കും കൃഷിക്കും നാശനഷ്ടമുണ്ടായവർക്കും പരമാവധി സഹായം സർക്കാർ ഉറപ്പുവരുത്തുമെന്നും മന്ത്രി അറിയിച്ചു. ആറന്മുള പോലുള്ള ചില പ്രദേശങ്ങളിൽ പ്രതീക്ഷിക്കാതെ കനത്ത മഴ പെയ്തതിനെ തുടർന്നാണ് വെള്ളപ്പൊക്കം പോലെയുള്ള സാഹചര്യം സൃഷ്ടിച്ചതെന്നും എന്നാൽ അതിനുള്ള പരിഹാരം ഉടനടി കണ്ടെത്തിയതായും മന്ത്രി വ്യക്തമാക്കി. മഴക്കെടുതിയുടെ സാഹചര്യത്തിൽ എല്ലാവരുടെയും ജീവനും സുരക്ഷയ്ക്കുമാണ് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതിനായി കേരള പോലീസ്, ഫയർഫോഴ്സ്, ദുരന്ത നിവാരണ സേനകൾ, പരിശീലനം ലഭിച്ച സന്നദ്ധ പ്രവർത്തകർ എന്നിവർ കർമ്മരംഗത്തുണ്ടെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ കഴിയുന്നവർ അധികൃതരുടെ നിർദ്ദേശപ്രകാരം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. കോട്ടയം ജില്ലയിൽ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും നദികളിലെ ജലനിരപ്പ് താഴാത്തത് ആശങ്കയായി തുടരുന്നു. മീനച്ചിലാറ്റിലും മണിമലയാറ്റിലും ജലനിരപ്പ് ഇപ്പോഴും ഉയർന്ന നിലയിൽ തന്നെയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
2: ജില്ലയിൽ ഇന്ന് മഴയ്ക്ക് ശമനമുണ്ടെങ്കിൽ പോലും നദികളുടെ ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുന്ന സാഹചര്യമാണ്. പാലാ, ഈരാറ്റുപേട്ട മേഖലകളിൽ നിന്ന് വെള്ളം ഇറങ്ങിത്തുടങ്ങിയെങ്കിലും കിഴക്കൻ വെള്ളത്തിന്റെ വരവ് ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളെ വെള്ളത്തിലാക്കി. അയർക്കുന്നം, നീർക്കാട്, തിരുവാർപ്പ് തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലേക്കും റോഡുകളിലേക്കും വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ജില്ലയിൽ 35 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 824 പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. അതേസമയം മഴ കുറഞ്ഞ പശ്ചാത്തലത്തിൽ ഹൌസ് ബോട്ടുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന പ്രവർത്തന വിലക്ക് ജില്ലാ കളക്ടർ പിൻവലിച്ചു. എന്നാൽ നദികളിലെ ജലനിരപ്പ് കുറയാതെ തുടരുന്നതാണ് നിലവിലെ പ്രതിസന്ധി.
0: പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ ദിവസം പെയ്ത മഴയെ തുടർന്ന് പല പ്രദേശങ്ങളും വെള്ളം കയറി. ജില്ലയിൽ 40 വീടുകൾ ഭാഗികമായി തകർന്നു. 6 താലൂക്കുകളിലായി 22 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 567 പേരാണ് ക്യാമ്പിലുള്ളത്. നിറപുത്തരി പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തുറക്കും. പമ്പയിലെ അപകട സാധ്യത കണക്കിലെടുത്ത് ഭക്തർ പരമാവധി ദർശനം ഒഴിവാക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഭ്യർത്ഥിച്ചു.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ പൂർണ്ണ സജ്ജമാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ്. വിഷയം വിലയിരുത്തുന്നതിനും അടിയന്തര നടപടികൾ ഏകോപിപ്പിക്കുന്നതിനുമായി പ്രിൻസിപ്പൽ ഡയറക്ടർ ദിവ്യാസയ്യരുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. മഴക്കെടുതികൾ കാര്യക്ഷമമായി നേരിടുന്നതിന് മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ സജ്ജമാക്കാനും നിർദ്ദേശം നൽകി. വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ, ഗർഭിണികൾ തുടങ്ങിയവരുടെ സുരക്ഷ ഉറപ്പാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. വയനാട് ജില്ലയിൽ കനത്ത മഴയെ തുടർന്ന് 23 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 1068 പേരെ മാറ്റി താമസിപ്പിച്ചു. വൈത്തിരി, മാനന്തവാടി, സുൽത്താൻ ബത്തേരി താലൂക്കുകളിൽ വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള പ്രദേശങ്ങളിലെ ആളുകളെയാണ് മാറ്റി താമസിപ്പിച്ചത്. രണ്ടു ദിവസമായി തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയിൽ കോഴിക്കോട് ജില്ലയിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷം. തീരദേശങ്ങളിലുള്ള വീടുകളിലും ഗ്രാമീണ റോഡുകളിലും വെള്ളം കയറി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
4: കോഴിക്കോട് ജില്ലയിൽ രണ്ടു ദിവസമായി തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് ഇരുവഞ്ഞിപ്പുഴയിലും മാമ്പുഴയിലും ചെറുപുഴയിലും പൂനൂർപുഴയിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു. ഇതോടെ ചാത്തമംഗലം, മാവൂർ, മുക്കം, കാരശ്ശേരി, കുരുവട്ടൂർ, കക്കോടി പഞ്ചായത്തുകളിലും കോഴിക്കോട് കോർപ്പറേഷന്റെ താഴ്ന്ന പ്രദേശങ്ങളും വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നുണ്ട്. കണ്ണാടിക്കൽ, പറമ്പിൽ ബസാർ, പറയഞ്ചേരി, കോട്ടുവളി, കുറ്റിക്കാട്ടൂർ തുടങ്ങിയിടങ്ങളിൽ വ്യക്തമായ വെള്ളക്കെട്ടുണ്ട്. വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന മേഖലയിൽ നിന്നും മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികളും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ.
0: കണ്ണൂർ ജില്ലയിൽ ഇന്ന് മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും മഴക്കെടുതി തുടരുകയാണ്. ജില്ലയിലെ 32 വില്ലേജുകളെയാണ് മഴ സാരമായി ബാധിച്ചത്. 12 വില്ലേജുകളിൽ നാശനഷ്ടമുണ്ടായി. 47 വീടുകൾ ഭാഗികമായി തകർന്നു. ജില്ലയിൽ 18 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. 676 പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഒഴുക്കിൽപ്പെട്ട് 2 പേരെ കാണാതായി. ഇവർക്കായുള്ള തിരച്ചിൽ രാവിലെ പുനരാരംഭിച്ചു. തിരുവനന്തപുരം മുതലപ്പുഴിയിൽ വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ കാണാതായ അഞ്ചുതെങ്ങ് സ്വദേശി ഫ്രീമോന്റെ മൃതദേഹം കണ്ടെത്തി. അപകടസ്ഥലത്ത് നിന്നും ഏകദേശം 22 കിലോമീറ്ററോളം അകലെ നിന്ന് ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് ഫ്രീമോൻ ഉൾപ്പെട്ട സംഘം സഞ്ചരിച്ചിരുന്ന വള്ളം അപകടത്തിൽപ്പെട്ടത്. കൊല്ലത്ത് 2 അപകടങ്ങളിലായി കടലിൽ കാണാതായ 2 മത്സ്യത്തൊഴിലാളികൾക്കായി തിരച്ചിൽ തുടരുന്നു. കന്യാകുമാരി സ്വദേശി അർജുൻ, പുത്തൻതുറ സ്വദേശി ഗൌതം എന്നിവരെയാണ് കണ്ടെത്താനുള്ളത്. മറൈൻ എൻഫോഴ്സ്മെന്റും കോസ്റ്റൽ പോലീസുമാണ് തിരച്ചിൽ നടത്തുന്നത്. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റിയതിന്റെ സംസ്ഥാനതല വിതരണോദ്ഘാടനം നാളെ രാവിലെ 11 തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. അർഹരായ 73024 കുടുംബങ്ങൾക്കാണ് മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകുന്നത്. ഈ മാസം മുതലുള്ള സൌജന്യ റേഷൻ വിതരണോദ്ഘാടനവും ചടങ്ങിൽ നടക്കും. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ 10-ാം ദിനത്തിൽ ഉജ്ജ്വല മുന്നേറ്റവുമായി ഇന്ത്യ. 4 കായിക ഇനങ്ങളിലായി 16 മെഡലുകൾ വാരിക്കൂട്ടി മെഡൽ പട്ടികയിൽ ഇന്ത്യ 4-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവും അടക്കം ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 39. 10 മെഡലുകൾ നേടിയ ബോക്സിംഗ് സംഘമാണ് മെഡൽ വേട്ടയ്ക്ക് നേതൃത്വം നൽകിയത്. പുരുഷന്മാരുടെ പാരാ ഷോട്ട്പുട്ടിലും ട്രിപ്പിൾ ജമ്പിലും ഇന്ത്യ 2 മെഡലുകൾ വീതം സ്വന്തമാക്കിയപ്പോൾ ജൂഡോയിലും അത്ലറ്റിക്സിലും ഓരോ മെഡൽ വീതവും കരസ്ഥമാക്കി. മെഡൽ നേടിയ കായിക താരങ്ങളെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ അഭിനന്ദിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. മരണസംഖ്യ 8. 8 പേരെ കാണാതായി. 5,700 പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ. ദുരിതബാധിതർക്ക് സർക്കാർ എല്ലാവിധ സഹായവും ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കാലവർഷത്തെ തുടർന്നുള്ള ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സർക്കാർ പൂർണ്ണ സജ്ജമാണെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത.
5: നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇത് കൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് ദോഷം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 7 വിളിക്കുക.

പ്രിയപ്പെട്ട കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, ചില മനുഷ്യർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഒരു കാരണവും ഇല്ലാതെയാണ്. പക്ഷേ ഒരിക്കൽ അവർ വന്നു കഴിഞ്ഞാൽ അവർ ഇല്ലാതെ ജീവിതം പിന്നെ സങ്കല്പിക്കാൻ പോലും കഴിയാതെ പോകും. അങ്ങനെയുള്ള മനുഷ്യരെയാണ് നമ്മൾ സുഹൃത്തുക്കൾ എന്ന് വിളിക്കുന്നത്. ചില സുഹൃത്തുക്കൾ മഴ പോലെയാണ്, വരണ്ടു പോയ മനസ്സിലേക്ക് അവർ നനവ് പകരും. ചിലർ ഒരു തണൽ മരമാണ്, ലോകം മുഴുവൻ നമ്മെ തെറ്റിദ്ധരിച്ചാലും ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് കൂടെ നിൽക്കുന്നവർ. ചിലർ ഒരു വിളക്കാണ്, നമ്മുടെ ജീവിതത്തിലെ ഇരുണ്ട വഴികളിൽ വെളിച്ചം കാട്ടുന്നവർ. ജീവിതത്തിൽ നമ്മൾ നേടിയ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്ന് നമ്മളെ നമ്മളായി സ്വീകരിച്ച ഒരു സുഹൃത്ത് തന്നെയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ ഇന്ന് എന്താണ് സൗഹൃദത്തെക്കുറിച്ച് ഇത്രയും വാചാലയാകുന്നതെന്ന്. ഇന്ന് ഓഗസ്റ്റ് മാസത്തെ ആദ്യത്തെ ഞായറാഴ്ച, ദേശീയ സൗഹൃദ ദിനം. പക്ഷേ സത്യത്തിൽ സൗഹൃദത്തിന് ഒരു ദിവസം മാത്രം മതിയോ? ഒരിക്കലുമല്ല. നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു സുഹൃത്ത് കൂടെയുണ്ടെങ്കിൽ ജീവിതത്തിലെ ഓരോ ദിവസവും സൗഹൃദത്തിന്റെ ആഘോഷം തന്നെയാണ്. എന്നിരുന്നാലും ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ നന്ദി പറയാൻ മറന്നുപോയ ആ സുഹൃത്തിനെ ഒന്ന് ഓർക്കാനും ഒരുപക്ഷെ വർഷങ്ങളായി വിളിക്കാത്ത ആ നമ്പറിലേക്ക് ഒന്ന് വിളിക്കാനും മനസ്സിൽ ഒരു ചെറുപുഞ്ചിരിയോടെ സുഖമാണോ എന്ന് ചോദിക്കാനും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ദിനം ദേശീയ സൗഹൃദ ദിനം. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് സൗഹൃദത്തെക്കുറിച്ചും സുഹൃത്തുക്കളെക്കുറിച്ചും ജീവിതത്തെ മനോഹരമാക്കിയ ആ മനുഷ്യരെക്കുറിച്ചും കുറച്ചു നേരം സംസാരിച്ചാലോ? ഫ്രണ്ട്ഷിപ്പ് ഡേയുടെ തുടക്കം എവിടെ നിന്നാണെന്ന ചോദ്യത്തിന് പല ഉത്തരങ്ങളുമുണ്ട്. എന്നാൽ ഏറ്റവും പ്രചാരമുള്ള കഥ 1930 അമേരിക്കയിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത്. അന്ന് അമേരിക്കയിലെ പ്രശസ്തമായ ആശംസാ കാർഡ് കമ്പനിയായ ഹോൾമാർക്ക് സ്ഥാപിച്ച വ്യവസായി ജോയ്സ് ഹോൾ സുഹൃത്തുക്കൾക്ക് ആശംസാ കാർഡുകൾ കൈമാറാൻ ഒരു പ്രത്യേക ദിനം വേണമെന്ന ആശയം മുന്നോട്ട് വച്ചു. എന്നാൽ തുടക്കത്തിൽ പലരും ഇതിനെ വ്യാപാരപരമായ ഒരു ആശയമായാണ് കണ്ടത്. കാർഡുകൾ കൂടുതൽ വിൽക്കാനുള്ള തന്ത്രം എന്ന വിമർശനവും ഉയർന്നു. പക്ഷേ കാലം മാറി. കാർഡുകളേക്കാൾ വലിയ അർത്ഥമാണ് സൗഹൃദത്തിന് മനുഷ്യൻ നൽകാൻ തുടങ്ങിയത്. ലോകമെമ്പാടുമുള്ള ആളുകൾ ഈ ദിനം ഏറ്റെടുത്തു. പിന്നീട് പല രാജ്യങ്ങളിലും ഫ്രണ്ട്ഷിപ്പ് ഡേ ആഘോഷിക്കാൻ തുടങ്ങി. ഒടുവിൽ 2011 യുണൈറ്റഡ് നേഷൻസ് ജൂലൈ 30 ഇന്റർനാഷണൽ ഡേ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആയി പ്രഖ്യാപിച്ചു. ഇന്ന് പല രാജ്യങ്ങളും ജൂലൈ 30 ഇന്ത്യ ഉൾപ്പെടെ ചില രാജ്യങ്ങൾ ഓഗസ്റ്റിലെ ആദ്യ ഞായറാഴ്ചയും ഫ്രണ്ട്ഷിപ്പ് ഡേ ആഘോഷിക്കുന്നു. നാം ജനിക്കുന്ന ദിവസം മുതൽ പല ബന്ധങ്ങളും നമുക്ക് ലഭിക്കുന്നു. എന്നാൽ സ്വന്തമായി തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ആദ്യത്തെ ബന്ധം പലപ്പോഴും ഒരു സുഹൃത്തായിരിക്കും. അമ്മയുടെ കൈപിടിച്ച് ആദ്യമായി സ്കൂളിന്റെ പടി കയറുന്ന ആ കൊച്ചുകുട്ടി ആദ്യം തിരയുന്നത് മറ്റൊരു കുഞ്ഞിന്റെ കൈയാണ്. ആ ചെറിയ കൈപിടുത്തത്തിൽ നിന്നാണ് പലപ്പോഴും ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന സൗഹൃദങ്ങളുടെ തുടക്കം. ജീവിതത്തിൽ നാം പലരെയും കണ്ടുമുട്ടും. എല്ലാവരും സുഹൃത്തുക്കളാകണമെന്നില്ല. എന്നാൽ ഒരാളെങ്കിലും ഉണ്ടാകണം നമ്മുടെ സന്തോഷവും സങ്കടവുമൊക്കെ ആത്മാർത്ഥമായി പങ്കുവെക്കാൻ കഴിയുന്ന ഒരാൾ, നമ്മുടെ നിശബ്ദത പോലും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾ. ലോകം മുഴുവൻ നമ്മെ തെറ്റിദ്ധരിച്ചാലും ഞാൻ നിന്നെ വിശ്വസിക്കുന്നുവെന്ന് ഉറപ്പോടെ പറയാൻ കഴിയുന്ന ഒരാൾ. അങ്ങനെ ഒരു സുഹൃത്ത് ജീവിതം നമുക്ക് തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എന്നാൽ ഈ സൗഹൃദ ദിനത്തിൽ നമുക്ക് ഒരു ചോദ്യം സ്വയം ചോദിക്കാം. നമ്മൾ എന്നും ഒരു നല്ല സുഹൃത്തിനെ തേടുമ്പോൾ ആരെങ്കിലും അന്വേഷിക്കുന്ന ആ നല്ല സുഹൃത്ത് നമ്മളാണോ എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ആവശ്യമുള്ളപ്പോൾ ഒന്ന് ചേർത്ത് പിടിക്കാനും അവരുടെ സന്തോഷത്തിൽ ഹൃദയം തുറന്ന് പങ്കുചേരാനും തെറ്റുകൾ സംഭവിക്കുമ്പോൾ വിധി എഴുതാതെ മനസ്സിലാക്കാനും നമുക്ക് കഴിയുന്നുണ്ടോ? ജീവിതത്തിൽ ഒരു നല്ല സുഹൃത്തിനെ ലഭിക്കുന്നത് എത്ര ഭാഗ്യമാണോ, അതുപോലെ തന്നെ മറ്റൊരാളുടെ ജീവിതത്തിൽ ഒരു നല്ല സുഹൃത്തായി ഓർമ്മിക്കപ്പെടുന്നതും അത്ര തന്നെ ഒരു വലിയ അനുഗ്രഹമാണ്. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന ചൊല്ല് സൗഹൃദത്തിന്റെ ആഴം എത്ര മനോഹരമായാണ് പറഞ്ഞു തരുന്നത്.
അവനവനിലേക്ക് തന്നെ ഒതുങ്ങി സൗഹൃദങ്ങൾക്കും ആത്മബന്ധങ്ങൾക്കും വില നൽകാത്ത ഒരു സമൂഹത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. എങ്കിലും നന്മയുടെ ഇളം കാറ്റായി സൗഹൃദ വലയങ്ങളുടെ ഉറവ ഇന്നും നമുക്ക് ചുറ്റും ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ആ ഒഴുക്കിനെ തിരിച്ചറിയാൻ ഒരു മനസ്സ് മാത്രം മതി, അതിനെ ചേർത്ത് പിടിക്കാൻ ഒരു ഹൃദയം മാത്രം മതി. നമ്മുടെ സൗഹൃദങ്ങൾ നമുക്ക് കാത്തുസൂക്ഷിക്കാം, അതുപോലെ മറ്റൊരാളുടെ ജീവിതത്തിൽ എന്നും ഒരു നല്ല സുഹൃത്താവാൻ നമുക്കും ശ്രമിക്കാം. കാലം മായ്ക്കാത്ത ചില ഓർമ്മകളുണ്ട്, അവയിൽ ഏറ്റവും മനോഹരമായത് യഥാർത്ഥ സൗഹൃദത്തിന്റെ ഓർമ്മകളാണ്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ദേശീയ സൗഹൃദ ദിന ആശംസകൾ. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത സുഗതൻ.

0: വിശദാംശങ്ങളിലേക്ക്.
1: ഒഡീഷ സന്ദർശനത്തിന്റെ ആദ്യ ദിനത്തിൽ കട്ടക്കിൽ പ്രവർത്തിക്കുന്ന ജഗദ്ഗുരു കൃപാലു സർവകലാശാലയുടെ ഉദ്ഘാടനം രാഷ്ട്രപതി നിർവഹിക്കും. തുടർന്ന് ചൊവ്വാഴ്ച തെക്കൻ ഒഡീഷയിലെ പ്രശസ്തമായ മാ കണ്ടുണി ദേവി ക്ഷേത്രത്തിൽ ദർശനവും പൂജകളും നടത്തുന്ന രാഷ്ട്രപതി മേഖലയിലെ മറ്റു പൊതുപരിപാടികളിലും സംബന്ധിക്കും. രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഗതാഗത നിയന്ത്രണങ്ങളും ഡ്രോൺ നിരീക്ഷണവും പ്രദേശത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പിബിജി സോൾജിയത്തോൺ കൂട്ടയോട്ട പരിപാടി രാഷ്ട്രപതി ദ്രൗപദി മുർമു രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഫ്ളാഗ് ഓഫ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സോൾജിയത്തോൺ നേതൃത്വം നൽകുന്ന മിസോറാം ഗവർണർ ജനറൽ വി കെ സിംഗ് ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കായികമായും മാനസികമായും കരുത്തുള്ളവരും ആത്മവിശ്വാസം നിറഞ്ഞവരുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവതലമുറ എപ്പോഴും ലഹരി വസ്തുക്കളിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു.
2: आज हम सभी जिस अभियान के साक्षी बन रहे हैं वो अभियान व्यक्ति के लिए है, परिवार के लिए है और सबसे बड़ी बात है ये राष्ट्र के लिए है. देश ने विकसित भारत का लक्ष्य तय किया है तो इसके लिए आवश्यक है देश का युवा तन से स्वस्थ हो, मन से स्वस्थ हो, ड्रग्स जैसी घातक आदत से हमेशा हमेशा दूर हो.
0: ലഹരി ഉപയോഗത്തിനെതിരെയുള്ള 100 ആഴ്ച നീളുന്ന ജനകീയ പ്രചാരണ പരിപാടിക്കാണ് ഇതോടെ തുടക്കമായത്. യുവാക്കളെ ലഹരി വസ്തുക്കളിൽ നിന്ന് അകറ്റി നിർത്താനും സാമൂഹിക മാറ്റത്തിന്റെ വക്താക്കളാക്കി മാറ്റാനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ലഹരിമുക്ത സമൂഹം എന്ന ലക്ഷ്യത്തോടെ എല്ലാ ഞായറാഴ്ചകളിലും പ്രത്യേക ബോധവത്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ദേശീയ പതാകയുടെ ശില്പി പിംഗളി വെങ്കയ്യയുടെ ജന്മവാർഷികത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും യഥാർത്ഥ ഗാന്ധിയനുമായ പിംഗളി വെങ്കയ്യ ഇന്ത്യൻ ചരിത്രത്തിൽ മായ്ക്കാനാകാത്ത സംഭാവനകൾ നൽകിയതായി ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൽ പിംഗളി വെങ്കയ്യ നൽകിയ സംഭാവനകൾ ഓരോ ഇന്ത്യക്കാർക്കും എക്കാലവും പ്രചോദനമാണെന്ന് ശ്രീ ഷാ അനുസ്മരിച്ചു. ഉഭയകക്ഷി വിഷയങ്ങളിൽ ഇന്ത്യൻ സഹകരണം ആവശ്യമെങ്കിൽ അതിനു മുൻപായി തങ്ങൾ നിർമ്മിച്ച തീവ്രവാദ സംവിധാനങ്ങൾ നശിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്ന് യുഎസിലെ ഇന്ത്യൻ സ്ഥാനപതി വിനയ് മോഹൻ കോത്ര. ആഭ്യന്തര വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിനായി ഇന്ത്യക്കെതിരെ യുദ്ധഭീഷണി മുഴക്കുന്നത് പാകിസ്ഥാന്റെ രീതിയായി മാറിയിട്ടുണ്ടെന്നും അദ്ദേഹം നിരീക്ഷിച്ചു. സിന്ധു നദീജല കരാർ സംബന്ധിച്ച ഇന്ത്യൻ നിലപാടിൽ പ്രതിഷേധിച്ച് പാകിസ്ഥാൻ അടുത്തിടെ ഇസ്ലാമാബാദിൽ ഒരു സമ്മേളനം വിളിച്ചു ചേർത്തിരുന്നു. സ്പാനിഷ് നഗരമായ സയൂത്തയിലെ കുടിയേറ്റ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് യൂറോപ്യൻ യൂണിയൻ ചൊവ്വാഴ്ച അടിയന്തര ചർച്ച നടത്തും. മൊറോക്കോയിൽ നിന്ന് ഏകദേശം 60,000 കുടിയേറ്റക്കാർ സ്പെയിനിൽ പ്രവേശിച്ചതിനെ തുടർന്നാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അതിർത്തി നിയന്ത്രണങ്ങൾക്ക് ആഹ്വാനം ചെയ്തത്. അതിർത്തി കടക്കുന്നതിനിടെ 67 പേർ മരിച്ചതായി അധികൃതർ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗുജറാത്തിലെ 6 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഒഡീഷയിൽ വെള്ളപ്പൊക്ക ദുരിതത്തിന് ശമനമുണ്ടായിട്ടുണ്ടെങ്കിലും മഹാനദി തീരത്ത് സ്ഥിതി രൂക്ഷമായി തുടരുന്നതിനാൽ അതീവ ജാഗ്രത തുടരുകയാണ്. അതേസമയം കർണാടക, മാഹി, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, രാജസ്ഥാൻ, പശ്ചിമബംഗാളിലെ ഹിമാലയൻ മേഖല, സിക്കിം എന്നിവിടങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ വ്യാപക മഴ. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മഴക്കെടുതികളിൽ 8 മരണം സ്ഥിരീകരിച്ചു. 8 പേരെ കാണാതായിട്ടുണ്ട്. 13 പേർക്ക് പരിക്കേറ്റു. 209 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 5,792 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. 27 വീടുകൾ പൂർണ്ണമായും 196 വീടുകൾ ഭാഗികമായും തകർന്നു. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇടുക്കിയിൽ മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും ഹൈറേഞ്ച്, ലോറേഞ്ച് മേഖലകളിൽ ഇടവിട്ട മഴ തുടരുന്നുണ്ട്. റോഡ് ഗതാഗതവും തടസ്സപ്പെട്ട വൈദ്യുതി വിതരണവും പുനഃസ്ഥാപിക്കാനുള്ള പ്രവൃത്തികൾ ജില്ലയിൽ പുരോഗമിക്കുകയാണ്. നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് കല്ലാർകുട്ടി, കല്ലാർ, പാംബ്ല, മലങ്കര എന്നീ 4 അണക്കെട്ടുകളുടെ ഷട്ടറുകൾ തുറന്ന് വെള്ളം പുറത്തേക്കൊഴുക്കുന്നത് തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.

0: പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശന വിലക്കും രാത്രികാല യാത്രാ നിരോധനവും തുടരുകയാണ്.
1: കോമൺവെൽത്ത് ഗെയിംസിൽ നാലാം സ്ഥാനത്തേക്ക് ഉയർന്ന ഇന്ത്യ. 10 ദിനമായ ഇന്നലെ ഇന്ത്യക്ക് 16 മെഡൽ കൂടി ലഭിച്ചതോടെ ആകെ മെഡൽ നേട്ടം 39. 13 സ്വർണം, 17 വെള്ളി, 9 വെങ്കലം എന്നിവയാണ് ഇന്ത്യ നേടിയത്. കോമൺവെൽത്ത് ഗെയിംസിൽ രാജ്യത്തിനായി മെഡൽ നേടിയ താരങ്ങളെ അഭിനന്ദിച്ച് ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ. പുരസ്കാരവേദിയിൽ ത്രിവർണ പതാക ഉയരുന്നത് എല്ലാ ഇന്ത്യക്കാർക്കും ഏറെ അഭിമാനം നൽകുന്ന കാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കായികമേളയിലെ താരങ്ങളുടെ മികച്ച പ്രകടനം അവരുടെ അർപ്പണ മനോഭാവം, കായിക മികവ് എന്നിവയുടെ തെളിവാണെന്ന് ഉപരാഷ്ട്രപതിയും വരും തലമുറയ്ക്ക് പ്രചോദനമാണെന്ന് കായിക നേട്ടങ്ങളെന്ന് പ്രധാനമന്ത്രിയും അഭിപ്രായപ്പെട്ടു. 2030 കോമൺവെൽത്ത് ഗെയിംസിന് ഗുജറാത്തിലെ അഹമ്മദാബാദ് ആതിഥേയത്വം വഹിക്കും. ഗ്ലാസ്കോ ഗെയിംസിന്റെ സമാപന ചടങ്ങിൽ കോമൺവെൽത്ത് പതാകയും ബാറ്റണും അഹമ്മദാബാദ് ഏറ്റുവാങ്ങും. 1930 കാനഡയിൽ തുടക്കമിട്ട കോമൺവെൽത്ത് ഗെയിംസിന്റെ 100 വാർഷികത്തിനാണ് അഹമ്മദാബാദ് വേദിയാകുന്നത്. തായ്പേയ് ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ തൻവി ശർമ്മയ്ക്ക് BWF വേൾഡ് ടൂർ കിരീടം. ഫൈനലിൽ വിയറ്റ്നാം താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് കീഴടക്കിയാണ് തൻവി ചാമ്പ്യനായത്. ഹാൻഡ്ലൂം ഹാക്കത്തോൺ 2.0 ഡൽഹി IITയിൽ സമാപിച്ചു. കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയവുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ത്യയിലെ കൈത്തറി മേഖലയുടെ വികസനവും നവീകരണവും ലക്ഷ്യമിട്ടായിരുന്നു പരിപാടി. 2500 പേർ മത്സരത്തിൽ പങ്കെടുത്തു. പാകിസ്ഥാനിൽ ബലൂച്ച് പൌരന്മാർ അപ്രത്യക്ഷരാകുന്ന സംഭവങ്ങളിൽ ആശങ്കയേറുന്നു. 5 ബലൂച്ച് പൌരന്മാരെ കൂടി പാക് സുരക്ഷാസേന കസ്റ്റഡിയിലെടുത്തതായി മനുഷ്യാവകാശ സംഘടനയായ പാങ് ആരോപിച്ചു. കസ്റ്റഡിയിലുള്ളവരുടെ വിവരങ്ങൾ പുറത്തുവിടണമെന്നും അവർക്ക് നിയമസഹായവും കുടുംബവുമായി ബന്ധപ്പെടാനുള്ള സൌകര്യവും ഉറപ്പാക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. ജൂണിൽ മാത്രം 77 കൊലപാതകങ്ങളും 63 കാണാതാകൽ കേസുകളും നടന്നതായി ബലൂചിസ്ഥാൻ മനുഷ്യാവകാശ കൌൺസിലിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇറാനുമേൽ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന സൈനിക ആക്രമണം തൽക്കാലം നിർത്തിവെക്കാൻ തീരുമാനിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനും പശ്ചിമേഷ്യൻ രാജ്യങ്ങളും അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് ഇതെന്നും അദ്ദേഹം അറിയിച്ചു. സൈനിക നടപടികൾക്കായി അമേരിക്ക പൂർണ്ണ സജ്ജമായി തുടരുകയാണെന്നും എന്നാൽ നയതന്ത്ര ചർച്ചകൾക്ക് മുൻഗണന നൽകുന്നതെന്നും US പ്രസിഡന്റ് സാമൂഹ്യമാധ്യമത്തിൽ വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ വ്യാപക മഴ. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ഒഡീഷയിലെത്തും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കരുത്തരായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഉഭയകക്ഷി വിഷയങ്ങളിൽ ഇന്ത്യൻ സഹകരണം ആവശ്യമെങ്കിൽ ഭീകരവാദ സംവിധാനങ്ങൾ നശിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്ന് ഇന്ത്യ. സ്പെയിനിലെ കുടിയേറ്റ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് യൂറോപ്യൻ യൂണിയൻ മറ്റന്നാൾ അടിയന്തര ചർച്ച നടത്തും. കോമൺവെൽത്ത് ഗെയിംസിൽ നാലാം സ്ഥാനത്തേക്ക് ഉയർന്ന ഇന്ത്യ. മെഡൽ ജേതാക്കളെ അഭിനന്ദിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാർ വാങ്ങിയെന്നേ?
5: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
4: ലോട്ടറി ഒന്നും അല്ല,
5: പിന്നെ
4: ചിട്ടിയാണ് അടിച്ചത്.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
7: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
7: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
7: 9446340979.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
7: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.

0: Really? We can grow together.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

ഗാനവിചാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാന ഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ, ഗാനമന്ദാരം. ചാച്ചിക്കോ ചാച്ചിക്കോ.

0: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്നാ. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
2: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗസ്റ്റ് ഓഫ് ദി ഡേ. അവതരണം പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
4: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത സുഗതൻ. ഇന്നത്തെ എൻ്റെ അതിഥിയായി എത്തിയിരിക്കുന്നത് ഒരു കൊച്ചു മിടുക്കിയാണ്, ശലഭ കൃഷ്ണൻ. കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിൽ 5th semester ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥിനിയാണ്. അതോടൊപ്പം തന്നെ ഈ പ്രായത്തിൽ ഇംഗ്ലീഷ് ഭാഷയിൽ 4 കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. അങ്ങനെ കണക്കിൻ്റെയും കവിതയുടെയും ലോകത്തിൽ ഒരുപോലെ സഞ്ചരിക്കുന്ന ഒരു യുവ പ്രതിഭയാണ് ഇന്ന് എൻ്റെ അതിഥി. സാഹിത്യ പാരമ്പര്യമുള്ളൊരു കുടുംബത്തിൽ ജനിച്ച കുട്ടിയാണ്. എന്നാലും ശലഭയുടെ കവിതകളിൽ ശലഭയുടെ സ്വന്തം വഴിയും സ്വന്തം കാഴ്ചപ്പാടുകളും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ബാല്യത്തിൻ്റെ വളരെ നിഷ്കളങ്കമായ ചിന്തകളിൽ നിന്നും ജീവിതത്തെയും പ്രകൃതിയെയും സമൂഹത്തെയും സ്ത്രീ ജീവിതത്തെയും ഒക്കെ കൂടുതൽ ആഴത്തിൽ കാണുന്ന തരത്തിലുള്ള ഒരു പക്വത ശലഭയുടെ കവിതകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് കവിത എഴുത്തിനോട് താല്പര്യം തോന്നിയത്? എന്നാണ് എഴുതി തുടങ്ങിയത്? കണക്കും കവിതയും ഒക്കെ എങ്ങനെ ബാലൻസ് ചെയ്യുന്നു? ഇങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് ശലഭ കൃഷ്ണനോട് ചോദിച്ചറിയാനുള്ളത്. ശലഭ, വെൽക്കം ടു മൈ പ്രോഗ്രാം.
5: നമസ്കാരം.
4: ശലഭ, എനിക്ക് ആദ്യം കവിതകളെ കുറിച്ചൊക്കെ ചോദിക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് അറിയേണ്ടത് ആ ഒരു കുഞ്ഞു ശലഭയെ പറ്റിയാണ് അല്ലെ? അപ്പൊ 8 വയസ്സിലാണ് എഴുതി തുടങ്ങിയതെന്ന് പറഞ്ഞു. അപ്പോൾ 8 വയസ്സിൽ എഴുതി തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം 8 വയസ്സുള്ള ഒരു കുട്ടി എന്ന് പറയുന്നത് വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള കാഴ്ചപ്പാടുകളൊക്കെ ഉള്ള ഒരു കുട്ടിക്കാലമാണ് ആ സമയത്ത്. അപ്പം ഒറ്റ മകളാണ്, അപ്പോൾ അതുകൊണ്ട് ഒരു വീട്ടിൽ നമുക്കറിയാം ഒറ്റ കുട്ടിയാവുമ്പോൾ ഒരു ചെറിയ ഏകാന്തതയൊക്കെ നമുക്ക് അനുഭവപ്പെടും അല്ലേ? വഴക്കുണ്ടാക്കാനായിട്ട് സിബ്ലിങ്സ് ഒന്നും ഇല്ല. അപ്പോൾ ആ ഒരു ഒറ്റപ്പെടൽ കവിതയിലേക്ക് കൂടുതൽ അടുപ്പിച്ചതായിട്ട് ശലഭയ്ക്ക് തോന്നിയിട്ടുണ്ടോ?
5: തീർച്ചയായും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒറ്റ മോളായിട്ട് വളർന്നതും അതുമാത്രമല്ല ഞാൻ കൂടുതൽ അലോണായിട്ട് നിൽക്കാനാണ് പൊതുവെ താല്പര്യപ്പെടാറുള്ളതായിരുന്നതും. അപ്പോൾ അന്ന് തന്നെ എനിക്കുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ ഇമോഷൻസ്, അത് ഇപ്പം ഈ പറഞ്ഞ പോലെ എൻ്റെ ആദ്യത്തെ പുസ്തകത്തിൽ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വളരെ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള എഴുത്തുകളാണ് എന്ന് പറയുമ്പോൾ വലിയ സാഹിത്യമോ അല്ലെങ്കിൽ വലിയ ദീർഘമായ അർത്ഥങ്ങളോ ഉള്ളതോ അല്ല, വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കവിതകളാണ് അതിൽ കാണപ്പെടുന്നത്. പക്ഷേ ആ ഒരു ചെറുപ്രായത്തിലുള്ള എൻ്റെ മനസ്സിൽ വരുന്ന ഓരോ ഇമാജിനേഷൻസ് ആണ് ആ കവിതകളിലുള്ളത്. അതിപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നാറുള്ളത് എന്ന് പറയുന്നത് ഞാൻ ഈ തന്നെ ഇരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് എന്നിൽ ഉള്ളിലുള്ള ഈ വിചാരങ്ങളും ആ സമയത്തും അങ്ങനെ ഇമാജിൻ ചെയ്യാനുള്ള ഒരു അവസരമുള്ളത് കൊണ്ട് തന്നെയായിരിക്കാം ഞാൻ എഴുതി തുടങ്ങിയതും. അപ്പോൾ ഉറപ്പായിട്ടും ആ ഒരു ഒരു ജീവിത രീതിയും പിന്നെ ഞാൻ എന്നൊരു വ്യക്തിയുടെ ആ ഒരു സ്വഭാവ രീതിയും കാരണം കൊണ്ട് തന്നെ ആകാം കവിത എഴുതാനും പിന്നെ അത് ആ ഒരു രീതിയിലേക്ക് പിന്നീടും തുടരാനുള്ള ഒരു സാഹചര്യം
4: ഉണ്ടായത്. ഓക്കെ ഓക്കെ. അപ്പോ ഈ കവിത എഴുത്തൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോഴ് ആരാണ് ഇതൊക്കെ ആദ്യമായിട്ടൊന്ന് കണ്ടെത്തിയത്? ഇപ്പം ശലഭ ഇങ്ങനത്തെ ചെറിയ എഴുത്തുകളൊക്കെ നടത്തുന്നുണ്ട്, അപ്പം ഏതെങ്കിലും പുസ്തകങ്ങളുടെ പുറകിലത്തെ ഒരു പേജിലോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ പേപ്പറിലൊക്കെ ആയിരിക്കും എഴുതി വെക്കുന്നത്. അപ്പൊ ഇത് കണ്ടെത്തി

0: കേട്ട് ഇത് തീർച്ചയായിട്ടും നമുക്കിത് കളക്ട് ചെയ്ത് പബ്ലിഷ് ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹവുമായിട്ട് മുന്നോട്ട് വന്ന ആരായിരുന്നു വീട്ടിലാദ്യം?
1: എന്റെ അമ്മയാണ് ആക്ച്വലി വന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ ചെറുപ്രായത്തിൽ ആ സമയം എഴുതുന്നതെന്ന് പറയുമ്പോൾ വെറും ഒരു ഹോബി പോലെ എഴുതുന്നതായിരുന്നു. അപ്പം അത് ഏതെങ്കിലും പുസ്തകങ്ങളിലോ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പഠിക്കുന്ന സമയത്ത് സ്കൂളിന്റെ പുസ്തകങ്ങളുണ്ടല്ലോ നോട്ട്ബുക്സ്, ആ നോട്ട്ബുക്സിന്റെ ബാക്കിലൊക്കെ ആയിട്ടായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. അങ്ങനെ അത് നോട്ടീസ് ചെയ്തത് എൻ്റെ അമ്മ തന്നെയാണ്. അപ്പൊ അമ്മയാണ് നോക്കുമ്പോൾ അവിടെ ഇവിടെ എല്ലാം കവിതകൾ കാണുന്നതും പിന്നെ വിചാരിക്കുന്നു എന്തുകൊണ്ട് ഇത് പബ്ലിഷ് ചെയ്തുകൂടാ എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ആ ഒരു മോട്ടിവേഷൻ കാരണമാണ് ഈ പറഞ്ഞ പോലെ അത് കളക്ട് ചെയ്ത് ഫുൾ കളക്ട് ചെയ്ത് പബ്ലിഷ് ചെയ്യാനുള്ള കാരണമായത്. പിന്നീട് കൂടി കൂടി വന്നു, എനിക്കും എഴുതാൻ താല്പര്യം കൂടി. പിന്നെ എല്ലാ തവണയും കുറച്ച് ഒരു ബണ്ടിൽ ആവുമ്പോഴേക്കും അത് പബ്ലിഷ് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുക്കുകയും ചെയ്തു.
0: അപ്പൊ അമ്മയാണ് പ്രധാനമായിട്ടും അല്ലേ ശലഭയിലെ ആ ഒരു കവിയെ കണ്ടെത്തിയത്. അപ്പോ ശലഭയുടെ കളക്ഷൻസ് ഏകദേശം ഒരുവിധം എല്ലാ പോയിംസിലൂടെയും ഞാനൊന്ന് കടന്നുപോയി. ഇപ്പം ശലഭയോട് സംസാരിക്കണമെങ്കിൽ ശലഭയുടെ കവിതകൾ വായിക്കണമല്ലോ. അപ്പൊ അത് വായിച്ചപ്പോഴ് ശലഭയുടെ ഒരു ഗ്രോത്ത് എനിക്ക് കാണാനായിട്ട് സാധിച്ചു. അപ്പൊ ആദ്യത്തെ കളക്ഷൻ ആയിട്ടുള്ള ബ്ലൂമിംഗ് ഫ്ലവറിൽ നിന്നും നാലാമത്തെ കളക്ഷൻ ആയിട്ടുള്ള ഡാസ്ലിംഗ് സണ്ണിലേക്കൊക്കെ നമ്മളിങ്ങനെ എത്തുമ്പോൾ, അത് വായിക്കുമ്പോൾ ഓരോ കവിതകളും വായിക്കുമ്പോൾ ശലഭയുടെ ഒരു മെച്യൂറിറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇപ്പൊ ഒരു ചെറിയ കുട്ടിയാണോ ഇങ്ങനെയൊക്കെ എഴുതുന്നത് എന്ന് ചില കവിതകളൊക്കെ വായിച്ചപ്പോൾ എനിക്ക് തോന്നി. കാരണം ജീവിതത്തിൽ ഒരുപാട് എന്താണ് ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഒരുപാട് അനുഭവങ്ങളോ ഒക്കെ ഉള്ള ഒരു വ്യക്തി എഴുതുന്നത് പോലെ ചില കവിതകളൊക്കെ വായിച്ചപ്പോൾ എനിക്ക് തോന്നി അല്ലേ. അപ്പൊ ആ ഒരു ഒരു മെച്യൂറിറ്റി എന്ന് പറയുന്നത് പേർപ്പസ്ലി ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ട് തന്നെ എനിക്ക് എഴുതണം എന്ന് ഒരു തീരുമാനമായിരുന്നു. അതോ ഒരു ആക്സിഡന്റലി അങ്ങനെ സംഭവിച്ചു പോയതാണോ?
1: ആദ്യമേ പറയട്ടെ, ഞാൻ ആക്ച്വലി ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ സൂചിച്ച പോലെ തന്നെ ഞാൻ എഴുതി തുടങ്ങുന്നത് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ ഒരു ഇഷ്ടം അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ വരുന്ന സംഭവങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ഒരു ഒരു വേ ഓഫ് മീൻസ് ആണ് പോയംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇപ്പം ആ ചെറുപ്രായത്തിൽ എഴുതുന്നത് എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ പോലെ എൻ്റെ മനസ്സിൽ വരുന്നതാണ്. പിന്നെ ഓവർ ടൈം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ സമൂഹം എന്ന് പറയുന്നത് ഇപ്പം കുറച്ചും കൂടി ഡെവലപ്ഡ് ആണ്. എനിക്കിപ്പം ഈ പറഞ്ഞ പോലെ ഒരു ഇഫ് ഐ എം ടോക്കിംഗ് അബൌട്ട് ദ വിമൻ ആൻഡ് വിമൻസ് ഫേസിങ് ദ ഡിഫിക്കൽട്ടീസ് ഫേസ്ഡ് ബൈ ദം അല്ലെങ്കിൽ ദ കൈൻഡ് ഓഫ് പ്രെജുഡിസം ബൈ എവറി ഹ്യൂമൻ ബീങ് അങ്ങനെ ഇപ്പം ഉള്ള ടോപ്പിക്സ് എന്നൊക്കെ പറയുന്നത് ഇപ്പം വളരെ അധികം എല്ലാരും കേട്ട് വരുന്നതാണ്. സോ മെച്യൂറിറ്റിന് ഉപരിയായിട്ട് സോഷ്യൽ റെലവൻസ് ഉള്ള ഒരു കാര്യം നമുക്ക് അറിയുകയും അത് എന്റെ രീതിയിൽ പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് ആസ് ഫാർ ആസ് ഐ എം കൺസേൺ ഇറ്റ്സ് ത്രൂ പോയംസ്. അപ്പം ഐ ബിലീവ് ദാറ്റ് അതാണ് ഓവർ ടൈം ഒരു മെച്യൂറിറ്റി പോലെ പോയംസിൽ റിഫ്ലക്ട് ആവുന്നത്. അതാണ് അതുകൊണ്ടാണ് ഇപ്പം ഓരോ പോയംസിലും ദ കോണ്ടന്റ് അല്ലെങ്കിൽ ആ ഒരു കോണ്ടെക്സ്റ്റ് നോക്കുമ്പോഴും അതിലൊരു കുറച്ചും കൂടെ മെച്യൂറിറ്റി ഓർ അബവ് ദാറ്റ് ഒരു റെലവൻസ് കാണുന്നത്.
0: അപ്പൊ അത് അത് തീർച്ചയായിട്ടും നമുക്കത് വായിക്കുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ട്, നന്നായിട്ട് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഇനി എനിക്ക് ശലഭയുടെ അറിയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് യുവർ മെത്തേഡ് ഓഫ് റൈറ്റിംഗ് എ പോയം. അപ്പോൾ ഒരു വിഷയം, സാധാരണ ഇപ്പോൾ ഒരു കവിതയൊക്കെ നമ്മൾ എഴുതണമെങ്കിൽ ഒരു വിഷയം നമ്മുടെ മനസ്സിലിങ്ങനെ ചിലർ കൊണ്ടു നടന്നു, ഓരോരുത്തർക്കും ഓരോ രീതികളുണ്ട്, ചിലരിങ്ങനെ കൊണ്ടു നടന്ന് അതിനെങ്ങനെ ഒന്ന് പരുവപ്പെടുത്തി എടുക്കുന്നു എന്ന് പറയും, എന്നിട്ടാണ് പിന്നെ അതൊരു വരികളിലേക്കൊക്കെ പോകുന്നത്. ചിലർ അങ്ങനെയല്ല, വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് എഴുതുന്ന ഒരു ടൈപ്പ് ഓഫ് പോയിറ്റ്സ് ആയിരിക്കും. അപ്പം ശലഭ, ഹൗ ഡസ് ഇറ്റ് ഹാപ്പൻ ആൻഡ് വിച്ച് കൈൻഡ് ഓഫ് എ റൈറ്റർ ആർ യു?
1: ഒബ്വിയസ്ലി ഐ എം എ സ്പോണ്ടേനിയസ് റൈറ്റർ, ബിക്കോസ് ഈ പറഞ്ഞ പോലെ ഓക്കെ ലെറ്റ് മീ റൈറ്റ് ദിസ് പോയം എന്ന് പറഞ്ഞ് എഴുതുന്ന കവിതകൾ ഒട്ടും തന്നെ ഇല്ലെന്ന് തന്നെ പറയാം. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു സോഷ്യലി റെലവൻ എന്തെങ്കിലും ഇപ്പോൾ ഒരു ഇൻസിഡൻറ്റ്, ഫോർ എക്സാമ്പിൾ ഒരു ന്യൂസ് സംഭവിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുന്നു, അപ്പോൾ ഒബ്വിയസ്ലി ഐ വിൽ ഫീൽ ലൈക്ക് ഓക്കെ ദിസ് ഇസ് അഗെയിൻസ്റ്റ് ദി ലോ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് മേ ബി ഐ വുഡ് റൈറ്റ്. പക്ഷേ ദാറ്റ് ഓൾസോ ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദാറ്റ് കൈൻഡ് ഓഫ് ഇൻസിഡൻറ്റ്, എന്തെങ്കിലും ഉണ്ടാവുക. എൻ്റെ ഇപ്പം കുറേ പോയിംസ് നോക്കുവാണെങ്കിൽ അത് നേച്ചർ റിലേറ്റഡ് ആയിരിക്കാം അല്ലെങ്കിൽ കുറേയൊക്കെ ഇമോഷണലി റിലേറ്റഡ് ആയിരിക്കാം. അതെന്ന് പറയുന്നത് ഞാൻ അവിടെ നിൽക്കുന്ന സാഹചര്യം മേ ബി ഐ വുഡ് ബി വെരി ഡെസ്പെയർ ആ മൊമെന്റിൽ, അപ്പം ഞാൻ എഴുതുന്ന ഒരു കവിതയായിരിക്കാം. ഓർ ഐ മൈറ്റ് ബി സീയിങ് ദി നേച്ചർ ആൻഡ് ഐ വുഡ് ബി എൻജോയിങ് ഇറ്റ് അല്ലെങ്കിൽ ഞാൻ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് എഴുതുന്ന ഒരു പോയം ആയിരിക്കാം. അല്ലെങ്കിൽ സോഷ്യലി റിലവൻറ്റ് ആയിട്ട് നടക്കുന്ന എന്തെങ്കിലും എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തിട്ട് എഴുതിയൊരു പോയം ആയിരിക്കാം. പക്ഷെ എവറിത്തിങ് ഇറ്റ് ഹാപ്പൻ ഫോർ എന്താ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി അല്ലെങ്കിൽ എൻ്റെ എൻവയൺമെന്റ് ആ ടൈമിൽ അങ്ങനെ ആയത് കൊണ്ട് ഞാൻ എഴുതുന്ന പോയംസ് ആണ്. സോ എവറിത്തിങ് ഈവൻ ദി വൺ ദി ഫസ്റ്റ് ടു ദി എൻഡ് എല്ലാം നോക്കുവാണെങ്കിലും ഇറ്റ് വാസന്റ് ഇന്റൻഷൻ ഓർ ലെറ്റ് മീ റൈറ്റ് എ പോയം എന്ന് പറഞ്ഞ് എഴുതിയതല്ല.

0: everything was based on what came up in my mind at that point of time.
1: സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് എഴുതാൻ സാധിക്കുന്നതാണ് അല്ലെ? ഒരുപാട് ദിവസത്തെ ആലോചനകളൊന്നും ഇല്ല, പെട്ടെന്ന് തോന്നുന്ന കാര്യങ്ങൾ അങ്ങനെ വരികളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അല്ലെ? അപ്പോ ചിലപ്പോ ഇപ്പൊ ഒരു സ്റ്റുഡന്റ് ആണ്, നൗ യു ആർ ഡൂയിങ് യുവർ ഫിഫ്ത് സെമസ്റ്റർ അല്ലെ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അറ്റ് ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജ്. അപ്പൊ ഒരുപാട് ഫ്രണ്ട്സും ക്ലാസ്മേറ്റ്സും ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലെ? അപ്പോ ഐ ജസ്റ്റ് വോണ്ട് ടു നോ വെദർ ഇൻ യുവർ കോളേജ് ഡു യുവർ ഫ്രണ്ട്സ് ആൻഡ് ക്ലാസ്മേറ്റ്സ് നോ ദാറ്റ് യു ഹാവ് പബ്ലിഷ്ഡ് ഫോർ കളക്ഷൻ ഓഫ് പോയംസ്. അപ്പൊ നാല് പുസ്തകങ്ങളുടെ രചയിതാവാണ് ഞങ്ങളുടെ കൂടെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോ ഡു ദേ എൻകറേജ് യു ടു കീപ് റൈറ്റിംഗ്?
0: ആക്ച്വലി എന്റെ ഫസ്റ്റ് 3 പോയംസ് ഞാൻ കോളേജിന് വരുന്നതിന് മുമ്പായിട്ട് പബ്ലിഷ് ചെയ്തതാണ്. എന്റെ 4th പോയം ആണ് ഞാൻ ആക്ച്വലി ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോഴേക്കും പബ്ലിഷ് ചെയ്തതാണ്. പക്ഷെ അങ്ങനെ വലിയ ആൾക്കാർക്കൊന്നും കൂടുതൽ അറിയുകയോ അല്ലെങ്കിൽ അതിനെ പബ്ലിസൈസ് ചെയ്യുകയോ ഞാൻ ചെയ്തിട്ടില്ല. എന്റെ കൂടെയുള്ള ഒരു കുറച്ച് ഷോർട്ട് ആൾക്കാർക്ക് മാത്രം, വളരെ ക്ലോസ് ആയിട്ടുള്ളവർക്ക് അറിയാം. ഒബ്വിയസ്ലി അവരെന്നെ ദേ ആർ സർപ്രൈസ് ടു നോ ദാറ്റ് ഐ ഹാവ് പബ്ലിഷ്ഡ് ആൻഡ് ഓൾ, ആൻഡ് ദേ ഡു മോട്ടിവേറ്റ് മീ ഫോർ ദാറ്റ്.
1: അപ്പോൾ അതുപോലെ തന്നെ ടീച്ചേഴ്സിന്, നമ്മൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനൊക്കെ അറിയാമോ ചിലപ്പോൾ ഇങ്ങനെ കവിതയൊക്കെ എഴുതുന്ന കുട്ടിയാണെന്ന്?
0: ഞാൻ ആക്ച്വലി കോളേജിൽ വന്നതിൽ, കോളേജ് എന്ന് പറയുമ്പോൾ വേറൊരു അറ്റ്മോസ്ഫിയർ ആണല്ലോ. അപ്പോൾ അവിടെ അതിന് അത്രയും അറിയാനുള്ളവരുണ്ട്, അറിയാനുള്ള ടീച്ചർമാരും സാറുമാരും ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനേക്കാളും കൂടുതൽ ഞാൻ സ്കൂളിൽ പബ്ലിഷ് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്നു. കാരണം ആ സമയം ഇതേപോലെ എഴുതുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ കുറേ അടുത്ത് തന്നെ ഈ പറഞ്ഞ പോലെ പരിപാടികളും അല്ലെങ്കിൽ പാടാനോ അങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്തൊക്കെ ഉള്ള ടീച്ചേഴ്സൊക്കെ എന്തായാലും നല്ലോണം മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്.
1: സ്കൂളിലാണ് കൂടുതൽ എക്സ്പോഷർ കിട്ടിയത് അല്ലെ? കോളേജിലേക്ക് വന്നപ്പോ ഇവിടെ വേറൊരു അറ്റ്മോസ്ഫിയറും, പ്രത്യേകിച്ചും എഞ്ചിനീയറിംഗ് കോളേജും കൂടിയാണല്ലോ അല്ലെ? അപ്പൊ അവിടെ ഇതിനൊക്കെ ഉള്ള ഒരു സമയവും എനിക്ക് തോന്നുന്നു കുറച്ച് കുറവാണെന്ന് തോന്നുന്നു.
0: പിന്നെ സ്കൂളാവുമ്പോ കൂടുതൽ എഴുത്ത് പിന്നെ വായന അല്ലെങ്കിൽ പരിപാടി ഈ പ്രസന്റ് ചെയ്യുക പിന്നെ പാടുക, അതൊക്കെ പ്രൊമിനന്റ് ആയിട്ട് നിൽക്കുന്നത് കുറച്ചുകൂടെ സ്കൂളിലായിരിക്കും. ഇതിപ്പോ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ആവുമ്പോ അവിടെ ലിമിറ്റേഷൻസ് ഉണ്ടാവും.
1: അപ്പൊ അതുപോലെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു?
0: ഞാന് ആക്ച്വലി റെസിറ്റേഷൻസ് മലയാളവും ഇംഗ്ലീഷും ആ സമയത്ത് പോകുമായിരുന്നു. പിന്നെ ഇതേപോലെ കുറച്ച് എഴുതുക അങ്ങനെയുള്ളതിനൊക്കെ ചെറുതായിട്ട് പോകുമായിരുന്നു.
1: അപ്പൊ അതൊക്കെ ഇഷ്ടമാണ്, മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ഇഷ്ടമാണ് അല്ലെ? അങ്ങനെ നമ്മൾ ശലഭ എന്ന ഈ കൊച്ചുമിടുക്കിയെ കൂടുതൽ കൂടുതൽ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ശലഭയുടെ അടുത്ത് നിന്ന് ചോദിച്ചറിയാനുണ്ട്. ഇപ്പോൾ നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം. വി ആർ ഗോയിങ് ഫോർ എ വെരി ഷോർട്ട് ബ്രേക്ക് ആൻഡ് വിൽ ബി റൈറ്റ് ബാക്ക് സൂൺ. സ്റ്റേ ട്യൂൺ ടു റേഡിയോ സാന്ത്വനം 90.4 FM.
2: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
1: വെൽക്കം ബാക്ക് ടു ഗസ്റ്റ് ഓഫ് ദി ഡേ. നമ്മളോടൊപ്പം ഇന്ന് ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത് ശലഭ കൃഷ്ണനാണ്. അപ്പൊ ശലഭയോട് ഇനി നമുക്ക് ഒരുപാട് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട്, അപ്പൊ അതിലേക്കൊക്കെ നമുക്ക് പോകാം. അപ്പൊ ശലഭ, നമുക്ക് ശലഭയുടെ 4 കളക്ഷൻസ് ആണ് ശലഭ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ശലഭയുടെ കവിതകള് ഇതുവരെ വായിച്ചിട്ടില്ലാത്ത ഒരാള്, ആദ്യമായിട്ട് വായിക്കാൻ പോകുന്ന ഒരാള് ശലഭയുടെ അടുത്തു നിന്ന് ചോദിക്കുകയാണ്, ഇതിൽ ഏത് കളക്ഷൻ ഞാൻ ആദ്യമായിട്ട് വായിക്കണം എന്ന് ചോദിക്കുകയാണ്. And which of your collection would you recommend?
0: I would probably recommend my 3rd collection, which is Swirling Breeze. കാരണം എന്തെന്ന് പറഞ്ഞാൽ, ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ ആദ്യത്തെ പുസ്തകം ഒരു കൊച്ചുകുട്ടിക്ക്, വളരെ പ്രായം കുറവായിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ അത് വായിക്കാൻ നല്ലതായിരിക്കും. പക്ഷെ 3rd പുസ്തകം എന്ന് പറയുമ്പോൾ ഞാൻ എഴുതുന്നതിൽ കോണ്ടെക്സ്റ്റ് നോക്കുവാണെങ്കിൽ അതിൽ ഈ പറഞ്ഞ പോലെ പ്രകൃതി അല്ലെങ്കിൽ ഇമോഷൻസ്, ഒരു ഹ്യൂമൻ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ, വിമൻ, അങ്ങനെ പല ഡിഫറെന്റ് തീംസിൽ പോകുന്നുണ്ട്. പക്ഷെ അബവ് ഓൾ ഐ ഫീൽ ദ ഞാൻ ആ ഒരു കവിത എഴുതുമ്പോൾ മോസ്റ്റ് ഓഫ് ദോസ് പോയംസ് ഇൻ ദാറ്റ് കളക്ഷൻ ഞാൻ എൻഡ് ചെയ്യുമ്പോൾ ഐ ഹാവ് പുട്ട് എ ഡിഫൈൻഡ് കൺക്ലൂഷൻ. ബട്ട് ദാറ്റ് വാസ് ആ ഒരു ടൈമിൽ പേർപ്പസ്ഫുള്ളി ആണോ എന്നറിയില്ല, ബട്ട് ഐ വുഡ് ലവ് ദാറ്റ് വേ ഓഫ് റൈറ്റിംഗ്. ബിക്കോസ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ കവിത എന്ന് പറയുമ്പോൾ ഒരാൾക്ക് വായിക്കുമ്പോൾ, ഒരു കവിത വായിക്കുമ്പോൾ ഐഡിയാസ് ആണ് മെയിനായിട്ട് അയാൾക്ക് അതിലൂടെ കിട്ടേണ്ടത്. പിന്നെ അത് കൺക്ലൂഷൻ ഇസ് അബൌട്ട് ദ വൺ ഹു റീഡ്സ്. ആ വായിക്കുന്ന ആൾക്കാണ് ആ ഒരു പെർസ്പെക്റ്റീവ് വെച്ചിട്ട് അതിനൊരു കൺക്ലൂഷൻ ഡ്രോ ചെയ്യേണ്ടത്. അപ്പം അങ്ങനെയുള്ള കവിതകളാണ് മെയിനായിട്ട് ഈ 3rd പുസ്തകത്തിലുള്ളത്. അപ്പം കുറച്ചുകൂടെ ഈ പറഞ്ഞ പോലെ ചിന്തകളിലൂടെ കടന്നു പോകണം, ആ ഒരു ഐഡിയയിലൂടെ കടന്നു പോകണം. പിന്നെ ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സ്വന്തമായിട്ട് ഡ്യൂബിയസ് ആയിട്ട് നിൽക്കണം എന്നുള്ളൊരു ആണ് എൻ്റെ

0: ഒരു പേർപ്പസ് വൈൽ റീഡിംഗ് ദറ്റ് പോയം. യു ഷുഡ് തിങ്ക് അബൌട്ട് ദാറ്റ്. അപ്പം അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ഐ വുഡ് ഒബ്വിയസ്ലി റെക്കമെൻഡ് ദ തേർഡ് വൺ.
1: അപ്പൊ അതായിരിക്കും കൂടുതൽ അല്ലെ, ആളുകൾ വായിക്കട്ടെ എന്നെ വിലയിരുത്തട്ടെ എന്ന് വിചാരിച്ചെടുത്ത് കൊടുക്കുന്ന അതായിരിക്കും അല്ലെ. ഓക്കെ, അപ്പോ സാധാരണ ഈ നമ്മളൊരു കവിത എഴുതുമ്പോൾ നമുക്ക് പല വിഷയങ്ങളെ പറ്റി എഴുതും എന്നിപ്പം ചിലപ്പോ പറയുന്നുണ്ട്. അപ്പം ചിലവരുടെ കവിതകൾ ഞാൻ വായിച്ചപ്പോഴും അപ്പൊ അതിനകത്ത് ഇപ്പോ നമ്മുടെ എൻവയോൺമെന്റിനെ പറ്റി അല്ലെ, അതുപോലെ തന്നെ വിമനെ പറ്റി, അതുപോലെ തന്നെ സോഷ്യൽ ജസ്റ്റിസിനെ പറ്റി, ഇങ്ങനെയുള്ള വിവിധ വിഷയങ്ങൾ അതിനകത്തൂടി ഒക്കെ ചിലവ കടന്നു പോകുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏതിനെ പറ്റി എഴുതുമ്പോഴായിരിക്കും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്? എന്തെങ്കിലും ഇപ്പോ ഒരു അനീതിക്കെതിരെ ശബ്ദമുയർത്തുക, അല്ലെങ്കിൽ നമുക്ക് ഒരു മാറ്റണം എന്ന സൊസൈറ്റിയിൽ നമുക്ക് അങ്ങനെ ഒരു റെവല്യൂഷണറി ഒരു തോട്ടൊക്കെ വരുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പ്രത്യേക ഇഷ്ടമുള്ളൊരു വിഷയമുണ്ടോ?
0: ഇഷ്ടം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്പോണ്ടേനിയസ് റൈറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഒരു സ്പെസിഫിക് ഇന്നത് എന്ന് വിചാരിച്ച് എഴുതുന്നതല്ല. പക്ഷെ ഐ വുഡ് മോസ്റ്റ്ലി സേ ദാറ്റ് കൂടുതൽ ഒരു ഹ്യൂമൻ ഇമോഷൻസ്, അല്ലെങ്കിൽ ഒരാൾ ഫേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടതായിട്ടുള്ള ഹോപ്പ്, അല്ലെങ്കിൽ ഹൗ ടു ഓവർകം തിങ്സ്, അല്ലെങ്കിൽ ഹൗ ഈസി ലൈഫ് കുഡ് ബി എന്നുള്ള കാര്യങ്ങളൊക്കെ പറ്റി കവർ ചെയ്യുന്ന കുറച്ച് കോണ്ടെക്സ്റ്റ് ഉണ്ട്. അതായിരിക്കും ഐ വുഡ് സേ ഇസ് മോർ ഓഫ് മൈ കംഫർട്ടബിൾ സൈഡ്. ബിക്കോസ് ഒരു ഈ പറഞ്ഞ പോലെ തന്നെ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ, ഓർ വെൻ ഐ കൈൻഡ് ഓഫ് ഗോ ടു ദ ഡ്രീം വേൾഡ്, എനിക്കെപ്പോഴും ദാറ്റ്സ് ദ വൺ ദറ്റ് ഹിറ്റ്സ് മൈ സ്പോട്ട്. ബിക്കോസ് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഇന്ന് ഇവിടെ വരുന്നു, അപ്പം എനിക്കുണ്ടാവുന്ന ഒരു കൈൻഡ് ഓഫ് ഇമോഷൻസ് ഉണ്ട്. അതിപ്പം എനിക്കെന്നല്ല എല്ലാവർക്കും വരുന്നത്, എവിടെ പോയാലും അതിപ്പോ ഒരു, പിന്നെ ദാറ്റ് കുഡ് ബി റിലേറ്റഡ് ടു ദ നേച്ചർ. സോ അങ്ങനെ എഴുതുന്ന കവിതകളും ഉണ്ട്. സോ ഐ വുഡ് സേ ഹ്യൂമൻ ഇമോഷൻസ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സോഷ്യലി റെലവൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കൈൻഡ് ഓഫ് തിങ്സ് ദാറ്റ്സ് ഹാപ്പനിങ് അറൌണ്ട്. ഇപ്പം ഞാൻ ചിലതിൽ ഇപ്പോൾ ഇത് ഒരു പോയിന്റിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് അബൌട്ട് വിമൻ, നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് നോട്ട് ലൈക്ക് പീപ്പിൾ ഹാവ് മിസ്ജഡ്ജ് ദ മീനിങ് ഓഫ് ഫെമിനിസം. ലൈക്ക് People think that feminism nu parayunnathu endanu, naan I should be like a, I shouldn't be doing all these works, allengil naan ingane cheyirathu, I should be like men. It's not only about that, it's a different perspective. Pakshe appo naan idu oru kavithayil ezhuthirikkunnathu ancha, I am a woman, so I am able to do all these things. So it's not about aa oru idea il oru difference undu, appo anganeulla karyangalum convey cheyan shramichittundu. Appo pakshe adu nu varunathu it depends upon the kind of things that happens around you. കാരണം പൊതുവേ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, ഇപ്പം വിമന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പം വിമൻ അബ്യൂസിങ് കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു കവിതകൾ കുറേ ഉണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് നോട്ട് അബൌട്ട് ഇക്വാളിറ്റി ഇല്ലായ്മയോ അല്ലെങ്കിൽ അങ്ങനെയോ അല്ല. ഇറ്റ്സ് അബൌട്ട് യു ആർ എ വിമൻ, സോ യു ആർ ഏബിൾ ടു ഡു ഓൾ ദീസ് തിങ്സ്, യു ആർ ഏബിൾ ടു ഡു ദോസ് തിങ്സ്. അപ്പൊ അതാണ് ഫെമിനിസം. ഇപ്പം ഇറ്റ്സ് നോട്ട് ഓൺലി അബൌട്ട് നോട്ട് ഡൂയിങ് ദ ഹൗസ് ഹോൾഡ് കോഴ്സ്, അത് ചെയ്യുന്നത് കൊണ്ട് മൈ ഫെമിനിസം ഇസ് being questioned, adalla appam angane ulladum und. So it depends on what I feel from what I hear ennalla.
1: Okay appo selapada the shining star na collection la njan oru kavitha vaichirunnu, 15th kavithayanu, I am a woman ennu parayna oru kavitha. അപ്പൊ അത് വായിച്ചപ്പോഴും എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പൊ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ അതിലെ അവസാനത്തെ വരികളാണ്, ഐ എം എ വുമൻ ആൻഡ് ഷുഡ് ബി സ്ട്രോങ് ബൈ മൈൻഡ് ആൻഡ് ജെന്റിൽ ബൈ ഹാർട്ട് ബിക്കോസ് ഐ എം എ വുമൻ. ഇത് തന്നെയാണ് നമ്മളെ സൊസൈറ്റി നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്, അങ്ങനെ ആയിരിക്കണം. അതായത് നമ്മൾ നമ്മളുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മൈൻഡ് നമുക്ക് ഉണ്ടാവണം. കാരണം ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിൽ നമുക്ക് ജീവിച്ചു പോകണമെങ്കിൽ വി ഷുഡ് ബി സ്ട്രോങ് അല്ലെ. ബട്ട് അറ്റ് ദ സെയിം ടൈം ജെന്റിൽ ബൈ ഹാർട്ട്, അതെന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രം ദൈവം കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേകതയാണ് അല്ലെ. നമ്മൾക്കൊരു കരുണയും സ്നേഹവും, അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫാമിലി ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് സ്ത്രീയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ ആ ജെന്റിൽ ബൈ ഹാർട്ട് ആണെങ്കിൽ മാത്രമേ നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റൂ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇഫ് യു ആർ ഫേസിങ് സം പ്രോബ്ലംസ്, അതിനെ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് നേരിടുകയും വേണം അല്ലെ. അപ്പൊ അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു മെച്യൂറിറ്റി. ഇപ്പം ചിലപ്പോൾ ചെറിയ കുട്ടിയാണ്, ഇത്രയും വലിയ പിന്നെ ജീവിതത്തെ ഒന്നും കണ്ടിട്ടില്ല, വലിയ എക്സ്പീരിയൻസസ് ഒന്നും ഉള്ള ആളൊന്നും അല്ല, ബട്ട് സ്റ്റിൽ ഐ ക്യാൻ സീ ദാറ്റ് മെച്യൂറിറ്റി അല്ലെ. അപ്പൊ ആ ഒരു മെച്യൂറിറ്റി എങ്ങനെയാണ് കിട്ടിയത്?
0: അതും ഈ പറഞ്ഞ പോലെ തന്നെയാണ് മെച്യൂറിറ്റി. ഇപ്പം ഈ ഇപ്പം ഈ ഒരു സ്പെസിഫിക് ഒരു സംഭവം വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ചുറ്റും കാണുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പം ഒരു ഇഷ്യൂ റേസ് ചെയ്യുന്നു, അതിപ്പോ ഒരു

0: സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന ഒരു ഇഷ്യൂ ആവാം. ഒരു പോയിന്റിൽ ഒരാൾക്കാർ ഒരു ഇപ്പം ഒരു സെറ്റ് ഓഫ് വിമൻ എന്ന് പറയുന്നത് ദേ വുഡ് ബി സെയിങ് ദാറ്റ് ഐ ഡോണ്ട് ഹാവ് ദിസ് ഫ്രീഡം, ഐ ഡോണ്ട് ഹാവ് ദിസ്, അങ്ങനെ ഞങ്ങൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടാവും. ഓർ വൈ ഷുഡ് ഐ ബി ജെന്റിൽ, അങ്ങനെ പറയുന്ന കുറച്ച് സെറ്റ് ഉണ്ടാവും. പിന്നെ വേറൊരാൾ എന്ന് പറഞ്ഞാൽ ഐ ആം ഒബ്ലൈസ് ടു ഡു ദിസ് എന്ന് പറഞ്ഞ് നിൽക്കുന്നവരുണ്ടാവാം. പക്ഷെ അതൊന്നും അത് മാത്രമല്ല, ദേർ ഇസ് എ യുനോ വി ഹാവ് ടു ചേഞ്ച് ദ പെർസ്പെക്റ്റീവ് കുറേ കാര്യങ്ങളിൽ. അതിപ്പോൾ മാറി വരുന്നുണ്ട്, പക്ഷെ കുറേ കാര്യങ്ങളിൽ മാറ്റം ആവശ്യമുണ്ട്. അതിപ്പോൾ മാറ്റം എന്ന് പറയുമ്പോൾ ആ മാറ്റത്തിൽ പോലും ഒരു ശരിയില്ലായ്മയുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നുവെച്ചാൽ ചേഞ്ച് എന്ന് പറയുന്നത് ചേഞ്ച് ഷുഡ് ബി കുറച്ചും കൂടെ ഈ പറഞ്ഞ പോലെ പണ്ടത്തെ ഇപ്പൊ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അഡാപ്റ്റീവ് ആയിട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ ചേഞ്ച് ചെയ്യണം, അതൊരു കാര്യം, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. പക്ഷെ അഡാപ്റ്റീവായി ചേഞ്ച് ചെയ്യുമ്പം കോണ്ടെക്സ്റ്റ് തന്നെ മാറിപ്പോകുന്നു ഓർ ഐഡിയോളജി തന്നെ മാറിപ്പോകുന്നു, ഇറ്റ്സ് എ വെരി ഡിഫറെൻറ്റ് തിങ്. അപ്പം അതാണ് മെയിനായിട്ട്. അപ്പം അതൊക്കെ നമ്മുടെ ചുറ്റും ഇപ്പൊ കാണുന്നത് തന്നെയാണ്. പിന്നെ സോഷ്യൽ മീഡിയ ഒരു ഫാക്ടറാണ്, നമ്മളിപ്പോ എല്ലാവരും വി ആർ അണ്ടർ ദാറ്റ്. സോ കുറച്ചും കൂടെ വി ഗെറ്റ് ടു നോ അബൌട്ട് തിങ്സ് അവിടെ നിന്നാലും, ഇഫ് വി ഗെറ്റ് സം കൈൻഡ് ഓഫ് ഇൻഫോർമേഷൻ ഫ്രം ഹിയർ. അറ്റ് ദ സെയിം ടൈം അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇതിങ്ങനെയല്ല, ദിസ് ഇസ് നോട്ട് ദി റൈറ്റ് എന്ന് പറഞ്ഞ് ഒരു ക്രിറ്റിസിസം പോലെ അടുത്ത സെറ്റ് ആൾക്കാരുണ്ടാവും. So all this we get from the social media as well. Appam adum oru factor aavam when it comes to these kind of context.
1: Adhe adhe. അപ്പോൾ അങ്ങനെ വിവിധ വിഷയങ്ങൾ അല്ലെ, ഇപ്പൊ പ്രകൃതി ആയാലും സ്ത്രീ ആയാലും ഒക്കെ ശലഭയ്ക്ക് ശലഭയുടേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണെന്ന് നമുക്ക് കവിതകൾ വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ ആ ഒരു വളരെ ചെറിയ കുട്ടിയാണ്, എന്നാലും ഒത്തിരി മെച്ചൂറിറ്റി പല കാര്യങ്ങളിലും വന്നതുപോലെ, അത് മാത്രമല്ല നമ്മളെ സൊസൈറ്റിയെ ശലഭ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പം ചില കുട്ടികളൊന്നും അങ്ങനെയല്ല, നമ്മുടെ സൊസൈറ്റിയിൽ എന്ത് നടക്കുന്നു അല്ലെങ്കിൽ ഇതിനോടൊക്കെ നമുക്ക് എങ്ങനെ പ്രതികരിക്കണം അല്ലെങ്കിൽ നമുക്ക് പ്രതികരിക്കേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു സിറ്റിസൺ ആണോ എന്നൊന്നും പലരും ചിന്തിക്കാറില്ല. എല്ലാവരും ഇങ്ങനെ കുറേ പ്ലേഫുൾ ആയിട്ട് നടക്കുന്നവരാണ് കൂടുതൽ പേരും. അങ്ങനെ അല്ലാതെ ഒരു ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ആയിട്ടാണ് ശലഭയെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ ശലഭയുടെ കുടുംബത്തെ പറ്റി പറയുകയാണെങ്കിൽ, ഒരു സാഹിത്യ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നും വന്ന കുട്ടിയാണ്. അത് ഒരു ചെറിയ വ്യക്തിയല്ല, നമ്മുടെ കേരളത്തിലും അല്ലെ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് അറിയാവുന്ന പ്രൊഫസർ എം കൃഷ്ണൻ നായരുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഡോട്ടറാണ് ശലഭ അല്ലെ. അപ്പോൾ അദ്ദേഹത്തിനെ നമ്മൾ അറിയുന്നത് തന്നെ പ്രശസ്തനായിട്ടുള്ള നിരൂപകനായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനെ ഏറ്റവും പോപ്പുലർ ആക്കിയത് സാഹിത്യ വാരഫലം എന്നൊരു പംക്തിയിലൂടെയാണ് അദ്ദേഹം നമ്മളുടെ എല്ലാം മനസ്സിലേക്ക് കയറിയത്. അപ്പം അദ്ദേഹത്തിന്റെ സാഹിത്യ ചിന്തകളെന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ഈസി അല്ലെ, ഹീസ് എ ടഫ് റൈറ്റർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ സാഹിത്യ വാരഫലം ഞാൻ വായിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് അദ്ദേഹത്തിനെ ഒന്ന് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു റൈറ്ററാണ്, ഹീസ് നോട്ട് ദാറ്റ് ഈസി. അപ്പം ആ ശലഭ എനിക്ക് തോന്നുന്നു അദ്ദേഹം മരിച്ചതിന് ശേഷം ജനിച്ചൊരു കുട്ടിയാണ് അല്ലേ, അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല, അദ്ദേഹത്തിനോടൊപ്പം ജീവിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ എഴുത്തുകളൊക്കെ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാകാം. അപ്പൊ അത് ചിലപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഒന്ന് ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ?
0: മുത്തശ്ശൻ്റെ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ക്രിറ്റിസിസം ആണ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് കുഡ് റേഞ്ച് ഫ്രം എവറിത്തിങ്. പിന്നെ കുറച്ചുകൂടെ ടഫ് റൈറ്റിംഗും ആണ്. ഇപ്പം എനിക്ക് അതിൻ്റെ കൂടുതൽ അത്രയും ഞാൻ അങ്ങനെ വായിച്ചു തുടങ്ങിയിട്ടില്ല ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ. പക്ഷെ ഒബ്വിയസ്ലി ഫാമിലിയിൽ അങ്ങനെ ഒരു, ഇപ്പം ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ എൻ്റെ അമ്മ ബുക്സ് ഐ മീൻ എഴുതുന്നു എന്ന് കാണുന്നു, അത് പബ്ലിഷ് ചെയ്യുന്നു. അതിപ്പം എല്ലാ വീട്ടിലും മേ ബി എന്നെ പോലെ തന്നെ എഴുതുന്ന പലരും കാണും, പക്ഷെ അതെല്ലാ വീട്ടിലും നടക്കണം എന്നില്ല. പക്ഷെ അത് ഈ ഒരു മേ ബി ഫാമിലിയിൽ ഒരു ബ്ലഡ് ലൈൻ ഉള്ളതുകൊണ്ടായിരിക്കാം അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നതും, അത് കാരണം പബ്ലിഷ് ചെയ്യാനുള്ളത് എൻ്റെ മദർ അമ്മയാണെങ്കിലും ചെയ്യുന്നത്. അപ്പം ഒബ്വിയസ്ലി അങ്ങനത്തെ രീതി നോക്കുവാണെങ്കിൽ ഫാമിലി ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് തന്നെ പറയാം.
1: തീർച്ചയായിട്ടും അല്ലെ, അമ്മയ്ക്ക് ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ചിലപ്പോൾ നന്നായിരിക്കും, നമ്മുടെ കുടുംബത്തിൽ ഇനിയും പുതിയ ഒരാള് ഇതുപോലെ അല്ലെ ഒരു പിന്തുടർച്ചയിൽ വരുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് അമ്മയ്ക്ക് സാധിച്ചത് മേ ബി ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അല്ലെ. അപ്പൊ ശലഭ, ഇപ്പൊ ഞാനൊരു ശലഭയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കവിത, ഇപ്പൊ ഇതില് ഒരുപാട് കവിതകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അപ്പൊ അതില് ശലഭയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു കവിത ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് റിസൈറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഏത് കവിതയായിരിക്കും റിസൈറ്റ് ചെയ്യുന്നത്? സോ പ്ലീസ് ഡു ഇറ്റ് ഫോർ അസ്.
0: ആക്ച്വലി ഇതിപ്പോൾ എൻ്റെ സ്വാളിംഗ് ബ്രീസ് എന്ന് പറഞ്ഞ മൂന്നാമത്തെ പുസ്തകത്തിലെ ഇൻഹ്യൂമെയിൻ ഡിസൈർസ് എന്ന് പറഞ്ഞ ഒരു പോയമാണ്. ലെറ്റ് മീ ബ്രേക്ക് മൈ ഫെതേഴ്സ് ഓഫ് ഹാർട്ട്, ലെറ്റ് മീ ഫ്ലൈ വിത്ത് ദ കളേഴ്സ് ഓഫ് ദ നൈറ്റ്. വൈ യു വേൾഡ് പൊസസ്ഡ് മീ

0: ഇഷ്ടം തോന്നിയത് എന്തുകൊണ്ടാണ്?
1: മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ഞാനിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ കവിത എഴുതുന്ന ആളാണ്. അപ്പം എനിക്ക് കവിത എഴുതാനൊക്കെ ഇഷ്ടമാണ്, അതെൻ്റെ ഒരു പാഷനാണ്. പക്ഷെ എനിക്ക് അറ്റ് ദ സെയിം ടൈം എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് എൻജിനീയറിംഗും ഇപ്പം ഇഷ്ടമാണ്, ഞാൻ അങ്ങനെ അത് ജോയിൻ ചെയ്തു. പക്ഷെ പലപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ എന്ന് പറയുന്നത് വി ആർ ഒബ്ലൈസ്ഡ് ടു ഡു ആസ് പെർ ദി സൊസൈറ്റൽ ടേംസ്. ഇപ്പം ഈ പറഞ്ഞ പോലെ പാട്ട് പാടാൻ ഇഷ്ടമുള്ള ഒരാൾ പാട്ട് പാടാൻ ചിലപ്പം അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല, അതിപ്പോൾ ഫാമിലി പ്രഷർ ഉണ്ടോ ഉണ്ടായിരിക്കില്ല, അവരുടെ സാഹചര്യം കാരണം മേ ബി അവർക്ക് ചെയ്യാൻ പറ്റാത്തതുണ്ടാവാം. ഇപ്പം സം ടൈംസ് ദ വേൾഡ് സീംസ് ടു ബി ക്രൂവൽ ടു അസ്, അത് ഇറ്റ്സ് എ നേച്ചർ ഓഫ് ദ ലോ. ചിലർക്ക് ഇറ്റ് വുഡ് ബി ഇൻ ഫേവർ ഓൾസോ. അപ്പം അതൊരു ഇൻജസ്റ്റിസ് പോലെയാണ്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ സം ടൈംസ് നമ്മളതിൽ അങ്ങനെ അക്സെപ്റ്റ് ചെയ്താലേ പറ്റുള്ളൂ. ബിക്കോസ് അത് ഞാൻ ലാസ്റ്റ് അതാ പറഞ്ഞത്, ഇപ്പം നമ്മളൊരു കുറേ മരങ്ങൾ എടുക്കുകയാണെങ്കിൽ, അത് ഒരു ഒരു പോയറ്റിക് രീതി പറയാൻ മരങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ആർ നോട്ട് സപ്പോസ് ടു ബി ആക്ച്വലി എന്താണ് കട്ട് ചെയ്യുക എന്ന് പറയുന്നത്, ഇറ്റ്സ് നോട്ട് ഗുഡ് റൈറ്റ്. പക്ഷെ ചിലപ്പോൾ അത് ഇറ്റ്സ് എഗെയിൻസ്റ്റ് ദ ലോ ആണ് നടക്കുന്നത്. പക്ഷെ ഒരു കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറു കാര്യങ്ങൾ എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യുന്നു. അത് ഇറ്റ്സ് ഒബ്ലൈജ് ടു ഹാപ്പൻ ഓർ ടേക്ക് പ്ലേസ്. അല്ലെങ്കിൽ ഫാമേഴ്സ് They shake their hands and they, അവർ കുറേ തവണ ഫാമേഴ്സിനെ ഇപ്പം സംബന്ധിച്ചെടുക്കുകയാണെങ്കിൽ പലതവണയും നമ്മൾ കാണുന്ന കേസുകളാണ്. ദേ ആർ ബീങ് ബിട്രേഡ് എന്ന് പറയുമ്പോൾ കറക്റ്റ് എമൗണ്ട് ഓഫ് മണി കിട്ടുന്നില്ല അവർക്ക്, കുറേ അറിയാലോ കുറേ സംഭവങ്ങൾ ഉണ്ടാവുന്നതും ഒക്കെ. പിന്നെ ഈ വിമൻസ് ആണെങ്കിലും അത് പല വീട്ടിലാണെങ്കിലും ചിലവർ അബ്യൂസ് ആവുക എന്നുള്ളത് ദേ അവർക്കറിയാം. പക്ഷേ ഫോർ സെർട്ടൻ സേക്ക് ഓഫ് റീസൺസ് ദേ അത് അക്സെപ്റ്റ് ചെയ്തങ്ങ് നിൽക്കും. അപ്പം ഇതൊന്നും ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ റൈറ്റ് ആണ്. സം ടൈംസ് ദീസ് ടേക്സ് പ്ലേസ്. അപ്പം അതുപോലെയാണ് വേൾഡ് സം ടൈംസ് സീംസ് ടു ബി ക്രൂവൽ ബട്ട് സെർട്ടൻ തിങ്സ് ആർ ടു ബി അക്സെപ്റ്റഡ്. ആൻഡ് ചിലതെന്ന് നമ്മൾ ഇപ്പം പറഞ്ഞ പോലെ തന്നെ വി ഷുഡ് ട്രൈ ടു എന്താണ് ബേക്ക് ഇറ്റ് ബെറ്റർ. അത് അക്സെപ്റ്റ് ചെയ്ത് നിൽക്കണം എന്നല്ല, പക്ഷെ അത് കുറേയൊക്കെ ഒരു ഇൻഹ്യൂമേൻ ഡിസയേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ളൊരു
0: അതുകൊണ്ടാണ് അത് ചൂസ് ചെയ്തത് അല്ലേ. അപ്പോൾ ചിലപ്പോൾ പറയുന്നത് എനിക്ക് മനസ്സിലായി, നമ്മളുടെ ഒരു സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ആണ് ഇതെല്ലാം നമ്മൾ കാണുന്നത് അല്ലേ. ചില കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് വളരെ ഹാർഷായിട്ട് നമുക്ക് റെസ്പോണ്ട് ചെയ്യണം എന്നൊക്കെ നമുക്ക് തോന്നിയാലും ചിലപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളെ അതിനെ അനുവദിക്കുന്നില്ല അല്ലേ. നമ്മൾ അതുമായിട്ട് യൂസ്ഡായി ചിലപ്പോൾ അങ്ങ് ജീവിതവുമായിട്ട് അതൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ട് നമുക്ക് ജീവിക്കേണ്ടി വരുന്ന ഒരുപാട് അവസ്ഥകൾ, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് അല്ലെ. അപ്പൊ ചിലപ്പോൾ വീടിനുള്ളിലായാൽ തന്നെയും പലപ്പോഴും നമുക്കറിയാം നമ്മൾ പുറമേ കാണുന്നവരൊന്നും അല്ല ശരിക്കും ഈ വ്യക്തികളെന്ന് പറയുന്നത്. അപ്പൊ വീടിനുള്ളിൽ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊന്നും അവർ പുറത്ത് ചിലപ്പോൾ പറയാറില്ല. അപ്പൊ ഇതെന്റെ ഫേറ്റ് ആണ്, അല്ലെങ്കിൽ ദിസ് ഇസ് വാട്ട് ഗോഡ് ഹാഡ് ഗിവൺ മീ, സോ ഐ എം അക്സെപ്റ്റിംഗ് ഓൾ ദിസ് എന്ന് വിശ്വസിച്ച് അങ്ങ് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതുമൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്നുണ്ട്. അപ്പോ ഇനി എനിക്ക് ശലഭയോട് ചോദിക്കാനുള്ളത്, ശലഭയ്ക്ക് ഇംഗ്ലീഷിലാണ് എല്ലാ കവിതകളും എഴുതിയിരിക്കുന്നത്, അപ്പൊ എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് ഭാഷ മതി മലയാളം വേണ്ട എന്ന് തീരുമാനിച്ചത്? എന്തുകൊണ്ടാണ്
1: തീരുമാനിക്കുന്നതായിട്ട്? ഞാൻ ആക്ച്വലി മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്, കവിതയും കവിതയാണ് തന്നെയാണ് കവിത പോലെ എഴുതാൻ ശ്രമിച്ചിട്ടുമുണ്ട്. പക്ഷെ എനിക്കെന്തോ ഇംഗ്ലീഷിലുണ്ടായ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അതിൽ എനിക്ക് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വളരെ നന്നായി കൺവേ ആയി എന്നൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് അത് തന്നെ മലയാളത്തിൽ വരുമ്പോഴേക്കും ഇല്ല എന്നെനിക്ക് തോന്നലുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടെ ഇംഗ്ലീഷിലേക്ക് അങ്ങ് മാറിയതാണ്.
0: അല്ല, ഓരോ ഭാഷയ്ക്കും അതിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകതകളുണ്ട് അല്ലേ. ഇപ്പൊ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോഴാണ് അതിന് കൂടുതലൊരു കൺവേഡ് ആവുന്നത് അപ്പോഴാണെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. ചിലപ്പോൾ നമുക്ക് തോന്നുന്നത് നമ്മൾ മലയാളത്തിൽ പറയുമ്പോഴാണ് കുറച്ചും കൂടി അതിനൊരു ഇഫക്റ്റ് കിട്ടുന്നതെന്ന്. അപ്പോൾ ഓരോ കാര്യങ്ങൾക്കും അങ്ങനെ ഓരോ ഭാഷയ്ക്ക് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകത. പിന്നെ അത് മാത്രമല്ല നമ്മൾ ആ ഭാഷ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ശലഭയ്ക്ക് കൂടുതൽ ഫ്ലെക്സിബിളായിട്ട് ഇംഗ്ലീഷ് തോന്നി, അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷ് ചൂസ് ചെയ്തു അല്ലേ. അപ്പം പിന്നെ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ വേറെ എന്തെങ്കിലും ഹോബീസോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? എന്തെങ്കിലും വേറെ ഇപ്പം പടം വരയ്ക്കാനോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇഷ്ടങ്ങളൊക്കെ ഉണ്ടോ?
1: ഞാൻ ചെറുതായിട്ട് വീണ മീട്ടും, പിന്നെ സ്വിമ്മിങ് ചെയ്യാറുണ്ട്, പാട്ട് പാടും.
0: അതൊക്കെ പഠിക്കുന്നുണ്ടോ?
1: സ്വിമ്മിങ് ഒക്കെ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്, പിന്നെ വീണ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പാട്ട് ചുമ്മാ
0: പാട്ടൊക്കെ പാടും അല്ലേ. ഓക്കെ, അപ്പോ ഇപ്പൊ ശലഭയുടെ പേരൻസിനെ പറ്റി കൂടുതലായിട്ട് നമ്മൾ അമ്മ എൻകറേജ് ചെയ്യുന്നു എന്നുള്ള കാര്യം ആദ്യം പറഞ്ഞുള്ളൂ. അപ്പൊ അവരെ പറ്റിയൊക്കെ കൂടുതലായിട്ട് അറിയാനായിട്ട് നമ്മുടെ ശ്രോതാക്കൾക്ക് ഒരു ആകാംക്ഷ ഉണ്ടാവും, എനിക്കും ഉണ്ട്. അപ്പൊ അമ്മ അച്ഛനെ പറ്റിയൊക്കെ പറയൂ.
1: അമ്മ, അമ്മയുടെ പേര് രാഖി പി കൃഷ്ണ എന്നാണ്. അപ്പോ അമ്മ ഇവിടെ പുലിസ് ഹെഡ്ക്വാർട്ടേഴ്സ് ട്രിവാൻഡ്രം DGP യുടെ ഓഫീസിൽ

0: ജൂനിയർ സൂപ്രണ്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്, മിനിസ്റ്റീരിയൽ സ്റ്റാഫ്. അച്ഛൻ പേര് ഹരികൃഷ്ണൻ, ചാച്ച ക്യാപിറ്റലില് സോണൽ ബിസിനസ് ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നു.
1: അപ്പൊ അമ്മ അച്ഛനും നല്ല സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിലും അല്ലേ? അപ്പൊ അതൊരു ഭാഗ്യമാണ് അല്ലേ, അമ്മയുടെ അച്ഛന്റെ മാക്സിമം സപ്പോർട്ട് നമ്മൾക്ക് നമ്മളുടെ ഒരു പാഷന് കിട്ടുക എന്നുള്ളത്. അപ്പൊ ചില പേരൻസ് അങ്ങനെയല്ല, അവര് കുറച്ച് ഈ ഒരു ജോലിക്ക് വേണ്ടി പഠിക്കുക എന്നുള്ളതിലേക്ക് മാത്രം ഇങ്ങനെ കുട്ടികളെ വിടുന്നവരുണ്ട്. അപ്പൊ അത് മാത്രമല്ല, നമ്മുടെ പാഷന് ചിലപ്പോൾ അവരൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത പേരൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് മനഃപൂർവ്വം ഒന്നും ആയിരിക്കത്തില്ല, അവര് ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും അവരുടെ ചിന്തകൾ. അപ്പൊ ചിലപ്പോൾ ആ കാര്യത്തിലൊക്കെ വളരെ ലക്കിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അല്ലെ. അമ്മയും അച്ഛനും എല്ലാവിധ സപ്പോർട്ടുകളും തരുന്നുണ്ട്. അപ്പം ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ പ്ലാൻസ് ഒക്കെ മനസ്സിലുണ്ടാവുമല്ലോ, എനിക്കിപ്പോ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷം ഐ വോണ്ട് ടു ഡു മൈ പോസ്റ്റ് ഗ്രാജുവേഷൻ, ദെൻ ആഫ്റ്റർ ദാറ്റ് ഐ ഹാവ് ടു ഡു ദിസ് എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ ആലോചിക്കുന്നുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ നമ്മളോട് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ പറയാം.
0: ഫ്യൂച്ചർ പ്ലാൻസ്, ഇപ്പൊ ഞാൻ ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയർ ആണ് പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് വി എൽ എസ് ഐ ആ ഒരു ഫീൽഡാണ് കുറച്ചുകൂടെ താല്പര്യം. അപ്പോൾ ആഫ്റ്റർ ഇത് കഴിഞ്ഞിട്ട് ഇതർ ഡയറക്റ്റ് ജോബ്, മേ ബി ഇഫ് ലക്കി ഇനഫ് ഐ വുഡ് ഗോ ഫോർ ദാറ്റ്, അല്ലെങ്കിൽ ഇതേപോലെ കുറച്ചുകൂടെ എം ടെക്കോ ഒക്കെ നോക്കിയിട്ട് കയറണം എന്നാണ് ആഗ്രഹം.
1: അപ്പോൾ ചിലപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ചിലപ്പോൾ ആളുകൾ എങ്ങനെ ഓർക്കണം എന്നാണ് ചിലപ്പോൾ ആഗ്രഹിക്കുന്നത്. ഒരു എഞ്ചിനീയർ ആയിട്ടോ അതോ ഒരു കവിയായിട്ടോ അതോ രണ്ടും ബാലൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടോ എങ്ങനെ അറിയപ്പെടണം എന്നാണ് ആഗ്രഹിക്കുന്നത്?
0: അറിയപ്പെടണം എന്നുണ്ടെങ്കിൽ ഒരു ഒബ്വിയസ്ലി ഒരു കവിയായിട്ട് അറിയപ്പെടണമെന്നാണ് എനിക്കിഷ്ടം. കാരണം ഈ പറഞ്ഞ പോലെ കുറേ കവിതകൾ എഴുതുക എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഒരു ഐഡിയ കൺവേ ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പം പീസ് ഓഫ് മൈൻഡിനൊക്കെയാണ്, പക്ഷെ കുറേ കാര്യങ്ങൾ ലോകത്തിന് അറിയിക്കുക എന്നുള്ളതും പ്രാധാന്യമുള്ളതാണല്ലോ. അപ്പോൾ എഴുതണം, അതേപോലെ തന്നെ കൂടെ കൊണ്ടുപോകും, അതേ ആൾക്കാർ വായിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട്.
1: അല്ല, എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്യാൻ ഇഷ്ടമില്ലേ? എഞ്ചിനീയർ ആയിട്ട്,
0: അതെ അത് ഒബ്വിയസ്ലി ഉണ്ട്. ഞാൻ എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അറിയപ്പെടുന്ന ഒരു ഒരു കവി ആകണം എന്നായിരിക്കും ആഗ്രഹമുണ്ട്
1: അല്ലേ. അപ്പൊ ഇന്ന് ശലഭ കൃഷ്ണൻ എന്ന മിടുക്കി ആയിട്ടുള്ള ഒരു കവിയെയാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഗസ്റ്റ് ഓഫ് ദ ഡേയിലൂടെ പരിചയപ്പെട്ടത്. അപ്പോൾ ഇന്ന് ശലഭയെ നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കണക്കും കവിതയും ഒക്കെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ശലഭയ്ക്ക് ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളൊക്കെ കീഴടക്കാൻ സാധിക്കട്ടെ. ശലഭയുടെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് റേഡിയോ സാന്ത്വനം 90.4 FM ഈ ഒരു പരിപാടിയിൽ എത്തിച്ചേർന്നതിനുള്ള നന്ദി ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. സോ വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ സ്റ്റഡീസ്, യുവർ കരിയർ ആൻഡ് ഓഫ് കോഴ്സ് യുവർ ബ്യൂട്ടിഫുൾ ജേർണി ആസ് എ പോയറ്റ്.
0: താങ്ക് യു. ആൻഡ് ഇവിടെ റേഡിയോ സാന്ത്വനം 90.4 എന്നെ ഗസ്റ്റായിട്ട് വിളിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആൻഡ് മാമിനോട് അതേപോലെ എന്നെ പുസ്തകത്തെ പറ്റി പറയാൻ പറ്റിയതിലും I'm so happy and blessed. So thank you
1: ശലഭ. ഗസ്റ്റ് ഓഫ് ദ ഡേ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായി ഞാൻ തിരിച്ചെത്താം. സൈനിങ് ഓഫ്, പ്രീത സുഗതൻ. യു ആർ നൗ ലിസണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗസ്റ്റ് ഓഫ് ദ ഡേ. അവതരണം പ്രീത സുഗതൻ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: August 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

ജനിമൃതികളുടെ അനന്തവിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: August 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: நினைச்சு போய்
1: മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ച

കാരണം ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: ആറു നീ അറിഞ്ഞോ? ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ.
1: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: സ്വർണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറിൽ പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
5: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
6: August 3 രാവിലെ 11 മണിക്ക്
5: ഏവർക്കും സ്വാഗതം.
6: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
8: Radio Santhwanam 90.4 FM il ippol kelkam Niyama Veedi. Tayaraki avadhirippikkunnathu ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
9: റേഡിയോ സ്വാന്തനം 90.4 FM ലോകമെമ്പാടുമുള്ള എല്ലാ ശ്രോതാക്കൾക്കും എന്റെ വിനീത നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. നമ്മുടെ ഭരണഘടനയിലെ പ്രഥമ മൗലികാവകാശമായ സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്ന 14

0: 18 വരെയുള്ള അനുച്ഛേദങ്ങളിലെ 16, 17, 18 അനുച്ഛേദങ്ങളെ കുറിച്ചാണ് ഇന്ന് ഇവിടെ പ്രതിപാദിക്കുന്നത്. സർക്കാർ നിയമനങ്ങളിൽ ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും തുല്യ അവസരം ഉറപ്പു നൽകുന്നതാണ് അനുച്ഛേദം 16. ഇങ്ങനെ അവസര സമത്വം ഉറപ്പാക്കുമ്പോൾ യാതൊരുവിധ വിവേചനങ്ങളും പാടില്ല എന്ന് ആർട്ടിക്കിൾ 16 അനുശാസിക്കുന്നു. മതം, വർഗം, ജാതി, ലിംഗം, വംശം, ജനനസ്ഥലം, വാസസ്ഥലം എന്നീ കാരണങ്ങളിൽ ഏതെങ്കിലും ഒന്നു മാത്രം അടിസ്ഥാനമാക്കി ഒരു പൗരനും വിവേചനത്തിന് വിധേയനാകുകയോ അയോഗ്യനാകുകയോ ചെയ്യുന്നതല്ല എന്നതാണ് മറ്റൊരു ഉറപ്പ്. സ്റ്റേറ്റിന്റെ നിയമനങ്ങളിൽ മെറിറ്റിനു പ്രാധാന്യം നൽകി എല്ലാ പൗരന്മാർക്കും അവസര സമത്വം ഉറപ്പാക്കുമ്പോൾ തന്നെ ചരിത്രപരമായ കാരണങ്ങളാൽ സമൂഹത്തിൽ പിന്നോക്കം പോയവരും മുഖ്യധാരയിൽ നിന്ന് അകന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ടതുമായ സമൂഹങ്ങൾക്ക് സ്റ്റേറ്റിന്റെ ഉദ്യോഗ നിയമനങ്ങളിൽ മതിയായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിലേക്കായി പ്രത്യേക സംവരണം ഏർപ്പെടുത്തുന്നതിനും ആർട്ടിക്കിൾ 16 വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ആർട്ടിക്കിൾ 16 കുറിച്ച് അല്പം വിശദമായി പ്രതിപാദിക്കാം. പൊതു നിയമനങ്ങളിലെ അവസര സമത്വത്തെയും സംവരണ തത്വങ്ങളെയും കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ 16 6 ഉപവിഭാഗങ്ങളിലായാണ്. ആർട്ടിക്കിൾ 16:1 അവസര സമത്വം ഉറപ്പാക്കുമ്പോൾ 16:2 ചില പ്രത്യേകതരം വിവേചനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു. വാസസ്ഥലം അടിസ്ഥാനമാക്കിയുള്ള നിരോധനത്തിന് അപവാദമായാണ് അഥവാ എക്സെപ്ഷനായാണ് ആർട്ടിക്കിൾ 16:3 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഏതെങ്കിലും സംസ്ഥാനങ്ങളിലോ കേന്ദ്രഭരണ പ്രദേശങ്ങളിലോ ഉള്ള ഉദ്യോഗ നിയമനങ്ങളുടെ യോഗ്യതയായി അതാതിടങ്ങളിലെ റെസിഡൻസ് അഥവാ താമസം ഉദ്യോഗാർത്ഥികൾക്ക് വ്യവസ്ഥ ചെയ്യുന്ന നിയമനിർമ്മാണത്തിന് പാർലമെന്റിനെ അനുവദിക്കുന്ന മൗലികാവകാശമാണ് ആർട്ടിക്കിൾ 16:4 എന്ന മൗലികാവകാശം. സർക്കാർ ഉദ്യോഗങ്ങളിലെ നിയമനങ്ങളിൽ വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന സംവരണങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ 16:4 മുതൽ 16:6 വരെയുള്ള അനുച്ഛേദങ്ങളിലാണ്. പൊതുമേഖലയിലെ ഉദ്യോഗങ്ങളിൽ പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട പൗരന്മാർക്ക് മതിയായ പ്രാതിനിധ്യം ഇല്ല എന്ന് സ്റ്റേറ്റിന് അഭിപ്രായമുണ്ടെങ്കിൽ അവർക്കായി ഉദ്യോഗ നിയമനങ്ങളിൽ സംവരണം ഏർപ്പെടുത്താൻ സർക്കാരിന് അനുവാദം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 16:4 എന്ന മൗലികാവകാശം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഉദ്യോഗങ്ങളിൽ
1: നിയമിക്കപ്പെടുന്നത്
0: പുറമെ ഉദ്യോഗ കയറ്റത്തിലും സംവരണം ഏർപ്പെടുത്താൻ സ്റ്റേറ്റിനെ അനുവദിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 16:4(a). ഇതനുസരിച്ച് സ്റ്റേറ്റിന്റെ അഭിപ്രായത്തിൽ സ്റ്റേറ്റിന്റെ കീഴിലുള്ള സർവീസുകളിലെ വിവിധ തസ്തികകളിൽ മതിയായ പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ലാത്ത പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഉദ്യോഗ കയറ്റത്തിന് സീനിയോറിറ്റി സഹിതം സംവരണത്തിന് വ്യവസ്ഥ ഉണ്ടാക്കുന്നതിന് സ്റ്റേറ്റിന് അനുവാദമുണ്ട്. അതായത് ആർട്ടിക്കിൾ 16:4 പ്രസ്താവിച്ചിരിക്കുന്ന നിയമനങ്ങളിലെ സംവരണത്തിനോടൊപ്പം SC/ST വിഭാഗങ്ങൾക്ക് പ്രമോഷനിലും സംവരണം അനുവദിച്ചിരിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 16:4(a). ഏതെങ്കിലും വർഷത്തെ സംവരണം ചെയ്യപ്പെട്ട ഒഴിവുകൾ നികത്താൻ ആ വർഷം കഴിയുന്നില്ല എങ്കിൽ അത് അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് സംവരണ വിഭാഗങ്ങളിൽ നിന്ന് തന്നെ നികത്തേണ്ടതാകുന്നു എന്നും വ്യവസ്ഥയുണ്ട്. പൊതു നിയമനങ്ങളിൽ മതം അടിസ്ഥാനമാക്കിയുള്ള വിവേചനം നിരോധിക്കുമ്പോഴും സർക്കാർ നിയന്ത്രണത്തിലും സ്റ്റേറ്റിന്റെ നിർവചനത്തിലും വരുന്ന ചില സ്ഥാപനങ്ങളിൽ ഒരു പ്രത്യേക മതത്തിൽ നിന്നും മാത്രം നിയമനം അനുവദിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 16:5. ഉദാഹരണത്തിന് കേരളത്തിലെ സർക്കാർ നിയന്ത്രണത്തിലുള്ള ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ ഭരണ ചുമതല നിർവഹിക്കുന്ന ദേവസ്വം ബോർഡിന്റെ ഗവേണിംഗ് കൗൺസിലായ ബോർഡ് മെമ്പേഴ്സിന്റെയും ഭരണകർത്താക്കളുടെയും നിയമനം ഹിന്ദു മതത്തിൽ നിന്ന് മാത്രമായാണ് നടത്തുന്നത്. മതപരമായ കർത്തവ്യങ്ങൾ നിറവേറ്റുന്ന സർക്കാർ സ്ഥാപനങ്ങളിലെ നിയമനങ്ങളിൽ ആ മതത്തിൽ ഉൾപ്പെടുന്നതോ വിശ്വസിക്കുന്നതോ ആയ
1: ഉദ്യോഗാർത്ഥികൾക്ക് വ്യവസ്ഥ ചെയ്യുന്ന
0: നിയമം നിർമ്മിക്കുന്നതിന് ആർട്ടിക്കിൾ 16:5 അനുവദിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 16:4 അനുസരിച്ചുള്ള ഉദ്യോഗ നിയമനങ്ങളിലെ സംവരണത്തിന് OBC/SC/ST വിഭാഗങ്ങൾക്ക് മാത്രമായിരുന്നു അർഹത. എന്നാൽ 2019 103 ഭരണഘടനാ ഭേദഗതി പ്രകാരം മുന്നോക്കക്കാരിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പൗരന്മാർക്ക് നിയമനങ്ങളിൽ 10% സംവരണം ഏർപ്പെടുത്താൻ രാഷ്ട്രത്തിന് അനുവാദം നൽകുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 16:6. ഈ വിഭാഗത്തിന് EWS അഥവാ ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് എന്ന് അറിയപ്പെടുന്നു. സർക്കാർ

0: ഉദ്യോഗങ്ങളിലെ നിയമനങ്ങളിലും പ്രമോഷനിലും സംവരണം നൽകാൻ സ്റ്റേറ്റിനെ അനുവദിക്കുന്ന മൗലികാവകാശമായ ആർട്ടിക്കിൾ 16 വ്യവസ്ഥകൾ ചർച്ച ചെയ്യുമ്പോൾ ഒഴിവാക്കാനാകാത്ത വിഷയമാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട്. 1979 മൊറാർജി ദേശായി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് മണ്ഡൽ കമ്മീഷൻ രൂപീകൃതമായത്. സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ കണ്ടെത്താനും അവരുടെ ക്ഷേമത്തിനും വികസനത്തിനും വേണ്ട പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കുവാനുമായിരുന്നു മണ്ഡൽ കമ്മീഷൻ രൂപീകരിച്ചത്. സാമൂഹികവും സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ പിന്നോക്കാവസ്ഥകൾ മാനദണ്ഡമാക്കി ഇന്ത്യയിലെ 52% ജനങ്ങളും SCBC അഥവാ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുന്നു എന്ന് മണ്ഡൽ കമ്മീഷൻ കണ്ടെത്തി. ഈ വിഭാഗത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി 27% സംവരണം സർക്കാർ ഉദ്യോഗങ്ങളിലെ നിയമനങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ പ്രവേശനത്തിനും മണ്ഡൽ കമ്മീഷൻ നിർദ്ദേശിച്ചു. മണ്ഡൽ കമ്മീഷൻ ഈ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഭാരതത്തിൽ 22.5% സംവരണം നിലനിന്നിരുന്നു. 15% SC വിഭാഗങ്ങൾക്കും 7% ST വിഭാഗത്തിനും. 1990 VP സിംഗ് പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ത്യയിൽ നടപ്പാക്കി. നിലവിലുള്ള 22.5% സംവരണത്തിനൊപ്പം 27% സംവരണം അധികമായി ഏർപ്പെടുത്തിയത് സംവരണ ആനുകൂല്യങ്ങൾ ലഭ്യമല്ലാത്ത വിഭാഗങ്ങളുടെ താൽപര്യത്തെ ഹനിക്കുന്നതാകയാൽ രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങളും വാദപ്രതിവാദങ്ങളും ചർച്ചകളും നടക്കുകയുണ്ടായി. എന്നാൽ 1992 ഏറെ പ്രശസ്തമായ ഇന്ദിരാ സാന്നി കേസിൽ പരമോന്നത നീതിപീഠമായ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയതിനെ ശരിവെക്കുകയുണ്ടായി. നമ്മുടെ രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് ഏറെ സഹായകരമായ ഒരു തീരുമാനമായിരുന്നു മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയതോടുകൂടി നിലവിലുണ്ടായിരുന്ന 22.5% സംവരണം 49.5% ഉയരുകയും ചെയ്തു. ആകെ സംവരണം 50% കൂടാൻ പാടില്ല എന്ന നിബന്ധന നിലവിൽ വന്നത് മണ്ഡൽ കേസ് അഥവാ ഇന്ദിരാ സാന്നി കേസിന്റെ വിധിയിലാണ്. OBC വിഭാഗങ്ങളിലെ സാമ്പത്തിക പുരോഗതി കൈവരിച്ചവരെയും സാമൂഹികമായി മുന്നോക്കം നിൽക്കുന്നവരെയും സംവരണത്തിനുള്ള ആനുകൂല്യങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്ന ക്രീമി ലെയർ തത്വം അഥവാ മേൽത്തട്ട സംവരണ നിരോധനം നടപ്പാക്കിയതും ഇന്ദിരാ സാന്നി കേസിന്റെ വിധിയെ തുടർന്നാണ്. OBC വിഭാഗത്തിലുള്ളവർക്ക് ഉദ്യോഗ കയറ്റത്തിന് പ്രമോഷന് സംവരണം ഏർപ്പെടുത്തുന്നത് Article 16(4)ന്റെ ലംഘനമാണെന്നും OBC റിസർവേഷൻ ഉദ്യോഗ നിയമനങ്ങളിൽ മാത്രമാണ് ബാധകമെന്നതും ഇന്ദിരാ സാന്നി കേസ് വിധിക്കുന്നുണ്ട്. ഉദ്യോഗ നിയമനങ്ങളിലും പ്രമോഷനിലും സംവരണം ആവശ്യമുണ്ടോ അത് തുടരേണ്ടതുണ്ടോ എന്നീ തീരുമാനങ്ങൾ ആനുകാലികമായ അവലോകനങ്ങൾ നടത്തി വേണം തീരുമാനിക്കേണ്ടതെന്നും ഇന്ദിരാ സാന്നി കേസ് നിർദ്ദേശിക്കുന്നു. അതുകൊണ്ട് തന്നെ സംവരണം ഒരു പൗരന്റെ അവകാശം അല്ല എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പല വിധിന്യായങ്ങളിലും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് Article 17 കുറിച്ചറിയാം. തൊട്ടുകൂടായ്മ അഥവാ അൺടച്ചബിലിറ്റി നിർത്തലാക്കുകയും അതിന്റെ ഏതെങ്കിലും രീതിയിലുള്ള പ്രാക്ടീസ് അഥവാ ആചരണം ശിക്ഷാർഹമാക്കുകയും ചെയ്യുന്ന മൗലികാവകാശമാണ് Article 17. തൊട്ടുകൂടായ്മയിൽ നിന്ന് ഉളവാകുന്ന ഏതെങ്കിലും അവസ്ഥ നിർബന്ധിച്ചടിച്ചേൽപ്പിക്കുന്നത് നിയമപ്രകാരം ശിക്ഷാർഹമായ കുറ്റമാണ്. നമ്മുടെ ഭരണഘടന പാസാക്കിയ കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലിയിൽ മഹാത്മാഗാന്ധിക്ക് ജയ് വിളിച്ച് കർഷാരവത്തോടെ പാസാക്കിയ ആർട്ടിക്കിൾ ഏതെന്ന പ്രശസ്തമായ ചോദ്യത്തിന് ഉത്തരം കൂടിയാണ് അയിത്ത നിരോധനം മൗലികാവകാശമാക്കിയ ഭരണഘടനാ അനുച്ഛേദം 17. 1955 ഇതിനെ തുടർന്ന് രാഷ്ട്രം അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് എന്നൊരു പ്രത്യേക നിയമം തന്നെ പാസാക്കുകയുണ്ടായി. എന്നാൽ അൺടച്ചബിലിറ്റി എന്ന പദം പരിഷ്കൃത സമൂഹത്തിലെ വ്യവഹാരങ്ങളിൽ നിന്ന് പോലും മാറ്റേണ്ടത് അനിവാര്യമാണെന്ന് മനസ്സിലാക്കി അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ടിനെ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1955 എന്ന് നാമകരണം ചെയ്യുക പോലും ഉണ്ടായി. ജനിച്ച ജാതിയെയും ചെയ്യുന്ന തൊഴിലിനെയും അടിസ്ഥാനമാക്കിയാണ് അയിത്തം തൊട്ടുകൂടായ്മ തുടങ്ങിയ കൊടിയ സാമൂഹ്യ തിന്മകൾ ഇവിടെ നിലനിന്നിരുന്നത്. നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കറും രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയും മറ്റനേകം സാമൂഹ്യ പരിഷ്കർത്താക്കളും അയിത്തം നിർമാർജ്ജനം നടത്താൻ വേണ്ടി നടത്തിയ സമരങ്ങളുടെ അനന്തര ഫലം കൂടിയാണ് Article 17. പാശ്ചാത്യ രാജ്യങ്ങളിലെ സമാനമായ വർണ്ണ വിവേചനത്തിന് തുല്യമായിരുന്നു. ഭാരതത്തിലെ ഐത്താചാരണത്തിന് സമാനമായ കൊടിയ ക്രൂരതയായിരുന്നു പാശ്ചാത്യ രാജ്യങ്ങളിൽ നിലനിന്ന വർണ്ണ വിവേചനവും അടിമ സമ്പ്രദായവും എന്ന് ഇത്തരുണത്തിൽ പരാമർശിക്കപ്പെടേണ്ടതാണ്. ഇനി റൈറ്റ് ടു ഇക്വാളിറ്റി അഥവാ സമത്വത്തിനുള്ള അവകാശത്തിലെ അവസാനത്തെ അനുച്ഛേദമായ ആർട്ടിക്കിൾ 18 എന്താണ് പറയുന്നതെന്നറിയാം. പ്രത്യേക പദവികളും സ്ഥാനമാനങ്ങളും ഒരു പൗരന് സ്റ്റേറ്റ് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് അനുശാസിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 18. മറ്റുള്ളവരെക്കാൾ കൂടുതലായി ആഭിജാത്യമോ അധികാരമോ സമൂഹത്തിലുണ്ടെന്ന് ധ്വനിപ്പിക്കുന്നതാണ് പ്രത്യേക പദവികൾ. സ്വാതന്ത്ര്യത്തിനു മുമ്പുള്ള ഭാരതത്തിൽ മഹാരാജാവ്, നവാബ്, ബഹാദൂർ തുടങ്ങിയ പദവികൾ നിലവിലിരുന്നതായി നമുക്കറിയാമല്ലോ. എന്നാൽ ഇത്തരം പദവികൾ ജനാധിപത്യ ഭരണക്രമവും സമത്വത്തിന് പരമപ്രാധാന്യം നൽകുന്നതുമായ ഭരണഘടന നിലനിൽക്കുന്ന രാഷ്ട്രത്തിൽ അനുവദനീയമല്ല എന്നതാണ് ആർട്ടിക്കിൾ 18 വിവക്ഷ. എന്നാൽ വിദ്യാഭ്യാസ ബഹുമതികളായ ഡോക്ടർ, അഡ്വക്കേറ്റ് എന്നീ പദവികളും രാഷ്ട്രം നൽകുന്ന സിവിലിയൻ അവാർഡുകളായ പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഭാരതരത്നയും അതേപോലെ സൈനിക ബഹുമതികളായ പരമവീർ ചക്ര തുടങ്ങിയ പദവികളും ആർട്ടിക്കിൾ 18 നിരോധന പരിധിയിൽ വരുന്നതല്ല. ഒരു ഇന്ത്യൻ പൗരന് വിദേശ രാഷ്ട്രം നൽകുന്ന ടൈറ്റിലുകൾ അഥവാ പദവികൾ സ്വീകരിക്കുന്നതിന് രാഷ്ട്രപതിയുടെ അനുവാദം ആവശ്യമാണെന്നും ആർട്ടിക്കിൾ 18 വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് സുകുമാർ സെൻഗുപ്ത 1990 വിധിന്യായമാണ്. ഈ വിധി പ്രസ്താവത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇത്തരം പദവികൾ നിലനിർത്താനോ അതു സംബന്ധിച്ച തീരുമാനങ്ങൾ പുനഃപരിശോധിക്കാനോ ആർട്ടിക്കിൾ 18 അനുവദിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുകയുണ്ടായി. സ്വാതന്ത്ര്യത്തിനു മുമ്പ് ഭാരതത്തിലുണ്ടായിരുന്ന നാട്ടുരാജാക്കന്മാർക്ക് ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചതിന് പ്രതിഫലമായും അവരുടെ അധികാര സ്ഥാനം നഷ്ടപ്പെട്ടതിന്റെ പരിഹാരമായും നൽകിയിരുന്ന പ്രിവി പേഴ്സ് എന്ന നഷ്ടപരിഹാരം 1971 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ നിർത്തലാക്കുകയുണ്ടായി. ഇതിനെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച രഘുനാഥ് റാവു ഗണപത് റാവു വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന സുപ്രധാനമായ വിധിന്യായത്തിന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആർട്ടിക്കിൾ 18 അനുസൃതമല്ലാത്ത പ്രിവി പേഴ്സ് സമ്പ്രദായം നിർത്തലാക്കിയതിനെ ശരിവെക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ പൊതു നിയമനങ്ങളിലെ അവസര സമത്വവും ഒപ്പം ദുർബല വിഭാഗങ്ങൾക്ക് സംവരണവും തൊട്ടുകൂടായ്മയുടെ നിരോധനവും പൗരന്മാർക്ക് പ്രത്യേക പദവികൾ നൽകുന്നതിന്റെ നിരോധനവും ഉറപ്പാക്കുന്ന ആർട്ടിക്കിൾ 16, 17, 18 ഇന്ത്യൻ ഭരണഘടനയിലെ സുപ്രധാനമായ മൗലികാവകാശങ്ങളാണെന്ന് കാണാൻ കഴിയും. ഈ പ്രഭാഷണം ഇവിടെ സമാപിക്കുകയാണ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിയമവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM.

കേൾവികളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, 1.5 മണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം 9:30 മുതൽ 8:00 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
2: കൊല്ലത്തിന്റെ സ്വന്തം ജോണിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: August 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാറുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണിവരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st സമ്മാനം 25,000 രൂപ, 2nd സമ്മാനം 5,000 രൂപ, 3rd സമ്മാനം 3,000 രൂപ, 4th സമ്മാനം 2,000 രൂപ, 5th സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388-1239971 അല്ലെങ്കിൽ 81212168.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: August 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: നീ അറിഞ്ഞോ, ഹരി പുതിയ കാർ വാങ്ങിയെന്നേ? അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
5: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
5: ചിട്ടിയാണ് അടിച്ചത്.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
7: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
7: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
7: 9446340979.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
7: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
6: Really, we can grow together.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI.

0: അതുപോലെ സീറോ ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈ സെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113888138.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാറുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ആറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
2: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
4: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
4: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
4: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
5: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോണി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
6: August 3 രാവിലെ 11 മണിക്ക്
5: ഏവർക്കും സ്വാഗതം.
6: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം. മാസ് ആർട്ട് സൊസൈറ്റിയും ONV മലയാള പഠന കേന്ദ്രവും സംയുക്തമായി നടത്തിയ ജാനകിയമ്മ അനുസ്മരണത്തിന്റെ റേഡിയോ റിപ്പോർട്ട്.
8: മാസ് ആർട്ട് സൊസൈറ്റിയും ONV മലയാള പഠന കേന്ദ്രവും സംയുക്തമായി നടത്തിയ ജാനകിയമ്മ അനുസ്മരണ ചടങ്ങിനോടനുബന്ധിച്ച് മാധ്യമപ്രവർത്തകനും സംഗീതജ്ഞനുമായ ശ്രീ രാജേന്ദ്രബാബു നടത്തിയ അനുസ്മരണ പ്രഭാഷണം കേൾക്കാം.
9: സംഗീത സംവിധായകൻ രാജാമണി പറയുന്നത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചിത്രം, അദ്ദേഹം ആദ്യം സംഗീതാ സംവിധാനം നൽകിയ ചിത്രം ഒരു തമിഴ് ചിത്രമാണ്, ഗ്രാമത്തു കിളികൾ എന്നാണ് ആ പടത്തിന്റെ. അതില് മലേഷ്യ വാസുദേവനും എന്റെ സഹോദരി വരികയും ചേർന്ന് രണ്ട് പാട്ട് പാടിയിരുന്നു. അത് കഴിഞ്ഞിട്ടൊരു ദിവസം ഒരു തമിഴ് സോളോ സോങ് ഗതിയിൽ പാടാൻ വിളിച്ചു. അപ്പോൾ തന്നെ രാജാമണി പറഞ്ഞു, ഇത് നിനക്കുള്ള പാത്രമില്ല, ഇത് ജാനകിയമ്മ പാടുന്ന പാത്രമാണ്, തക്കാലം ട്രാക്ക് പാടിയിരിക്കുക, ജാനകിയമ്മ പിന്നീട് വന്നത് മാറും എന്ന് പറഞ്ഞിട്ട് ഒരു സോളോ സോങ് ഗതിയെ പാടി വെച്ചു. രണ്ട് ദിവസം കഴിഞ്ഞ് ആ പാട്ട് അതേ സ്റ്റുഡിയോയിൽ ഗതിക മറ്റൊരു പാട്ട് പാടും, ഒരു കന്നഡ പാടും, അതൊരു ഡിയറ്റായി ജയശ്രദ്ധനും ഗതികയും ചേർന്ന് പാടാൻ, ഗുണസിംഗ് എന്ന് പറഞ്ഞ സംഗീത സംവിധായകൻ ഒരു പാട്ട്. അത് പാടാനായി ആ അതേ സ്റ്റുഡിയോയിൽ എത്തിയപ്പോൾ ജാനകിയമ്മ അവിടെ എത്തി. രണ്ട് ദിവസം മുമ്പ് ലതിക പാടി വെച്ച ട്രാക്ക് മിക്സ് ചെയ്യാനാണ് ആ അമ്മ വന്നത്. അപ്പൊ ഞങ്ങൾ കൺസോളിലിരുന്ന് കണ്ണാടി കൂടെ ആ അമ്മ അപ്പൊ അതൊക്കെ വന്നതും വോയിസ് റൂമിൽ ഇരിക്കുന്നതൊക്കെ കണ്ടു. ആശ്ചര്യമെന്ന് പറയട്ടെ, ആ പാട്ട് അമ്മ മുഴുവൻ കേട്ടതിന് ശേഷം രാജാമണിയോട് പറഞ്ഞത്, ഇന്ന് പാട്ട് വെക്കുമ്പോൾ നല്ല പാടിയിരിക്കാമല്ലേ എന്താ അമ്മ.

0: எப்படி நான் பாடினாலும் இப்படிதான் இருக்கணும், நல்லா இருக்கு, நீ அதே வச்சுக்கோப்பா. நான் பாட்டு நல்லா இருக்கணும், நான் பாடணும் ஆவசியம் இல்லை, நான் குட்டி நல்லாயி பாடிட்டு நீ அது வந்து முயற்சி வரையிலோ என்ன பாருங்க. நீ அம்மா ஆ பாட்டு பாடாத நடங்கி போ. இது லதிகைக்கு ஒரு புதிய காயிகா என்ன நிலையில் லதிகிட்டால் ஏற்றவும் வெளியே இருக்க பாடணும். நம்மளுக்கு ஏற்றவும் வெளியே காயிகை பறையணும், ஆ பாட்டு நல்லாயிருக்கணும் என்று பறஞ்சது. அத்தனையதிகம் சந்தோஷம் நமக்கு தோன்றியப்பொழுதும் நம்மளை தவிர்த்து கலந்த மக்கள் அனுபவம் அப்போ தான் உண்டாகும். ഈ പാട്ട് ട്രാക്ക് പാടിയ ഗായിക ഇവിടെ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ലതികയെ വന്ന് ജാനകി അമ്മയോട് പരിചയപ്പെടുത്തും എന്ന് മോഹിച്ചു വരും. പക്ഷെ അതൊന്നായില്ല, ആരും ഒന്നും ഇല്ല. ജാനകി അമ്മ ലതികയെ കാണാതെ തിരികെ പോവുകയും ചെയ്യും. അപ്പോൾ രണ്ട് ഒരു ഒരു സന്തോഷം ഒരു ഒരു ദുഃഖവും കൂടെ ഒരുമിച്ച് അനുഭവിക്കേണ്ടി വരുന്ന ഒരു അപൂർവ സന്ദർഭം. അത് ലതികയുടെ ജീവിതത്തിന് ഏറ്റവും വലിയ ഒരു നിരാശയായിരുന്നു. പിന്നീട് ആ അമ്മയുമായി അടുത്തിടവ് പഴകുന്നത് വരെ പിന്നീട് പല പല സാഹചര്യങ്ങളും ഇവർ ഒരുമിച്ച് കാണാനും ഒരുമിച്ച് വേദി പങ്കെടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ അവർ തമ്മിൽ വളരെയധികം അടുക്കുകയും വളരെ വളരെ സംഗീതത്തെക്കുറിച്ചുള്ള ഗൗരവതരമായ ചർച്ചകൾ നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നേരിട്ട് ആ അമ്മ ഗാനാലാപനത്തിന് വിട പറഞ്ഞ് ഹൈദരാബാദിൽ മൈസൂരിലോട്ട് വിശ്രമിക്കുന്ന കാലത്തും ലതിക അവിടെ പോയിട്ടുണ്ട് ആ അമ്മയെ കാണാൻ വേണ്ടി. മാത്രം പോയി മണിക്കൂറുകളോളം സംഗീതത്തെക്കുറിച്ച് ധാരാളം നല്ല ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇവിടെ ഈ സംഭവം പറഞ്ഞതിൻ്റെ പിന്നിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാന വിഷയം എന്താണെന്ന് വെച്ചാൽ, വളർന്നു വരുന്ന കലാകാരരെ വിശേഷ ഗായകരെ ആ അമ്മ എത്രത്തോളം ഹൃദയപൂർവ്വം പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് ആ പാട്ട് ലതിക തന്നെ പാടിക്കോട്ടെ എന്ന് പറഞ്ഞത്. ജീവിതത്തിലുടനീളം നാട്ടുകാരെ ഇത്രയധികം സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത മറ്റൊരു ഗായകനോ ഗായികയോ എടുത്തു പറയാനില്ല.
1: വി പാർക്കിൽ നടന്ന എസ് ജാനകി അനുസ്മരണം എന്ന പരിപാടിയുടെ മുഖ്യ പ്രഭാഷണം നടത്തിയ ശ്രീ രാജേന്ദ്രബാബു സാറാണ്. സംഗീതജ്ഞനാണ് അദ്ദേഹം. അദ്ദേഹമാണ് ഇപ്പോൾ നമ്മളുടെ കൂടെയുള്ളത്. സർ, ജാനകിയമ്മയെ കുറിച്ചാണല്ലോ ഇന്നിവിടെ ഒരു അനുസ്മരണം നടന്നത്. അപ്പോൾ ഈ ഒരു ജാനകിയമ്മ എന്ന ഒരു ഗായികയെക്കുറിച്ച് സാറിനോട് ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാൻ പറഞ്ഞാൽ സാർ എന്തായിരിക്കും അമ്മയെക്കുറിച്ച് പറയുക?
2: ഇന്ത്യ കണ്ട അതുല്യായ ഗായിക, സമാനതകളില്ല. എൻ്റെ ഒരു വലിയ സംഗീതജ്ഞനായ സുഹൃത്തൊരിക്കൽ എന്നോട് പറഞ്ഞത്, ഗായകർ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്, ധാരാളമുണ്ട്, പക്ഷേ ജാനകി ഒന്ന് മാത്രം. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്.
1: അത് തന്നെയാണ് പറയാനുള്ളത് അല്ലേ. അപ്പോൾ അമ്മയുടെ ഈ ഒരു സംഗീത സംവിധായകരുമായുള്ള ജാനകി അമ്മയുടെ കൂട്ടുകെട്ട് അല്ലെ ഏറ്റവും കൂടുതൽ അങ്ങേ ആകർഷിച്ച ഒരു ഗാനം ഏതാണ്?
2: അത് ഒന്നെന്ന് പറയാൻ പറ്റില്ല, ധാരാളം പാട്ടുകളുണ്ട്. എല്ലാ പാട്ടുകളും ആ അമ്മ ആ സംഗീത സംവിധായകൻ കൽപ്പന സങ്കല്പിച്ചതിന് അപ്പുറത്ത് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിലാണ് ആ അമ്മ പാടാറുള്ളത്. എങ്കിലും എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യം ഞാൻ പറയാം. സ്വർണ്ണ മുകിലെ എന്ന് പറഞ്ഞ പാട്ട്, ജോൺസന്റെ പാട്ടിന്റെ റെക്കോർഡിങ് സമയത്ത് ആ അമ്മ പാട്ട് കേട്ടിട്ട്, അതായത് ജോൺസൺ പാടിക്കൊടുത്തത് കേട്ടിട്ട് കുറച്ചു നേരം ഉണ്ടാതിരുന്നു. ജോൺസൺ പേടിച്ചു പോയി, അയ്യോ അമ്മയ്ക്ക് പാട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ഇന്നൊന്നും ഒരു തട പാട് എന്ന് പറഞ്ഞ് രണ്ടാമതും പാടിച്ചു. പിന്നീട് ആ അമ്മ എന്നാപ്പാ എപ്പടി ഇന്ന് ഇനി എന്തൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന, ഓ മനോഹരം, അത് പറഞ്ഞതിന് ശേഷമാണ് ജോൺസന് സമാധാനമായത്. ആ പാട്ട് എത്ര വലിയ പാട്ടാണെന്ന് നമുക്കിപ്പോഴും അറിയാമല്ലോ, സ്വർണ്ണ മുകിലെ സ്വപ്നം. അപ്പൊ ആ അതുപോലെ എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനും ആ അമ്മ പാടുമ്പോൾ കിട്ടുന്ന അനുഭവം ഏതാണ്ട് ഇതുപോലത്തുള്ള അനുഭവം തന്നെയാണ്. കാരണം അവിടെ കോംപ്രമൈസ് ഇല്ല, 100% ആത്മാർത്ഥതയാണ്. അത് തന്നെയാണ് ആ അമ്മയുടെ വിജയവും, ആ അമ്മയോട് മറ്റുള്ളവർക്കുള്ള ബന്ധത്തിന്റെ അടിച്ചറയുടെ ഉറപ്പും അതൊക്കെയാണ്.
1: ഓക്കെ സർ, താങ്ക് യു. ഇത്രയും സമയം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM വേണ്ടി ചെലവഴിച്ചതിന് നന്ദി. ബി പാർക്കിൽ നടക്കുന്ന ജാനകിയമ്മ അനുസ്മരണത്തോടനുബന്ധിച്ച് പാട്ടുകൂട്ടം എന്ന ഒരു 100 ഗായകരടങ്ങിയ ഒരു പാട്ടുകൂട്ടത്തിന്റെ കോർഡിനേറ്ററാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. അപ്പൊ അദ്ദേഹത്തിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമസ്കാരം സർ.
3: നമസ്കാരം.
1: സാറിന്റെ പേരെന്താണ്?
3: എന്റെ പേര് നജീബ്.
1: സാർ ഇന്ന് ഈ ഒരു അനുസ്മരണ ജാനകിയമ്മയുടെ അനുസ്മരണത്തോടനുബന്ധിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത് ജാനകിയമ്മയുടെ പാട്ട് മാത്രം കൊണ്ട് ഈ ഒരു സദസ്സിനെ വിസ്മയിപ്പിക്കാനാണോ?
3: ജാനകിയമ്മയുടെ അനുസ്മരണമായതുകൊണ്ട് ജാനകിയമ്മയ്ക്ക് ഒരു ട്രിബ്യൂട്ട് കൊടുത്തിട്ട് പഴയ വ്യത്യസ്തങ്ങളായിട്ടുള്ള ബാബുരാജിന്റെയും അതുപോലെ അതായത് പെണ്ണാളെ പെണ്ണാളെ അങ്ങനെയൊക്കെയുള്ള പഴയ പാട്ടുകൾ, നമ്മൾ പണ്ട് നെഞ്ചിലേറ്റി നടന്നിരുന്ന പഴയ പാട്ടുകൾ.

0: ഉണ്ടല്ലോ, അത് ഇന്ന് 55, 60, 70 വയസ്സുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നു. അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇത് പാടുന്നത്. പഴയ പാട്ടുകളെ താലോലിക്കുന്ന, നെഞ്ചിലേറ്റി നടക്കുന്ന ഒരുപറ്റം ആൾക്കാരുടെ കൂട്ടായ്മയാണ് ഹായ് പാട്ടുകൂട്ടം എന്ന പന്മനയിലെ ഗ്രാമത്തിന്റെ പാട്ടുത്സവ കൂട്ടായ്മ.
1: ഓക്കെ, അപ്പൊ സാറ് പറഞ്ഞു പാട്ടുകൂട്ടം, അതിനകത്ത് ഒരുപാട് ഗായകരുണ്ട് എന്ന് പറഞ്ഞു, 100 ഗായകരുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു 100 ഗായകരെ എങ്ങനെയാണ് സാർ ഈ ഒരു പാട്ടുകൂട്ടത്തിലേക്ക് എത്തിച്ചത്, അല്ലെങ്കിൽ ഈ ഒരു പാട്ടുകൂട്ടം ഉണ്ടാകാൻ ഇടയായ ഒരു സംഭവം എന്ന് പറയാമോ?
0: പാട്ടുകൂട്ടം ഒരു സുപ്രഭാതത്തിലുണ്ടായതല്ല. ഇടപ്പള്ളിക്കോട്ട, അതായത് കരുനാഗപ്പള്ളിയുടെ ഒരു നാഷണൽ ഹൈവേയുടെ ഓരം ചേർന്ന ഒരു സ്ഥലമാണ്, കരിമണലിൻ്റെയൊക്കെ പിന്നെ മണമുള്ള ഒരു സ്ഥലമാണ് ഇടപ്പള്ളിക്കോട്ട പന്മന എന്ന് പറയുന്നത്. ഈ സ്ഥലത്ത് ഞങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ് ആണ് ഹായ് ആദ്യം ആരംഭിച്ചത്. പിന്നെ ക്ലബ്ബായി, ഗ്രന്ഥശാലയായി, ഹായ് ഗ്രന്ഥശാല. അതിന് കഴിഞ്ഞിട്ട് അങ്ങനെ ഗ്രന്ഥശാലയിൽ വരുന്ന ആൾക്കാർ ചെറുതായിട്ട് പാടിത്തുടങ്ങി, 3 കൊണ്ട് തുടങ്ങിയതാണ് ഇന്ന് ഇപ്പം 150 ആൾക്കാർ, അതായത് ഇതിൻ്റെ ശ്രോതാക്കളായിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ ആൾ ഓവർ വേൾഡ് ഇപ്പോൾ ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുക. ഇതൊരു പ്രത്യേക രീതിയിലാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും പാടാവുന്ന രീതിയിൽ പാട്ട് ഞങ്ങൾ ഡിസ്പ്ലേ ചെയ്യും. അത് പാടി പഴകി പാടി തെളിഞ്ഞ പാട്ടുകൾ, നെഞ്ചിലേറ്റിയ പാട്ടുകൾ, അത് ഞങ്ങളെ കൂട്ടം ചേർന്ന് പാടുമ്പോൾ, അത് പ്രത്യേകിച്ചും ഹാർമോണിയം തവലയൊക്കെ വെച്ച് പാടുമ്പോൾ ഏറ്റവും കൂടുതൽ ആസ്വാദ്യകരമാണ്. അതാണ് ഞങ്ങളുടെ പ്രചോദനം.
1: ഇന്നത്തെ ഈ ഒരു സാങ്കേതിക വിദ്യയും ആധുനിക ലോകമൊക്കെ ഒരുപാട് വളർന്നു. ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ജാനകിയമ്മയുടെ ഈ ഒരു പാട്ടിന്റെ പ്രിയം എത്രത്തോളമാണ് ഇന്ന് നിലനിൽക്കുന്നത്?
0: ഈ മഞ്ഞണിക്കൊമ്പിൽ എന്ന് പറയുന്ന ഒരൊറ്റ പാട്ട് മാത്രം മതി, മഞ്ഞണിക്കൊമ്പിൽ ഒരു അങ്ങനെ തുടങ്ങുന്ന ആ പാട്ട്, ജെറിയമ്മൽ സാറിന്റെ സംഗീതത്തിൽ, ബിച്ചു തിരുമലയുടെ രചനയിൽ, ആ ഒരു പാട്ട് എത്രയോ വർഷത്തിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ളതാണ്. അതിന്റെ ആ സംഗീതം ചെയ്തിരിക്കുന്നതും ആ വരികളും ഒക്കെ നമ്മൾക്ക് കേട്ടുമ്പോൾ, പ്രത്യേകിച്ച് 48,000 പാട്ടുകൾ പാടിയ ഒരു വ്യക്തിയാണ് നമ്മുടെ മരിച്ചുപോയ മരണമടഞ്ഞ ജാനകിയമ്മ. ആ മാഡം വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് പാട്ടുകൾ, ഇത്രയും ഭാഷ സ്ഫുടം ചെയ്ത് പറയുന്ന ഒരു ഗായികയെ നമ്മൾക്ക് വേറെ കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ ഇത്രയും പാട്ടുകൾ പാടിയിട്ടുള്ള ജാനകിയമ്മ, ഇത്രയും പാട്ടുകൾ പാടിയപ്പോൾ ജാനകിയമ്മയെക്കുറിച്ച് നമ്മളിങ്ങനെ ഇങ്ങനെ ഈ കൊല്ലം സ്വദേശികൾ ഇങ്ങനെ ഒരു അനുസ്മരണം വെക്കുമ്പോൾ ഹായ് പാട്ടുകൂട്ടത്തിന് മാറി നിൽക്കാൻ പറ്റില്ല. ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒരു ദിവസം പാടി മറന്നുപോകുന്ന, അല്ലെങ്കിൽ ഒരു ചെവിയിൽ കൂടെ കേട്ട് മറ്റു ചെവിയിലൂടെ കളയുന്ന പാട്ടുകളാണ് കൂടുതലുള്ളത്. പക്ഷേ ഈ പാട്ടുകളൊക്കെ എന്നും എവർ ലാസ്റ്റിംഗ്, എവർ ഗ്രീൻ ആയിട്ട് നിലനിൽക്കുന്നു ജാനകിയമ്മയുടെ പാട്ടുകൾ. അതാണ് എനിക്ക് പറയാനുള്ളത്.
1: താങ്ക് യു സാർ. പാട്ടുകൂട്ടം ഇപ്പോൾ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM വേണ്ടി, പാട്ടുകൂട്ടം എന്ന ഈ ഒരു സംഘടനയ്ക്ക് വേണ്ടി ഒരു 2 ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് ആലപിക്കാമോ?
0: പന്മനയുടെ പുതുമണ്ണിൽ പുൻവസന്തമായി പുന്തിങ്കൾ കല പോലൊരു പാട്ടുകൂട്ടം, പന്മനയുടെ പുതുമണ്ണിൽ പുൻവസന്തമായി പുന്തിങ്കൾ കല പോലൊരു പാട്ടുകൂട്ടം, കരിമണ്ണിൻ കഥ ചൊല്ലും നാട്ടിലെങ്ങും കളഭ

0: എല്ലാവർക്കും നന്ദി. എല്ലാവരും പാട്ടിനെ ഇഷ്ടപ്പെടണം, ഒപ്പം നമ്മുടെ ജാനകിയമ്മയെ എന്നും ഓർക്കണം. താങ്ക് യു.
1: താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്.
2: ജാനകിയമ്മയുടെ അനുസ്മരണത്തോടനുബന്ധിച്ച് നമ്മൾ കൊല്ലം വി പാർക്കിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മളുടെ കൂടെ ഒരു ചേട്ടൻ ഇപ്പം ജോയിൻ ചെയ്യും.
3: സതീശൻ.
2: നമ്മൾ ജാനകിയമ്മയുടെ അനുസ്മരണമായിട്ട് ഇവിടെ ബന്ധപ്പെട്ട് ഇവിടെ നിൽക്കുകയാണല്ലേ. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു പാട്ട് ഏതാ ജാനകിയമ്മയുടെ?
3: ജാനകിയമ്മയുടെ ഇഷ്ടമില്ലാത്ത പാട്ട് എന്ന് ചോദിച്ചാൽ മതി, എല്ലാ പാട്ടും ഇഷ്ടമാണ്. അത് മൗനമ്മ എന്നുള്ള പാട്ടാണ് ഏറ്റവും ഇഷ്ടം. മൗനമേ നിറയും മൗനമേ എന്നുള്ള പാട്ട്. പിന്നെ അതുപോലെ ഒരുപാട് പാട്ടുകൾ തമിഴിലായാലും മലയാളത്തിലായാലും ഒരുപാട് പാട്ടുകൾ. അതുപോലെ തന്നെ ഇപ്പൊ തന്നെ അവര് ഇറങ്ങാത്ത പാട്ടുകൾ, 50 വർഷം മുമ്പ് തന്നെ കാമലോല എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയിലെ പാട്ട് അടുത്ത ദിവസം കേൾക്കുകയുണ്ടായി. അത് തന്നെ അപൂർവ എന്നെ ഡിസ്ക് ഒരാള് ഷിജു എന്ന് പറഞ്ഞ ആള് പോസ്റ്റ് ചെയ്തതാണ്. അത് വളരെ ഗംഭീരമായിരുന്നു. അങ്ങനെ ഒരുപാട് അവര് ആവശ്യപ്പെട്ട കുറേ പഴയ പാട്ടുകൾ ഇങ്ങനെ ഇദ്ദേഹം പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ അതൊക്കെ കേൾക്കാറുണ്ട്. പാട്ട് തന്നെ വളരെ ഇഷ്ടമാണ്. പാട്ട് കേൾക്കാറുണ്ട്, ഫുൾ ടൈം പാട്ട് തന്നെയാണ്. പാട്ട് പാടലും പാട്ട് കേൾക്കലുമാണ് താല്പര്യം. അതുകൊണ്ട്
2: മോഡുലേഷൻ ക്യൂനെന്നാണ് നമ്മുടെ ജാനകിയമ്മയെ പറയുന്നത് അല്ലെ. ഉച്ചാരണ ശുദ്ധിയാണെങ്കിലും ഏതൊരു ഭാഷയിൽ പോയി പാടുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഭാഷയിലുള്ള അല്ലെങ്കിൽ ആ ഒരു നാട്ടുകാരിയാണോ എന്ന് നമുക്ക് തോന്നിപ്പോവും. അപ്പോ ഇപ്പൊ മലയാളത്തിലോട്ട് വരുവാണെന്ന് നമുക്ക് ഒരുപാട് പാട്ടുകൾ ഇഷ്ടമാണ്. അപ്പൊ മലയാളത്തിലോട്ട് വരുവാണെങ്കിൽ അല്ലെങ്കിൽ ജാനകിയമ്മ പാടിയിട്ടുള്ളതിൽ വെച്ച് നമുക്കൊരു പേഴ്സണൽ ആയിട്ട് നമുക്ക് തോന്നുമല്ലോ, അത് കുറച്ചൊരു ടച്ചിങ് ആയിട്ട് തോന്നുക, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മറ്റൊരു പാട്ട് കേട്ടാൽ ഒരിക്കലും മാറ്റി നിർത്താനും തോന്നാത്ത തരത്തിലുള്ള ഏതെങ്കിലും പാട്ടുകളുണ്ടോ?
3: സൂര്യകാന്തി. അത് ഭാഷയുടെ കാര്യം പോലെ, ഭാഷ എന്ന് വെച്ചാൽ ഏത് ഭാഷ പാടില്ല, ആ ഭാഷയുടെ കൃത്യ ഉച്ചാരണം കൃത്യമായി സൂക്ഷിക്കുന്നവരാണ്. അതുപോലെ തന്നെ നൈർമല്യം, അവിടെ ഏറ്റവും നല്ലൊരു സ്വഭാവം എന്ന് വെച്ചാൽ നൈർമല്യം തന്നെ. നമ്മൾ എപ്പോഴും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കാവുന്ന ഒരു മുഖമാണ് ഇപ്പോഴും അന്ന് അവരെ അമ്മയാണെന്നോ ചേച്ചിയായിട്ടോ ഒക്കെ നമുക്ക് തോന്നുക. അവരാ ആ സൂര്യകാന്തിയുടെ ഫീല്, അതുപോലെ തന്നെ മൗനവി എന്ന് പറഞ്ഞ പാട്ടിന്റെ ഫീല്, അതുപോലെ ഏത് പാട്ടെടുത്താലും ഇപ്പൊ തുമ്പി വാ തുമ്പി കൂടത്തിലായാലും, അതുപോലെ അവരുടെ കുട്ടികളുടെ സ്വർത്തി പാടുന്ന കുറെ പാട്ട് കൊക്കാ അമന്തി കോനാൻ ഇറച്ചി തുടങ്ങി ആ മോഡുലേഷൻസ്, മോഡുലേഷൻസിന്റെ ആജ്ഞാനാണ് അവര്. അതുകൊണ്ട് ഒരു പാട്ട് മാറ്റി നിർത്താൻ പറ്റൂല. എന്തായാലും ആ ആത്മാവിന് ഒരു ഇതാണ്, നമുക്ക് ശാന്തി നേടുക എന്നുള്ളതാണ് നമ്മുടെ കടമ.
2: താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നമ്മൾ കൊല്ലം വി പാർക്കിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മളുടെ ജാനകിയമ്മയുടെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് പേരുണ്ട്, ഒരുപാട് ജാനകിയമ്മയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുമായിട്ട് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ജാനകിയമ്മയുടെ ആരാധകനെ കിട്ടിയിട്ടുണ്ട്, നമുക്കൊന്ന് സംസാരിക്കാം. നമസ്കാരം സർ.
4: നമസ്കാരം.
2: എന്താ സാറിന്റെ പേര്?
4: കണ്ണൻ ഷൺമുഖം.
2: എന്തെയാണ്?
4: പ്രാക്കുളം ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ഹെഡ്മാഷ് ആണ്.
2: അപ്പൊ ജാനകിയമ്മയുടെ പാട്ടുകളൊക്കെ ഒരുപാട് ഇഷ്ടമാണല്ലേ?
4: ഒരുപാട് ഒരുപാട്.
2: എന്തുകൊണ്ടാണ് ജാനകിയമ്മയുടെ പാട്ടുകൾ ഇഷ്ടം?
4: അല്ല, പകരം വെക്കാനില്ലാത്ത ആ നാദ മധുരിമ തന്നെയാണ്, അത് തന്നെയാണ് കാരണം.
2: ഓക്കെ, സാറിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ട് ഏതാ?
4: താനേ തിരിഞ്ഞു മറിഞ്ഞും തൻ താമരമെത്തമേലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. ഭാസ്കരം മാഷ് എഴുതി, ബാബുക്ക സംഗീതം ചെയ്ത പാട്ടാണ് എന്റെ ഫേവറേറ്റ്.
2: അതെ, നന്നായിട്ട് പാടി, കൊള്ളാം. അപ്പൊ ഇവിടെ വെച്ച് പെട്ടെന്ന് ഇങ്ങനെ പാടാൻ പറഞ്ഞാൽ ചിലപ്പോ പാടാരും പാടൊന്നുമില്ല, പക്ഷെ ഞാൻ ചോദിച്ചപ്പോ തന്നെ സാറത് പറഞ്ഞു.
4: അല്ല, അത്ര ഒരു ഇൻവോൾവ് ആയിട്ടുള്ള പാട്ടാണ്. പിന്നീട് ബാബുക്ക തന്നെ ഇത് ഹാർമോണിയം ഉപയോഗിച്ച് ബാബുക്കയുടെ സ്വരത്തിൽ ഇത് റെൻഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയും പാട്ടുകൾ കേട്ടിട്ടുണ്ട്. ആ ഒരു അങ്ങനെ വ്യത്യാസമൊന്നും അളക്കാൻ നമ്മൾ ആളല്ല. അത്രയധികം ഒരു ബാബുക്കയുടെ വേറൊരു ഒരു റേഞ്ചിലേക്ക് പോകുന്ന ഒരു സംഗതി, അതിന്റെ തന്നെ ആ ഒരു ആലാപനത്തിന്റെ വേറൊരു തലത്തിലേക്കാണ് ജാനകിയുടെ പാട്ട്.
2: ഇതുപോലെയാണ്, കാരണം എന്ന് വെച്ചാല് നമ്മുടെ ഈ സംഗീതം ഏതൊരു പാട്ടാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു സംഗീതത്തിന്റെ ഏതൊരു ഇപ്പം ഇപ്പൊ അതിന്റെ മ്യൂസിക് ആണെങ്കിലും വരികളാണെങ്കിലും ചില നിമിഷങ്ങളിൽ നമ്മളുടെ വളരെയധികം വ്യക്തിപരമായ നിമിഷങ്ങളിൽ നമ്മളോട് ചേർന്ന് നിൽക്കാറുണ്ട് അല്ലെ. ഇപ്പൊ ചില ഗായകരെയൊന്നും നമുക്ക് നേരിട്ട് ആരെ അറിയില്ല, പക്ഷെ അവരുടെ പാട്ടുകളിലൂടെ വരുമ്പോൾ അവർ നമ്മളുടെ ആരൊക്കെയായി മാറും. ഒരു പക്ഷെ നമുക്ക് നേരിട്ട് പരിചയമില്ല, സംസാരിച്ചിട്ടില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അവരുടെ പാട്ടുകൾ നമുക്ക് പലപ്പോഴും സാന്ത്വനമാകാറുണ്ട്. ചിലപ്പോൾ കരച്ചിൽ വരുമ്പോൾ നമ്മളത് കരഞ്ഞു തീർക്കാറുണ്ട്. ആ പാട്ടിലൂടെ ഒരുപാട് സന്തോഷങ്ങളിൽ കൂടിച്ചേരാറുണ്ട്. അപ്പൊ എങ്ങനെയാണ് ജാനകിയമ്മയുടെ പാട്ടുകൾ സാറിനെ സ്വാധീനിച്ചിട്ടുള്ളത്?
4: ഞാൻ പാട്ട് കാര്യമായി കേട്ടിരുന്ന ഒരു സമയത്ത് എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള, അതായത് നമ്മുടെ കാസറ്റ് കാലത്തിന് മുമ്പ് വിനയിൽ റെക്കോർഡിന്റെ കാലം ഉണ്ടായി, ഞങ്ങളുടെ കുട്ടിക്കാലമൊക്കെ സംഗീത സമ്പന്നമായിരുന്നു. പാട്ട് കേൾക്കുന്ന പാട്ട് പഠിച്ചിട്ടുള്ള ഗായകരായിട്ടുള്ള ഗായികമാരായിട്ടുള്ള കുടുംബ ബന്ധുക്കൾ അവരുടെ രാവും പകലും എല്ലാം ഈ റേഡിയോ അതല്ലെങ്കിൽ ഈ എൽ പി റെക്കോർഡ് പ്ലെയർ, അതിന്റെ വലിയ ഒരു ഒരു ശേഖരം ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് എന്റെ മാത്രമല്ല എന്റെ തൊട്ട് മുമ്പുള്ള തലമുറയുടെ ഞങ്ങളുടെ കുടുംബത്തിലെ ഫേവറേറ്റ് ഗായിക ജാനകിയമ്മയായിരുന്നു. അത് ഈ ലോകം മുഴുവൻ സുഖം പകരൻ എന്ന പാട്ടായാലും പിന്നീട് ഈ തുമ്പി വാക്ക് ആയാലും ഇതെല്ലാം ഈ ഞങ്ങളുടെ ഒരു ദേശീയ ഗാനം പോലെയായിരുന്നു. എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു നാലോ അഞ്ചോ ഗാനങ്ങൾ ജാനകിയുടേതായി പാടാത്ത ഒരു ഒരു അങ്ങനെയും ഒരു സമയത്തൂടെയാണ് ഞങ്ങൾ പോയത്. പിന്നീട് മറ്റു തിരക്കിലൊക്കെ ആയപ്പോൾ അത് കുറഞ്ഞു. എങ്കിലും എസ് പി യു ആയിട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ അമ്മ പാടിയിട്ടുള്ള പാട്ടുകൾ അങ്ങേറ്റം തമിഴ് ധാരാളം പാട്ടുകൾ അതെല്ലാം എൻ്റെയും എൻ്റെ അമ്മയുടെയും എൻ്റെ സഹോദരൻ അദ്ദേഹം ഹാർമോണിസ്റ്റാണ് എൻ്റെ മകൻ ഗായകനാണ് അവരുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളാണ് അമ്മയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ നമസ്കരിക്കും
2: താങ്ക് യു സർ താങ്ക് യു സോ മച്ച്
1: ബി പാർക്കിലെ ജാനകിയമ്മ അനുസ്മരണത്തോടനുബന്ധിച്ച് നിൽക്കുന്ന ഒരു ചടങ്ങിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ നമ്മുടെ കുറേ ജെൻസി കുട്ടികളുണ്ട് അപ്പോൾ അതിൽ നമുക്കൊരാളെ കിട്ടിയിട്ടുണ്ട് പേര് എന്താണ്
5: ഭാഗ്യദേവ്
1: ഭാഗ്യദേവ് എന്നാണ് മോൻ്റെ പേര് മോൻ എന്തിനാ പഠിച്ചത്
5: ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുക പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ ഹോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ്
1: അപ്പോൾ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഭാഗ്യദേവിന് പഴയ കാലഘട്ടത്തിലെ ജാനകിയമ്മയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്
5: ജാനകിയമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗീതത്തിൻ്റെ ഒരു മജീഷ്യൻ അല്ലെങ്കിൽ അങ്ങനെ പറയാം കാരണം ഞാൻ ഡെയിലി കേൾക്കുന്ന ഒരു സംഗീതമാണ് അദ്ദേഹത്തിൻ്റെ അപ്പം അങ്ങനെ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിന് നല്ല കുളിർമയും എല്ലാം മറക്കുന്ന ഒരു ദുഃഖങ്ങളെല്ലാം മറന്നു പോകുന്ന ഒരു ഫീലിംഗ് ആണ്
1: അപ്പൊ ഇന്നത്തെ ഈ ഒരു യുവ ഗായകരുണ്ട് ഇപ്പൊ കുറെ യുവ ഗായകർ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ആ ഒരു യുവ ഗായകരിൽ നിന്നും വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ ഈ ജാനകിയമ്മയിൽ നിന്ന് എന്ത് പഠിക്കണമെന്നാണ് ഇപ്പൊ ഭാഗ്യദേവ് ഉദ്ദേശിക്കുന്നത്
5: അതായത് ഒരു സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാഗരം പോലെയാണെന്നാണ് ലാലേട്ടനൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതുപോലെ തന്നെ അപ്പം നമ്മള് സംഗീതത്തിന്റെ ആത്മീയതയിലേക്ക് ഇറങ്ങിച്ചല്ലോ അതായത് നമ്മള് സംഗീതം കേൾക്കുന്ന സംഗീതമാണ് ലോകം സംഗീതമാണ് ഭൂമി സംഗീതമാണ് അമ്മ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അതൊക്കെ ആസ്പദമാക്കി വേണം ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ഓരോ യുവ ഗായകന്മാര് പാടാനും എല്ലാം
1: താങ്ക് യു സോ മച്ച് ഭാഗ്യദേവ് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വന 90.4 FM ഇങ്ങനെ ഒരു ടോക്ക് തന്ന് സഹായിച്ചതിന് താങ്ക് യു
5: താങ്ക് യു
6: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മാസാർട്ട് സൊസൈറ്റിയും ONV മലയാള പഠന കേന്ദ്രവും സംയുക്തമായി നടത്തിയ ജാനകിയമ്മ അനുസ്മരണത്തിന്റെ റേഡിയോ റിപ്പോർട്ട്
7: കേൾക്കാം ആസ്വദിക്കാം അറിവ് നേടാം റേഡിയോ സന്ധുനം 90.4 FM ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: August 3 രാവിലെ 11
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
5: ഇപ്പോൾ കേൾക്കാം ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
6: ഹായ്, ഹലോ, നമസ്കാരം. പ്രിയ ശ്രോതാക്കൾക്ക് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീതിയിലേക്ക് സ്വാഗതം. ഇമ്പമേറിയ ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. കുഞ്ഞാറ്റക്കിളികൾ. 1986 SL പുരം സദാനന്ദൻ കഥയും തിരക്കഥയും എഴുതി ജെ ശശികുമാർ സംവിധാനം ചെയ്ത ചലച്ചിത്രം. മോഹൻലാൽ, ശോഭന, സോമൻ, സുകുമാരി എന്നിവരായിരുന്നു പ്രധാന വേഷങ്ങളിൽ. ജോൺസൺ മാസ്റ്ററായിരുന്നു പശ്ചാത്തല സംഗീതം ചെയ്തത്. K. ജയകുമാർ സാറിന്റെ തുലികയിൽ പിറന്ന മനോഹര വരികൾ, AJ ജോസഫിന്റെ മനോഹരമായ സംഗീതം, ചിത്രചേച്ചിയുടെ വശ്യമായ ആലാപനം, ശോഭനയുടെയും കുട്ടികളുടെയും പാട്ടിനൊത്ത കളികളും അഭിനയവും എന്തുകൊണ്ടും മനോഹരം.

forever. രാപ്പകൽ 2005 പ്രദർശനത്തിനെത്തിയ മലയാള കുടുംബ ചലച്ചിത്രം. കഥ, തിരക്കഥ, സംഭാഷണം ടി എ റസാഖ്. കമലായിരുന്നു സംവിധാനം. മമ്മൂട്ടി, ശാരദ, നയൻതാര, ബാലചന്ദ്ര മേനോൻ, ഗീതു മോഹൻദാസ് തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷങ്ങളിൽ. May 8 മദേഴ്സ് ഡേ. ഈ ഗാനം സ്നേഹനിധികളായ എല്ലാ അമ്മമാർക്കും സമർപ്പിക്കുന്നു. അമ്മയെ വർണ്ണിക്കുന്ന ഈ സുന്ദര വരികൾ എഴുതിയത് കൈതപ്രം. മോഹൻ സിതാരയുടെ മാജിക്കൽ മ്യൂസിക്, ഭാവഗായകൻ പി ജയചന്ദ്രന്റെ സുന്ദരമായ ആലാപനം.

0: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: വെട്ടം 2004 പുറത്തിറങ്ങിയ റൊമാന്റിക് കോമഡി ചലച്ചിത്രം. ഈ ചിത്രത്തിന്റെ രചനയും തിരക്കഥയും നിർവഹിച്ചത് ഉദയകൃഷ്ണ, സി ബി കെ തോമസ്, പ്രിയദർശൻ എന്നിവർ ചേർന്നാണ്. 1995 പുറത്തിറങ്ങിയ ഫ്രഞ്ച് കിസ് എന്ന ചലച്ചിത്രത്തെ ആധാരമാക്കിയാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. പ്രിയദർശനായിരുന്നു സംവിധാനം. ദിലീപ്, ഭാവന പാനി, കലാഭവൻ മണി എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ബി ആർ പ്രസാദിന്റെ തൂലികയിൽ പിറന്ന മനോഹരമായ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസിന്റെ സുന്ദരമായ ഈണം. ഈ ഗാനം കെ എസ് ചിത്രയും എം ജി ശ്രീകുമാറും ആലപിച്ചിട്ടുണ്ട്. എം ജി ശ്രീകുമാർ പാടിയ ആ മനോഹര ഗാനം ഇന്നത്തെ ഗാനവീഥിയിൽ.
2: മഴ

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: ഗാനവീഥി തുടരുന്നു. ഒറ്റയാൾ പട്ടാളം 1991 പുറത്തിറങ്ങിയ നർമ്മരസ പ്രാധാന്യമുള്ള ഒരു പ്രണയ ചിത്രം. ടി കെ രാജീവ് കുമാർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചലച്ചിത്രം. മുകേഷ്, മധുബാല, ഇന്നസെന്റ്, കെ പി എസ് ലളിത എന്നിവരായിരുന്നു പ്രധാന വേഷങ്ങൾ ചെയ്തത്. പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ പി കെ ഗോപിയുടെ ഗ്രാമീണത തുളുമ്പുന്ന വരികൾ, ദ ലിജൻഡ് ശ്രീ ശരത്തിന്റെ അതുല്യമായ സംഗീതം, വേണുഗോപാലും അകാലത്തിൽ അന്തരിച്ച പ്രശസ്ത ഗായിക രാധിക തിലകും ചേർന്ന് ആലപിച്ച ഈ സുന്ദര ഗാനം നമ്മൾക്ക് ആസ്വദിക്കാം. ഇന്നും പുതുമ നശിക്കാത്ത ആ ഗാനത്തിലേക്ക്.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാറുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
4: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
3: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
4: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചിന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763206.
5: നീ അറിഞ്ഞോ, ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
6: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
5: ലോട്ടറി ഒന്നും അല്ല,
6: പിന്നെ
5: ചിട്ടിയാണ് അടിച്ചത്.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
8: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
8: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
8: 9446340979.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
8: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
7: Really, we can grow together.
9: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി, September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യോത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388 1239 71, അല്ലെങ്കിൽ 81212168.
10: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
11: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
10: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോ

അമ്മ ജയറാം, ലാലു അലക്സ്, രോഹിണി, കൊച്ചിൻ ഹനീഫ, ബേബി അഞ്ജു എന്നിവരായിരുന്നു പ്രധാന അഭിനേതാക്കൾ. വാണിജ്യപരമായി വൻ വിജയമായിരുന്ന ഈ ചിത്രത്തിലെ ഗാനങ്ങൾക്ക് തൂലിക ചലിപ്പിച്ചത് പൂവച്ചൽ ഖാദർ എന്ന മഹാകവിയായിരുന്നു. ഇസൈജ്ഞാനി ഇളയരാജയുടെ അതുല്യമായ സംഗീതം, ജാനകിയമ്മയുടെ അസാധ്യമായ ആലാപനം,

ഗാനത്തോടെ ഇന്നത്തെ ഗാനവീഥി ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും പുതിയ പുതിയ ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 2. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടീഷുകാർക്ക് കൈമാറിയതും സ്വതന്ത്ര പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ചതും ഭാരത് എയർ ഫൈബർ സർവീസസ് മഹാരാഷ്ട്രയിൽ ഉദ്ഘാടനം ചെയ്തതുമൊക്കെ ഒരു ഓഗസ്റ്റ് 2. ഓഗസ്റ്റ് 2 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 2. ഓഗസ്റ്റ് ആദ്യവാരം ലോകമെമ്പാടും മുലയൂട്ടൽ വാരമായി ആഘോഷിക്കുന്നു. മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനാണ് ഇത് ആഘോഷിക്കുന്നത്. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് കുളച്ചിൽ യുദ്ധത്തിൽ ഡച്ച് സേനാനിയായിരുന്ന ഡിലനോയെ തടവിലാക്കിയത് 1741 ഓഗസ്റ്റ് 2. ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദ് ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയത് 1987 ഓഗസ്റ്റ് 2. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടീഷുകാർക്ക് കൈമാറിയത് 1858 ഓഗസ്റ്റ് ഇന്നീ ദിവസമായിരുന്നു. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ചത് 1776 ഓഗസ്റ്റ് 2. ഏറെ ചർച്ചകൾക്ക് ശേഷം രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് സമ്മതം നൽകി. തുടർന്ന് 1776 ഓഗസ്റ്റ് 2 പെൻസിൽവാനിയ സ്റ്റേറ്റ് ഹൌസിൽ ഒപ്പുവച്ചു. ഓഗസ്റ്റ് 2 ഗൾഫ് യുദ്ധം നടന്നത്. യുദ്ധത്തിൽ ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ചു. ഓഗസ്റ്റ് 2 ലണ്ടൻ ഒളിമ്പിക്സിൽ ഇന്ത്യ 2 വെള്ളിയും 4 വെങ്കലും ഉൾപ്പെടെ 6 മെഡലുകൾ നേടിയത് ഇന്നേ ദിവസമായിരുന്നു. ഭാരത് എയർ ഫൈബർ സർവീസസ് മഹാരാഷ്ട്രയിൽ ഉദ്ഘാടനം ചെയ്തത് 2020 ഓഗസ്റ്റ് 2. ഭാരത് എയർ ഫൈബർ സേവനങ്ങൾ ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് ഇന്ത്യ ഗവൺമെന്റിന്റെ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായാണ് അവതരിപ്പിച്ചത്. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തിയായ പിംഗളി വെങ്കയുടെ ജന്മദിനമാണ് ഇന്ന്. 1876 ഇന്നേ ദിവസമായിരുന്നു ആന്ധ്രാപ്രദേശിൽ അദ്ദേഹം ജനിച്ചത്. പ്രസിദ്ധ കർണാടക സംഗീതജ്ഞനും ചലച്ചിത്ര സംഗീത സംവിധായകനുമായിരുന്ന വി ദക്ഷിണാമൂർത്തി, അദ്ദേഹത്തിന്റെ ചരമദിനമാണ് ഇന്ന്. 2013 ഇന്നേ ദിവസമായിരുന്നു അദ്ദേഹം അന്തരിച്ചത്.
3: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
4: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറിറ്റ്.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.
3: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113 8113.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
6: August 3 രാവിലെ 11 മണിക്ക്
5: ഏവർക്കും സ്വാഗതം.
6: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
1: ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

0: പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിൽ നാളെ മഞ്ഞ് ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് കാലവർഷക്കെടുതിയിൽ 8 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മരണപ്പെട്ടവരുടെ പേരിൽ ജാഗ്രത തുടരണം. ഏത് സാഹചര്യവും നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഏത് അടിയന്തരഘട്ടവും നേരിടാൻ സർക്കാരും തദ്ദേശ സ്വയംഭരണ വകുപ്പും സജ്ജമാണെന്ന് പ്രിൻസിപ്പൽ ഡയറക്ടർ അറിയിച്ചു. മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ തുറക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപകട സാധ്യതാ പ്രദേശങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കുകയും മുൻകൂട്ടി ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മാറ്റുകയും ചെയ്യും. രക്ഷാപ്രവർത്തനത്തിനാവശ്യമായ ഉപകരണങ്ങൾ പ്രാദേശികമായി സജ്ജമാക്കാനും കുടുംബശ്രീ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ സേവനം ഉറപ്പാക്കാനും നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി 64 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് 1349 പേർ. കൂടുതൽ പേർ കഴിയുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്, 567 പേർ. കോട്ടയം 505, ഇടുക്കി 79, കോഴിക്കോട് 78, മലപ്പുറം 61 എന്നിങ്ങനെയാണ് ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ എണ്ണം. സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് കൺട്രോൾ റൂമുകളും 24 മണിക്കൂറും പ്രവർത്തന സജ്ജമാണെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ കൺട്രോൾ റൂം അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ മഴയ്ക്ക് കുറവുണ്ടെങ്കിലും മഴക്കെടുതി രൂക്ഷം. നിലവിൽ ഒരു മരണമാണ് ജില്ലയിലുണ്ടായത്. കൂത്തുപറമ്പ് കൈത്തേരിയിൽ അപ്പു എന്ന രാരീഷാണ് മരിച്ചത്. മന്ത്രി സണ്ണി ജോസഫ് അപകടസ്ഥലം സന്ദർശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: കഴിഞ്ഞ 2 ദിവസത്തെ മഴക്കെടുതിയിൽ ഇന്ന് ഉച്ചവരെയുള്ള കണക്കുകൾ പ്രകാരം കണ്ണൂർ ജില്ലയിൽ ഒരു വീട് പൂർണ്ണമായും 47 വീടുകൾ ഭാഗികമായും തകർന്നു. കാലവർഷക്കെടുതി 32 വില്ലേജുകളിലാണ് കൂടുതലായി ബാധിച്ചത്. 18 വില്ലേജുകളിൽ വെള്ളപ്പൊക്കം ദുരിതം വിതച്ചു. 18 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി പ്രവർത്തിക്കുന്നത്. 876 പേരെയാണ് ക്യാമ്പുകളിലേക്ക് മാറ്റിയത്. കണ്ണൂർ വളപട്ടണം മുതൽ ന്യൂമാഹി വരെയും കാസർഗോഡ് കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു.
0: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ ദുരന്ത നിവാരണ അതോറിറ്റി ടൂറിസം വകുപ്പിനും DTPC കൾക്കും നിർദ്ദേശം നൽകി. അപകട സാധ്യതയുള്ള റോഡുകളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാനും സഞ്ചാരികൾക്ക് സുരക്ഷാ വിവരങ്ങൾ ലഭ്യമാക്കാനും നിർദ്ദേശമുണ്ട്. കൂടാതെ കൺട്രോൾ റൂമുകൾ തുറക്കാനും പോലീസ്, ഫയർഫോഴ്സ് സേനകളുമായി ഏകോപിപ്പിച്ച് പ്രവർത്തിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ, കുട്ടനാട് താലൂക്കുകളിലും നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ വെള്ളക്കെട്ടിൽ വീണ് ചികിത്സയിലായിരുന്ന 2 വയസ്സുകാരൻ മരിച്ചു. കാപ്പാട് സ്വദേശി

0: നൌഷാദിന്റെ മകൻ മാസിനാണ് മരിച്ചത്. അതേസമയം മലബാർ റിവർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ചുള്ള ഈ വർഷത്തെ എല്ലാ മത്സരങ്ങളും പൊതുപരിപാടികളും റദ്ദാക്കിയതായി സംഘാടകർ അറിയിച്ചു. 73,024 അർഹരായ കുടുംബങ്ങളുടെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റിയതിന്റെ സംസ്ഥാനതല വിതരണോദ്ഘാടനം നാളെ. പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ രാവിലെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഗുണഭോക്താക്കൾക്ക് ഓഗസ്റ്റ് മുതലുള്ള സൌജന്യ റേഷൻ വിതരണോദ്ഘാടനവും ചടങ്ങിൽ നടക്കും. മന്ത്രി അനൂപ് ജേക്കബ് ചടങ്ങിൽ അധ്യക്ഷം വഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കായികമായും മാനസികമായും കരുത്തുള്ളവരും ആത്മവിശ്വാസം നിറഞ്ഞവരുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവതലമുറ എപ്പോഴും ലഹരി വസ്തുക്കളിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. കേരള പോലീസിന്റെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി രാജ്യത്തിനും വിദേശ രാജ്യങ്ങൾക്കും മാതൃകയെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ. മാനസികവും ശാരീരികവുമായ വികാസം ഉറപ്പാക്കി സാമൂഹിക സേവനം ചെയ്യാൻ പ്രാപ്തമായ ഒരു സംഘം യുവാക്കളെ വാർത്തെടുക്കുന്നതിൽ വിജയം നേടിയ മാതൃകയാണ് എസ് പി സി പദ്ധതിയെന്ന് അദ്ദേഹം പറഞ്ഞു. കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സമാപനമാകും. 39 മെഡലുമായി ഇന്ത്യ നാലാം സ്ഥാനത്താണ്. 13 സ്വർണം, 17 വെള്ളി, 9 വെങ്കലം എന്നിങ്ങനെയാണ് ഇന്ത്യയുടെ മെഡൽ നേട്ടം. പത്തനംതിട്ട ജില്ലയിൽ മഴക്കെടുതികൾക്ക് ശമനമാകുന്നു. അതേസമയം ജാഗ്രത തുടരണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചു. ആകാശവാണി ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ജില്ലയിൽ ഏറ്റവും കൂടുതൽ മഴനാശം വിതച്ച റാന്നി പ്രദേശങ്ങളിലും ആറന്മുള പ്രദേശങ്ങളിലും വെള്ളം ഇറങ്ങിത്തുടങ്ങിയത് ജനങ്ങൾക്ക് ആശ്വാസമാകുന്നു. എന്നാൽ ഇവിടങ്ങളിൽ നിന്ന് ഇറങ്ങുന്ന ജലം അപ്പർ കുട്ടനാടൻ പ്രദേശങ്ങളിലെത്തുന്നത് കൃഷി ഉൾപ്പെടെ ജനജീവിതത്തെ സാരമായി ബാധിക്കും. മഴ തുടർന്നാൽ മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിപ്പിക്കണമെന്ന് ജില്ലാ ഭരണകൂടം പൊതുജനങ്ങൾക്ക് പ്രത്യേക നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്.
0: സംസ്ഥാനത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഇടപെടാനും ജനങ്ങളെ സഹായിക്കാനുമുള്ള ഉത്തരവാദിത്തം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിറവേറ്റണമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ്. കാലവർഷക്കെടുതിയും കടലാക്രമണവും മൂലം അരക്ഷിതാവസ്ഥയിലായ ജനങ്ങൾ പ്രതീക്ഷ വയ്ക്കുന്നത് സംസ്ഥാന സർക്കാരിലാണെന്നും പാർട്ടി സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. ജനങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയെ നേരിടുന്നതിന് എല്ലാ പാർട്ടി ഘടകങ്ങളും സജീവമായി രംഗത്തിറങ്ങണമെന്നും പ്രസ്താവനയിൽ പറയുന്നു. മഴക്കെടുതികളിൽ ദുരിതം അനുഭവിക്കുന്ന ഓരോ കുടുംബത്തിനും അടിയന്തര ആശ്വാസവും അർഹമായ നഷ്ടപരിഹാരവും സംസ്ഥാന സർക്കാർ ഉറപ്പാക്കണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ദുരന്തമുഖത്ത് ജനങ്ങൾക്ക് വേണ്ടത് പിന്തുണയും ആശ്വാസവും അതിജീവനത്തിനായുള്ള മാർഗവുമാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വി മുരളീധരൻ എം എൽ എ അധ്യക്ഷത വഹിക്കും. ഈ മാസം 7 വരെയാണ് ലോക മുലയൂട്ടൽ വാരം. മുലയൂട്ടൽ ജീവിതത്തിന്റെ സുസ്ഥിരമായ തുടക്കത്തിന് എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. കർക്കിടകത്തിലെ പരമ്പരാഗത ആരോഗ്യ ഭക്ഷണശീലങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി കുടുംബശ്രീ എറണാകുളം ജില്ലാ മിഷൻ സംഘടിപ്പിക്കുന്ന പത്തില കർക്കിടക ഫെസ്റ്റ് നാളെ മുതൽ ഈ മാസം 7 വരെ എറണാകുളം കളക്ടറേറ്റ് കോമ്പൌണ്ടിൽ നടക്കും. കുടുംബശ്രീ സംരംഭകർ ഒരുക്കുന്ന കർക്കിടക വിഭവങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ പ്രദർശനവും വിപണനവും മേളയിലുണ്ടായിരിക്കും. സംസ്ഥാനത്ത് മഴ ശക്തം. 64 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 1349 പേർ. മഴ തുടരുന്ന സാഹചര്യത്തിൽ ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സജ്ജമെന്ന് സംസ്ഥാന സർക്കാർ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. തിരുവനന്തപുരം, കൊല്ലം ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കണ്ണൂർ, പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. പുതുതായി അനുവദിച്ച മുൻഗണനാ റേഷൻ കാർഡുകളുടെ വിതരണോദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കായികമായും മാനസികമായും കരുത്തുള്ളവരും ആത്മവിശ്വാസം നിറഞ്ഞവരുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സമാപനം. 39 മെഡലുമായി ഇന്ത്യ നാലാം സ്ഥാനത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി. ഇപ്പോൾ സമയം 6 കഴിഞ്ഞ 40. സന്ധ്യാഗീതം. ആദ്യം അവിടത്തെ പോലെ ഇവിടെയും എന്ന ചിത്രത്തിനായി എസ് ജാനകി പാടിയത്. രചന പി ഭാസ്കരൻ, സംഗീതം എം കെ അർജുനൻ.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

പ്രിയപ്പെട്ട കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, ചില മനുഷ്യർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഒരു കാരണവും ഇല്ലാതെയാണ്. പക്ഷേ ഒരിക്കൽ അവർ വന്നു കഴിഞ്ഞാൽ അവർ ഇല്ലാതെ ജീവിതം പിന്നെ സങ്കല്പിക്കാൻ പോലും കഴിയാതെ പോകും. അങ്ങനെയുള്ള മനുഷ്യരെയാണ് നമ്മൾ സുഹൃത്തുക്കൾ എന്ന് വിളിക്കുന്നത്. ചില സുഹൃത്തുക്കൾ മഴ പോലെയാണ്, വരണ്ടു പോയ മനസ്സിലേക്ക് അവർ നനവ് പകരും. ചിലർ ഒരു തണൽ മരമാണ്, ലോകം മുഴുവൻ നമ്മെ തെറ്റിദ്ധരിച്ചാലും ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് കൂടെ നിൽക്കുന്നവർ. ചിലർ ഒരു വിളക്കാണ്, നമ്മുടെ ജീവിതത്തിലെ ഇരുണ്ട വഴികളിൽ വെളിച്ചം കാട്ടുന്നവർ. ജീവിതത്തിൽ നമ്മൾ നേടിയ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്ന് നമ്മളെ നമ്മളായി സ്വീകരിച്ച ഒരു സുഹൃത്ത് തന്നെയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ ഇന്നെന്താണ് സൗഹൃദത്തെക്കുറിച്ച് ഇത്രയും വാചാലയാകുന്നതെന്ന്. ഇന്ന് ഓഗസ്റ്റ് മാസത്തെ ആദ്യത്തെ ഞായറാഴ്ച, ദേശീയ സൗഹൃദ ദിനം. പക്ഷേ സത്യത്തിൽ സൗഹൃദത്തിന് ഒരു ദിവസം മാത്രം മതിയോ? ഒരിക്കലുമല്ല. നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു സുഹൃത്ത് കൂടെയുണ്ടെങ്കിൽ ജീവിതത്തിലെ ഓരോ ദിവസവും സൗഹൃദത്തിന്റെ ആഘോഷം തന്നെയാണ്. എന്നിരുന്നാലും ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ നന്ദി പറയാൻ മറന്നുപോയ ആ സുഹൃത്തിനെ ഒന്ന് ഓർക്കാനും, ഒരുപക്ഷെ വർഷങ്ങളായി വിളിക്കാത്ത ആ നമ്പറിലേക്ക് ഒന്ന് വിളിക്കാനും മനസ്സിൽ ഒരു ചെറു പുഞ്ചിരിയോടെ സുഖമാണോ എന്ന് ചോദിക്കാനും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ദിനം ദേശീയ സൗഹൃദ ദിനം. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് സൗഹൃദത്തെക്കുറിച്ചും സുഹൃത്തുക്കളെക്കുറിച്ചും ജീവിതത്തെ മനോഹരമാക്കിയ ആ മനുഷ്യരെക്കുറിച്ചും കുറച്ചു നേരം സംസാരിച്ചാലോ? ഫ്രണ്ട്ഷിപ്പ് ഡേയുടെ തുടക്കം എവിടെ നിന്നാണെന്ന ചോദ്യത്തിന് പല ഉത്തരങ്ങളുമുണ്ട്. എന്നാൽ ഏറ്റവും പ്രചാരമുള്ള കഥ

1930 അമേരിക്കയിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത്. അന്ന് അമേരിക്കയിലെ പ്രശസ്തമായ ആശംസ കാർഡ് കമ്പനിയായ ഹോൾ മാർക്ക് സ്ഥാപിച്ച വ്യവസായി ജോയ്സ് ഹോൾ സുഹൃത്തുക്കൾക്ക് ആശംസ കാർഡുകൾ കൈമാറാൻ ഒരു പ്രത്യേക ദിനം വേണമെന്ന ആശയം മുന്നോട്ട് വച്ചു. എന്നാൽ തുടക്കത്തിൽ പലരും ഇതിനെ വ്യാപാരപരമായ ഒരു ആശയമായാണ് കണ്ടത്. കാർഡുകൾ കൂടുതൽ വിൽക്കാനുള്ള തന്ത്രം എന്ന വിമർശനവും ഉയർന്നു. പക്ഷേ കാലം മാറി. കാർഡുകളേക്കാൾ വലിയ അർത്ഥമാണ് സൗഹൃദത്തിന് മനുഷ്യൻ നൽകാൻ തുടങ്ങിയത്. ലോകമെമ്പാടുമുള്ള ആളുകൾ ഈ ദിനം ഏറ്റെടുത്തു. പിന്നീട് പല രാജ്യങ്ങളിലും ഫ്രണ്ട്ഷിപ്പ് ഡേ ആഘോഷിക്കാൻ തുടങ്ങി. ഒടുവിൽ 2011 യുണൈറ്റഡ് നേഷൻസ് ജൂലൈ 30 ഇന്റർനാഷണൽ ഡേ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആയി പ്രഖ്യാപിച്ചു. ഇന്ന് പല രാജ്യങ്ങളും ജൂലൈ 30 ഇന്ത്യ ഉൾപ്പെടെ ചില രാജ്യങ്ങൾ ഓഗസ്റ്റിലെ ആദ്യ ഞായറാഴ്ചയും ഫ്രണ്ട്ഷിപ്പ് ഡേ ആഘോഷിക്കുന്നു. നാം ജനിക്കുന്ന ദിവസം മുതൽ പല ബന്ധങ്ങളും നമുക്ക് ലഭിക്കുന്നു. എന്നാൽ സ്വന്തമായി തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ആദ്യത്തെ ബന്ധം പലപ്പോഴും ഒരു സുഹൃത്തായിരിക്കും. അമ്മയുടെ കൈപിടിച്ച് ആദ്യമായി സ്കൂളിന്റെ പടി കയറുന്ന ആ കൊച്ചുകുട്ടി ആദ്യം തിരയുന്നത് മറ്റൊരു കുഞ്ഞിന്റെ കൈയാണ്. ആ ചെറിയ കൈപിടുത്തത്തിൽ നിന്നാണ് പലപ്പോഴും ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന സൗഹൃദങ്ങളുടെ തുടക്കം. ജീവിതത്തിൽ നാം പലരെയും കണ്ടുമുട്ടും. എല്ലാവരും സുഹൃത്തുക്കളാകണമെന്നില്ല. എന്നാൽ ഒരാളെങ്കിലും ഉണ്ടാകണം നമ്മുടെ സന്തോഷവും സങ്കടവുമൊക്കെ ആത്മാർത്ഥമായി പങ്കുവെക്കാൻ കഴിയുന്ന ഒരാൾ, നമ്മുടെ നിശബ്ദത പോലും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾ. ലോകം മുഴുവൻ നമ്മെ തെറ്റിദ്ധരിച്ചാലും ഞാൻ നിന്നെ വിശ്വസിക്കുന്നുവെന്ന് ഉറപ്പോടെ പറയാൻ കഴിയുന്ന ഒരാൾ. അങ്ങനെയൊരു സുഹൃത്ത് ജീവിതം നമുക്ക് തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എന്നാൽ ഈ സൗഹൃദ ദിനത്തിൽ നമുക്ക് ഒരു ചോദ്യം സ്വയം ചോദിക്കാം. നമ്മൾ എന്നും ഒരു നല്ല സുഹൃത്തിനെ തേടുമ്പോൾ ആരെങ്കിലും അന്വേഷിക്കുന്ന ആ നല്ല സുഹൃത്ത് നമ്മളാണോ എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ആവശ്യമുള്ളപ്പോൾ ഒന്ന് ചേർത്ത് പിടിക്കാനും അവരുടെ സന്തോഷത്തിൽ ഹൃദയം തുറന്ന് പങ്കുചേരാനും തെറ്റുകൾ സംഭവിക്കുമ്പോൾ വിധി എഴുതാതെ മനസ്സിലാക്കാനും നമുക്ക് കഴിയുന്നുണ്ടോ? ജീവിതത്തിൽ ഒരു നല്ല സുഹൃത്തിനെ ലഭിക്കുന്നത് എത്ര ഭാഗ്യമാണോ, അതുപോലെ തന്നെ മറ്റൊരാളുടെ ജീവിതത്തിൽ ഒരു നല്ല സുഹൃത്തായി ഓർമ്മിക്കപ്പെടുന്നതും അത്ര തന്നെ ഒരു വലിയ അനുഗ്രഹമാണ്. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന ചൊല്ല് സൗഹൃദത്തിന്റെ ആഴം എത്ര മനോഹരമായാണ് പറഞ്ഞു തരുന്നത്. അവനവനിലേക്ക് തന്നെ ഒതുങ്ങി സൗഹൃദങ്ങൾക്കും ആത്മബന്ധങ്ങൾക്കും വില നൽകാത്ത ഒരു സമൂഹത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. എങ്കിലും നന്മയുടെ ഇളം കാറ്റായി സൗഹൃദ വലയങ്ങളുടെ ഉറവ ഇന്നും നമുക്ക് ചുറ്റും ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ആ ഒഴുക്കിനെ തിരിച്ചറിയാൻ ഒരു മനസ്സ് മാത്രം മതി. അതിനെ ചേർത്ത് പിടിക്കാൻ ഒരു ഹൃദയം മാത്രം മതി. നമ്മുടെ സൗഹൃദങ്ങൾ നമുക്ക് കാത്തു സൂക്ഷിക്കാം. അതുപോലെ മറ്റൊരാളുടെ ജീവിതത്തിൽ എന്നും ഒരു നല്ല സുഹൃത്താവാൻ നമുക്കും ശ്രമിക്കാം. കാലം മായ്ക്കാത്ത ചില ഓർമ്മകളുണ്ട്. അവയിൽ ഏറ്റവും മനോഹരമായത് യഥാർത്ഥ സൗഹൃദത്തിന്റെ ഓർമ്മകളാണ്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ദേശീയ സൗഹൃദ ദിന ആശംസകൾ. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത സുഗതൻ.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. Let's celebrate pregnancy with Kinder Hospitals.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ്.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: खोल करके उससे बात करें, जो एक्सपर्ट हैं उनका सहयोग लें, मेडिकल हेल्प से अपने बच्चे को नशे से मुक्त कराने का प्रयास करें।
1: കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷക്കെടുതിയിൽ സംസ്ഥാനത്ത് 8 മരണം സ്ഥിരീകരിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്കും വീടും ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്കും സഹായം ഉറപ്പാക്കുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. ഏത് സാഹചര്യവും നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ, കുട്ടനാട് താലൂക്കുകളിലും നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ മഴ തുടരുകയാണ്. ഇന്നലെ വെള്ളക്കെട്ടിൽ വീണ ചികിത്സയിലായിരുന്ന കാപ്പാട് സ്വദേശിയായ 2 വയസ്സുകാരൻ മരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: കോഴിക്കോട് ജില്ലയിൽ വെള്ളക്കെട്ടുകൾ ഇനിയും മാറിയിട്ടില്ല. കോഴിക്കോട് കുറ്റിക്കാട്ടൂർ സമയം ഓട്ടോ വെള്ളത്തിൽ വീണെങ്കിലും ഡ്രൈവർ നീന്തി രക്ഷപ്പെട്ടു. ജില്ലയിൽ 26 ക്യാമ്പുകളായി 563 പേരാണ് കഴിയുന്നത്. മലബാർ റിവർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ചുള്ള ഈ വർഷത്തെ എല്ലാ മത്സരങ്ങളും പ്രതികൂല കാലാവസ്ഥ കാരണം റദ്ദാക്കി. കക്കയണ്ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ ഇപ്പോഴും നീരൊഴുക്ക് തുടരുന്നതിനാൽ ഡാമിലെ ജലനിരപ്പ് അതിന്റെ പൂർണ്ണ സംഭരണശേഷിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡാമിന്റെ ഷട്ടറുകൾ തുറക്കാൻ സാധ്യതയുള്ളതിനാലും ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ പറഞ്ഞു.
1: കേരളത്തിൽ വിവിധ ജില്ലകളിലെ 64 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 1349 പേരാണ്. എല്ലാ താലൂക്ക് കൺട്രോൾ റൂമുകളും 24 മണിക്കൂറും പ്രവർത്തന സജ്ജമാണെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ കൺട്രോൾ റൂം അറിയിച്ചു. ഗുജറാത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 33 അണക്കെട്ടുകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. NDRF, SDRF സംഘങ്ങളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. അതേസമയം മഹാനദിയിലെ ജലനിരപ്പ് താഴ്ന്നതോടെ ഒഡീഷയിലെ പ്രളയ സാഹചര്യത്തിൽ നേരിയ ശമനം. 8 ലക്ഷത്തിലധികം പേരെ പ്രളയം ബാധിച്ചിട്ടുണ്ട്. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ ഏകദേശം 7% വളർച്ച കൈവരിക്കുമെന്ന് SBI റിസർച്ച് റിപ്പോർട്ട്. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ആഭ്യന്തര സമ്പദ്വ്യവസ്ഥ മികച്ച പ്രതിരോധശേഷി പ്രകടിപ്പിച്ചതായി RBI പണനയ സമിതി യോഗത്തിന് മുന്നോടിയായി പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ തീരുമാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനും പശ്ചിമേഷ്യൻ രാജ്യങ്ങളും അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് ഇതെന്നും അദ്ദേഹം അറിയിച്ചു. എന്നാൽ ട്രംപിന്റെ അവകാശവാദം തള്ളിക്കളഞ്ഞ ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ സൈനിക നടപടികൾ മാറ്റിവയ്ക്കാൻ ആവശ്യപ്പെട്ട് ബോധപൂർവമായ അഭ്യർത്ഥന നടത്തിയിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ചാനലിലും @AllIndiaRadioNews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ദേശീയ പതാകയുടെ ശില്പിയും സ്വാതന്ത്ര്യസമര സേനാനിയുമായ പിംഗളി വെങ്കയ്യയുടെ ജന്മവാർഷികത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന് ആദരമർപ്പിച്ചു. ഉത്തമ ഗാന്ധിയനായ പിംഗളി വെങ്കയ്യ ത്രിവർണ പതാകയിലൂടെ ഓരോ ഭാരതീയനിലും അഭിമാനമുണർത്തുന്നതായി ഉപരാഷ്ട്രപതി പറഞ്ഞു. രാജ്യസേവനത്തിനായി അർപ്പണബോധത്തോടെ പ്രവർത്തിക്കാൻ പിംഗളി വെങ്കയ്യയുടെ പരിശ്രമങ്ങൾ എന്നും പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ബ്രിക്സ് രാജ്യങ്ങളിലെ ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് മേധാവിമാരുടെ യോഗം നാളെ ഉത്തർപ്രദേശിലെ ലഖ്നൌവിൽ ആരംഭിക്കും. 2 ദിവസമാണ് യോഗം ചേരുക. സ്റ്റാറ്റിസ്റ്റിക്കൽ മേഖലയിലെ സഹകരണം ശക്തിപ്പെടുത്തലാണ് യോഗം ലക്ഷ്യമിടുന്നത്. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസ് ഇന്ന് സമാപിക്കാനിരിക്കെ ഇന്ത്യ 4ാം സ്ഥാനത്തേക്ക് ഉയർന്നു. 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവും അടക്കം മികച്ച പ്രകടനമാണ് ഇന്ത്യ കാഴ്ചവെച്ചത്. വിശദാംശങ്ങളിലേക്ക്.
4: പാരാ പവർ ലിഫ്റ്റിംഗിൽ ഛാണ്ടു കുമാറാണ് വെങ്കലത്തിലൂടെ ഇക്കുറി ഇന്ത്യയുടെ ആദ്യ മെഡൽ നേടിയത്. വനിതകളുടെ 48 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ ഒന്നാമതെത്തി മീരാബായി ചാനു ഇന്ത്യയുടെ സ്വർണ്ണ നേട്ടത്തിന് തുടക്കം കുറിച്ചു. വനിതകളുടെ ഷോട്ട്പുട്ടിൽ ഷാർമിള ധങ്കർ പാരാ അത്ലറ്റിക്സിലെ ഇന്ത്യയുടെ ആദ്യ സ്വർണം നേടി. പുരുഷന്മാരുടെ 100 മീറ്റർ T47 ഓട്ടത്തിൽ ദിലീപ് ഗാവിത്, ജുഡോയിൽ അസ്മിത ഡേ, ഹർഷ് സിംഗ്, പാരാ ഷോട്ട്പുട്ടിൽ സോമൻ റാണ എന്നിവർ ഇന്ത്യയ്ക്കായി സ്വർണം നേടി. ബോക്സിംഗിൽ പ്രീതി പവാർ, ജെയ്സ്മിൻ ലംബോറിയ, സാക്ഷി ചൌധരി, പ്രിയ ഖങ്കാസ്, അരുൺധതി ചൌധരി, സച്ചിൻ സിവാഷ്, അങ്കുഷ് പങ്കാൽ എന്നിവരും സ്വർണമണിഞ്ഞു. മെഡൽ പട്ടികയിൽ 68 സ്വർണവുമായി ഓസ്ട്രേലിയ 1ാം സ്ഥാനത്ത് തുടരുകയാണ്. 26 സ്വർണവുമായി ഇംഗ്ലണ്ട് 2ാം സ്ഥാനത്തും 18 സ്വർണവുമായി കാനഡ 3ാം സ്ഥാനത്തുമാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: മുട്ടിനേറ്റ പരിക്കിനെ തുടർന്ന് ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിൽ ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറ കളിക്കില്ല. ഈ മാസം 15-നാണ് ശ്രീലങ്കൻ പര്യടനം ആരംഭിക്കുന്നത്. ഇംഗ്ലണ്ടിനെതിരെ ലോർഡ്സിൽ നടന്ന ഏകദിന മത്സരത്തിനിടെയാണ് ബുംറയ്ക്ക് പരിക്കേറ്റത്. ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഈ മാസം 7 വരെയാണ് ലോക മുലയൂട്ടൽ വാരം. നിറപുത്തരി പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഇന്ന് വൈകിട്ട് തുറന്നു. പമ്പയിലെ അപകട സാധ്യത കണക്കിലെടുത്ത് തീർത്ഥാടകരുടെ സുരക്ഷ മുൻനിർത്തി ദർശനം പരമാവധി ഒഴിവാക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഭ്യർത്ഥിച്ചു. പമ്പാ നദിയിലെ പ്രളയ സാധ്യത മുൻനിർത്തി നദികളിൽ ഇറങ്ങുന്നതും കുളിക്കടവുകൾ ഉപയോഗിക്കുന്നതും നിരോധിച്ചിട്ടുണ്ട്. അസമിൽ സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ സംവിധാനത്തിന് ഇന്ന് തുടക്കമായി. sc.census.gov.in എന്ന പോർട്ടൽ വഴി പൌരന്മാർക്ക് ഈ മാസം 16 വരെ വിവരങ്ങൾ ഓൺലൈനായി നൽകാം. 17 സെൻസസിന്റെ ആദ്യഘട്ടമായ ഭവന വിവര പട്ടിക തയ്യാറാക്കൽ ആരംഭിക്കും. ഇന്ത്യയുടെ ഭൌമസൂചിക ടാഗുള്ള കൈത്തറി കരകൌശല ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനായി ടെക്സ്റ്റൈൽ മന്ത്രാലയം ബുധനാഴ്ച ന്യൂഡൽഹിയിൽ GI ആൻഡ് ബിയോണ്ട് 2.0 ഉച്ചകോടി സംഘടിപ്പിക്കും. പ്രാദേശിക അന്തർദേശീയ വിപണികളിൽ ഉൽപ്പന്നങ്ങളുടെ വിപണനം പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഉച്ചകോടി ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ 3 ഗവേഷണ സ്ഥാപനങ്ങൾക്കും 33 ജൈവ വൈവിധ്യ ബോർഡുകൾക്കും ജൈവ വൈവിധ്യ കൌൺസിലുകൾക്കുമായി 8.22 കോടി രൂപ അനുവദിച്ചു. ജൈവ വിഭവങ്ങളുടെ ഉപയോഗത്തിലൂടെ ലഭിക്കുന്ന നേട്ടങ്ങൾ തുല്യമായി പങ്കിടാനുള്ള പ്രതിജ്ഞാബദ്ധതയുടെ ഭാഗമായാണ് ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റി തുക വിതരണം ചെയ്തതെന്ന് പരിസ്ഥിതി മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ കൽക്കരി ഉൽപ്പാദനത്തിൽ ജൂലൈ മാസം 7.51% വളർച്ച രേഖപ്പെടുത്തിയതായി കൽക്കരി മന്ത്രാലയം. കഴിഞ്ഞ മാസം ആകെ കൽക്കരി ഉൽപ്പാദനം 69.75 ദശലക്ഷം ടണ്ണിലെത്തി. 2026 ജൂലൈയിൽ വിതരണം ചെയ്ത കൽക്കരിയുടെ അളവിലും കഴിഞ്ഞ വർഷത്തേക്കാൾ 17.34% വർധന രേഖപ്പെടുത്തി. കോങ്കോയിലെ എബോള വ്യാപനം നിയന്ത്രണാതീതമായി തുടരുന്നതായി ലോകാരോഗ്യ സംഘടന. രോഗബാധിതരുടെ എണ്ണം, അയൽ രാജ്യങ്ങളിലേക്ക് രോഗം പടരാനുള്ള സാധ്യത എന്നിവയിലെ വർധന ആശങ്കാജനകമാണെന്ന് WHO മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ആഴ്ച വരെ 3605 കേസുകളും 1587 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ മഴ ശക്തം. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് 1000-ലേറെ പേർ. 5 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഒഡീഷ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ രാജ്യത്തെ യുവാക്കൾ ശാരീരിക മാനസിക ഉണർവോടെ മുന്നേറണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ ഏകദേശം 7% വളർച്ച കൈവരിക്കുമെന്ന് SBI റിസർച്ച് റിപ്പോർട്ട്. ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസ് ഇന്ന് സമാപിക്കും. 13 സ്വർണവുമായി ഇന്ത്യ 4ാം സ്ഥാനത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
5: ആകാശവാണി സമയം 7:35.
6: യുവവാണി

0: ಯುವ ಸಾಹಿತಿ നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, യുവസാഹിതിയിലേക്ക് സ്വാഗതം.
1: യുവസാഹിതിയിൽ ഇന്നാദ്യം കാശിനാഥൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം.
2: മഴച്ചാറ്.

0: തീ ചൂർന്നെടുത്തു നിൻ പ്രണയത്തിൻ കണ്ണുകൾ വീർപ്പിൻ രസക്കൂട്ടിൽ നഗ്നനായിട്ട് മഴ ചാറിൽ മുക്കി മരണം ഉറപ്പാക്കി. മഴച്ചാറിൽ മുക്കി മരണം ഉറപ്പാക്കി. കൂനൻ വലിച്ചൂറ്റി കുടിച്ച നിൻ ചോര കൊണ്ടെഴുതിയ യൗവനം നീറും മുറിപ്പാടുണങ്ങാതൊരു പെണ്ണ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രചന.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ഞമ്മളെ മജനു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നഴ്സറിയില് വെളിച്ച പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത്?

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മു കുൽസും. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ്, ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതേ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

പോഡ്കാസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുന്നു RJ ആതിര.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: കൊച്ചു കൂട്ടുകാരെ, ബെഡ്ടൈം സ്റ്റോറിയിലേക്ക് സ്വാഗതം. ചുക്കുവിൻ്റെയും കൂമൻ്റെയും കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേട്ടുള്ളൂ. പണ്ട് മുക്കുന്നി മലയിൽ മൃഗങ്ങൾ ഒത്തൊരുമയോടെയാണ് ജീവിച്ചിരുന്നത്. നീലൻ രാജാവായിട്ട് ഇന്നേക്ക് 10 വർഷമായി. വയസ്സായെങ്കിലും അനുഭവ പരിചയം കൊണ്ട് കാട്ടിൽ നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ നീലന് കഴിഞ്ഞു. ഒരു ദിവസം പെട്ടെന്ന് ഹൃദ്രോഗബാധിതനായി നീലൻ അന്തരിച്ചു. നീലന്റെ മരണശേഷം പുത്രനായ ചുക്കു ഭരണഭാരമേറ്റു. ഭരണം ഏറ്റെടുത്ത ഉടനെ ചുക്കു ഒരു രഹസ്യ യോഗം വിളിച്ചു. മൃഗങ്ങളുടെ പ്രതിനിധികൾ എന്ന നിലയിൽ ചുക്കു 4 മന്ത്രിമാരെ ആയിരുന്നു ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചിരുന്നത്. ചുക്കുവിന്റെ ഇഷ്ട തോഴന്മാരായിരുന്നു അവർ. ചുക്കു മന്ത്രിമാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, വയസ്സായ മൃഗങ്ങളെയെല്ലാം ഇന്ന് രാത്രി ഞാൻ കൊല്ലാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 2 കാരണങ്ങളാണ് ഇതിന് പിന്നിലുള്ളത്. 1, അവർക്ക് ജോലി ചെയ്യാൻ കഴിയുകയില്ല. 2, നമുക്ക് കിട്ടേണ്ട ആഹാരങ്ങൾ കൂടി അവർ കഴിക്കുന്നു. അവരെയെല്ലാം കൊന്നാൽ ഇന്ന് നാം ഈ കാട്ടിൽ നേരിടുന്ന ഭക്ഷ്യ പ്രശ്നം ഒരളവ് വരെ പരിഹരിക്കാം. മന്ത്രിമാർ ചുക്കുവിന്റെ അഭിപ്രായം തലവുലുക്കി സമ്മതിച്ചു. കൂമൻ മുയൽ ഇവരുടെ തീരുമാനം ഒളിച്ചു നിന്ന് കേട്ടു. അവൻ ഓടി വീട്ടിലെത്തി അപ്പൂപ്പനോട് വിവരം പറഞ്ഞു. വീടിന്റെ ഭരണഭാരം കൂമനെ ഏൽപ്പിച്ചിട്ട് അപ്പൂപ്പൻ എവിടെയോ ഒളിച്ചു. അന്ന് രാത്രി രാജാവും മന്ത്രിമാരും കൂടി വയസ്സായ മൃഗങ്ങളെയൊക്കെ കൊന്നു. ഒളിച്ചിരുന്ന മുയലിന്റെ അപ്പൂപ്പൻ മാത്രം രക്ഷപ്പെട്ടു. രാവിലെ കാട് മുഴുവൻ ബഹളമായി. ഈ അനീതിക്കെതിരെ പ്രതിഷേധിച്ച മൃഗങ്ങളെയൊക്കെ ജയിലിൽ അടച്ചു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ചുക്കു വായ തുറന്നു വച്ച് സുഖമായി ഉറങ്ങുകയായിരുന്നു. ഒരു പാമ്പ് അതിലെ പോയപ്പോൾ ചെറിയ മാളമാണെന്ന് കരുതി സിംഹത്തിന്റെ വായ്ക്കകത്ത് കയറി. പെട്ടെന്ന് ചുക്കു കണ്ണു തുറന്നു, വായ അടച്ചു. പാമ്പ് സിംഹത്തിന്റെ നാക്കിൽ കയറി ചുറ്റി. രാജാവ് അപായമണി മുഴക്കി. കാട്ടിലുള്ള മൃഗങ്ങൾ ഓടിയെത്തി. ആപത്തിൽ നിന്നും രാജാവിനെ രക്ഷപ്പെടുത്താൻ എല്ലാവരും തലപുകഞ്ഞാലോചിച്ചു. പാമ്പിന്റെ വാല് പിടിച്ച് വലിക്കാൻ കുറെ പേർ ശ്രമിച്ചപ്പോൾ മറ്റു ചിലർ രാജാവിന്റെ നാക്ക് മുറിക്കാൻ ഉദ്യമിച്ചു. ഇതെല്ലാം കണ്ട രാജാവിന് കോപം വന്നെങ്കിലും വേദന കൊണ്ട് ഒന്നും മിണ്ടിയില്ല. വയസ്സായ മൃഗങ്ങളെയൊക്കെ കൊന്നതിൽ ചുക്കുവിന് പശ്ചാത്താപം തോന്നി. അനുഭവ സമ്പന്നരായ അവർ ജീവിച്ചിരുന്നെങ്കിൽ തന്നെ ഈ ദുസ്ഥിതിയിൽ നിന്നും രക്ഷപ്പെടുത്തിയേനെ എന്ന് ചുക്കു ചിന്തിച്ചു. നിവർത്തിയില്ലാതെ വന്നപ്പോൾ വിക്കി വിക്കി മൃഗരാജാവ് ഇങ്ങനെ പറഞ്ഞു, ഈ അപകടത്തിൽ നിന്നും എന്നെ രക്ഷിക്കുന്നവന് പകുതി രാജ്യം ഞാൻ നൽകുന്നതാണ്. കൂമൻ മുയൽ ഉടൻ രംഗത്ത് വന്നു. ഇങ്ങനെ എന്തെങ്കിലും സിംഹം പറയുമോ എന്ന് നോക്കി ഇരിക്കുകയായിരുന്നു കൂമൻ. മുയൽ പറഞ്ഞു, മഹാരാജാവേ, ഞാൻ അങ്ങേ സഹായിക്കാം. എനിക്ക്

0: രാജ്യമൊന്നും വേണ്ട, പക്ഷേ ഒരു കാര്യം ചെയ്യാമെന്ന് ഏൽക്കണം. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? സിംഹം ചോദിച്ചു. ഇനി വയസ്സായ മൃഗങ്ങളെ കൊല്ലുകയില്ല എന്ന് ഉറപ്പു തരണം. എങ്കിൽ ജീവിച്ചിരിക്കുന്ന എന്റെ അപ്പൂപ്പനെ കൊണ്ടുവന്ന് താങ്കളെ രക്ഷപ്പെടുത്താം, മുയൽ പറഞ്ഞു. എന്താ, മുയലിന്റെ അപ്പൂപ്പൻ ജീവിച്ചിരിക്കുന്നെന്നോ? മൃഗങ്ങൾ ഒരേ സ്വരത്തിൽ ചോദിച്ചു. അതെ, ജീവിച്ചിരിക്കുന്നു, മുയൽ പറഞ്ഞു. അപ്പൂപ്പനെ എളുപ്പം വിളിച്ചുകൊണ്ടുവരൂ. നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ സമ്മതിച്ചിരിക്കുന്നു, വേദന കടിച്ചിറക്കിക്കൊണ്ട് മൃഗരാജാവ് പറഞ്ഞു. മുയൽ വീട്ടിലേക്ക് ഓടി. കുറച്ചു കഴിഞ്ഞ് അപ്പൂപ്പനെയും കൊണ്ട് മടങ്ങി വന്നു. മൃഗരാജാവിന് പറ്റിയ അമളിയൊക്കെ കൂമൻ മുയൽ അപ്പൂപ്പനെ ധരിപ്പിച്ചിരുന്നു. അപ്പൂപ്പൻ ഒരു തവളയെയും കൊണ്ടാണ് വന്നത്. തവളയെ കണ്ട പാമ്പ് പതുക്കെ സിംഹത്തിന്റെ വായിൽ നിന്നും പുറത്തേക്ക് വന്നു. ഇരയെ കിട്ടിയ പാമ്പ് അവിടെ നിന്ന് പോയി. മൃഗരാജാവ് രക്ഷപ്പെട്ടു. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് മൃഗരാജാവ് ഇങ്ങനെ ഒരു വിളംബരം പുറപ്പെടുവിച്ചു. ഇന്ന് മുതൽ മുയലമ്മാവനെ എന്റെ പ്രധാനമന്ത്രിയായി നിയമിച്ചിരിക്കുന്നു. ഇനി ഒരിക്കലും വയസ്സായ മൃഗങ്ങളെ ഞാൻ കൊല്ലുകയില്ല. കൂട്ടുകാരെ, കഥ ഇഷ്ടമായോ? ഇന്ന് ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. നാളെ മറ്റൊരു കഥയുമായിട്ട് എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബിഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: യു ആർ ട്യൂൺഡ് ഇൻ ടു യുവർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സാന്ത്വനം 90.4 FM, കീപ്പിംഗ് യു കമ്പനി

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മണിക്കും. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താവിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെക്കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

കേൾവികളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.

ഈ ആഴ്ചയിലെ ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഞാൻ പ്രദീപ് ആശ്രാമം. നീണ്ട ഒരു ട്രെയിൻ യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ച് ഒന്ന് വിശ്രമിക്കാം എന്ന് കരുതിയാണ് സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ഈണങ്ങളുടെ സംവിധായകൻ ജെറി അമൽദേവ് വീട്ടിലെത്തിയത്. വീട്ടിലെത്തിയതും ദേണ്ടെ വീട്ടിലെ ലാൻഡ് ഫോൺ ശബ്ദിക്കുന്നു. അന്ന് മൊബൈൽ ഫോൺ പ്രചാരത്തിലില്ലാത്ത കാലമാണ്. വർഷം 1984. അങ്ങേത്തലയ്ക്കൽ സംവിധായകൻ ഫാസിലാണ്. അത്യാവശ്യം ഉടൻ കാണണമത്രേ. കണ്ടപാടെ കുശലാന്വേഷണത്തിന് പോലും മുതിരാതെ ഫാസിൽ ജെറിയോട് പറയുന്നു, പഴയ സിനിമാ നായികമാർ പത്മിനി രാഗിണിമാരല്ലേ, പത്മിനി എൻ്റെ സിനിമയിൽ അഭിനയിക്കാം എന്നേറ്റിട്ടുണ്ട്. അമേരിക്കയിലുള്ള അവർ നാളെ എത്തും. ഒരു പാട്ടിനുള്ള ഈണം വേണം. എന്നിട്ട് സിറ്റുവേഷനും വിവരിക്കുന്നു. നിറയെ ജനലുകളും വെള്ളക്കർട്ടനുകളും കുരിശുമാലകളും വലിയ നാഴികമണിയുമുള്ള വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന പത്മിനി എന്ന മുത്തശ്ശിക്കരികിലേക്ക് മണി പോലെ ചിരിച്ച് ഒരുപാട് ബാഗുകളും തൂക്കിയെത്തിയ കൊച്ചുമകൾ നാദിയാമൊയ്തു എന്ന കുസൃതി പെണ്ണ്, ആയിരം കണ്ണുമായി കാത്ത് കാത്തിരുന്ന മുത്തശ്ശി, ഒരു നാൾ അവരറിയുന്നു തൻ്റെ പുന്നാര കൊച്ചുമകളായ കുറുമ്പുകാരി മാരകരോഗം മൂലം മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഫാസിൽ കൂട്ടിച്ചേർക്കുന്നു, കാത്തിരിപ്പിൻ്റെ സുഖവും നൊമ്പരവും അതു യാഥാർത്ഥ്യമാകുമ്പോഴുള്ള സുഖവുമാണ് പാട്ടിൻ്റെ വരികളിൽ ജീവിതത്തിൻ്റെ നിറഭേദങ്ങൾ ചേർക്കുന്ന കാത്തിരിപ്പുകൾ. ബിച്ചു തിരുമലയുടെ വരികൾ ജെറി അമൽദേവ് വായിക്കുന്നു. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ. ബിച്ചുവിൻ്റെ ഈരടികൾക്കിടയിലൂടെ ജെറി അമൽദേവ് പത്മിനി മുത്തശ്ശിയായി, പിന്നെ നാദിയയുടെ ഗേളി എന്ന കഥാപാത്രമായി ഒഴുകി വന്നു ഈണം ജെറി അമൽദേവിൻ്റെ ഹാർമോണിയത്തിലൂടെ. കാലം എത്ര കഴിഞ്ഞിട്ടും നമ്മെ കുതിപ്പിക്കുന്ന ആ ഈണം. കാത്തിരിപ്പിൻ്റെ ആഴങ്ങളിൽ ഇടയ്ക്കിടെ നമ്മളുടെ കാതിലാരോ മൂളി കൂടുകൂട്ടാനെത്തുന്ന പാട്ടുകളിലെന്നും ഇതുതന്നെ ഓർമ്മകളിൽ പൂത്തു നിൽക്കുന്ന മഞ്ഞ മന്ദാരം പോലെ.

0: ബൈ ബൈ കേൾക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: നമുക്ക് മടങ്ങി വരാം ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. 1982 ലെനിൻ രാജേന്ദ്രൻ ചില്ല് എന്ന സിനിമ സംവിധാനം ചെയ്യുന്നു. ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള ഒരു പാട്ട് വേണം. വിശ്വകവി ONV വിളിച്ചു വരുത്തുന്നു ലെനിൻ. ONVയോട് പറഞ്ഞു, കുട്ടികളുടെ മാസികയിൽ അച്ചടിച്ചു വന്ന സാറിൻ്റെ ഒരു കവിതയുണ്ട്, ഒരു വട്ടം കൂടിയ നോർമകൾ മേയുന്ന എന്ന കവിത, അത് നമുക്ക് പാട്ടായി എടുക്കാം. ONV സമ്മതം മൂളുന്നു. ചെന്നൈ പാങ്കുരു ഹോട്ടലിൽ വെച്ചായിരുന്നു ഒരു വട്ടം കൂടി എന്ന പ്രശസ്ത ഗാനത്തിൻ്റെ കമ്പോസിംഗ്. കവിതയുടെ വരികൾ വായിച്ചു കേട്ട് അർത്ഥം മനസ്സിലാക്കിയപ്പോൾ സംഗീത സംവിധായകൻ MB ശ്രീനിവാസൻ ആവേശഭരിതനായി. ഇത് ഇവിടെ ഈ കുട്ടൂസ് മുറിക്കുള്ളിൽ വെച്ച് സ്വരപ്പെടുത്തേണ്ടതല്ല, അദ്ദേഹം പറഞ്ഞു. വിശാലമായ ആകാശത്തിനു കീഴെ പ്രകൃതിയുടെ പരിലാളനമേറ്റു വിടരേണ്ട പാട്ടാണ്. നമുക്ക് മറീന ബീച്ചിൽ പോകാം. MBSന് ഏറ്റവും പ്രിയപ്പെട്ട മേച്ചിൽപ്പുറമാണ് മറീന ബീച്ച്. അല്പം ലഹരി കൂടി അകത്തുണ്ടെങ്കിൽ പറയുകയും വേണ്ട. പാട്ടിൻ്റെ വരികൾ വായിച്ച് ഉന്മാദിയെപ്പോലെ നൃത്തം ചെയ്ത MBSനെ ONVയുടെ ഓർമ്മ ചിത്രങ്ങളിൽ കാണാം. വെറുതെ മോഹിക്കുവാൻ മോഹമെന്ന ഭാഗമെത്തിയപ്പോൾ എഴുന്നേറ്റ് നിന്ന് ബാവുൾ പാട്ടിൻ്റെ അന്ത്യത്തിലെന്ന പോലെ ആനന്ദലഹരി പൂണ്ടൊരു വട്ടം ചുറ്റൽ, എന്നിട്ട് പറയുന്നു, ഈ വരികൾ നാളെ തന്നെ ഞാൻ ഈണമിട്ട് കേൾപ്പിക്കും. തിരിച്ചു പോകും വഴി എൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് ONV പറയുന്നു. മനോഹരമായ ഗാനകവിതകളെ ഹൃദയം കൊണ്ട് ഈണം നിറച്ച് MB ശ്രീനിവാസൻ. പതിറ്റാണ്ടുകൾക്കിപ്പുറവും ആ ഈണങ്ങൾ മഴയായി പെയ്തുകൊണ്ടിരിക്കുന്നു മലയാളിയുടെ സംഗീത മനസ്സിൽ. ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ മാന്ത്രിക ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം, ഒരു വട്ടം കൂടിയ നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം.

0: മോഹിക്കുവാൻ, വെറുതെ മോഹിക്കുവാൻ മോഹം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
2: നമുക്ക് മടങ്ങി വരാം ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4.

ഒരു കാലഘട്ടത്തിലെ മലയാളികളുടെ ഹരമായിരുന്നു യേശുദാസിൻ്റെ ഉടമസ്ഥതയിലുള്ള തരംഗിണി കാസറ്റുകൾ. ഓരോ കാസറ്റിലെയും പാട്ടിനു വേണ്ടി മലയാളി കാതോർത്ത നാളുകൾ. 1998 പുറത്തിറങ്ങിയ തരംഗിണിയുടെ തിരുവോണ കൈനീട്ടം എന്ന ആൽബത്തിൽ വളരെ ഹൃദയസ്പർശിയായ ഒരു പാട്ടുണ്ട്. മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഓണപ്പാട്ടുകളിലൊന്നായ ആരോ കമിഴ്ത്തി വെച്ചൊരു ഓട്ടുരുളി പോലെ എന്ന് തുടങ്ങുന്ന ഗാനം. ഈ ഗാനം രചിച്ച കവി ഗിരീഷ് പുത്തഞ്ചേരിക്ക് കണ്ണീരിൻ്റെ മധുരമുള്ള നോവാണ് ഈ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ഗിരീഷിൻ്റെ കണ്ണീരിൽ കുതിർന്ന ഒരു ഓണസ്മൃതി. ജീവിതത്തിൽ ഞാൻ പൂ പറിച്ചിട്ടില്ല. കുട്ടിക്കാലത്ത് പൂ പറിക്കാനോ പൂപ്പാട്ട പാടാനോ കഴിഞ്ഞില്ല. കോടി വാങ്ങിത്തരാൻ പോലും ആരുമുണ്ടായിരുന്നില്ല. ആഘോഷ ദിവസങ്ങളിൽ അതിൻ്റെ മാറ്റും മണവും കണ്ട് ജീവിതത്തിൽ ഒരിക്കലും ഓണം വരല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നുണ്ടായ നൊമ്പരവും വേദനയുമായിരുന്നു അത്. ഓണമെല്ലാം കഴിഞ്ഞ് പിറ്റേന്ന് നേരം വെളുത്ത് അച്ഛനും അച്ഛൻ്റെ മദ്യലഹരിയും മഹാബലിയെപ്പോലെ മടങ്ങിപ്പോകുമ്പോൾ വിശന്നൊട്ടിയ വയറുമായി അമ്മയും ഞങ്ങൾ മക്കളും വീട്ടിനകത്ത് നിശബ്ദതയിൽ എവിടെയെങ്കിലുമൊക്കെ ചുരുണ്ടിരിപ്പുണ്ടാകും. ഓണത്തിൻ്റെ പൂക്കളം കാലിൻ്റെ തുടയുടെ മുകളിൽ അഞ്ചു വിരലടയാളത്തിൽ പതിഞ്ഞു കിടപ്പുണ്ടാകും. ഓർക്കുമ്പോൾ ഭീതി തോന്നുന്നൊരു ബാല്യമാണ് ഞാൻ പിന്നിട്ടത്, കൗമാരവും. ഗിരീഷ് പുത്തഞ്ചേരി പറയുന്നു. ആരോ കമിഴ്ത്തി വെച്ചൊരു ഓട്ടുരുളി പോലെ എന്ന ഗാനം ഈണം ചെയ്യാനായി വിദ്യാസാഗറിൻ്റെ കയ്യിലെത്തുന്നു. ഗിരീഷിൻ്റെ വരികൾ ആദ്യമായി വായിച്ചു കേട്ട നിമിഷങ്ങൾ വിദ്യാജിയുടെ ഓർമ്മയിലുണ്ട്. ചരണം വല്ലാതെ മനസ്സിനെ നൊമ്പരപ്പെടുത്തി. ഉണ്ണിക്കാലടികൾ പിച്ച നടന്നൊരു ഈ മണ്ണിനെ ഞാനിന്നും സ്നേഹിക്കുന്നു. ആർദ്രമാം ചന്ദനത്തടിയിൽ ഇരിഞ്ഞൊരൻ അച്ഛൻ്റെ ഓർമ്മയെ സ്നേഹിക്കുന്നു. അരത്തുടം കണ്ണീരാൽ അത്താഴം വിളമ്പിയോരമ്മതൻ ഓർമ്മയെ സ്നേഹിക്കുന്നു എന്ന ഭാഗം വായിച്ചപ്പോൾ അറിയാതെ കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ അച്ഛനെയും അമ്മയെയും ഒക്കെ ഓർത്തുപോയി അപ്പോൾ, വിദ്യാസാഗർ പറയുന്നു. അത്ഭുതം തോന്നി വിദ്യാസാഗറിന്. ഈ ഗാനം അതിൻ്റെ ആത്മാവിന് പോറലേൽപ്പിക്കാതെ എങ്ങനെ സ്വരപ്പെടുത്തും എന്നതിനെക്കുറിച്ചായിരുന്നു തൻ്റെ ഒരേ ഒരു ചിന്ത. എൻ്റെ മനസ്സും ഹൃദയവും ഞാൻ അതിലേക്ക് അർപ്പിച്ചു. യേശുദാസിൻ്റെ ആലാപന മികവും കൂടിയായപ്പോൾ ആ ഗാനം എന്നത്തെയും ഹൃദയഹാരിയായി മാറി. ആരോ കമഴ്ത്തി വെച്ചൊരു ഒട്ടുരുൾ പോലെ എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് കേൾക്കാം.

0: You are now listening to Radio Santhanam 94.4 FM. Stay tuned for exciting programs and magical music.
1: നമ്മൾ തിരിച്ചു വരുന്നു ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സംവിധായകൻ, ക്യാമറമാൻ എന്നീ നിലകളിൽ ഏറെ പ്രശസ്തനാണ് ജെ വില്യംസ്. എങ്കിലും ആക്ഷൻ സിനിമകളുടെ ക്യാമറമാൻ എന്ന നിലയിലാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധേയനായത്. ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കവേ ഒരു പത്രപ്രതിനിധി ചോദിച്ചു, താങ്കൾ ചിത്രീകരിച്ച ഗാനങ്ങളിൽ ഏറ്റവും ആത്മസംതൃപ്തി നൽകിയത് ഏത് ഗാനരംഗമാണ്? എൻ ശങ്കരൻ നായർ സംവിധാനം ചെയ്ത മദനോത്സവം എന്ന സിനിമയിലെ സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ എന്ന ഗാന ചിത്രീകരണത്തിനായിരുന്നു എന്ന് വില്യംസ് പറയുന്നു. സിനിമയുടെ ലൊക്കേഷൻ കൊടൈക്കനാലായിരുന്നു, അതിനാൽ പാട്ടുകളെല്ലാം അവിടെ വെച്ചാണ് എടുത്തത്. പക്ഷേ

ഈ പാട്ടെടുക്കാൻ നേരം മറ്റെന്തോ സാങ്കേതിക തടസ്സം. അതിനാൽ ചെന്നൈയിലെ സത്യോ സ്റ്റുഡിയോയിൽ സെറ്റിടുകയായിരുന്നു. സംവിധായകൻ ശങ്കരൻ നായർ എന്നോട് പറഞ്ഞു, നായിക സറീന വഹാബിന് മാരകമായ അസുഖം പിടിപെടുന്നു. സ്വന്തം അസുഖവിവരം അറിഞ്ഞപ്പോഴുള്ള നായികയുടെ ആത്മഗീതമാണ് പടത്തിൻ്റെ സിറ്റുവേഷൻ. ഭാവസാന്ദ്രമായ ഗാനമാണ്. അതിന് യോജിച്ച വരികൾ ONV ഒരുക്കി. സലീൽ ചൗധരി അതിമനോഹരമായ സംഗീതവും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് മനോഹരമായ ഗാന ചിത്രീകരണം വേണം. ശങ്കരൻ നായർ എന്നെ പാട്ട് കേൾപ്പിക്കുന്നു. അതിതീവ്രമായ ഒരു ശോകഗാനം. നന്നായി എടുത്തേ പറ്റൂ. ഞാൻ ക്യാമറ ഒരുക്കി ഷൂട്ടിങ്ങിനായി കാത്തു. വൈകിട്ടത്തെ മഞ്ഞളിൻ്റെ തിളക്കം കുറച്ച് സൂര്യൻ പതുങ്ങി കുങ്കുമത്തിൻ്റെ ചായം വരയ്ക്കാൻ ഒരുങ്ങുന്നു. ഞാൻ ആകാശത്തേക്ക് നോക്കി. സന്ധ്യയുടെ നിറം വരയ്ക്കാനുള്ള പുറപ്പാടിലാണ് സൂര്യൻ. വരികളുടെ വൈകാരികത മുഴുവൻ ഉൾക്കൊണ്ടുള്ള പ്രകാശവിന്യാസം നൽകി ഞാൻ രംഗമെടുത്തു. പടം പുറത്തു വന്നപ്പോൾ ആ ഗാനം എക്കാലത്തെയും മെഴിവാറുന്ന ഒരു പാട്ടായി മാറി. പാട്ടിനൊപ്പം ആ ഗാന ചിത്രീകരണത്തിന് എനിക്കേറെ അഭിനന്ദനങ്ങൾ നേടിത്തന്നു. സന്ധ്യയുടെ ചുവപ്പിൽ തുടുത്ത പ്രണയസുന്ദരമായ ഗാനം ജാനകിയമ്മ വികാരസാന്ദ്രമായി പാടുമ്പോൾ ഏത് ശ്രോതാവാണ് അതിൽ അലിഞ്ഞു ചേരാത്തത്? നമുക്ക് കേൾക്കാം. സന്ധ്യേ കണ്ണീര് തന്തേ സന്ധ്യേ എന്ന് തുടങ്ങുന്ന ഗാനം.

ഈ ആഴ്ചയിലെ ഗാനമന്ദാരം എന്ന പരിപാടി ഇവിടെ അവസാനിക്കുന്നു. ഞാൻ പ്രദീപ് ആശ്രാവം. ഗാനമന്ദാരം എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് 12:00, ബുധൻ രാത്രി 8:00.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: With the rhythm of success. Your dream, your moment, your station, Radio Santhanam 90.4 FM. Stay tuned.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

0: ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗസ്റ്റ് ഓഫ് ദി ഡേ. അവതരണം പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാം ദാസ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത സുഗതൻ. ഇന്നത്തെ എൻ്റെ അതിഥിയായി എത്തിയിരിക്കുന്നത് ഒരു കൊച്ചു മിടുക്കിയാണ്, ശലഭ കൃഷ്ണൻ. കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിൽ 5th semester ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥിനിയാണ്. അതോടൊപ്പം തന്നെ ഈ പ്രായത്തിൽ ഇംഗ്ലീഷ് ഭാഷയിൽ 4 കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. അങ്ങനെ കണക്കിൻ്റെയും കവിതയുടെയും ലോകത്തിൽ ഒരുപോലെ സഞ്ചരിക്കുന്ന ഒരു യുവ പ്രതിഭയാണ് ഇന്ന് എൻ്റെ അതിഥി. സാഹിത്യ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച കുട്ടിയാണ്. എന്നാലും ശലഭയുടെ കവിതകളിൽ ശലഭയുടെ സ്വന്തം വഴിയും സ്വന്തം കാഴ്ചപ്പാടുകളും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ബാല്യത്തിൻ്റെ വളരെ നിഷ്കളങ്കമായ ചിന്തകളിൽ നിന്നും ജീവിതത്തെയും പ്രകൃതിയെയും സമൂഹത്തെയും സ്ത്രീ ജീവിതത്തെയും ഒക്കെ കൂടുതൽ ആഴത്തിൽ കാണുന്ന തരത്തിലുള്ള ഒരു പക്വത ശലഭയുടെ കവിതകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് കവിത എഴുത്തിനോട് താല്പര്യം തോന്നിയത്? എന്നാണ് എഴുതി തുടങ്ങിയത്? കണക്കും കവിതയും ഒക്കെ എങ്ങനെ ബാലൻസ് ചെയ്യുന്നു? ഇങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് ശലഭ കൃഷ്ണനോട് ചോദിച്ചറിയാനുള്ളത്. ശലഭ, വെൽക്കം ടു മൈ പ്രോഗ്രാം.
2: നമസ്കാരം.
1: ശലഭ, എനിക്ക് ആദ്യം കവിതകളെ കുറിച്ചൊക്കെ ചോദിക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് അറിയേണ്ടത് ആ ഒരു കുഞ്ഞു ശലഭയെ പറ്റിയാണ് അല്ലേ? അപ്പൊ 8 വയസ്സിലാണ് എഴുതി തുടങ്ങിയതെന്ന് പറഞ്ഞു. അപ്പോൾ 8 വയസ്സിൽ എഴുതി തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം 8 വയസ്സുള്ള ഒരു കുട്ടി എന്ന് പറയുന്നത് വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള കാഴ്ചപ്പാടുകളൊക്കെ ഉള്ളൊരു കുട്ടിക്കാലമാണ് ആ സമയത്ത്. അപ്പം ഒറ്റ മകളാണ്, അപ്പോൾ അതുകൊണ്ട് ഒരു വീട്ടിൽ നമുക്കറിയാം ഒറ്റ കുട്ടിയാവുമ്പോൾ ഒരു ചെറിയ ഏകാന്തതയൊക്കെ നമുക്ക് അനുഭവപ്പെടും അല്ലേ? വഴക്കുണ്ടാക്കാനായിട്ട് സിബ്ലിങ്സ് ഒന്നും ഇല്ല. അപ്പോൾ ആ ഒരു ഒറ്റപ്പെടൽ കവിതയിലേക്ക് കൂടുതൽ അടുപ്പിച്ചതായിട്ട് ശലഭയ്ക്ക് തോന്നിയിട്ടുണ്ടോ?
2: തീർച്ചയായും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒറ്റ മോളായിട്ട് വളർന്നതും അതുമാത്രമല്ല, ഞാൻ കൂടുതൽ അലോണായിട്ട് നിൽക്കാനാണ് പൊതുവെ താല്പര്യപ്പെടാറുള്ളതായിരുന്നതും. അപ്പോൾ അന്ന് തന്നെ എനിക്കുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ ഇമോഷൻസ്. അത് ഇപ്പം ഈ പറഞ്ഞ പോലെ എൻ്റെ ആദ്യത്തെ പുസ്തകത്തിൽ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വളരെ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള എഴുത്തുകളാണ് എന്ന് പറയുമ്പോൾ വലിയ സാഹിത്യമോ അല്ലെങ്കിൽ വലിയ ദീർഘമായ അർത്ഥങ്ങളോ ഉള്ളതോ അല്ല, വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കവിതകളാണ് അതിൽ കാണപ്പെടുന്നത്. പക്ഷേ ആ ഒരു ചെറുപ്രായത്തിലുള്ള എൻ്റെ മനസ്സിൽ വരുന്ന ഓരോ ഇമാജിനേഷൻസ് ആണ് ആ കവിതകളിലുള്ളത്. അതിപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നാറുള്ളതെന്ന് പറയുന്നത് ഞാൻ ഈ തന്നെ ഇരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് എന്നിൽ ഉള്ളിലുള്ള ഈ വിചാരങ്ങളും ആ സമയത്തും അങ്ങനെ ഇമാജിൻ ചെയ്യാനുള്ള ഒരു അവസരമുള്ളത് കൊണ്ട് തന്നെയായിരിക്കാം ഞാൻ എഴുതി തുടങ്ങിയതും. അപ്പോൾ ഉറപ്പായിട്ടും ആ ഒരു ജീവിത രീതിയും പിന്നെ ഞാൻ എന്നൊരു വ്യക്തിയുടെ ആ ഒരു സ്വഭാവ രീതിയും കാരണം കൊണ്ട് തന്നെ ആകാം കവിത എഴുതാനും പിന്നെ അത് ആ ഒരു രീതിയിലേക്ക് പിന്നീടും തുടരാനുള്ള ഒരു സാഹചര്യം
1: ഉണ്ടായത്. ഓക്കെ ഓക്കെ. അപ്പോ ഈ കവിത എഴുത്തൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴ് ആരാണ് ഇതൊക്കെ ആദ്യമായിട്ടൊന്ന് കണ്ടെത്തിയത്? ഇപ്പം ശലഭ ഇങ്ങനത്തെ ചെറിയ എഴുത്തുകളൊക്കെ നടത്തുന്നുണ്ട്, അപ്പം ഏതെങ്കിലും പുസ്തകങ്ങളുടെ പുറകിലത്തെ ഒരു പേജിലോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ പേപ്പറിലൊക്കെ ആയിരിക്കും എഴുതി വെക്കുന്നത്. അപ്പൊ ഇത് കണ്ടെത്തിയിട്ട് ഇത് തീർച്ചയായിട്ടും നമുക്കിത് കളക്ട് ചെയ്ത് പബ്ലിഷ് ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹവുമായിട്ട് മുന്നോട്ട് വന്ന ആരായിരുന്നു വീട്ടിലാദ്യം?
2: എന്റെ അമ്മയാണ് ആക്ച്വലി വന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ ചെറുപ്രായത്തിൽ ആ സമയം എഴുതുന്നതെന്ന് പറയുമ്പോൾ വെറും ഒരു ഹോബി പോലെ എഴുതുന്നതായിരുന്നു. അപ്പം അത് ഏതെങ്കിലും പുസ്തകങ്ങളിലോ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പഠിക്കുന്ന സമയത്ത് സ്കൂളിന്റെ പുസ്തകങ്ങളുണ്ടല്ലോ നോട്ട്ബുക്ക്സ്, ആ നോട്ട്ബുക്ക്സിന്റെ ബാക്കിലൊക്കെ ആയിട്ടായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. അങ്ങനെ അത് നോട്ടീസ് ചെയ്തത് എൻ്റെ അമ്മ തന്നെയാണ്. അപ്പൊ അമ്മയാണ് നോക്കുമ്പോൾ അവിടെ ഇവിടെയെല്ലാം കവിതകൾ കാണുന്നതും പിന്നെ വിചാരിക്കുന്നു എന്തുകൊണ്ട് ഇത് പബ്ലിഷ് ചെയ്തുകൂടാ എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ആ ഒരു മോട്ടിവേഷൻ കാരണമാണ് ഈ പറഞ്ഞ പോലെ അത് കളക്ട് ചെയ്ത് ഫുൾ കളക്ട് ചെയ്ത് പബ്ലിഷ് ചെയ്യാനുള്ള കാരണമായത്. പിന്നീട് കൂടി കൂടി വന്നു, എനിക്കും എഴുതാൻ താല്പര്യം കൂടി. പിന്നെ എല്ലാ തവണയും കുറച്ച് ഒരു ബണ്ടിൽ ആവുമ്പോഴേക്കും അത് പബ്ലിഷ് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുക്കുകയും ചെയ്തു.
1: അപ്പൊ അമ്മയാണ് പ്രധാനമായിട്ടും അല്ലേ ശലഭയിലെ ആ ഒരു കവിയെ കണ്ടെത്തിയത്? അപ്പോ ശലഭയുടെ കളക്ഷൻസ് ഏകദേശം ഒരുവിധം എല്ലാ പോയിംസിലൂടെയും ഞാനൊന്ന് കടന്നുപോയി. ഇപ്പം ശലഭയോട് സംസാരിക്കണമെങ്കിൽ ശലഭയുടെ കവിതകൾ വായിക്കണമല്ലോ. അപ്പം അത് വായിച്ചപ്പോഴ് ശലഭയുടെ ഒരു ഗ്രോത്ത് എനിക്ക് കാണാനായിട്ട് സാധിച്ചു. അപ്പൊ ആദ്യത്തെ കളക്ഷൻ ആയിട്ടുള്ള ബ്ലൂമിംഗ് ഫ്ലവറിൽ നിന്നും നാലാമത്തെ കളക്ഷൻ ആയിട്ടുള്ള ഡാസ്ലിംഗ് സണ്ണിലേക്കൊക്കെ നമ്മളിങ്ങനെ എത്തുമ്പോൾ, അത് വായിക്കുമ്പോൾ, ഓരോ കവിതകളും വായിക്കുമ്പോൾ ചിലപ്പോഴുടെ ഒരു മെച്യൂറിറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ചെറിയ കുട്ടിയാണോ ഇങ്ങനെയൊക്കെ എഴുതുന്നത് എന്ന് ചില കവിതകളൊക്കെ വായിച്ചപ്പോൾ എനിക്ക് തോന്നി. കാരണം ജീവിതത്തിൽ ഒരുപാട് എന്താണ് ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഒരുപാട് അനുഭവങ്ങളോ ഒക്കെ ഉള്ള ഒരു വ്യക്തി എഴുതുന്നത് പോലെ ചില കവിതകളൊക്കെ വായിച്ചപ്പോൾ എനിക്ക് തോന്നി അല്ലേ. അപ്പൊ ആ ഒരു ഒരു മെച്യൂറിറ്റി എന്ന് പറയുന്നത് പേർപ്പസ്ലി ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു പോയിന്റായിട്ട് തന്നെ എനിക്ക് എഴുതണം എന്ന് ഒരു തീരുമാനമായിരുന്നു. അതോ ഒരു ആക്സിഡന്റലി അങ്ങനെ സംഭവിച്ചു പോയതാണോ?
2: ആദ്യമേ പറയട്ടെ, ഞാൻ ആക്ച്വലി ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ സൂചിച്ച പോലെ തന്നെ ഞാൻ എഴുതി തുടങ്ങുന്നത് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ ഒരു ഇഷ്ടം, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ വരുന്ന സംഭവങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ഒരു ഒരു വേ ഓഫ് മീൻസ് ആണ് പോയംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇപ്പം ആ ചെറുപ്രായത്തിൽ എഴുതുന്നത് എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ പോലെ എൻ്റെ മനസ്സിൽ വരുന്നതാണ്. പിന്നെ ഓവർ ടൈം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ സമൂഹം എന്ന് പറയുന്നത് ഇപ്പം കുറച്ചും കൂടി ഡെവലപ്ഡ് ആണ്. എനിക്കിപ്പം ഈ പറഞ്ഞ പോലെ ഒരു ഇഫ് ഐ എം ടോക്കിംഗ് അബൌട്ട് ദ വിമൻ ആൻഡ് വിമൻസ് ഫേസിങ് ദ ഡിഫിക്കൽട്ടീസ് ഫേസ്ഡ് ബൈ ദം, അല്ലെങ്കിൽ ദ കൈൻഡ് ഓഫ് പ്രെജുഡിസം ബൈ എവറി ഹ്യൂമൻ ബീൻ, അങ്ങനെ ഇപ്പം ഉള്ള ടോപ്പിക്സ് എന്നൊക്കെ പറയുന്നത് ഇപ്പം വളരെ അധികം എല്ലാരും കേട്ട് വരുന്നതാണ്. സോ മെച്യൂറിറ്റിന് ഉപരിയായിട്ട് സോഷ്യൽ റെലവൻസ് ഉള്ള ഒരു കാര്യം നമുക്ക് അറിയുകയും അത് എൻ്റെ രീതിയിൽ പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് ആസ് ഫാർ ആസ് ഐ എം കൺസേൺ ഇറ്റ്സ് ത്രൂ പോയംസ്. അപ്പം ഐ ബിലീവ് ദാറ്റ് അതാണ് ഓവർ ടൈം ഒരു മെച്യൂറിറ്റി പോലെ പോയംസിൽ റിഫ്ലക്റ്റ് ആവുന്നത്. അതാണ്, അതുകൊണ്ടാണ് ഇപ്പം ഓരോ പോയംസിലും ദ കോണ്ടന്റ് അല്ലെങ്കിൽ ആ ഒരു കോണ്ടെക്സ്റ്റ് നോക്കുമ്പോഴും അതിലൊരു കുറച്ചും കൂടെ മെച്യൂറിറ്റി ഓർ അബൌ ദാറ്റ് ഒരു റെലവൻസ് കാണുന്നത്.
1: അപ്പോൾ അത് അത് തീർച്ചയായിട്ടും നമുക്കത് വായിക്കുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ട്, നന്നായിട്ട് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഇനി എനിക്ക് ശലഭേട്ടന് അറിയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് യുവർ മെത്തേഡ് ഓഫ് റൈറ്റിംഗ് എ പോയം. അപ്പോൾ ഒരു വിഷയം, സാധാരണ ഇപ്പോൾ ഒരു കവിതയൊക്കെ നമ്മൾ എഴുതണമെങ്കിൽ ഒരു വിഷയം നമ്മുടെ മനസ്സിലിങ്ങനെ ചിലർ കൊണ്ട് നടന്നു, ഓരോരുത്തർക്കും ഓരോ രീതികളുണ്ട്, ചിലരിങ്ങനെ കൊണ്ട് നടന്ന് അതിനെങ്ങനെ ഒന്ന് പരുവപ്പെടുത്തി എടുക്കുന്നു എന്ന് പറയും, എന്നിട്ടാണ് പിന്നെ അതൊരു വരികളിലേക്കൊക്കെ പോകുന്നത്. ചിലരങ്ങനെയല്ല, വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് എഴുതുന്ന ഒരു ടൈപ്പ് ഓഫ് പോയറ്റ്സ് ആയിരിക്കും. അപ്പം ചിലപ്പോൾ ഹൗ ഡസ് ഇറ്റ് ഹാപ്പൻ ആൻഡ് വിച്ച് കൈൻഡ് ഓഫ് എ റൈറ്റർ ആർ യു?
2: ഒബ്വിയസ്ലി ഐ എം എ സ്പോണ്ടേനിയസ് റൈറ്റർ, ബിക്കോസ് ഈ പറഞ്ഞ പോലെ ഓക്കെ ലെറ്റ് മീ റൈറ്റ് ദിസ് പോയം എന്ന് പറഞ്ഞ് എഴുതുന്ന കവിതകൾ ഒട്ടും തന്നെ ഇല്ലെന്ന് തന്നെ പറയാം. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു സോഷ്യലി റെലവൻ എന്തെങ്കിലും ഇപ്പോൾ ഒരു ഇൻസിഡൻറ്റ്, ഫോർ എക്സാമ്പിൾ ഒരു ന്യൂസ് സംഭവിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുന്നു, അപ്പോൾ ഒബ്വിയസ്ലി ഐ വിൽ ഫീൽ ലൈക്ക് ഓക്കെ ദിസ് ഇസ് അഗെയിൻസ്റ്റ് ദി ലോ, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് മേ ബി ഐ വുഡ് റൈറ്റ്. പക്ഷേ ദാറ്റ് ഓൾസോ ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദാറ്റ് കൈൻഡ് ഓഫ് ഇൻസിഡൻറ്റ്, എന്തെങ്കിലും ഉണ്ടാവുക. എൻ്റെ ഇപ്പം കുറേ പോയംസ് നോക്കുവാണെങ്കിൽ അത് നേച്ചർ റിലേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ കുറേയൊക്കെ ഇമോഷണലി റിലേറ്റഡ് ആയിരിക്കാം. അതെന്ന് പറയുന്നത് ഞാൻ അവിടെ നിൽക്കുന്ന സാഹചര്യം, മേ ബി ഐ വുഡ് ബി വെരി ഡെസ്പെയർ ആ മൊമെന്റിൽ, അപ്പം ഞാൻ എഴുതുന്ന ഒരു കവിതയായിരിക്കാം. ഓർ ഐ മൈറ്റ് ബി സീയിങ് ദ നേച്ചർ ആൻഡ് ഐ വുഡ് ബി എൻജോയിങ് ഇറ്റ്, അല്ലെങ്കിൽ ഞാൻ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് എഴുതുന്ന ഒരു പോയമായിരിക്കാം, അല്ലെങ്കിൽ സോഷ്യലി റിലവൻ്റ് ആയിട്ട് നടക്കുന്ന എന്തെങ്കിലും എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തിട്ട് എഴുതിയൊരു പോയമായിരിക്കാം. പക്ഷെ എവറിത്തിങ് ഇറ്റ് ഹാപ്പൻ ഫോർ എന്താ ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി, അല്ലെങ്കിൽ എൻ്റെ എൻവയൺമെൻറ്റ് ആ ടൈമിൽ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ എഴുതുന്ന പോയംസ് ആണ്. സോ എവറിത്തിങ് ഈവൻ ദി വൺ ദ ഫേസ്റ്റ് ടു ദി എൻഡ് എല്ലാം നോക്കുവാണെങ്കിലും ഇറ്റ് വാസൻ്റ് ഇൻറ്റൻഷൻ ഓർ ലെറ്റ് മീ റൈറ്റ് എ പോയം എന്ന് പറഞ്ഞ് എഴുതിയതല്ല, എവറിത്തിങ് വാസ് ബേസ്ഡ് ഓൺ നോ വാട്ട് കെയിം അപ്പ് ഇൻ മൈ മൈൻഡ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം.
1: സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് എഴുതാൻ സാധിക്കുന്നതാണ് അല്ലേ, ഒരുപാട് ദിവസത്തെ ആലോചനകളൊന്നുമില്ല, പെട്ടെന്ന് തോന്നുന്ന കാര്യങ്ങൾ അങ്ങനെ വരികളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണ്, നൗ യു ആർ ഡൂയിങ് യുവർ ഫിഫ്ത് സെമസ്റ്റർ അല്ലേ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അറ്റ് ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജ്. അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സും ക്ലാസ്മേറ്റ്സും ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഐ ജസ്റ്റ് വോണ്ട് ടു നോ വെദർ ഇൻ യുവർ കോളേജ് ഡു യുവർ ഫ്രണ്ട്സ് ആൻഡ് ക്ലാസ്മേറ്റ്സ് നോ ദാറ്റ് യു ഹാവ് പബ്ലിഷ്ഡ് ഫോർ കളക്ഷൻ ഓഫ് പോയംസ്. അപ്പോൾ നാല് പുസ്തകങ്ങളുടെ രചയിതാവാണ് ഞങ്ങളുടെ കൂടെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഡു ദ എൻകറേജ് യു ടു കീപ് റൈറ്റിംഗ്?
2: ആക്ച്വലി എൻ്റെ ഫേസ്റ്റ് ത്രീ പോയംസ് ഞാൻ കോളേജിന് വരുന്നതിന് മുമ്പായിട്ട് പബ്ലിഷ് ചെയ്തതാണ്. എൻ്റെ ഫോർത്ത് പോയം ആണ് ഞാൻ ആക്ച്വലി ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോഴേക്കും പബ്ലിഷ് ചെയ്തതാണ്. പക്ഷേ അങ്ങനെ വലിയ ആൾക്കാർക്കൊന്നും കൂടുതൽ അറിയുകയോ അല്ലെങ്കിൽ അതിനെ പബ്ലിസൈസ് ചെയ്യുകയോ ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ കൂടെയുള്ള ഒരു കുറച്ച് ഷോർട്ട് ആൾക്കാർക്ക് മാത്രം, വളരെ ക്ലോസ് ആയിട്ടുള്ളവർക്ക് അറിയാം. ഒബ്വിയസ്ലി അവരെന്നെ ദേ ആർ സർപ്രൈസ് ടു നോ ദാറ്റ് ഐ ഹാവ് പബ്ലിഷ്ഡ് ആൻഡ് ഓൾ. ആൻഡ് ദേ ഡു മോട്ടിവേറ്റ് മീ ഫോർ ദാറ്റ്.
1: അപ്പോൾ അതുപോലെ തന്നെ ടീച്ചേഴ്സിന്, നമ്മൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനൊക്കെ അറിയാമോ ചിലപ്പോൾ ഇങ്ങനെ കവിതയൊക്കെ എഴുതുന്ന കുട്ടിയാണെന്ന്?
2: ഞാൻ ആക്ച്വലി കോളേജിൽ വന്നതിൽ, കോളേജ് എന്ന് പറയുമ്പോൾ വേറൊരു അറ്റ്മോസ്ഫിയർ ആണല്ലോ, അപ്പോൾ അവിടെ അതിന് അത്രയും അറിയാനുള്ളവരുണ്ട്, അറിയാനുള്ള ചേച്ചിമാരും സാറുമാരും ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനേക്കാളും കൂടുതൽ സ്കൂളിൽ പബ്ലിഷ് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്നു. കാരണം ആ സമയം ഇതേപോലെ എഴുതുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ കുറെ അടുത്ത് തന്നെ ഈ പറഞ്ഞ പോലെ പരിപാടികളും അല്ലെങ്കിൽ പാടാനോ അങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്തൊക്കെ ഉള്ള ടീച്ചേഴ്സൊക്കെ എന്തായാലും നല്ലോണം മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്.
1: സ്കൂളിലാണ് കൂടുതൽ എക്സ്പോഷർ കിട്ടിയത് അല്ലേ? കോളേജിലേക്ക് വന്നപ്പോൾ ഇവിടെ വേറൊരു അറ്റ്മോസ്ഫിയറും, പ്രത്യേകിച്ചും എഞ്ചിനീയറിംഗ് കോളേജും കൂടിയാണല്ലോ അല്ലേ, അപ്പൊ അവിടെ ഇതിനൊക്കെ ഉള്ളൊരു സമയവും എനിക്ക് തോന്നുന്നു കുറച്ച് കുറവാണെന്ന് തോന്നുന്നു.
2: പിന്നെ സ്കൂളാവുമ്പോ കൂടുതൽ എഴുത്ത് പിന്നെ വായന അല്ലെങ്കിൽ പരിപാടി ഈ പ്രസന്റ് ചെയ്യുക പിന്നെ പാടുക അതൊക്കെ പ്രൊമിനന്റ് ആയിട്ട് നിൽക്കുന്നത് കുറച്ചുകൂടെ സ്കൂളിലായിരിക്കും. ഇതിപ്പോ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ആവുമ്പോ അവിടെ ലിമിറ്റേഷൻസ് ഉണ്ടാവും.
1: അപ്പൊ അതുപോലെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു?
2: ഞാൻ ആക്ച്വലി റെസിറ്റേഷൻസ് മലയാളവും ഇംഗ്ലീഷും ആ സമയത്ത് പോകുമായിരുന്നു. പിന്നെ ഇതേപോലെ കുറച്ച്

0: എഴുതുക അങ്ങനെയുള്ളതിനൊക്കെ ചെറുതായിട്ട് പോവുമായിരുന്നു.
1: അപ്പൊ അതൊക്കെ ഇഷ്ടമാണ്, മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ഇഷ്ടമാണ് അല്ലേ. അങ്ങനെ നമ്മൾ ശലഭ എന്ന ഈ കൊച്ചുമിടുക്കിയെ കൂടുതൽ കൂടുതൽ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ശലഭയുടെ അടുത്ത് നിന്ന് ചോദിച്ചറിയാനുണ്ട്. ഇപ്പോൾ നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം. വി ആർ ഗോയിങ് ഫോർ എ വെരി ഷോർട്ട് ബ്രേക്ക് ആൻഡ് വിൽ ബി റൈറ്റ് ബാക്ക് സൂൺ. സ്റ്റേ ട്യൂൺ ടു റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.
1: വെൽക്കം ബാക്ക് ടു ഗസ്റ്റ് ഓഫ് ദി ഡേ. നമ്മളോടൊപ്പം ഇന്ന് ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത് ശലഭ കൃഷ്ണനാണ്. അപ്പൊ ശലഭയോട് ഇനി നമുക്ക് ഒരുപാട് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട്, അപ്പൊ അതിലേക്കൊക്കെ നമുക്ക് പോകാം. അപ്പൊ ശലഭ, നമുക്ക് ശലഭയുടെ 4 collections ആണ് ശലഭ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ശലഭയുടെ കവിതകള് ഇതുവരെ വായിച്ചിട്ടില്ലാത്ത ഒരാള്, ആദ്യമായിട്ട് വായിക്കാൻ പോകുന്ന ഒരാള് ശലഭയുടെ അടുത്ത് നിന്ന് ചോദിക്കുകയാണ്, ഇതിൽ ഏത് കളക്ഷൻ ഞാൻ ആദ്യമായിട്ട് വായിക്കണം എന്ന് ചോദിക്കുകയാണ്. And which of your collection would you recommend?
0: I would probably recommend my 3rd collection, which is Swirling Breeze. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ ആദ്യത്തെ പുസ്തകം ഒരു കൊച്ചുകുട്ടിക്ക് വളരെ പ്രായം കുറവായിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ അത് വായിക്കാൻ നല്ലതായിരിക്കും. പക്ഷേ 3rd പുസ്തകം എന്ന് പറയുമ്പോൾ ഞാൻ എഴുതുന്നതിൽ കോണ്ടെക്സ്റ്റ് നോക്കുവാണെങ്കിൽ അതിൽ ഈ പറഞ്ഞ പോലെ പ്രകൃതി അല്ലെങ്കിൽ ഇമോഷൻസ്, ഒരു ഹ്യൂമൻ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ, വിമൻ, അങ്ങനെ പല പല പല ഡിഫറെൻറ് തീംസിൽ പോകുന്നുണ്ട്. പക്ഷേ അബവ് ഓൾ ഐ ഫീൽ ദ ഞാൻ ആ ഒരു കവിത എഴുതുമ്പോൾ മോസ്റ്റ് ഓഫ് ദോസ് പോയംസ് ഇൻ ദാറ്റ് കളക്ഷൻ ഞാൻ എൻഡ് ചെയ്യുമ്പോൾ ഐ ഹാവ് പുട്ട് എ ഡിഫൈൻഡ് കൺക്ലൂഷൻ. ബട്ട് ദാറ്റ് വാസ് ആ ഒരു ടൈമിൽ പേർപ്പസ്ഫുള്ളി ആണോ എന്നറിയില്ല, ബട്ട് ഐ വുഡ് ലവ് ദാറ്റ് വേ ഓഫ് റൈറ്റിംഗ്. ബിക്കോസ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ കവിത എന്ന് പറയുമ്പോൾ ഒരാൾക്ക് വായിക്കുമ്പോൾ, ഒരു കവിത വായിക്കുമ്പോൾ ഐഡിയാസ് ആണ് മെയിനായിട്ട് അയാൾക്ക് അതിലൂടെ കിട്ടേണ്ടത്. പിന്നെ ദ കൺക്ലൂഷൻ ഇസ് അബൌട്ട് ദ വൺ ഹു റീഡ്സ്. ആ വായിക്കുന്ന ആൾക്കാണ് ആ ഒരു പെർസ്പെക്റ്റീവ് വെച്ചിട്ട് അതിനൊരു കൺക്ലൂഷൻ ഡ്രോ ചെയ്യേണ്ടത്. അപ്പം അങ്ങനെയുള്ള കവിതകളാണ് മെയിനായിട്ട് ഈ 3rd പുസ്തകത്തിലുള്ളത്. അപ്പം കുറച്ചുകൂടെ ഈ പറഞ്ഞ പോലെ ചിന്തകളിലൂടെ കടന്നു പോകണം, ആ ഒരു ഐഡിയയിലൂടെ കടന്നു പോകണം. പിന്നെ ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സ്വന്തമായിട്ട് ഡ്യൂബിയസ് ആയിട്ട് നിൽക്കണം എന്നുള്ളൊരു ആണ് എൻ്റെ ഒരു പേർപ്പസ് വൈൽ റീഡിങ് ദറ്റ് പോയം. യു ഷുഡ് തിങ്ക് അബൌട്ട് ദാറ്റ്. അപ്പം അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ഐ വുഡ് ഒബ്വിയസ്ലി റെക്കമെൻഡ് ദ 3rd വൺ.
1: അപ്പൊ അതായിരിക്കും കൂടുതൽ അല്ലെ, ആളുകൾ വായിക്കട്ടെ എന്നെ വിലയിരുത്തട്ടെ എന്ന് വിചാരിച്ചെടുത്ത് കൊടുക്കുന്ന അതായിരിക്കും അല്ലെ. ഓക്കെ, അപ്പോ സാധാരണ ഈ നമ്മളൊരു കവിത എഴുതുമ്പോൾ നമുക്ക് പല വിഷയങ്ങളെ പറ്റി എഴുതും എന്നിപ്പം ശലഭ പറയുന്നുണ്ട്. അപ്പം ശലഭയുടെ കവിതകൾ ഞാൻ വായിച്ചപ്പോഴും അപ്പൊ അതിനകത്ത് ഇപ്പോ നമ്മുടെ എൻവയോൺമെന്റിനെ പറ്റി അല്ലേ, അതുപോലെ തന്നെ വിമനെ പറ്റി, അതുപോലെ തന്നെ സോഷ്യൽ ജസ്റ്റിസിനെ പറ്റി, ഇങ്ങനെയുള്ള വിവിധ വിഷയങ്ങൾ അതിനകത്തൂടെ ഒക്കെ ശലഭ കടന്നു പോകുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏതിനെ പറ്റി എഴുതുമ്പോഴായിരിക്കും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്? എന്തെങ്കിലും ഇപ്പോൾ ഒരു അനീതിക്കെതിരെ ശബ്ദമുയർത്തുക, അല്ലെങ്കിൽ നമുക്ക് ഒരു മാറ്റണം എന്ന സൊസൈറ്റിയിൽ നമുക്ക് അങ്ങനെ ഒരു റെവല്യൂഷണറി ഒരു തോട്ടൊക്കെ വരുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പ്രത്യേക ഇഷ്ടമുള്ള ഒരു വിഷയമുണ്ടോ?
0: ഇഷ്ടം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്പോണ്ടേനിയസ് റൈറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഒരു സ്പെസിഫിക് ഇന്നത് എന്ന് വിചാരിച്ച് എഴുതുന്നതല്ല. പക്ഷെ ഐ വുഡ് മോസ്റ്റ്ലി സേ ദാറ്റ് കൂടുതൽ ഒരു ഹ്യൂമൻ ഇമോഷൻസ്, അല്ലെങ്കിൽ ഒരാൾ ഫേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടതായിട്ടുള്ള ഹോപ്പ്, അല്ലെങ്കിൽ ഹൗ ടു ഓവർകം തിങ്സ്, അല്ലെങ്കിൽ ഹൗ ഈസി ലൈഫ് കുഡ് ബി എന്നുള്ള കാര്യങ്ങളൊക്കെ പറ്റി കവർ ചെയ്യുന്ന കുറച്ച് കോണ്ടെക്സ്റ്റ് ഉണ്ട്. അതായിരിക്കും ഐ വുഡ് സേ ഇസ് മോർ ഓഫ് മൈ കംഫർട്ടബിൾ സൈഡ്. ബിക്കോസ് ഒരു ഈ പറഞ്ഞ പോലെ തന്നെ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ, ഓർ വെൻ ഐ കൈൻഡ് ഓഫ് ഗോ ടു ദ ഡ്രീം വേൾഡ്, എനിക്കെപ്പോഴും ദാറ്റ്സ് ദ വൺ ദാറ്റ് ഹിറ്റ്സ് മൈ സ്പോട്ട്. ബിക്കോസ് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഇന്ന് ഇവിടെ വരുന്നു, അപ്പം എനിക്കുണ്ടാവുന്ന ഒരു കൈൻഡ് ഓഫ് ഇമോഷൻസ് ഉണ്ട്, അതിപ്പം എനിക്കെന്നല്ല എല്ലാവർക്കും വരുന്നത്, എവിടെ പോയാലും അതിപ്പോ ഒരു. പിന്നെ ദാറ്റ് കുഡ് ബി റിലേറ്റഡ് ടു ദ നേച്ചർ. സോ അങ്ങനെ എഴുതുന്ന കവിതകളും ഉണ്ട്. സോ ഐ വുഡ് സേ ഹ്യൂമൻ ഇമോഷൻസ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സോഷ്യലി റെലവൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കൈൻഡ് ഓഫ് തിങ്സ് ദാറ്റ്സ് ഹാപ്പനിങ് അറൌണ്ട്. ഇപ്പം ഞാൻ ചിലതിൽ ഇപ്പോൾ ഇത് ഒരു പോയിന്റിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് അബൌട്ട് വിമൻ, നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് നോട്ട് ലൈക്ക് people have misjudged the meaning of feminism. Like, people think that feminism nu parayunnad endana naan I should be like a, I shouldn't be doing all these works, allengil naan ingane cheyirathu, I should be like men. It's not only about that, it's a different perspective. Pakshe appa naan idu oru kavithayil ezhuthirikkunnu ancha I am

0: women, so I am able to do all these things. So it's not about ആ ഒരു ഐഡിയയിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും കൺവേ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം പക്ഷെ അതെന്ന് വരുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കൈൻഡ് ഓഫ് തിങ്സ് ദാറ്റ് ഹാപ്പൻസ് അറൗണ്ട് യു. കാരണം പൊതുവേ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, ഇപ്പം വിമൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പം വിമൻ അബ്യൂസിങ് കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു കവിതകൾ കുറേ ഉണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് നോട്ട് അബൌട്ട് ഇക്വാളിറ്റി ഇല്ലായ്മയോ അല്ലെങ്കിൽ അങ്ങനെയോ അല്ല. ഇറ്റ്സ് അബൌട്ട് യു ആർ എ വിമൻ, സോ യു ആർ ഏബിൾ ടു ഡു ഓൾ ദീസ് തിങ്സ്, യു ആർ ഏബിൾ ടു ഡു ദോസ് തിങ്സ്. അപ്പം അതാണ് ഫെമിനിസം. ഇപ്പം ഇറ്റ്സ് നോട്ട് ഓൺലി അബൌട്ട് നോട്ട് ഡൂയിങ് ദ ഹൗസ് ഹോൾഡ് കോഴ്സ്, അത് ചെയ്യുന്നത് കൊണ്ട് മൈ ഫെമിനിസം ഇസ് being questioned, adalla appam angane ulladum undu. So it depends on what I feel from what I hear ennalla.
1: Okay appo chalappa chalappede the shining star na collection il njan oru kavitha vaichirunnu, 15th kavithayanu. I am a woman ennu parayna oru kavitha. അപ്പോൾ അത് വായിച്ചപ്പോഴേ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അതിലെ അവസാനത്തെ വരികളാണ്. ഐ എം എ വുമൻ ആൻഡ് ഷുഡ് ബി സ്ട്രോങ് ബൈ മൈൻഡ് ആൻഡ് ജെൻറ്റിൽ ബൈ ഹാർട്ട് ബിക്കോസ് ഐ എം എ വുമൻ. ഇത് തന്നെയാണ് നമ്മളെ സൊസൈറ്റി നമ്മളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ആയിരിക്കണം, അതായത് നമ്മൾ നമ്മളുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മൈൻഡ് നമുക്ക് ഉണ്ടാവണം. കാരണം ഇപ്പോഴത്തെ ഈ ഒരു സൊസൈറ്റിയിൽ നമുക്ക് ജീവിച്ചു പോകണമെങ്കിൽ വി ഷുഡ് ബി സ്ട്രോങ് അല്ലേ. ബട്ട് അറ്റ് ദ സെയിം ടൈം ജെന്റിൽ ബൈ ഹാർട്ട്, അതെന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രം ദൈവം കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേകതയാണ് അല്ലേ. നമ്മൾക്കൊരു കരുണയും സ്നേഹവും അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫാമിലി ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് സ്ത്രീയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ ആ ജെന്റിൽ ബൈ ഹാർട്ട് ആണെങ്കിൽ മാത്രമേ നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റൂ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇഫ് യു ആർ ഫേസിങ് സം പ്രോബ്ലംസ് അതിനെ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് നേരിടുകയും വേണം അല്ലേ. അപ്പം അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു മെച്യൂറിറ്റി. ഇപ്പം ചിലപ്പോൾ ചെറിയ കുട്ടിയാണ്, ഇത്രയും വലിയ പിന്നെ ജീവിതത്തെ ഒന്നും കണ്ടിട്ടില്ല, വലിയ എക്സ്പീരിയൻസസ് ഒന്നും ഉള്ള ആളൊന്നും അല്ല, ബട്ട് സ്റ്റിൽ ഐ ക്യാൻ സീ ദാറ്റ് മെച്യൂറിറ്റി അല്ലേ. അപ്പം ആ ഒരു മെച്യൂറിറ്റി എങ്ങനെയാണ് കിട്ടിയത്?
0: അതും ഈ പറഞ്ഞ പോലെ തന്നെയാണ് മെച്യൂറിറ്റി. ഇപ്പം ഈ ഇപ്പം ഈ ഒരു സ്പെസിഫിക് ഒരു സംഭവം വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ചുറ്റും കാണുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പം ഒരു ഇഷ്യൂ റേസ് ചെയ്യുന്നു, അതിപ്പോൾ ഒരു സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന ഒരു ഇഷ്യൂ ആവാം. ഒരു പോയിന്റിൽ ഒരാൾക്കാർ ഒരു ഇപ്പം ഒരു സെറ്റ് ഓഫ് വിമൻ എന്ന് പറയുന്നത് ദേ വുഡ് ബി സെയിങ് ദാറ്റ് ഐ ഡോണ്ട് ഹാവ് ദിസ് ഫ്രീഡം, ഐ ഡോണ്ട് ഹാവ് ദിസ്, അങ്ങനെ ഞങ്ങളെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടാവും. ഓർ വൈ ഷുഡ് ഐ ബി ജെന്റിൽ, അങ്ങനെ പറയുന്ന കുറച്ച് സെറ്റ് ഉണ്ടാവും. പിന്നെ വേറൊരാൾ എന്ന് പറഞ്ഞാൽ ഐ ആം ഒബ്ലൈസ് ടു ഡു ദിസ് എന്ന് പറഞ്ഞ് നിൽക്കുന്നവരുണ്ടാവാം. പക്ഷെ അതൊന്നും അത് മാത്രമല്ല, ദർ ഇസ് എ യുനോ വി ഹാവ് ടു ചേഞ്ച് ദ പെർസ്പെക്റ്റീവ് കുറേ കാര്യങ്ങളിൽ. അതിപ്പോൾ മാറി വരുന്നുണ്ട്, പക്ഷെ കുറേ കാര്യങ്ങളിൽ മാറ്റം ആവശ്യമുണ്ട്. അതിപ്പം മാറ്റം എന്ന് പറയുമ്പോൾ ആ മാറ്റത്തിൽ പോലും ഒരു ശരിയില്ലായ്മയുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നുവെച്ചാൽ ചേഞ്ച് എന്ന് പറയുന്നത് ചേഞ്ച് ഷുഡ് ബി കുറച്ചും കൂടെ ഈ പറഞ്ഞ പോലെ പണ്ടത്തെ ഇപ്പം കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അഡാപ്റ്റീവ് ആയിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ചേഞ്ച് ചെയ്യണം, അതൊരു കാര്യം, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ അഡാപ്റ്റീവായി ചേഞ്ച് ചെയ്യുമ്പം കോണ്ടെക്സ്റ്റ് തന്നെ മാറിപ്പോകുന്നു ഓർ ഐഡിയോളജി തന്നെ മാറിപ്പോകുന്നു, ഇറ്റ്സ് എ വെരി ഡിഫറെൻറ്റ് തിങ്. അപ്പം അതാണ് മെയിനായിട്ട്. അപ്പം അതൊക്കെ നമ്മുടെ ചുറ്റും ഇപ്പം കാണുന്നത് തന്നെയാണ്. പിന്നെ സോഷ്യൽ മീഡിയ ഒരു ഫാക്ടറാണ്, നമ്മളിപ്പോൾ എല്ലാവരും വി ആർ അണ്ടർ ദാറ്റ്. സോ കുറച്ചും കൂടെ വി ഗെറ്റ് ടു നോ അബൌട്ട് തിങ്സ് അവിടെ നിന്നാലും, ഇഫ് യു ഗെറ്റ് സം കൈൻഡ് ഓഫ് ഇൻഫോർമേഷൻ ഫ്രം ഹിയർ. അറ്റ് ദ സെയിം ടൈം അതിന് ഓപ്പോസിറ്റായിട്ട് ഇതിങ്ങനെയല്ല, ദിസ് ഇസ് നോട്ട് ദി റൈറ്റ് എന്ന് പറഞ്ഞ് ഒരു ക്രിറ്റിസിസം പോലെ അടുത്ത സെറ്റ് ആൾക്കാരുണ്ടാവും. So all these we get from the social media as well. Appam adum oru factor aavam when it comes to these kind of context.
1: Adhe adhe appo angane vividha vishayangal alle appo prakruthi ayalum stree ayalum okke ശലഭയ്ക്ക് ശലഭയുടേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണെന്ന് നമുക്ക് കവിതകൾ വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പം ആ ഒരു വളരെ ചെറിയ കുട്ടിയാണ്, എന്നാലും ഒത്തിരി മെച്യൂറിറ്റി പല കാര്യങ്ങളിലും വന്നതുപോലെ, അതുമാത്രമല്ല നമ്മളെ സൊസൈറ്റിയെ ശലഭ നന്നായിട്ട് ഒബ്സേർവ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പം ചില കുട്ടികളൊന്നും അങ്ങനെയല്ല, നമ്മുടെ സൊസൈറ്റിയിൽ എന്ത് നടക്കുന്നു അല്ലെങ്കിൽ ഇതിനോടൊക്കെ നമുക്ക് എങ്ങനെ പ്രതികരിക്കണം അല്ലെങ്കിൽ നമുക്ക് പ്രതികരിക്കേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു സിറ്റിസൺ ആണോ എന്നൊന്നും പലരും ചിന്തിക്കാറില്ല. എല്ലാവരും ഇങ്ങനെ കുറേ പ്ലേഫുൾ ആയിട്ട് നടക്കുന്നവരാണ് കൂടുതൽ പേരും. അങ്ങനെ അല്ലാതെ ഒരു ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ആയിട്ടാണ് ശലഭയെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ ശലഭയുടെ കുടുംബത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരു സാഹിത്യ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നും

0: വന്ന കുട്ടിയാണ്. അത് ഒരു ചെറിയ വ്യക്തിയല്ല, നമ്മുടെ കേരളത്തിലും അല്ലെ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് അറിയാവുന്ന പ്രൊഫസർ എം കൃഷ്ണൻ നായരുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഡോട്ടർ ആണ് ശലഭ അല്ലെ. അപ്പോ അദ്ദേഹത്തിനെ നമ്മൾ അറിയുന്നത് തന്നെ പ്രശസ്തനായിട്ടുള്ള നിരൂപകനായിരുന്നു, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഏറ്റവും പോപ്പുലർ ആക്കിയത് സാഹിത്യ വാരഫലം എന്നൊരു പംക്തിയിലൂടെയാണ് അദ്ദേഹം നമ്മളുടെ എല്ലാം മനസ്സിലേക്ക് കയറിയത്. അപ്പം അദ്ദേഹത്തിന്റെ സാഹിത്യ ചിന്തകളെന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ഈസി അല്ലെ, ഹീസ് എ ടഫ് റൈറ്റർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ സാഹിത്യ വാരഫലം ഞാൻ വായിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് അദ്ദേഹത്തിനെ ഒന്ന് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു റൈറ്റർ ആണ്, ഹീസ് നോട്ട് ദാറ്റ് ഈസി. അപ്പം ആ ശലഭ എനിക്ക് തോന്നുന്നു അദ്ദേഹം മരിച്ചതിന് ശേഷം ജനിച്ചൊരു കുട്ടിയാണ് അല്ലെ, അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല, അദ്ദേഹത്തിനോടൊപ്പം ജീവിച്ചിട്ടില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ എഴുത്തുകളൊക്കെ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാകാം. അപ്പൊ അത് ശലഭ ഏതെങ്കിലും രീതിയിൽ ഒന്ന് ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ?
1: മുത്തശ്ശൻ്റെ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ക്രിറ്റിസിസം ആണ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് കുഡ് റേഞ്ച് ഫ്രം എവറിത്തിങ്, പിന്നെ കുറച്ചുകൂടെ ടഫ് റൈറ്റിംഗും ആണ്. ഇപ്പം എനിക്ക് അതിൻ്റെ കൂടുതൽ അത്രയും ഞാൻ അങ്ങനെ വായിച്ചു തുടങ്ങിയിട്ടില്ല ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ. പക്ഷേ ഒബ്വിയസ്ലി ഫാമിലിയിൽ അങ്ങനെ ഒരു, ഇപ്പം ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ എൻ്റെ അമ്മ ബുക്സ് ഐ മീൻ എഴുതുന്നു എന്ന് കാണുന്നു, അത് പബ്ലിഷ് ചെയ്യുന്നു. അതിപ്പം എല്ലാ വീട്ടിലും മേ ബി എന്നെ പോലെ തന്നെ എഴുതുന്ന പലരും കാണും, പക്ഷെ അതെല്ലാ വീട്ടിലും നടക്കണം എന്നില്ല. പക്ഷെ അത് ഈ ഒരു മേ ബി ഫാമിലിയിൽ ഒരു ബ്ലഡ് ലൈൻ ഉള്ളതുകൊണ്ടായിരിക്കാം അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നതും, അത് കാരണം പബ്ലിഷ് ചെയ്യാനുള്ളത് എൻ്റെ മദർ അമ്മയാണെങ്കിലും ചെയ്യുന്നത്. അപ്പം ഒബ്വിയസ്ലി അങ്ങനത്തെ രീതിയിൽ നോക്കുവാണെങ്കിൽ ഫാമിലി ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് തന്നെ പറയാം.
0: തീർച്ചയായിട്ടും അല്ലെ, അമ്മയ്ക്ക് ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ചിലപ്പോൾ നന്നായിരിക്കും, നമ്മുടെ കുടുംബത്തിൽ ഇനിയും പുതിയ ഒരാള് ഇതുപോലെ അല്ലെ ഒരു പിന്തുടർച്ചയിൽ വരുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് അമ്മയ്ക്ക് സാധിച്ചത് മേ ബി ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അല്ലെ. അപ്പൊ ശലഭ, ഇപ്പൊ ഞാനൊരു ശലഭയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കവിത, ഇപ്പൊ ഇതില് ഒരുപാട് കവിതകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അപ്പൊ അതില് ശലഭയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു കവിത ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് റിസൈറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഏത് കവിതയായിരിക്കും റിസൈറ്റ് ചെയ്യുന്നത്? സോ പ്ലീസ് ഡു ഇറ്റ് ഫോർ അസ്.
1: ആക്ച്വലി ഇതിപ്പോൾ എൻ്റെ സ്വാളിംഗ് ബ്രീസ് എന്ന് പറഞ്ഞ മൂന്നാമത്തെ പുസ്തകത്തിലെ ഇൻഹ്യൂമെയിൻ ഡിസൈർസ് എന്ന് പറഞ്ഞ ഒരു പോയമാണ്. ലെറ്റ് മീ ബ്രേക്ക് മൈ ഫെതേഴ്സ് ഓഫ് ഹാർട്ട്, ലെറ്റ് മീ ഫ്ലൈ വിത്ത് ദ കളേഴ്സ് ഓഫ് ദ നൈറ്റ്. വൈ യു വേൾഡ് പൊസസ്ഡ് മീ വെൻ മൈ സോൾ വാണ്ടഡ് ടു വാണ്ടർ. സെറീൻ നേച്ചർ, ഡിസ്ക്രീറ്റ് ലൈഫ്, ക്വീൻ ഓഫ് ഹാർട്ട്, ദാറ്റ് ഇസ് ഓൾ ഐ വിഷ്ഡ് ഫോർ. വെൻ യു ദ വേൾഡ് ഡ്രൂ ദ മാപ്പ് ഓഫ് മൈ ലൈഫ് and wreck my heart, but I do accept. Trees shake their head to be logged, when farmers shake their hand to be head to be betrayed, when women shake their head to be abused, when I understood nothing to be valued in front of inhumane desires.
0: അപ്പൊ ഇത് ഈ ഒരു കവിത ഇഷ്ടപ്പെട്ടു അല്ലെ, പെട്ടെന്ന് ചൂസ് ചെയ്യാൻ പറഞ്ഞപ്പോ അങ്ങനെ ഒരു കവിതയാണ് നമുക്ക് വേണ്ടി റിസൈറ്റ് ചെയ്തത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് ഇതിനോട് ഇത്രയൊരു ഇഷ്ടം തോന്നിയത്, എന്തുകൊണ്ടാണ്?
1: മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ഞാനിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ കവിത എഴുതുന്ന ആളാണ്. അപ്പം എനിക്ക് കവിത എഴുതാനൊക്കെ ഇഷ്ടമാണ്, അതെൻ്റെ ഒരു പാഷനാണ്. പക്ഷെ എനിക്ക് അറ്റ് ദ സെയിം ടൈം എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് എൻജിനീയറിംഗ് ഇപ്പം ഇഷ്ടമാണ്, ഞാൻ അങ്ങനെ അത് ജോയിൻ ചെയ്തു. പക്ഷെ പലപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ എന്ന് പറയുന്നത് വി ആർ ഒബ്ലൈസ്ഡ് ടു ഡു ആസ് പെർ ദി സൊസൈറ്റൽ ടേംസ്. ഇപ്പം ഈ പറഞ്ഞ പോലെ പാട്ട് പാടാൻ ഇഷ്ടമുള്ള ഒരാൾ പാട്ട് പാടാൻ ചിലപ്പം അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല, അതിപ്പോൾ ഫാമിലി പ്രഷർ ഉണ്ടോ ഉണ്ടായിരിക്കില്ല, അവരുടെ സാഹചര്യം കാരണം മേ ബി അവർക്ക് ചെയ്യാൻ പറ്റാത്തത് ഉണ്ടാവാം. ഇപ്പം സം ടൈംസ് ദ വേൾഡ് സീംസ് ടു ബി ക്രൂവൽ ടു അസ്, അത് ഇറ്റ്സ് എ നേച്ചർ ഓഫ് ദ ലോ. ചിലർക്ക് ഇറ്റ് വുഡ് ബി ഇൻ ഫേവർ ഓൾസോ. അപ്പം അതൊരു ഇൻജസ്റ്റിസ് പോലെയാണ്, അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ സം ടൈംസ് നമ്മളതിൽ അങ്ങനെ അക്സെപ്റ്റ് ചെയ്താലേ പറ്റുള്ളൂ. ബിക്കോസ് അത് ഞാൻ ലാസ്റ്റ് അതാ പറഞ്ഞത്, ഇപ്പം നമ്മളൊരു കുറേ മരങ്ങൾ എടുക്കുവാണെങ്കിൽ, അത് ഒരു ഒരു പോയറ്റിക് രീതി പറയാൻ മരങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ആർ നോട്ട് സപ്പോസ് ടു ബി ആക്ച്വലി എന്താണ് കട്ട് ചെയ്യുക എന്ന് പറയുന്നത്, ഇറ്റ്സ് നോട്ട് ഗുഡ് റൈറ്റ്. പക്ഷെ ചിലപ്പോൾ അത് ഇറ്റ്സ് എഗെയിൻസ്റ്റ് ദ ലോ ആണ് നടക്കുന്നത്. പക്ഷെ ഒരു കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറു കാര്യങ്ങൾ എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യുന്നു, അത് ഇറ്റ്സ് ഒബ്ലൈജ് ടു ഹാപ്പൻ ഓർ ടേക്ക് പ്ലേസ്. അല്ലെങ്കിൽ ഫാമേഴ്സ് ദേ ഷേക്ക് ദേ ഹാൻഡ് ആൻഡ് ദേ, അവർ കുറേ തവണ ഫാമേഴ്സിനെ ഇപ്പം സംബന്ധിച്ചെടുക്കുകയാണെങ്കിൽ പലതവണയും നമ്മൾ കാണുന്ന കേസുകളാണ്, ദേ ആർ ബീങ് ബിട്രേഡ് എന്ന് പറയുമ്പം കറക്റ്റ് എമൗണ്ട് ഓഫ് മണി കിട്ടുന്നില്ല അവർക്ക്, കുറേ അറിയാലോ കുറേ സംഭവങ്ങൾ ഉണ്ടാവുന്നതും ഒക്കെ. പിന്നെ ഈ വിമൻസ് ആണെങ്കിലും പല വീട്ടിലാണെങ്കിലും ചിലവർ അബ്യൂസ് ആവുക എന്നുള്ളത് ദേ അവർക്കറിയാം. പക്ഷേ ഫോർ

0: സേക്ക് ഓഫ് റീസൺസ് ദേ അത് അക്സെപ്റ്റ് ചെയ്തങ്ങ് നിൽക്കും. അപ്പം ഇതൊന്നും ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ റൈറ്റ് ആണ്. സം ടൈംസ് ദീസ് ടേക്സ് പ്ലേസ്. അപ്പം അതുപോലെയാണ് വേൾഡ് സം ടൈംസ് സീംസ് ടു ബി ക്രൂവൽ ബട്ട് സെർട്ടൻ തിങ്സ് ആർ ടു ബി അക്സെപ്റ്റഡ്. ആൻഡ് ചിലതെന്ന് നമ്മൾ ഇപ്പം പറഞ്ഞ പോലെ തന്നെ വി ഷുഡ് ട്രൈ ടു എന്താണ് മേക്ക് ഇറ്റ് ബെറ്റർ. അത് അക്സെപ്റ്റ് ചെയ്ത് നിൽക്കണം എന്നല്ല, പക്ഷെ അത് കുറേയൊക്കെ ഒരു ഇൻഹ്യൂമെയിൻ ഡിസൈർസ് ഉണ്ട്. അങ്ങനെയുള്ളൊരു
1: അതുകൊണ്ടാണ് അത് ചൂസ് ചെയ്തത് അല്ലേ. അപ്പൊ ചിലപ്പോ പറയുന്നത് എനിക്ക് മനസ്സിലായി, നമ്മളുടെ ഒരു സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ആണ് ഇതെല്ലാം നമ്മൾ കാണുന്നത് അല്ലേ. ചില കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് വളരെ ഹാർഷായിട്ട് നമുക്ക് റെസ്പോണ്ട് ചെയ്യണം എന്നൊക്കെ നമുക്ക് തോന്നിയാലും ചിലപ്പോ നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളെ അതിനെ അനുവദിക്കുന്നില്ല അല്ലേ. നമ്മൾ അതുമായിട്ട് യൂസ്ഡ് ആയി ചിലപ്പോ അങ്ങ് ജീവിതവുമായിട്ട് അതൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ട് നമുക്ക് ജീവിക്കേണ്ടി വരുന്ന ഒരുപാട് അവസ്ഥകൾ, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് അല്ലെ. അപ്പൊ ചിലപ്പോൾ വീടിനുള്ളിലായാൽ തന്നെയും പലപ്പോഴും നമുക്കറിയാം നമ്മൾ പുറമേ കാണുന്നവരൊന്നും അല്ല ശരിക്കും ഈ വ്യക്തികളെന്ന് പറയുന്നത്. അപ്പൊ വീടിനുള്ളിൽ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊന്നും അവർ പുറത്ത് ചിലപ്പോൾ പറയാറില്ല. അപ്പൊ ഇതെന്റെ ഫേറ്റ് ആണ്, അല്ലെങ്കിൽ ദിസ് ഇസ് വാട്ട് ഗോഡ് ഹാഡ് ഗിവൺ മീ, സോ ഐ എം അക്സെപ്റ്റിംഗ് ഓൾ ദിസ് എന്ന് വിശ്വസിച്ച് അങ്ങ് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതുമൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്നുണ്ട്. അപ്പോ ഇനി എനിക്ക് ശലഭയോട് ചോദിക്കാനുള്ളത്, ശലഭയ്ക്ക് ഇംഗ്ലീഷിലാണ് എല്ലാ കവിതകളും എഴുതിയിരിക്കുന്നത്, അപ്പൊ എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് ഭാഷ മതി മലയാളം വേണ്ട എന്ന് തീരുമാനിച്ച, എന്തുകൊണ്ടാണ്
0: തീരുമാനിക്കുന്നതായിട്ടാണ്? ഞാൻ ആക്ച്വലി മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്, കവിതയും കവിതയാണ് തന്നെയാണ് കവിത പോലെ എഴുതാൻ ശ്രമിച്ചിട്ടുമുണ്ട്. പക്ഷേ എനിക്കെന്തോ ഇംഗ്ലീഷിലുണ്ടായ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അതിൽ എനിക്ക് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വളരെ നന്നായി കൺവേ ആയി എന്നൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് അത് തന്നെ മലയാളത്തിൽ വരുമ്പോഴേക്കും ഇല്ല എന്നെനിക്ക് തോന്നലുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടെ ഇംഗ്ലീഷിലേക്ക് അങ്ങ് മാറിയതാണ്.
1: അല്ല, ഓരോ ഭാഷയ്ക്കും അതിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകതകളുണ്ട് അല്ലേ. ഇപ്പൊ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോഴാണ് അതിന് കൂടുതലൊരു കൺവേഡ് ആവുന്നത് അപ്പോഴാണെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. ചിലപ്പോൾ നമുക്ക് തോന്നുന്നത് നമ്മൾ മലയാളത്തിൽ പറയുമ്പോഴാണ് കുറച്ചും കൂടി അതിനൊരു ഇഫക്റ്റ് കിട്ടുന്നതെന്ന്. അപ്പോൾ ഓരോ കാര്യങ്ങൾക്കും അങ്ങനെ ഓരോ ഭാഷയ്ക്ക് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകത, പിന്നെ അത് മാത്രമല്ല നമ്മൾ ആ ഭാഷ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ചിലപ്പോൾ കൂടുതൽ ഫ്ലെക്സിബിളായിട്ട് ഇംഗ്ലീഷ് തോന്നി, അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷ് ചൂസ് ചെയ്തു അല്ലേ. അപ്പം പിന്നെ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ വേറെ എന്തെങ്കിലും ഹോബീസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ? എന്തെങ്കിലും വേറെ ഇപ്പം പടം വരയ്ക്കാനോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇഷ്ടങ്ങളൊക്കെ ഉണ്ടോ?
0: ഞാൻ ചെറുതായിട്ട് വീണ മീട്ടും, പിന്നെ സ്വിമ്മിങ് ചെയ്യാറുണ്ട്, പാട്ട് പാടും.
1: അതൊക്കെ പഠിക്കുന്നുണ്ടോ?
0: സ്വിമ്മിങ് ഒക്കെ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്, പിന്നെ വീണ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പാട്ട്
1: പാട്ടൊക്കെ പാടും അല്ലേ. ഓക്കെ, അപ്പോ ഇപ്പൊ ശലഭയുടെ പേരൻസിനെ പറ്റി കൂടുതലായിട്ട് നമ്മൾ അമ്മ എൻകറേജ് ചെയ്യുന്നു എന്നുള്ള കാര്യമേ ആദ്യം പറഞ്ഞുള്ളൂ. അപ്പൊ അവരെ പറ്റിയൊക്കെ കൂടുതലായിട്ട് അറിയാനായിട്ട് നമ്മുടെ ശ്രോതാക്കൾക്ക് ഒരു ആകാംക്ഷ ഉണ്ടാവും, എനിക്കും ഉണ്ട്. അപ്പൊ അമ്മ അച്ഛനെ പറ്റിയൊക്കെ പറയൂ.
0: അമ്മയുടെ പേര് രാഖി പി കൃഷ്ണ എന്നാണ്. അപ്പോ അമ്മ ഇവിടെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ട്രിവാൻഡ്രം ഡി ജി പിയുടെ ഓഫീസിൽ ജൂനിയർ സൂപ്രണ്ട് ആയിട്ട് വർക്ക് ചെയ്യാണ്, മിനിസ്റ്റീരിയൽ സ്റ്റാഫ്. അച്ഛൻ പേര് ഹരികൃഷ്ണൻ, ടാറ്റ ക്യാപിറ്റലില് സോണൽ ബിസിനസ് ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നു.
1: അപ്പൊ അമ്മ അച്ഛനും നല്ല സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിലും അല്ലേ. അപ്പൊ അതൊരു ഭാഗ്യമാണ് അല്ലെ, അമ്മയുടെ അച്ഛന്റെ മാക്സിമം സപ്പോർട്ട് നമ്മൾക്ക് നമ്മളുടെ ഒരു പാഷന് കിട്ടുക എന്നുള്ളത്. അപ്പൊ ചില പേരൻസ് അങ്ങനെയല്ല, അവര് കുറച്ച് ഈ ഒരു ജോലിക്ക് വേണ്ടി പഠിക്കുക എന്നുള്ളതിലേക്ക് മാത്രം ഇങ്ങനെ കുട്ടികളെ വിടുന്നവരുണ്ട്. അപ്പൊ അത് മാത്രമല്ല, നമ്മുടെ പാഷന് ചിലപ്പോൾ അവരൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത പേരൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് മനഃപൂർവ്വം ഒന്നും ആയിരിക്കത്തില്ല, അവര് ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും അവരുടെ ചിന്തകൾ. അപ്പൊ ചിലപ്പോൾ ആ കാര്യത്തിലൊക്കെ വളരെ ലക്കി ആണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അല്ലെ. അമ്മയും അച്ഛനും എല്ലാവിധ സപ്പോർട്ടുകളും തരുന്നുണ്ട്. അപ്പം ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ പ്ലാൻസ് ഒക്കെ മനസ്സിലുണ്ടാവുമല്ലോ, എനിക്കിപ്പോ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷം ഐ വോണ്ട് ടു ഡു മൈ പോസ്റ്റ് ഗ്രാജുവേഷൻ, ദെൻ ആഫ്റ്റർ ദാറ്റ് ഐ ഹാവ് ടു ഡു ദിസ് എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ ആലോചിക്കുന്നുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ നമ്മളോട് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ പറയാം.
0: ഫ്യൂച്ചർ പ്ലാൻസ്, ഇപ്പൊ ഞാൻ ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറാണ് പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് വി എൽ എസ് ഐ ആ ഒരു ഫീൽഡാണ് കുറച്ചുകൂടെ താല്പര്യം. അപ്പോൾ ആഫ്റ്റർ ഇത് കഴിഞ്ഞിട്ട് ഇതർ ഡയറക്റ്റ് ജോബ്, മേ ബി ഇഫ് ലക്കി ഇനഫ് ഐ വുഡ് ഗോ ഫോർ ദാറ്റ്, അല്ലെങ്കിൽ ഇതേപോലെ കുറച്ചുകൂടെ എം ടെക്കോ ഒക്കെ നോക്കിയിട്ട് കയറണം എന്നാണ് ആഗ്രഹം.
1: അപ്പോൾ ശലഭയെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ശലഭയെ ആളുകൾ എങ്ങനെ ഓർക്കണം എന്നാണ് ശലഭ ആഗ്രഹിക്കുന്നത്? ഒരു എഞ്ചിനീയർ ആയിട്ടോ അതോ ഒരു കവിയായിട്ടോ അതോ രണ്ടും ബാലൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടോ എങ്ങനെ അറിയപ്പെടണം എന്നാണ് ആഗ്രഹിക്കുന്നത്?
0: അറിയപ്പെടണം എന്നുണ്ടെങ്കിൽ ഒരു ഒബ്വിയസ്ലി ഒരു കവിയായിട്ട് അറിയപ്പെടണമെന്നാണ് എനിക്കിഷ്ടം. കാരണം

0: പറഞ്ഞ പോലെ കുറേ കവിതകൾ എഴുതുക എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഒരു ഐഡിയ കൺവേ ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പം പീസ് ഓഫ് മൈൻഡിനൊക്കെയാണ്. പക്ഷെ കുറേ കാര്യങ്ങൾ ലോകത്തിന് അറിയിക്കുക എന്നുള്ളതും പ്രാധാന്യമുള്ളതാണല്ലോ. അപ്പം എഴുതണം, അതേപോലെ തന്നെ കൂടെ കൊണ്ടുപോകും, അതേ ആൾക്കാർ വായിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട്.
1: അല്ല, എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യാൻ
0: അതെ, അത് ഒബ്വിയസ്ലി ഉണ്ട്. ഞാൻ എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അറിയപ്പെടുന്ന ഒരു ഒരു കവി ആകണം എന്നായിരിക്കും ആഗ്രഹമുണ്ട്
1: അല്ലെ. അപ്പൊ ഇന്ന് ശലഭാകൃഷ്ണൻ എന്ന മിടുക്കിയായിട്ടുള്ള ഒരു കവിയെയാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഗസ്റ്റ് ഓഫ് ദ ഡേയിലൂടെ പരിചയപ്പെട്ടത്. അപ്പോൾ ഇന്ന് ശലഭയെ നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കണക്കും കവിതയും ഒക്കെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ശലഭയ്ക്ക് ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളൊക്കെ കീഴടക്കാൻ സാധിക്കട്ടെ. ശലഭയുടെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് റേഡിയോ സാന്ത്വനം 90.4 FM ഈ ഒരു പരിപാടിയിൽ എത്തിച്ചേർന്നതിനുള്ള നന്ദി ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. സോ വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ സ്റ്റഡീസ്, യുവർ കരിയർ ആൻഡ് ഓഫ് കോഴ്സ് യുവർ ബ്യൂട്ടിഫുൾ ജേർണി ആസ് എ പോയറ്റ്.
0: താങ്ക് യു. ആൻഡ് ഇവിടെ റേഡിയോ സാന്ത്വനം 90.4 എന്നെ ഗസ്റ്റായിട്ട് വിളിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആൻഡ് മാമിനോട് അതേപോലെ എന്നെ പുസ്തകത്തെ പറ്റി പറയാൻ പറ്റിയതിലും I am so happy and blessed. So thank you
1: Shalabha. Guest of the day ivide poornamagunu. Adutha aazha mattoru athithiyumayi njan thirichethaam. Signing off, Preetha Sugathan. You are now listening to Radio Santhanam 90.4 FM. Stay tuned.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗസ്റ്റ് ഓഫ് ദ ഡേ. അവതരണം പ്രീതാ സുഗതൻ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: സിംബോൾ റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: ഫിലിം കണ്ടോ ഒരാളൊക്കെ കിട്ടും.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ

0: നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ കേൾക്കാം അപ്രപാളിയിലെ അത്ഭുതങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഭിലാഷ് കെ ആശ്രാമം. സാങ്കേതിക സഹായം

0: ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
1: അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. 1989 മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം സുരേഷ് ഉണ്ണിത്താൻ നേടിക്കൊടുത്ത ചിത്രമാണ് ജാതകം. ജാതകം എന്ന ചലച്ചിത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ അബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ. 1989 രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന പുരസ്കാരം ഇന്നസെന്റിന് ലഭിച്ചതും ഈ ചിത്രത്തിലൂടെയായിരുന്നു. ലോഹിതദാസായിരുന്നു ഈ ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയത്. ONV ആർ സോമശേഖരൻ കൂട്ടുകെട്ടിൽ പിറന്ന നല്ല ഗാനങ്ങളും ഈ ചിത്രത്തിന് മിഴിവേകി. ജയറാം, ഷാരി, സിത്താര, തിലകൻ, കവിയൂർ പൊന്നമ്മ, മധു, ജഗദീഷ് ശ്രീകുമാർ, സുകുമാരൻ, അങ്ങനെ വലിയൊരു താരനിര തന്നെ ഉണ്ടായിരുന്ന ചിത്രമായിരുന്നു ഇത്. അന്ധവിശ്വാസത്തിന്റെയും അനാചാരത്തിന്റെയും ലോകത്ത് ജീവിക്കുകയും ജ്യോതിഷത്തിൽ കുടുങ്ങി ജീവിതം ഹോമിക്കപ്പെടുന്നവരുടെയും കഥയാണ് ജാതകത്തിലൂടെ സുരേഷ് ഉണ്ണിത്താൻ പറഞ്ഞു വെച്ചത്. അക്കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ചിത്രം കൂടിയാണ് ജാതകം. ഇനി കഥയിലേക്ക് വരാം. ജ്യോതിഷത്തിൽ അന്ധമായി വിശ്വസിക്കുന്ന അപ്പുക്കുട്ടൻ നായരിൽ നിന്നാണ് കഥ തുടങ്ങുന്നത്. മുൻപ് ആനയൊക്കെ ഉണ്ടായിരുന്ന ഒരു തറവാട് കൂടിയായിരുന്നു അപ്പുക്കുട്ടൻ നായരുടെ തറവാട്. രണ്ട് ആൺമക്കളായിരുന്നു അയാൾക്കുണ്ടായിരുന്നത്. അപ്പുക്കുട്ടൻ നായരുടെ അമ്മയുടെ മരണം പഞ്ചമത്തിൽ ആയതുകൊണ്ട് ആ തറവാട്ടിൽ 5 മരണം നടക്കുമെന്ന് പ്രശ്നം വെച്ച പണിക്കർ പറഞ്ഞിരുന്നു. അപ്പുക്കുട്ടൻ നായരുടെ മൂത്ത മകൻ ശേഖരൻകുട്ടി ഗുരുവായൂരിൽ പോയി മടങ്ങി വരുമ്പോൾ വാഹനാപകടത്തിൽ മരിക്കുകയും പിന്നീട് ആ തറവാട്ടിൽ 2 പശുക്കുട്ടികളും 1 നായയും മരണപ്പെടുകയും ചെയ്യുന്നു. അയാളുടെ ഇളയ മകൻ മാധവനുണ്ണി എന്ന ഉണ്ണി വിവാഹം കഴിച്ച ശ്യാമള എന്ന ശ്യാമയുടെ മരണം കൂടിയായപ്പോൾ പഞ്ചമത്തിൽ മരിച്ചാൽ 5 മരണം എന്ന കാര്യത്തിൽ അപ്പുക്കുട്ടൻ നായർ വിശ്വസിക്കുകയും ചെയ്യുന്നു. പുറത്തേക്ക് പോകാനിറങ്ങുമ്പോൾ കണി ശരിയല്ലെങ്കിൽ തിരികെ വീട്ടിലേക്ക് മടങ്ങുന്നതാണ് അയാൾക്ക് ശീലം. നിരന്തരം ജ്യോതിഷിയെ കൊണ്ട് തന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് അറിയുകയാണ് അപ്പുക്കുട്ടൻ നായർ.
2: അപ്പുട്ടൻ നായരിനി ഒന്നും ഉണ്ടും ഭയപ്പെടണ്ട. പാപഗ്രഹങ്ങളെല്ലാം ഒഴിയ. ലഗ്നത്തിൽ 9-ാം ഇടത്ത് വ്യാഴന. പിതൃരാതി ഗുരുജനങ്ങളുടെയും ഈശ്വരന്മാരുടെയും കടാക്ഷം നന്നായി ഉണ്ട്. ഇന്നലെ ഗുരുതിയുടെ നേരായപ്പോ എനിക്ക് ആകെ ഒരു വിറയല കേട്ട് വന്നു. ഉടനെ ഞാൻ മനസ്സിൽ നല്ലോണം പ്രാർത്ഥിച്ചു, അമ്മേ പരീക്ഷിക്കരുതേ, കാലിലാണിയുള്ളതാണ്. അത് കേട്ടു, ഇല്ലെങ്കിൽ ഞാൻ തുള്ളേനെ ഉറപ്പാ. സത്യം പല്ലി ചിലച്ചത് കേട്ടില്ലേ?
3: ശ്യാമളോടുകൂടി പഞ്ചമദോഷം കഴിഞ്ഞുല്ലോ അല്ലേ?
2: സംശയമുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുള്ള ഒന്നും തെറ്റിട്ടില്ല. ഉവോ, അപ്പൂട്ടൻ നായരുടെ അമ്മ പഞ്ചമത്തിൽ മരിക്കുമെന്ന് ഞാൻ ഗണിച്ചു പറഞ്ഞിട്ടുള്ളതാ അല്ലേ? അമ്മണിയമ്മ പഞ്ചമത്തിൽ തന്നെ മരിക്കുകയും ചെയ്തു. പിന്നെ 5 കൊല്ലത്തിനുള്ളിൽ 5 മരണം നടക്കും എന്നുള്ളത് ഉറപ്പാ. നടന്നില്ലേ? ആദ്യം അപ്പൂട്ടൻ നായരുടെ മൂത്ത മോൻ ഒരസുഖവും ഇല്ലായിരുന്നു, പൊടുന്നനെയുള്ള മരണം.
3: ശേഖരൻകുട്ടി പോയതോടെ
4: കർമ്മഫലം അനുഭവിക്കാണ്ട് പറ്റുമോ?
2: അപ്പോ അതൊന്ന്, 2 പശുക്കൾ, 1 നായ, 4 ആയോ, പിന്നെ ഉണ്ണിയുടെ ഭാര്യ, ആ കുട്ടിയോടുകൂടി 5 തികഞ്ഞു. പ്രതിവിധികൾ വേണ്ട പോലെ ചെയ്തതുകൊണ്ട് 3 എണ്ണം 4 കാലുകളിൽ ഒതുങ്ങി. അല്ലെങ്കിലോ?
1: അപ്പുക്കുട്ടൻ നായർ ആനയെ വാങ്ങും എന്നും അപ്പോൾ താൻ ആന പാപ്പാനാകും എന്നും ആഗ്രഹത്താൽ തോട്ടിയും വടിയുമായി ഒപ്പം കൂടിയ കുഞ്ഞിരാമൻ എന്ന ആളും അയാളുടെ ഇല്ലത്തെ ആശ്രിതനാണ്. വിവാഹം കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിലാണ് അപ്പുക്കുട്ടൻ നായരുടെ ഇളയ മകൻ മാധവനുണ്ണി എന്ന ഉണ്ണിയുടെ ഭാര്യയായിരുന്ന ശ്യാമ എന്ന പെൺകുട്ടിയെ വീടിന് സമീപത്തെ കാവിലെ കിണറ്റിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അതൊരു പ്രണയ വിവാഹമായിരുന്നു. വീട്ടുകാരുടെ സമ്മതമില്ലാതെ ഉണ്ണി നർത്തകിയായ ശ്യാമയെ സ്വന്തമാക്കുകയായിരുന്നു. ജാതകം നോക്കുകയോ മറ്റോ ചെയ്യാതെ കൂട്ടുകാരുടെ സഹായത്തോടെ രജിസ്റ്റർ വിവാഹം ചെയ്യുകയായിരുന്നു. പിന്നീട് ശ്യാമയുടെ വീട്ടിൽ താമസമാക്കിയ ഉണ്ണിയെ തറവാടിന്റെ മാനം ഭയന്ന് അപ്പുക്കുട്ടൻ നായർ അവരെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം ഇരുവരുടെയും ജാതക പൊരുത്തം നോക്കിയപ്പോൾ ഉണ്ണിയുടെ ഭാര്യ ശ്യാമയ്ക്ക് അഷ്ടമത്തിൽ ചൊവ്വ എന്ന് കണ്ടെത്തുകയും നിരവധി പരിഹാരക്രിയകൾ നടത്തുകയും ചെയ്യുന്നു. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. ശ്യാമ തറവാട്ടിലെ കാവിന് സമീപമുള്ള കിണറ്റിൽ വീണ് മരിക്കുക. ഭരിക്കുകയും ചെയ്യുന്നു. ഈ കാരണത്താൽ തന്നെ ബാങ്ക് ഉദ്യോഗസ്ഥൻ കൂടിയായ ഉണ്ണി ഏറെ ദുഃഖിതനായിരുന്നു. അപ്പുക്കുട്ടൻ നായരും ഭാര്യയും ഉണ്ണിയെ രണ്ടാമതൊരു വിവാഹത്തിന് നിർബന്ധിച്ചുവെങ്കിലും അയാൾ വഴങ്ങിയില്ല. നർത്തകിയായ ശ്യാമയുടെ ഓർമ്മകളിൽ അയാൾ ജീവിച്ചു.

പല കല്യാണാലോചനകളും ഉണ്ണിക്ക് വേണ്ടി എത്തുന്നുണ്ടെങ്കിലും അയാൾ താൻ സ്നേഹിച്ച് വിവാഹം കഴിച്ച ശ്യാമയെ മറവിയിലേക്ക് തള്ളിയിടാൻ തയ്യാറായില്ല. അവളുടെ ഓർമ്മകൾ പോലും അയാൾക്ക് അത്രമേൽ ഇഷ്ടമായിരുന്നു.

0: അബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ ഇനി ഒരു ഇടവേള. ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM. തിരികെ എത്താം അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.
1: ഇതിനിടയിൽ തിരുവനന്തപുരത്ത് നിന്ന് റിട്ടയർഡ് പ്രൊഫസർ രാമചന്ദ്രൻ നായർ ആ നാട്ടിലെത്തുന്നു. മുൻപ് ആ നാട്ടുകാരനായിരുന്ന അദ്ദേഹം ഉണ്ണിയുടെ അച്ഛൻ അപ്പുകുട്ടൻ നായരുടെ സുഹൃത്തുകൂടിയായിരുന്നു. അയാളുടെ മകൾ മാലിനി ഉണ്ണിയുടെ കളിക്കൂട്ടുകാരിയായിരുന്നു. ശിഷ്ടകാലം സ്വന്തം നാട്ടിൽ ജീവിക്കാനാണ് രാമചന്ദ്രൻ നായർ തീരുമാനമെടുത്തിരിക്കുന്നത്. സ്വതന്ത്ര പുരോഗമന ചിന്താഗതിക്കാരനായിരുന്നു പ്രൊഫസർ. ജ്യോതിഷത്തിലോ മറ്റ് അനാചാരങ്ങളിലോ അദ്ദേഹത്തിന് വിശ്വാസമുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെയായിരുന്നു അയാളുടെ മകൾ മാലിനിക്കും. മകൻ സോമൻ പട്ടാളത്തിലാണ്. മകന്റെ ഭാര്യയും കുട്ടിയും ഒത്താണ് നാട്ടിലേക്കുള്ള അവരുടെ വരവ്.
2: ഇതൊക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്തിയിട്ട് ടൗണിലെ കോൺക്രീറ്റ് വനത്തിൽ ഞങ്ങളെ കൊണ്ടിട്ട അച്ഛൻ ക്രൂവലാണ്. മാലുവിന് നാടങ്ങ് പിടിച്ചുപോയെന്ന് തോന്നുന്നു. ഞാനില്ല ഇനി ഇവിടുന്ന് എങ്ങോട്ടേക്കും. ഏട്ടത്തി ഏട്ടന്റെ കൂടെ നോർത്ത് ഇന്ത്യയിൽ വല്ല പട്ടാള ബാരക്കുകളും നരകിക്കും. ഞാനും അച്ഛനും മാത്രം ഇവിടെ ജീവിതം മുഴുവൻ. അല്ലേ അച്ഛാ?
3: ഉറപ്പ് പറയാൻ പറ്റില്ല. നിന്നെ കെട്ടാൻ പോണ കോന്തന് ഈ കുഗ്രാമം ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ?
2: അങ്ങനെ സൗന്ദര്യബോധമില്ലാത്ത കോന്തന്മാരോട് പറയാനുള്ള വാക്കാണ് ഗുഡ് ബൈ.
1: പ്രൊഫസർ തന്റെ സുഹൃത്തായ അപ്പുകുട്ടൻ നായരുടെ വീട്ടിൽ എത്തുന്നു. അപ്പുകുട്ടൻ നായർ തന്റെ വിഷമങ്ങൾ പ്രൊഫസറോട് പങ്കുവയ്ക്കുന്നു.
4: മരണം വരെ എനിക്ക് സ്വസ്ഥതയില്ലടോ. 5-8 കൊല്ലം കൊണ്ട് അത്രമാത്രം അനുഭവിച്ചു. ശേഖരം കുട്ടി പോയതോടെ ഞാൻ തളർന്നു.
5: പെട്ടെന്നായിരുന്നല്ലേ?
4: ഗുരുവായൂർ കുളിച്ചു തൊഴുത് വരാന്ന് പറഞ്ഞു പോയതാ. പിന്നെ ശവാ കൊണ്ടന്നെ വണ്ടി മുട്ടിയതാ. സമയദോഷം. അമ്മ പഞ്ചമത്തിലാ മരിച്ചത്. 5 എണ്ണത്തിലൊന്ന് എന്റെ ശേഖരം കുട്ടി ആയിപ്പോയി. ഇനിയിപ്പോ ആണായിട്ടും പെണ്ണായിട്ടും ഉണ്ണി മാത്രമുണ്ട്.
1: കുട്ടിക്കാലത്ത് തന്റെ മകൾ മാലതിയോടുത്തുള്ള രസകരമായ സംഭവങ്ങൾ പ്രൊഫസർ ഉണ്ണിയുമായി സംസാരിക്കുന്നു. ഭാര്യ കിണറ്റിൽ വീണ് മരിച്ചതിനു ശേഷം മകൻ തീർത്തും ദുഃഖിതനാണെന്ന് അപ്പുകുട്ടൻ നായർ അയാളോട് പറയുന്നു. വീട്ടിലെത്തുന്ന പ്രൊഫസറുടെ മകൾ മാലിനിയോട് വളരെ പരുഷമായിട്ടാണ് ഉണ്ണി പെരുമാറുന്നത്. തന്റെ സ്വകാര്യതയിലേക്ക് മറ്റാരും കടക്കുന്നത് ഉണ്ണിക്ക് ഇഷ്ടമായിരുന്നില്ല. എന്നാൽ മാലിനിയാകട്ടെ ഉണ്ണിയുമൊത്തുള്ള ബാല്യകാല ഓർമ്മകളിലൂടെ സഞ്ചരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പുകുട്ടൻ നായരുടെ കുടുംബത്തെപ്പറ്റിയും മറ്റും പ്രൊഫസർ രാമചന്ദ്രൻ

0: മകൾ മാലിനിയോട് സംസാരിക്കുന്നു.
1: ആ വീടിന്റെ ഉള്ളിൽ ഭയങ്കര വീർപ്പുമുട്ടലാ. മൂന്നാള് മാത്രം എങ്ങനെയാ അതിന്റെ ഉള്ളിൽ കഴിഞ്ഞു വിടണത്?
2: പത്തുനൂറ് ആളുകൾ താമസിച്ചിരുന്ന തറവാടാ. എന്തായിരുന്നു അവിടുത്തെ സ്ഥിതി? ഒരു കൊട്ടാരം തന്നെയായിരുന്നു. എന്റെ ചെറുപ്പകാലത്ത് ആ മുറ്റത്ത് കയറാൻ പേടിയാ. പിന്നെ ഭൂനിയമം വന്നു, സ്വത്തിലും മുക്കാൽ ഭാഗവും പോയി, അവകാശികളൊക്കെ പിരിഞ്ഞു. അവകാശം കിട്ടാത്തവരുണ്ടാ കൂട്ടത്തില്, അവരൊക്കെ ഉപേക്ഷിച്ച മട്ട.
1: എന്തോ ഒരു ഐശ്വര്യമില്ലായ്മ ഉണ്ടവിടെ. എപ്പോഴും പല്ലി ചിലക്കലും ദുശകനങ്ങളുമാണെന്നാ ആ അമ്മ പറഞ്ഞത്.
3: അതൊക്കെ തോന്നല, അടിക്കാതെയും തുടയ്ക്കാതെയും കിടക്കണതുകൊണ്ടാ അല്ലേ അച്ഛാ?
2: തകർച്ച ഉണ്ടാകുന്നിടത്താണ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൂടുന്നത്.
0: ഭാര്യ മരിച്ചതിന്റെ പേരിൽ സ്വന്തം ജീവിതം നശിപ്പിക്കുന്ന വിഡ്ഢിയാണ് ഉണ്ണി എന്ന് മാലിനി പറയും. കടുത്ത അന്ധവിശ്വാസങ്ങളിലൂടെ കടന്നു പോകുന്ന അപ്പുകുട്ടൻ നായർ ഒരിക്കൽ യാത്രാമധ്യേ ശകുനം വരുന്ന മാലിനിയെയും വഴക്കു പറയുന്നു. എന്നാൽ മാലിനിയെ ശകുനം കണ്ട് യാത്ര പോയ അപ്പുകുട്ടൻ നായർ 10 വർഷമായി ഹൈക്കോടതിയിൽ നടക്കുന്ന കേസിന്റെ വിധിയിൽ ജയിക്കുന്നു. അത് അയാളിൽ സന്തോഷമുണ്ടാക്കുന്നു. അയാൾ മാലിനിയുടെ വീട്ടിലെത്തി ആ സന്തോഷം പങ്കുവയ്ക്കുന്നു.
4: 10 കൊല്ലമായിട്ട് നടത്തുന്ന ഒരു വസ്തുവിന്റെ കേസുണ്ടായിരുന്നു ഹൈക്കോടതിയിൽ. ഇന്നായിരുന്നു വിധി. കോടതിയിലേക്ക് ഇറങ്ങിയപ്പോ ശകുനം കണ്ടത് മോളയാ. അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തൊക്കെയോ പറഞ്ഞു. മോള എന്നോട് ക്ഷമിക്കണം.
1: അയ്യോ, അതിനെന്താ? എനിക്കൊരു വിഷമം തോന്നിയില്ല.
4: അതല്ല,
2: എന്താ അപ്പുകൂടെ നേരെ നിങ്ങളീ പറയുന്നത്? അവളെ ഒന്ന് വഴക്ക് പറഞ്ഞു എന്ന് വെച്ചേ, അതിനുള്ള അവകാശം നിങ്ങൾക്കില്ലേ?
4: അത് ശരി, എന്നാലും മോടെ കണ്ണ് നിറഞ്ഞുപോയി. തനിക്കറിയോ ആവോ തറവാടിന്റെ സ്ഥിതി. പുറമേ കാണുന്ന ഈ പകട്ടും പത്രാസേ ഉള്ളൂ. മുങ്ങിക്കൊണ്ടിരിക്കായിരുന്നു. അപ്പളായി വിധി. അതെനിക്ക് അനുകൂല. 5 ഏക്കർ തെങ്ങും പറമ്പാ. ഇനി ഞാൻ രക്ഷപ്പെടും. രാമേന്ദ്ര, തന്റെ മോളൊരു മഹാലക്ഷ്മിയാണ്.
0: ആ സംഭവത്തിന് ശേഷം അപ്പുക്കുട്ടൻ നായർക്ക് മാലിനിയോട് കൂടുതൽ സ്നേഹമുണ്ടാവുകയും പിന്നീട് അവൾ സ്ഥിരമായി ഉണ്ണിയെ വീട്ടിലെത്തി അയാളുമായി സംസാരിക്കുവാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഉണ്ണിക്കാകട്ടെ അവളോട് സംസാരിക്കുവാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അയാളാകട്ടെ തന്റെ മരണപ്പെട്ട ഭാര്യ ശ്യാമയുടെ ഓർമ്മകളിൽ ജീവിക്കാനാണ് ഇഷ്ടപ്പെട്ടത്.

0: ഭദ്രപാളിയിലെ അത്ഭുതങ്ങളിൽ ഇനി ഒരു ഇടവേള.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
0: തിരികെയെത്താം അഭ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.
2: ഇതിനിടയിൽ അപ്പുകുട്ടൻ നായർക്കും ഭാര്യയ്ക്കും മറ്റൊരു ചിന്തയുണ്ടാകുന്നു. ഉണ്ണിയെ കൊണ്ട് മാലിനിയുടെ വിവാഹം കഴിപ്പിക്കുക എന്നതായിരുന്നു അത്.
3: എന്തിനാ എപ്പോഴും ഇങ്ങനെ പിറകെ കൂടി എന്നെ ശല്യപ്പെടുത്തുന്നത്? ആർക്കും ഒരു ഉപദ്രവം ഞാൻ ചെയ്യുന്നില്ലല്ലോ. എങ്ങനെയെങ്കിലും കഴിഞ്ഞുകൂടിക്കോട്ടെ.
4: എങ്ങനെയെങ്കിലും കഴിഞ്ഞുകൂടിയ പോരല്ലോ. ഉണ്ണിയേട്ടനൊരു വിവാഹമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ കഴിയണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. എന്തിനാ സ്വന്തം ജീവിതം ഇങ്ങനെ നശിപ്പിച്ചു കളയണേ? ഉണ്ണിയേട്ടൻ ഉണ്ണിയേട്ടനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. പിന്നെ മരിച്ചുപോയ ആ കുട്ടിയെ കുറിച്ചും അച്ഛനെ അമ്മയെ കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ?
3: സോറി കുട്ടി, എനിക്ക് കഴിയണില്ല. തെറ്റായിരിക്കാം. അവളും ആ ഓർമ്മകളും.
4: പിന്നെ എന്തിനിങ്ങനെ ബുദ്ധിമുട്ടി ജീവിക്കുന്നു? വൈ കൺ യു കമ്മിറ്റ് സൂയിസൈഡ്? ആത്മഹത്യ ചെയ്തുകൂടെ എന്ന് തന്നെയാണ് ചോദിച്ചത്.
2: ഒരു ദിവസം ഉണ്ണിയുടെ മുറിയിലെത്തുന്ന മാലിനി ശ്യാമയുടെ ചില്ലുചിത്രം എടുക്കുകയും അബദ്ധത്തിൽ അത് തറയിൽ വീണ് പൊട്ടുകയും ചെയ്യുന്നു. ദേഷ്യത്താൽ ഉണ്ണി അവളെ അടിക്കുകയും മുറിയിൽ നിന്ന് പുറത്തേക്ക് അവളെ ആഞ്ഞു തള്ളുന്നതിനിടയിൽ വാതിൽപ്പടിയിൽ തട്ടി അവൾക്ക് നെറ്റിയിൽ പരിക്ക് പറ്റുകയും ചെയ്യുന്നു. എന്നാൽ കോണിപ്പടിയിൽ വീണ് പരിക്ക് പറ്റിയതാണെന്ന് അവൾ എല്ലാവരോടും പറയുന്നു. ഈ സംഭവം ഉണ്ണിയിൽ പിന്നീട് വിഷമം ഉണ്ടാക്കുകയും അവളെ കാണാൻ ഉണ്ണി അവളുടെ വീട്ടിലെത്തുകയും ചെയ്യുന്നു.
4: അതിനിപ്പോ സോറി പറയേണ്ട കാര്യമൊന്നുമില്ല. ഉണ്ണിയേട്ടന്റെ കയ്യിൽ നിന്ന് എത്ര തല്ല് ഞാൻ കൊണ്ടിരിക്കുന്നു ചെറുപ്പത്തില്.
3: മരു വീട്ടിലേക്ക് വരാത്തോണ്ട് അമ്മ വിഷമിച്ചിരിക്കുക.
4: രണ്ടു ദിവസമല്ലേ ആയുള്ളൂ. ഞാൻ വന്നാ ഉണ്ണിയേട്ടനത് ശല്യാവോ?
3: വന്നോളൂ, എനിക്ക് വരവൊന്നുമില്ല.
2: ഉണ്ണിയെ കൊണ്ട് മാലിനിയെ വിവാഹം കഴിപ്പിക്കുവാനുള്ള മാർഗങ്ങൾ അമ്മ അപ്പുകുട്ടൻ നായരോട് പറയുന്നു. ഉണ്ണിക്ക് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നും അതൊരു ശുഭലക്ഷണമാണെന്നും അവർ പറയുന്നു. ശോകമുഖമായിരുന്ന ആ തറവാട് മെല്ലെ ആഹ്ലാദഭരിതമാകുന്നു. അവർ പണിക്കരെ വിട്ട് മാലിനിയുടെ പിതാവിൽ നിന്ന് അവളുടെ ജാതകം വാങ്ങുന്നു.
5: ദേവഗണാണ് സ്ത്രീ നക്ഷത്രം. ഉണ്ണിയുടെ തിരുവോണല്ലേ, അതും ദേവഗണാണ്. ശുഭദം ഗണൈക്യ, ഒരേ ഗണം ശുഭമാണ്. തിരുവോണം പുരുഷ നക്ഷത്രമാണ്. പുരുഷ പുരുഷർഷഭവോ നാരീ നാരിർഷജ ശുഭൌ ഭവതഃ. പുരുഷ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷനും സ്ത്രീ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീയും ശുഭത്വ പ്രദാനം ചെയ്യുന്നു എന്നർത്ഥം.
6: അപ്പോ എല്ലാം കൊണ്ടും ചേരും അല്ലേ?
5: ചേരുന്നല്ല, ഇത് അപൂർവമായ പൊരുത്താണ്. സമസപ്തമം ഒരു 10 വർഷത്തിനിടയ്ക്ക് ഇതുപോലെ ചേർച്ചയുള്ളൊരു ജാതകം ഞാൻ കണ്ടിട്ടില്ല. പ്രധാന യോഗങ്ങൾ 8 ആണ്. രാശി, രാശ്യാധിപം, വശ്യം, മാഹേന്ദ്രം, ഗണം, ദിനം, യോനി, സ്ത്രീദീർഘം, ഈ 8 ചേരുക എന്ന് വെച്ചാ തന്നെ അതിശയ.
2: ഉണ്ണിയുടെ അമ്മ തങ്ങളുടെ ആഗ്രഹം മാലിനിയോട് പറയുകയും ചെയ്യുന്നു. ഉണ്ണിയെയും ആ വിവാഹത്തിനായി മാതാപിതാക്കൾ നിർബന്ധിക്കുന്നു. ഒടുവിൽ അവർ ആ തീരുമാനത്തിൽ എത്തുന്നു.

0: അബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ ഇനി ഒരു ഇടവേള.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
0: തിരികെ എത്താം അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.
2: ഉണ്ണിയും മാലിനിയും വിവാഹിതരാവുകയും മാലിനി ഗർഭിണിയാവുകയും ചെയ്യുന്നു.
3: അവിടെ പണിക്കര് വന്ന് പറയാൻ തുടങ്ങി. കേൾക്കണ്ടേ, എനിക്ക് കേൾക്കണ്ട, ജനിക്കണേന് മുന്നേ കുട്ടിയുടെ ഭാവി നിശ്ചയിക്കാൻ ഈശ്വരന് പോലും പറ്റില്ല. എന്നിട്ടാ പണിക്കര്?
4: മോളെ, പണിക്കരെ കാണുന്ന പോലല്ല, പറഞ്ഞാൽ അച്ഛട്ടാ, അല്ലെങ്കിൽ നോക്കിക്കോ,
3: നല്ല നേരം പോക്കാ, ശരി പോ.
2: എന്നാൽ ഏലസിലോ മറ്റ് അനാചാരങ്ങളിലോ വിശ്വാസമില്ലാതിരുന്ന മാലിനി ഉണ്ണി കൊണ്ടുവന്ന ഏലസ് ധരിക്കാൻ വിസമ്മതിക്കുന്നു. ശ്യാമയുമായിട്ടുള്ള വിവാഹം ചേരില്ല എന്ന് പറഞ്ഞിട്ടും വിവാഹം കഴിച്ചതിന്റെ ഫലമായിട്ടാണ് അവൾ മരിച്ചതെന്നും ഇതൊക്കെ തനിക്ക് വിശ്വാസമാണെന്നും ഉണ്ണി മാലിനിയോട് പറയുന്നു. പക്ഷേ മാലിനിയുടെ മറുപടി മറ്റൊന്നായിരുന്നു.
5: ജ്യോതിഷത്തിലും ജാതകത്തിലൊക്കെ സത്യമുണ്ട്.
3: അയ്യേ കഷ്ടം, ഈ ലോകത്തുള്ളവരെല്ലാം ജാതകവും ജ്യോതിഷവും നോക്കിയാ ജീവിക്കണേ.
5: ലോകത്തുള്ളവരുടെ കാര്യം വിട്, നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാ മതി. ഇപ്പൊ തന്നെ നമ്മുടെ ഐശ്വര്യത്തിന്റെ സന്തോഷത്തിന്റെ ഒക്കെ കാരണം ചേർച്ചയുള്ള ജാതകമാ.
3: ഓ,
5: മതി കളിയാക്കിയത്.
3: ഉണ്ണിയേട്ടനൊരു സത്യം അറിയോ? പുണർഗം തന്നെ എന്റെ നാളെന്ന് എനിക്കറിയില്ല, എന്റെ അച്ഛനും അറിയില്ല. വരണ ചെക്കന്മാരൊക്കെ ജാതകം ചോദിച്ചു തുടങ്ങിയപ്പോ എന്റെ അച്ഛൻ ആരെയൊക്കെയോ കോണ്ടാക്ട് ചെയ്ത് തല്ലിക്കൂട്ടിയതാ അത്. പുണർഗം എന്റെ അമ്മയുടെ നാളാ. ഉണ്ണിയേട്ടൻ ഇത് കൊണ്ടുപോയി ഉരുക്കി ഒരു കറുത്ത കല്ല് വെച്ച കമ്മലുണ്ടാക്കി താ എനിക്ക്.
2: ഈ വാർത്ത അയാളിൽ ഞെട്ടലുണ്ടാക്കുന്നു. അയാൾ വഴി ആ വാർത്ത വീട്ടിലും എത്തുന്നു. ജാതകപ്രകാരമുള്ള നാൾ തന്റേതല്ലെന്നും തനിക്ക് തന്റെ നാൾ അറിയില്ലെന്നും അവൾ പറയുന്നു. അത് ആ വീട്ടിൽ വലിയ പ്രശ്നമുണ്ടാക്കുന്നു.
6: എന്താ മിണ്ടാത്തെ, നാക്കിറങ്ങിപ്പോയോ?
7: അവള് ജനിച്ച നേരത്തെ ജാതകം എഴുതിച്ചില്ല, ഞങ്ങൾക്ക് ഇതിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഈ 21-ാം നൂറ്റാണ്ടിലും കല്യാണം നടക്കാൻ ജാതകക്കുറി കൂടിയോ തീരുമെന്ന് അറിഞ്ഞപ്പോ അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് പബ്ലിക് ലൈബ്രറി റെഫർ ചെയ്തു. ആ റെഫറൻസ് വെച്ചാണ് ജ്യോതിഷൻ ജാതകം എഴുതിയത്.
6: ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒന്നിൽ കൂടുതൽ ആളുകൾ വരാം, അതിൽ നാരികയും വിനാരികയും ഉണ്ടാവാം. നാളെയാണത് കൃത്യമായിട്ട് പറയാമോ തനിക്ക്?
7: എനിക്കറിയില്ല.
6: എന്നാ ഈ ബന്ധം തുടർന്നു കൊണ്ടുപോയി, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്.
7: പുട്ടനാരെ, മനപ്പൊരുത്തമാണ് എല്ലാ പൊരുത്തങ്ങളെക്കാളും പ്രധാനമെന്ന് ജ്യോതിഷശാസ്ത്രത്തിൽ തന്നെ പറയുന്നുണ്ട്. ഉണ്ണിയും മാലുവും തമ്മിൽ അത് വേണ്ടുവോളം ഉണ്ട്. കാര്യമില്ലാത്ത കാര്യം പറഞ്ഞ് നിങ്ങളുടെ മകന്റെയും എന്റെ മോളുടെയും ജീവിതം തകർക്കരുത്.
6: എനിക്ക് എന്റെ മോന്റെ ജീവിതം അവിടെ വലുത്.
7: അപ്പോ എന്റെ മാലു നിങ്ങൾക്ക് ആരുമല്ല.
2: അപ്പുകുട്ടൻ നായർ വീണ്ടും പ്രശ്നം വെപ്പിക്കുന്നു. തിരുവാതിര നക്ഷത്രത്തിലാണ് മാലിനി ജനിച്ചതെന്നും തിരുവാതിര തിരുവോണം നക്ഷത്രത്തിന് അശുഭമാണെന്നും പണിക്കർ ഞെടിച്ചു പറയുന്നു. എട്ടിൽ ചൊവ്വ നിന്നാൽ ഭർത്താവ് മരിക്കുമെന്നാണ് ജ്യോതിഷ ശാസ്ത്രമെന്നും പണിക്കർ പറയുന്നു.
3: ഉണ്ണേട്ടൻ ഇതിലൊക്കെ ഇത്ര വലിയ വിശ്വാസം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല, എങ്കിൽ ഞാനത് പറയില്ലായിരുന്നു.
5: പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അനുഭവിക്കാനുള്ള ഞാൻ അനുഭവിക്കണം. നേരത്തെ ആണെങ്കിൽ മരണം എനിക്കൊരു അനുഗ്രഹമായേനെ, ഇപ്പോ എനിക്ക് ജീവിക്കാൻ കൊതിയുണ്ട്.
3: എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ഞാൻ ചെയ്യാം. നോമ്പ് നോക്കണോ, തപസ്സിരിക്കണോ, എന്തു വേണം?
5: ബന്ധം വേർപെടുത്തി പോണം.
3: ഇല്ല, എനിക്കത് കഴിയില്ല. ഉണ്ണിയേട്ടനെ വിട്ട് ഞാൻ പോവില്ല.
5: എങ്കിൽ എന്നെ പട്ടറയിൽ വെച്ചിട്ട് പോയാ മതി.
2: ഗർഭിണിയായ മാലിനിയെ അവർ എല്ലായിടത്തു നിന്നും അകറ്റുന്നു. മാലിനിയെ തിരിച്ചു വിളിച്ചുകൊണ്ടു പോകണമെന്ന് അപ്പുകുട്ടൻ നായർ മാലിനിയുടെ പിതാവിനോടും പറയുന്നു. ഒപ്പം ബന്ധം അവസാനിപ്പിക്കണമെന്നും താലി കഴുത്തിൽ കിടക്കുന്ന ഓരോ നിമിഷവും ഉണ്ണിയുടെ ജീവൻ അപകടത്തിലാണെന്നും അപ്പുകുട്ടൻ നായർ മാലിനിയുടെ പിതാവിനോട് പറയുന്നു.
6: ഈ ബന്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം.
7: എന്താ നിങ്ങൾ പറയുന്നേ? തോന്നുമ്പോ ഇട്ടറിഞ്ഞിട്ട് പോകാനുള്ളതാണ് വിവാഹം. അവൾ ഓടിക്കേറി വന്നൊന്നുമല്ല, ആചാരപ്രകാരം നടത്തി തന്നെയാ.
6: ആചാരപ്രകാരം തന്നെ ഒഴിപ്പിച്ചോ? അവൻ കിട്ടിയ താലി അവളുടെ കഴുത്തിൽ കിടക്കുന്ന ഓരോ നിമിഷവും എന്റെ മോന്റെ ജീവൻ അപകടത്തിലാ.
7: മണ്ണാൻ കട്ടയാ, ഈ അന്ധവിശ്വാസത്തിന്റെ പേരിൽ എന്റെ കുഞ്ഞിന്റെ കണ്ണു നിറഞ്ഞാൽ സഹിക്കില്ല ഞാൻ.
2: മാലിനിയുടെ ചേട്ടന്റെ എതിർപ്പ് പോലും അവഗണിച്ച് നടത്തിയ ആ വിവാഹത്തെ കുറിച്ച് മാലിനിയുടെ അച്ഛനും ദുഃഖിതനാകുന്നു. ഇതിനിടയിൽ ഉണ്ണിയുടെ വീട്ടിലെ പശു മരണപ്പെടുന്നു. സർപ്പക്കാവിനടുത്ത് കെട്ടിയിട്ടിരുന്ന പശു ചത്തതോടെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുന്നു. പശു വെറുതെ ചത്തതല്ലെന്നും ഉണ്ണിയുടെ മുൻ ഭാര്യ ശ്യാമ ഇവിടെയൊക്കെ തന്നെ ഉണ്ടെന്നും ഉണ്ണിയുടെ വീട്ടുകാർ ധരിക്കുന്നു. അന്ധവിശ്വാസത്തിന്റെ കൂടാരത്തിൽ ജീവിക്കുന്ന ഉണ്ണിയും മാതാപിതാക്കളും കൂടുതൽ ആശങ്കയിലാകുന്നു. ശ്യാമയുടെ പ്രേതം ഈ തടവാട്ടിൽ തന്നെ ഉണ്ടെന്ന് ഉണ്ണിയും വിശ്വസിച്ചു തുടങ്ങുന്നു. അസ്വസ്ഥമായ അയാളുടെ മനസ്സിൽ അത്തരം ചില രൂപങ്ങളും തെളിയുന്നു. മന്ത്രവാദം നടത്തി തകടുകൾ പണിയിച്ച് ആനക്കാരൻ കുഞ്ഞിരാമനെ കൊണ്ട് വീടിന്റെ നാല് മൂലകളിലും അവർ കുഴിച്ചിടുന്നു. പരിഹാരക്രിയകൾ അവർ തുടർന്നുകൊണ്ടേയിരുന്നു. മാലിനിയാകട്ടെ ഉണ്ണിയുടെ വീട് വിട്ടുപോകാൻ തയ്യാറായതുമില്ല. മൃത്യുവിനെ ഭയന്ന് ഉണ്ണിയുടെ മാതാപിതാക്കൾ അവരുടെ മുറിയിൽ ഉണ്ണിയെ കിടത്തുന്നു.
8: വിവാഹ ബന്ധം ഒഴിയാൻ ആ കുട്ടി ഒട്ടും സമ്മതിക്കുന്നില്ല അല്ലേ?
6: കരഞ്ഞു പറഞ്ഞു നോക്കി, ഭീഷണിപ്പെടുത്തി നോക്കി, കേക്കണ്ടേ?
8: ഒരു വഴിയുണ്ട്, ഇത്തിരി കടുപ്പാണ്. എന്നാലും മറ്റു നിർവാഹം ഇല്ലെങ്കി പിന്നെ എന്താ ചെയ്യാ?
6: എന്താ?
8: മാലിനി കുട്ടി മരിച്ചു എന്നങ്ങട്ട് സങ്കല്പിക്ക.
6: അതുകൊണ്ടെന്താ കാര്യം?
8: എന്നുവെച്ചാ മരിച്ച പോലെ കാണുക, പോലെ കുളിക്കുക, പിണ്ടം വെക്കുക, ഉദയക്രിയകൾ ചെയ്യുക, എന്ന് വേണ്ട മരിച്ചുപോയ ആത്മാവിനുവേണ്ടി ചെയ്യാവുന്ന എന്താന്ന് വെച്ചാ അതൊക്കെ അങ്ങോട്ട് ചെയ്യുക. ആ കുട്ടി പിന്നെ ഇവിടെ കഴിഞ്ഞുകൂടിയേ പോവുകേ എന്തായാലും ഒരു കുഴപ്പമില്ല. പെരിങ്ങോട്ടുകര തിരുമേനി പറഞ്ഞു തന്ന ഒരു ഉപായ.
2: ജീവിച്ചിരിക്കുമ്പോൾ ഇരിക്കപ്പിണ്ടം വയ്ക്കുന്നത് എതിർക്കുന്ന ആനക്കാരൻ കുഞ്ഞിരാമൻ രാത്രിയിൽ

മാലിനിയെ കാണുകയും അവൾ വീട്ടിലേക്ക് തിരികെ പോകണമെന്നും അപേക്ഷിക്കുന്നു. മാലിനി മരിച്ചതായി സങ്കല്പിച്ച് ഉണ്ണിയുടെ വീട്ടുകാർ ശേഷക്രിയ നടത്തുവാൻ പോവുകയാണെന്നും അയാൾ മാലിനിയെ അറിയിക്കുന്നു. ഒടുവിൽ ജീവിച്ചിരിക്കുന്ന മാലിനിക്കായി അവർ ശേഷക്രിയ നടത്തുന്നു. ഇതിനിടയിൽ മാലിനിയുടെ സഹോദരൻ പട്ടാളക്കാരനായ സോമൻ നാട്ടിലെത്തുന്നു. അയാൾ മാലിനിയെ കാണുവാൻ ഉണ്ണിയുടെ വീട്ടിലെത്തുന്നു. അവിടെ കാണുന്ന കാഴ്ച അയാളെ കോപാകുലനാക്കുന്നു. ഇരിക്കപ്പെണ്ണം വയ്ക്കുന്ന ചടങ്ങാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്.

0: മാറടി, നീ മരിച്ചുപോയി, അവന് ഇനി നിന്റെ പരിഹരണം വേണ്ട. എന്റെ പെങ്ങളെ ഞാൻ കൊണ്ടുപോകണം.
1: യാദൃശികമായ ഒരനുഭവം മാറ്റിമറിച്ച മനസ്സാണ് ഉണ്ണിയുടേതെന്നും ആദ്യ ഭാര്യ മരിച്ചത് ജാതകദോഷം കൊണ്ടാണെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഉണ്ണി ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്നും രണ്ടാമത് വന്നത് മുൻപത്തേക്കാൾ ദോഷമുള്ളത് കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നതെന്നും മാലിനിയുടെ പിതാവ് മകനോട് പറയുന്നുണ്ട്. ഉണ്ണിയും മാലിനിയുടെ സഹോദരനുമായി അങ്ങാടിയിൽ വെച്ച് ഇതേ ചൊല്ലി അടിയുണ്ടാവുകയും ചെയ്യുന്നു.
0: ജീവിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ പിണ്ണം വെച്ചിട്ട് ഇന്നാട്ടിൽ ആരും ഉണ്ടായില്ല ചോദിക്കാൻ. ഇവിടെ വെച്ച് ഞാൻ പറയുന്നു, എന്റെ പെങ്ങളുടെ ജീവിതം തകർത്താൽ അപ്പുകുട്ടൻ നായരല്ല ഏത് ഉണ്ണിത്തമ്പരാണെങ്കിലും ഞാൻ ചോദിക്കും. എന്തൊക്കെയായാലും നീ എന്റെ അളിയനാ, നിനക്ക് ഇനിയും ആലോചിക്കാൻ ഞാൻ സമയം തരുന്നു.
1: എന്നാൽ ഉണ്ണിയുടെ പിതാവ് ആഭിചാരക്രിയകൾ തുടർന്നുകൊണ്ടേയിരുന്നു. ആഭിചാരക്രിയ നടത്തി കോഴിത്തല ആനക്കാരൻ കുഞ്ഞിരാമനെ കൊണ്ട് മാലിനിയുടെ വീട്ടിന് മുന്നിൽ കുഴിച്ചിടാൻ ഏർപ്പാടാക്കുകയും അവിടെ എത്തുന്ന ആനക്കാരൻ കുഞ്ഞിരാമനെ മാലിനിയുടെ സഹോദരൻ പിടികൂടുകയും അവരെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്യുന്നു. അവിടെ വെച്ച് ആനക്കാരൻ കുഞ്ഞിരാമൻ ആ സത്യം വെളിപ്പെടുത്തുന്നു. തന്റെ മകന്റെ ജീവൻ രക്ഷിക്കാനായി അപ്പുകുട്ടൻ നായർ തന്നെയാണ് ഉണ്ണിയുടെ ആദ്യ ഭാര്യ ശ്യാമളയെ കാവിന് സമീപത്തെ കിണറ്റിൽ തള്ളിയിട്ട് കൊന്നതെന്നും ആനക്കാരൻ ഉണ്ണിയോട് പറയുന്നു.
2: എന്റെ മകനെ രക്ഷിക്കണം എന്നൊക്കെ അപ്പുട്ടനായി പറഞ്ഞപ്പോ
0: പറ. ആ പെൺകുട്ടിയുടെ മരണം വിവരം കേട്ട ഒരു ജോത്സ്യൻ എഴുതിയ ജാതകത്തിന്റെ ദോഷമോ അതോ നിന്റെ അച്ഛന്റെ ദോഷമോ? പറയടാ.
1: ഉണ്ണി ആകെ തളർന്നു പോകുന്നു. ഒപ്പം തന്റെ ഭാര്യയെ കിണറ്റിൽ തള്ളിയിട്ട് കൊന്ന അച്ഛനോട് പ്രതികാരമുണ്ടാകുന്നു. കോപാകുലനായ ഉണ്ണി വീട്ടിലെത്തി തന്റെ ഭാര്യ എങ്ങനെയാണ് മരിച്ചതെന്ന് അച്ഛനോട് ചോദിക്കുന്നു.
2: ശ്യാമളെങ്ങനെ മരിച്ചത്?
3: നിനക്കറിയാലോ, അവിടെ ജാതകത്തിൽ 21-ാം വയസ്സില് മരണത്തിന്റെ യോഗമുണ്ട്.
2: അത് സത്യമാക്കിയതാരാ?
3: എന്ന് വെച്ചാ
2: അവളെ കൊന്നതാരാണെന്ന് പറയച്ചാ. ഇല്ല, ഞാൻ അറിഞ്ഞു, എന്റെ ശ്യാമളെ അച്ഛൻ കൊന്നതല്ലേ.
3: നിന്റെ ആയുസിനു വേണ്ടി അച്ഛൻ അത് ചെയ്തു.
2: നിങ്ങളാണ് എന്നെ നശിപ്പിച്ചത്, എന്റെ ജീവിതം തകർത്തു കളഞ്ഞത്.
3: ശേഖരൻകുട്ടി മരിച്ചപ്പോ ആ വേദന നമ്മൾ താങ്ങി. ഇവൻ പോയാ അത് താങ്ങാൻ നിനക്ക് ശേഷിയുണ്ടോ? ചത്തുപോകുമ്പോ വായിക്കരടാനെങ്കിലും എന്റെ മോനുണ്ടാവണം ഞാൻ ആഗ്രഹിച്ചു.
1: ഒടുവിൽ പോലീസിനെയും കൂട്ടി ഉണ്ണി വീട്ടിലെത്തുന്നു. പിതാവിനെ അറസ്റ്റ് ചെയ്യിക്കുക എന്നതായിരുന്നു ഉണ്ണിയുടെ ലക്ഷ്യം. എന്നാൽ വീട്ടിലെത്തുമ്പോഴേക്കും അപ്പുകുട്ടൻ നായർ തൂങ്ങി മരിച്ചിരുന്നു. അന്ധവിശ്വാസത്തിൽ ജീവിതം ഹോമിച്ചിരുന്ന ഉണ്ണിക്ക് തന്റെ തെറ്റുകൾ മനസ്സിലാകുന്നു. അന്ധവിശ്വാസത്തിന്റെ കരിവായി താൻ മാറുകയായിരുന്നെന്ന് അയാൾക്ക് ബോധ്യം വന്നിരുന്നു.
2: മാപ്പുകാരുള്ള സമയമല്ല എങ്കിലും അച്ഛന്റെ കൂടെ എല്ലാ അരിയുന്നുണ്ട്. വിശ്വാസങ്ങളും ജാതകക്കെട്ടുകളും എല്ലാം.
1: അയാൾ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് മാലിനിയെ സ്വീകരിക്കുന്നു. അബ്രവാളിയിലെ അത്ഭുതങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു.
4: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അബ്രപാളിയിലെ അത്ഭുതങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഭിലാഷ് കെ ആശ്രാമം. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
5: Your dream, your moment, your station, Radio Santhunam 90.4 FM. Stay tuned.

അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

പ്രകാരം കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാന ഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ ഗാനമന്ദാരം.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558875.

ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജനി ഗിരീഷ്.

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ഒരു കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.